ആകാശവാണി തൃശൂർ. ഇന്ന് ശകവർഷം 1948, ശ്രാവണം 11, മലയാള വർഷം 1201, കർക്കിടകം 17, 2026 ഓഗസ്റ്റ് 2 ഞായറാഴ്ച. 476.2 മീറ്ററിൽ മീഡിയം വേവ് 630 kHz FM 101.1 MHz പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 50 സെക്കൻഡും.

0: ആകാശവാണി തൃശൂർ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പെരിങ്ങര രാമൻ നമ്പൂതിരി.
1: കാകദൃഷ്ടിർഭഗധ്യാനം ശ്വാനനിദ്രാ തഥൈവ ച അൽപാഹാരോ ജീർണവസ്ത്രമേതദ്വിദ്യാർത്ഥി ലക്ഷണം. ഉത്സാഹികളായി ഏറെ ജിജ്ഞാസ

0: അനാസുക്കളായ വിദ്യാർത്ഥികൾക്ക് അവശ്യം വേണ്ടുന്നതായ ഗുണങ്ങളെയാണ് കവി ഇവിടെ ഉപദേശരൂപേണ വ്യക്തമാക്കുന്നത്. ഏതത് വിദ്യാർത്ഥി ലക്ഷണം എന്ന് കവി തന്നെ എടുത്തു പറയുന്നുണ്ടെങ്കിലും ഈ ഉപദേശം അവർക്ക് മാത്രമല്ല ജിജ്ഞാസുക്കളായ ഏവർക്കും ജീവിത വിജയം സാധ്യമാക്കാൻ ഉറപ്പായ യോഗ്യതകൾ തന്നെ എന്ന് വിവക്ഷിക്കാം. അതായത് മേൽപ്പറഞ്ഞ സ്വഭാവഗുണമുള്ളവർക്ക് അവർ വിദ്യാർത്ഥികൾ ആയിക്കൊള്ളട്ടെ വേറെ ആരും ആയിക്കൊള്ളട്ടെ അവർക്ക് ഉദ്ദിഷ്ടങ്ങളായ നേട്ടങ്ങൾ കൈവരിക്കാൻ യാതൊരു പ്രയാസവും ഉണ്ടാകില്ലെന്ന് സാരം. ഇനി ശ്ലോകത്തിൽ പറയുന്ന ഓരോരോ ലക്ഷണങ്ങളെ വിശദമാക്കാം. കാകദൃഷ്ടി എന്ന് വെച്ചാൽ കാക്കകളുടെ നോട്ടം എന്നറിയുക. കാക്കകളുടെ നോട്ടം ശ്രദ്ധിച്ചാൽ അറിയാം അതിൻ്റെ പ്രത്യേകത. താൻ ഉദ്ദേശിക്കുന്ന ഒരേ ഒരു വസ്തുവിൽ മാത്രം സാഗൂതം നോക്കി ഏകാഗ്രതയോടെ സൂക്ഷിച്ചു നോക്കിയിരുന്ന് അവസാനം തഞ്ചം കിട്ടുമ്പോൾ ആ അവസരം വേണ്ടതുപോലെ ഉപയോഗിച്ച് കാര്യം സാധിക്കുന്നത് കാണാം. ഭക്ഷണം കൈക്കലാക്കാൻ തന്നെ പ്രധാനം. താൻ ഉദ്ദേശിച്ച ലക്ഷ്യത്തിൽ സൂക്ഷ്മമായി നോക്കി അനവധി സമയം കഴിഞ്ഞാലും അത് കാര്യം കാണാതെ പിന്മാറില്ല എന്ന് സാരം. കാര്യങ്ങൾ സൂക്ഷ്മമായി നോക്കിക്കൊണ്ട് മനസ്സിലാക്കിയേ പ്രവർത്തിക്കാവൂ എന്ന് വ്യക്തമാകുന്നു ഇവിടെ. അതുപോലെ തന്നെയാണ് ബഗധ്യാനവും. ബഗം എന്നാൽ കൊക്ക്, ധ്യാനം തപസ് എന്നും മനസ്സിലാക്കാം. ജലാശയങ്ങളിലെ കൊക്കുകൾ ഒറ്റക്കാലിൽ ഉറച്ച് അനവധി സമയം നിൽക്കുന്നത് എല്ലാവരും ശ്രദ്ധിച്ചു കാണുമല്ലോ. കണ്ടാൽ തപസ്സു ചെയ്യുകയാണ് എന്ന് തന്നെ തോന്നും. എത്ര നേരം വേണമെങ്കിലും അത് അങ്ങനെ തന്നെ നിൽക്കും, അഥവാ അതിന് അങ്ങനെ നിൽക്കാനുള്ള കഴിവുണ്ട്. ഇരകളുടെ ചലനങ്ങൾ തന്നെയാണ് അതിൻ്റെ ലക്ഷ്യം. ഇപ്രകാരം അനങ്ങാതെ ഏറെ നേരം നിന്ന് ഇരകളുടെ നീക്കങ്ങളെ വ്യക്തമായി മനസ്സിലാക്കി ചാടിപ്പിടിച്ച് ഭക്ഷിക്കാൻ അതിനുള്ള കഴിവ് ഒന്ന് വേറെ തന്നെ. ആ കാര്യസാധ്യത്തിനാണ് ഈ നിൽപ്പ്. അത്രയ്ക്കും ഏകാഗ്രത ജിജ്ഞാസുക്കൾക്ക് എപ്പോഴും ആവശ്യമാണെന്നാണ് കവി ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെയാണ് ശ്വാക്കളുടെ നിദ്രയും. ഒരു ശ്വാവ് എത്ര ഗാഢമായി ഉറങ്ങുമ്പോഴും നേരിയ ഒരു ശബ്ദം മതി അതിനുണരാൻ. ഉണർന്ന് മണം പിടിച്ച് അത് ജാഗരൂകനായി ശത്രുക്കളെ ആക്രമിക്കാൻ തയ്യാറാവും. രാവും പകലും മൂടിപ്പുതച്ച് ഗാഢമായി ഉറങ്ങുന്നവനെ എങ്ങനെ വിജയലക്ഷ്മി ആശ്ലേഷിക്കും? എപ്പോഴും എന്ത് കണ്ടാലും അതിൻ്റെ സത്യം മനസ്സിലാക്കാൻ ഉത്സാഹിക്കണമെന്ന് സാരം. അതുപോലെ തന്നെ ജിജ്ഞാസുക്കളായ വിദ്യാർത്ഥികൾക്ക് ഒഴിവാക്കാൻ പറ്റാത്തതാണ് അല്പാഹാരവും ജീർണവസ്ത്രവും. പ്രാണൻ നിലനിർത്താനുള്ള ഭക്ഷണം അത്രയേ ആർക്കും ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ മൂക്കുമുട്ട തിന്ന് രാവും പകലും നിദ്രാസുഖം അനുഭവിച്ച് ജീവിതം കഴിക്കാം. നിദ്രാസുഖവും വിജയവും എപ്പോഴും എന്നും പരസ്പര വിരോധികളാണെന്ന് വഴമക്കാർ പറയാറുണ്ടല്ലോ. അടുത്തതായി ജീർണവസ്ത്രധാരണം തന്നെ. ഇവിടെ കേയൂരാണിന ഭൂഷയന്തി പുരുഷം എന്ന ഭർതൃഹരി ശ്ലോകമാണ് ഓർമ്മയിൽ വരുന്നത്. ആടയാഭരണങ്ങളിലോ ഭൂഷാവിശേഷങ്ങളിലോ അല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് സാരം. ഇതെല്ലാം വൃഥാസമയം കളയാൻ വേണ്ടി തന്നെയാണ്. ഏറെ വൃത്തിയുള്ള ലളിതമായ വസ്ത്രം എന്നാണ് ഇവിടെ കവി ഉദ്ദേശിക്കുന്നത്. ഇത്തരം ജീവിതവൃത്തികൾ വിദ്യാർത്ഥികൾക്കു മാത്രമല്ല ജിജ്ഞാസുക്കളായ ഏവർക്കും ബാധകമാണ് എന്ന് കവി നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അവർക്കുള്ളത് മാത്രമാണ് വിജയലക്ഷ്മിയുടെ ആശ്ലേഷാദികളും.
1: പെരിങ്ങര രാമൻ നമ്പൂതിരി തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ഡോക്ടർ കെ ജയകൃഷ്ണൻ.

0: ആകാശവാണി.
1: ഉഷമലരി. ഉഷമലരിയിൽ ഇന്ന് സി ജെ മണ്ണുമൂടിൻ്റെ ഞാവൽപ്പഴങ്ങൾ എന്ന കവിതയിൽ നിന്നുള്ള ഭാഗം കേൾക്കാം. ആലപിക്കുന്നത് വിഷ്ണു പ്രദീപ്.

ഉഷമലരിയിൽ നിങ്ങൾ കേട്ടത് സി ജെ മണ്ണുമൂടിൻ്റെ ഞാവൽപ്പഴങ്ങൾ എന്ന കവിതയിൽ നിന്നുള്ള ഭാഗം. ആലപിച്ചത് വിഷ്ണു പ്രദീപ്.

0: अपने युवाओं को शिक्षित बना रहे हैं, लेकिन दुर्भाग्य से तब भारत गुलाम था, भारत के युवा भी गुलामी की जंजीरों में जकड़े हुए थे। उस दौर से लेकर अब तक भारत के युवा ने एक लंबी यात्रा तय की है। भारत का जो युवा कभी जंजीरों में था, आज वो युवा दुनिया के विकास को गति दे रहा है। आज भारत की अर्थव्यवस्था सबसे तेजी से आगे बढ़ रही है। किसकी वजह से? भारत के युवाओं के सामर्थ्य से।
1: The Union Government has released 1,09,019 crore rupees to state governments as an additional installment of tax devolution over and above the regular monthly transfer schedule for August 10. In a statement, the Finance Ministry said the additional installment is intended to give states more room to speed up capital and development spending. The states include Uttar Pradesh, which received the largest share at 19,208 crore rupees, followed by Bihar, Madhya Pradesh, West Bengal, Maharashtra, Sikkim, Goa and Nagaland. Union Minister for Health and Family Welfare Jagat Prakash Nadda has reviewed the preparedness for the National Eligibility Cum Entrance Test for Postgraduate NEET PG 2026 to ensure the smooth, secure, transparent and technology-enabled conduct of the examination. The exam is scheduled to be held on the 30th of this month. During the meeting, the minister assessed the preparedness of the National Board of Examinations in Medical Sciences, NBEMS, technology partners and other stakeholders involved in conducting the exam. The minister stressed that every effort must be made to ensure a fair, transparent and candidate-friendly examination while upholding the highest standards of integrity and security. Mr. Nadda also urged aspirants not to fall prey to rumours and rely only on official communication issued by NBEMS and the Ministry of Health and Family Welfare. US President Donald Trump has threatened to intensify military action against Iran, warning that American strikes will continue until Tehran halts attacks on shipping and returns to negotiations. The US State Department has issued a fresh security advisory urging Americans in West Asia to consider leaving the region or be prepared to depart if the conflict worsens. The renewed tensions also spilled into Gaza and Lebanon, with Israel carrying out fresh strikes despite Hamas announcing it was prepared to disarm under a US-backed ceasefire framework. Meanwhile, Iran has warned that it is ready to strike key Israeli infrastructure and American energy facilities across West Asia if it comes under attack. And India climbed to fourth place in the Commonwealth Games medal standings in Glasgow with a total of 39 medals, including 13 gold, 17 silver and 9 bronze. The latest came from 5,000-meter race where India's Gulveer Singh bagged the bronze. And that is the end of this news bulletin.
2: Agashavani, Thrissur, Arayipugal. Ee nilayam innu prakshepanam cheyyunna paripadikal. 6:15 പ്രഭാതവന്ദനം, അധ്യാത്മ രാമായണ പാരായണം, കിഷ്കിന്ധാകാന്ഡം പാരായണം ചെയ്യുന്നത് കാവാലം ശ്രീകുമാർ. തുടർന്ന് നിത്യശ്രീ മഹാദേവൻ പാടിയ ശ്രീരാമകീർത്തനം. 6:30 മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ. 6:35 വിളംബരം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. 7:05 പുലരിപ്പൂക്കളിൽ അക്ഷരകേരളം. കെ സരസ്വതിയമ്മ കാലത്തിന് മുൻപേ സഞ്ചരിച്ച എഴുത്തുകാരി. ഡോക്ടർ രശ്മി പി എഴുതി അവതരിപ്പിക്കുന്ന പ്രഭാഷണം. സൃജുല ശിവദാസൻ എഴുതിയ കവിത കൺമണി. ആലാപനം സൂര്യമേനോൻ. 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കാഞ്ഞാണി സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 ശ്രോതാക്കൾക്കൊപ്പം. 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ചോദ്യം ഉത്തരം ചിന്താവിഷയം. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 10:15 വൈകിട്ട് 4:45 6:40 രാത്രി 8:15 ചലച്ചിത്രഗാനങ്ങൾ. രാവിലെ 9:30 ബാലലോകം. വരടിയം GUP സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. അപർണ KA ആലപിക്കുന്ന ലളിതഗാനം. ആര്യനന്ദ PB ചൊല്ലുന്ന ഹിന്ദി കവിത. നിവേദ്യ AP അവതരിപ്പിക്കുന്ന മലയാളം കവിത. അക്ഷര സി സജീവ് പാടുന്ന ഇംഗ്ലീഷ് ഗാനം. പുസ്തക പരിചയം പരിചയപ്പെടുത്തുന്നത് നിരഞ്ജൻ കൃഷ്ണ TV. രോഹൻ കൃഷ്ണ PA അവതരിപ്പിക്കുന്ന സംസ്കൃത

0: നമുക്ക് കഥ. നാടൻപാട്ട് പാടുന്നത് കൃഷ്ണാമൃത ടി ജി, അനന്യ എം എസ്, സനൂജ പി എസ്, കൃഷ്ണപ്രിയ കെ എസ്, വേദ എൻ കെ, ധ്വനി എം എസ്, അഖിൽ സി എ, ആരിക ഇ ബി എന്നിവർ. 10 മണിക്ക് ലളിത സംഗീത പാഠം. സുനിൽകുമാർ പനമണ്ണയുടെ വരികൾക്ക് ഈണം നൽകി പഠിപ്പിക്കുന്നത് അറക്കൽ നന്ദകുമാർ, പഠിക്കുന്നത് ദിവ്യ എസ്. 10:25 റീഗൽ ജുവലേഴ്സ്, ഇക്കണ്ടവാരി റോഡ്, തൃശൂർ, ഇന്നത്തെ സ്വർണവില. 10:30 പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി, പുനഃപ്രക്ഷേപണം. പങ്കെടുത്തത് ഗിരിജ പെരുവമ്പ്. 10:45 ഗസൽ. 11 മണിക്ക് നവഗീതികൾ, വിവിധ ഭാഷാ ചലച്ചിത്രഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12 മണിക്ക് ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 പഞ്ചവാദ്യം, വെള്ളിത്തിരുത്തി പി കുട്ടികൃഷ്ണൻ നായരും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര, മുലയൂട്ടൽ അമ്മയ്ക്കും കുഞ്ഞിനും എത്രത്തോളം പ്രയോജനകരമാണ്. ലോക മുലയൂട്ടൽ വാരത്തോടനുബന്ധിച്ച് പ്രീതി ആർ നായർ സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1 മണിക്ക് ഗാനമഞ്ജരി, ശ്രോതാക്കൾ തിരഞ്ഞെടുത്ത ഒരേ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്രഗാന പരിപാടി. ഗാനങ്ങൾ തിരഞ്ഞെടുത്തത് പി ആർ നാരായണൻ, പദം ഈശ്വരൻ. 2 മണിക്ക് ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 നാടകഗാനങ്ങൾ. 2:30 കഥകളിപ്പദങ്ങൾ, ജയ ഡി അവണൂർ, ടി പി മഞ്ജുള എന്നിവരും സംഘവും അവതരിപ്പിച്ചത്. 3 മണിക്ക് തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 3:30 നെടുമ്പള്ളി രാംമോഹന്റെ സംഗീത കച്ചേരി, തൃപ്പൂണിത്തുറ മഹേഷ് എസ് വയലിൻ, വൈപ്പിൻ സതീഷ് മൃദംഗം. 4:30 ലളിതഗാനങ്ങൾ. വൈകിട്ട് 5 മണിക്ക് ഗാന്ധിമാർഗം, പുനഃപ്രക്ഷേപണം. സാഹിത്യ പഠനത്തിന് ജീവിതത്തിലുള്ള പ്രാധാന്യം, ഗാന്ധിജിയുടെ വീക്ഷണത്തിൽ. അവതരണം അഞ്ജു പി അർജുനൻ. 5:10 സ്വാസ്ഥ്യം, പുനഃപ്രക്ഷേപണം. 5:20 അധ്യാത്മ രാമായണ പാരായണം. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5:45 സമകാലികം, പുനഃപ്രക്ഷേപണം. വെറും വീട്ടമ്മയല്ല രാഷ്ട്ര നിർമ്മാതാവ്. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, കൊയർ ഉദ്യമി യോജന. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യമുത്തരം ചിന്താവിഷയം, പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും, കാർഷിക മേഖലയിൽ ഭൗതിക സ്വത്താവകാശം, ഡോക്ടർ ലൗലി ബിയുമായി അഭിമുഖം. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 ശ്രോതാക്കൾക്കൊപ്പം പുനഃപ്രക്ഷേപണം. 8 മണിക്ക് നാട്ടുചിന്ത, എം സുരേന്ദ്രൻ നായരും സംഘവും അവതരിപ്പിച്ചത്. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9 മണിക്ക് ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 പണ്ട്. 9:30 അക്ഷര സൗരഭം, ഇമണി ബല്യ ഒന്നിൻ്റെ ഇമണി ബല്യ ലോകം, രചന എച്ച് ഐ ജോഷിലാൽ. 10 മണിക്ക് രവിവാസരീയ അഖില ഭാരതീയ സംഗീത സഭ. 11 മണിക്ക് സുഭാഷിതം. 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്. ഇനി
1: കാലാവസ്ഥ.
0: സംസ്ഥാനത്ത് മിക്കയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. കേരള തീരങ്ങളിൽ കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില സമയങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെയും ആകാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മഞ്ഞ ജാഗ്രത പുറപ്പെടുവിച്ചു.
1: റീഗൽ ജുവലേഴ്സ് തൃശൂർ, ഇന്നത്തെ സ്വർണവില.
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25.
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജുവലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
2: കാഴ്ച
1: തിങ്കൾ രാവിലെ 8:30.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ, ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം. AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, എം ജി റോഡ്, തൃശൂർ. ആരോഗ്യ ജീവിതം
1: ബുധൻ രാവിലെ 8:30. AIHMS ഹോമിയോപ്പതി ക്ലിനിക് തൃശൂർ.
2: ഫോൺ 9387168444.
3: ആകാശവാണി തൃശൂർ പ്രഭാത വന്ദനം. രാമായണ പാരായണം.

ഇതുവരെ കേട്ടത് രാമായണ പാരായണം. പാരായണം ചെയ്തത് ശ്രീ കാവാലം ശ്രീകുമാർ. ഇനിയൊരു ശ്രീരാമകീർത്തനം, പാടിയത് നിത്യശ്രീ മഹാദേവൻ.

0: പ്രഭാതവന്ദനം സമാപിക്കുന്നു.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
2: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
1: പ്രയോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി.
3: അക്കൗണ്ടൻസ് അക്കാഡമി, ചോദ്യം ഉത്തരം ചിന്താവിഷയം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55. പ്രയോജകർ
4: സിആർഎഫിലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാഡമി
5: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
6: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
7: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
8: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
9: അതിനെന്താ ചാ, നമുക്ക് ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റലിൽ പോവാം.
10: ദൃശ്യം കണ്ണാശുപത്രി,
11: ആകാശവാണി, തൃശൂർ.
12: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ഗ്രാമക്ഷേമ വാർത്തകൾ.
13: പ്രായോജകർ
14: മൗലാന IVF സെന്റർ, പെരിന്തൽമണ്ണ.
13: ഫോൺ 90482553.
15: മലപ്പുറം ജില്ലയിലെ വന്ധ്യതാ നിവാരണ ചികിത്സാ വിഭാഗം മൗലാന IVFന്റെ 21 വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ജൂലൈ 27 മുതൽ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന വന്ധ്യതാ നിവാരണ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു.
16: രജിസ്ട്രേഷന് വിളിക്കൂ 8714797444.
15: മൗലാന IVF സെന്റർ, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
16: വന്ധ്യതാ നിവാരണ ക്യാമ്പ് ജൂലൈ 27 മുതൽ ഒരു മാസക്കാലം.

0: വാഴയിൽ പിണ്ടിപ്പുഴുവിൻ്റെ ആക്രമണം തടയുന്നതിനായി പ്രതിരോധ നടപടികൾ സ്വീകരിക്കണം. വണ്ടുകൾ ചെടിയുടെ അവശിഷ്ട ഭാഗങ്ങളിലും അഴുകിയ വസ്തുക്കളിലുമാണ് ഒളിച്ചിരിക്കുന്നത്. ഇവയുടെ ആക്രമണം തടയുന്നതിനായി ആദ്യമായി ചെയ്യേണ്ടത് കൃഷിയിടം വൃത്തിയായി വയ്ക്കുക എന്നതാണ്. വേപ്പിൻ സത്തടങ്ങിയ കീടനാശിനി രൂപികകൾ 4 മില്ലി ലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി വാഴയുടെ തടഭാഗത്തും ഇലക്കവിളുകളിലും തളിക്കുന്നത് നല്ലതാണ്. ആക്രമണം രൂക്ഷമാകുമ്പോൾ ക്ലോർപൈറിഫോസ് എന്ന കീടനാശിനി 2.5 മില്ലി ലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ഇലക്കവിളുകളിലും വാഴത്തടയിലും ഒഴിക്കുക. നേന്ത്രവാഴയ്ക്ക് ചിലയിടങ്ങളിൽ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന മാണമഴുകൽ രോഗം കാണുന്നുണ്ട്. വാഴയുടെ ഇലകൾ മഞ്ഞളിക്കുകയും വാഴക്കൈകൾ ഒടിയുകയും ക്രമേണ വാഴ കടയോടെ മറഞ്ഞു വീഴുകയും ചെയ്യും. വാഴയുടെ മാണം ചീഞ്ഞ് അഴുകിയതായും കാണാം. മണ്ണിലൂടെയാണ് രോഗം പകരുന്നത് എന്നതുകൊണ്ട് ഇത് നിയന്ത്രിക്കുന്നതിനായി നീർവാർച്ച ഉറപ്പുവരുത്തണം. സ്ട്രെപ്റ്റോസൈക്ലിൻ ആൻറ്റിബയോട്ടിക് 2 ഗ്രാം, കോപ്പർ ഹൈഡ്രോക്സൈഡ് 20 ഗ്രാം ഇവയിലേതെങ്കിലും ഒന്ന് 10 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി രോഗം വന്ന വാഴയുടെയും ചുറ്റും നിൽക്കുന്നവയുടെയും കടക്കൽ മണ്ണ് കുതിരുന്ന വിധത്തിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുക. കുടുംബശ്രീ കേരള ചിക്കൻ പദ്ധതിയുടെ ഭാഗമായി പുതിയ കോഴിഫാം ആരംഭിക്കുന്നതിന് ജില്ലകളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചു. കുടുംബശ്രീ അയൽക്കൂട്ട അല്ലെങ്കിൽ ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾക്ക് അപേക്ഷിക്കാം. ഒരു കോഴിക്ക് 1.2 ചതുരശ്ര അടി സ്ഥലം എന്ന കണക്കിൽ 1000 മുതൽ 10,000 കോഴികളെ വരെ ഉൾക്കൊള്ളാൻ കഴിവുള്ള കർഷകർക്കാണ് അപേക്ഷിക്കാനാകുക. തിരഞ്ഞെടുക്കുന്ന കർഷകർക്ക് 1 ദിവസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളെയും അവയ്ക്കാവശ്യമായ തീറ്റയും കുടുംബശ്രീ ബ്രോയിലർ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി നൽകും. അപേക്ഷാ ഫോം കേരള ചിക്കൻ .org.in എന്ന വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്ക് കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസ് അല്ലെങ്കിൽ CDS ഓഫീസുമായും 0471-244-8144 എന്ന നമ്പറിലും ബന്ധപ്പെടാം. നമ്പർ ആവർത്തിക്കാം, 0471-244-8144. കർഷക സുരക്ഷയും വിള സംരക്ഷണവും ഉറപ്പാക്കുന്നതിനായി കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന കാലാവസ്ഥാ അധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതി ഖരീഫ് 2026 സീസൺ അപേക്ഷ ക്ഷണിച്ചു. അർഹതപ്പെട്ട കർഷകർക്ക് അംഗീകൃത ഏജൻസികളിലൂടെയോ ഔദ്യോഗിക ഓൺലൈൻ പോർട്ടലിലൂടെയോ അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷയ്ക്കുമായി കർഷകർക്ക് അംഗീകൃത ഏജൻസിയായ അഗ്രികൾച്ചറൽ ഇൻഷുറൻസ് കമ്പനിയുമായി ബന്ധപ്പെടുകയോ ഔദ്യോഗിക ഓൺലൈൻ പോർട്ടലായ PMFBY.gov.in സന്ദർശിക്കുകയോ 1800-425-7064 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുകയോ ചെയ്യാം. നമ്പർ ആവർത്തിക്കാം, 1800-425-7064.
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രായോജകർ വന്ധ്യത ചികിത്സ കുറഞ്ഞ ചെലവിലും ഉയർന്ന വിജയ നിലവാരത്തിലും.
3: മൗലാന IVF സെന്റർ പെരിന്തൽമണ്ണ.
0: ആകാശവാണി തൃശൂർ, സമയം 6 മണി കഴിഞ്ഞ് 35 മിനിറ്റ്.
4: വിളംബരം പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
5: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
6: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
7: പത്രവാർത്തകൾ.
0: ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. സംസ്ഥാനമൊട്ടാകെ കനത്ത മഴ. ഉരുൾപൊട്ടലും പ്രളയ സമാനമായ വെള്ളപ്പൊക്കവും കൂടുതൽ നാശമെത്തിച്ചത് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ. ഇടുക്കി, കോട്ടയം ജില്ലകളിലെ വിനോദസഞ്ചാരത്തിന് പൂർണ്ണ നിരോധനം. സംസ്ഥാനത്ത് കനത്ത മഴയെ തുടർന്ന് MG സർവകലാശാല നാളെ നടത്താനിരുന്ന പരീക്ഷകൾ മാറ്റിവെച്ചു. കൂടാതെ ഇന്ന് നടത്താനിരുന്ന ശ്രീനാരായണഗുരു ഓപ്പൺ സർവകലാശാല പരീക്ഷകളും സെറ്റ് പരീക്ഷകളും വനം വന്യജീവി വകുപ്പിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തെരഞ്ഞെടുപ്പിന് ഈ മാസം 4-5 തീയതികളിൽ ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന ശാരീരിക അളവെടുപ്പും കായികക്ഷമത പരീക്ഷയും മാറ്റിവച്ചിട്ടുണ്ട്. തെരുവുനായ്ക്കൾക്ക് വഴിയോരത്തും തെരുവിലും ഭക്ഷണം നൽകുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകി സർക്കാർ. നാവികസേന ഉപമേധാവിയായി തൃശൂർ സ്വദേശി വൈസ് അഡ്മിറൽ AN പ്രമോദ് ചുമതലയേറ്റു. അദ്ദേഹം നാവികസേന ഓപ്പറേഷൻസ് മുൻ ഡയറക്ടർ ജനറലായിരുന്നു. രാജ്യത്ത് വാണിജ്യാവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിന്റെ വില വീണ്ടും കുറച്ചു. 19 കിലോഗ്രാം സിലിണ്ടറിന് 198 രൂപയാണ് കുറച്ചത്. ശ്രീലങ്കയിൽ 2019 ഈസ്റ്റർ ദിനത്തിൽ 279 പേരുടെ മരണത്തിനിടയാക്കിയ സ്ഫോടനം തടയുന്നതിൽ പരാജയപ്പെട്ടതിന് ഉത്തരവാദികളായി കണ്ടെത്തിയ പോലീസ് മുൻ മേധാവി പൂജിത് ജയസുന്ദർ

0: പ്രതിരോധ വകുപ്പ് മുൻ സെക്രട്ടറി ഹേമസിരി ഫെർണാണ്ടോ എന്നിവർക്ക് വധശിക്ഷ. കുവൈറ്റിന്റെ വടക്കൻ മേഖലയിൽ ഇറാൻ ആക്രമണം. ഡ്രോൺ അവശിഷ്ടങ്ങൾ പതിച്ച് സർക്കാർ കെട്ടിടങ്ങളും വാഹനങ്ങളും തകർന്നു. ആളപായമില്ല. കോമൺവെൽത്ത് ഗെയിംസ് ബോക്സിംഗ് മത്സരങ്ങളിൽ ഇന്ത്യയ്ക്ക് വൻ മുന്നേറ്റം. ബോക്സിംഗിൽ 7 സ്വർണവും 3 വെള്ളിയുമായി ഇന്ത്യ. പാരാഷോട്ട്പുട്ടിൽ സ്വർണം നേടി ഇന്ത്യൻ താരം സോമൻ റാണ. തായ്പേയ് ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യൻ താരം തൻവി ശർമ്മ ഫൈനലിൽ. തായ്പേയ് താരം ഹുവാങ് യൂസണിനെ നേരിട്ടുള്ള ഗെയിമുകൾക്ക് തോൽപ്പിച്ചാണ് തൻവിയുടെ ഫൈനൽ പ്രവേശനം. ഹോങ്കോങ്ങിൽ നടന്ന ഏഷ്യൻ ചെസ് റാപ്പിഡ് ബ്ലിറ്റ്സ് ചാമ്പ്യൻഷിപ്പുകളിൽ ഇരട്ട വെള്ളിമെഡൽ നേട്ടവുമായി മലയാളി താരം എസ് ഗൗതം കൃഷ്ണ.
1: വിളംബരം സമാപിക്കുന്നു.
2: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
4: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ജാഗ്രത.
6: പ്രായോജകർ എയിംസ് ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
5: ഫോൺ 9387168444.
7: ചൊവ്വ, വ്യാഴം, ശനി, ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം.
8: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.

0: ഇനി ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ചോദ്യമുത്തരം ചിന്താവിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. കേന്ദ്ര സർക്കാരിൻ്റെ സമഗ്ര മാനസികാരോഗ്യ പരിരക്ഷാ സേവനമാണ് ടെലിമനസ്. ഏതാണ് ടെലിമനസ് സേവനങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ? ചോദ്യം ആവർത്തിക്കാം. കേന്ദ്ര സർക്കാരിൻ്റെ സമഗ്ര മാനസികാരോഗ്യ പരിരക്ഷാ സേവനമാണ് ടെലിമനസ്. ഏതാണ് ടെലിമനസ് സേവനങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ? ഉത്തരത്തിനായി കാത്തിരിക്കൂ രാവിലെ 7:55 വരെ.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
2: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്ന് മറ്റെടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
3: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ ആലപ്പുഴ.
0: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ചോദ്യമുത്തരം ചിന്താവിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം ഒരിക്കൽ കൂടി. കേന്ദ്ര സർക്കാരിൻ്റെ സമഗ്ര മാനസികാരോഗ്യ പരിരക്ഷാ സേവനമാണ് ടെലിമനസ്. ഏതാണ് ടെലിമനസ് സേവനങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ? ഉത്തരം രാവിലെ 7:55.
4: നാളെ രാവിലെ 7:40 തൊഴിലവസര വാർത്തകൾ. പ്രായോജകർ
5: എല്ലാ കിടക്കകൾക്കും 50% വരെ കിഴിവ്, ഒപ്പം പഴയ കിടക്കകൾ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ കിടക്ക സ്വന്തമാക്കാനുള്ള അവസരം.
6: മൃദുല ഫർണിച്ചർ വേൾഡ്,
7: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 6:30.
8: മൗലാന ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ സേവനം ഒ പി വിഭാഗത്തിൽ ഇനി ഞായറാഴ്ചകളിലും.
0: അറിയിപ്പ്. ചാലക്കുടിപ്പുഴയിൽ ജലനിരപ്പ് അപകടനില കവിയാൻ സാധ്യതയുള്ളതിനാൽ തീരപ്രദേശങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും താമസിക്കുന്നവരെ അടിയന്തരമായി മാറ്റിപ്പാർപ്പിക്കാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സണായ ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. ചാലക്കുടിപ്പുഴയിൽ നിലവിൽ 6 മീറ്റർ കവിഞ്ഞ് വെള്ളമുയർന്ന സാഹചര്യത്തിലും കനത്ത മഴ തുടരുന്നതിനാലും പെരിങ്ങൽക്കുത്ത് ഡാമിൽ നിന്ന് കൂടുതൽ വെള്ളം പുറത്തേക്ക് വിടുന്നതിനാലും ജലനിരപ്പ് കൂടുതൽ ഉയർന്നേക്കുമെന്ന വിലയിരുത്തലിലാണ് നടപടി. ദുരന്ത നിവാരണ നിയമം 2005 സെക്ഷൻ 30-34 പ്രകാരമാണ് അടിയന്തര നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുള്ളത്. പൊതുജനങ്ങൾ മുന്നറിയിപ്പുകൾ അതിതീവ്ര ഗൗരവത്തോടെ കാണണമെന്നും ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശങ്ങളോട് പൂർണ്ണമായി സഹകരിക്കണമെന്നും ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടു. കനത്ത മഴയെ തുടർന്ന് തൃശൂർ ജില്ലയിലെ മുഴുവൻ ഖനന പ്രവർത്തനങ്ങളും ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ അടിയന്തരമായി നിർത്തിവയ്ക്കാൻ സീനിയർ ജിയോളജിസ്റ്റ് നിർദ്ദേശിച്ചിട്ടുണ്ട്. അറിയിപ്പ് കഴിഞ്ഞു.

രാവിലെ 7:05 അക്ഷര കേരളം. കെ സരസ്വതിയമ്മ കാലത്തിന് മുൻപേ സഞ്ചരിച്ച എഴുത്തുകാരി. ഡോക്ടർ രശ്മി പി എഴുതി അവതരിപ്പിക്കുന്ന പ്രഭാഷണം. ശ്രീജുല ശിവദാസൻ.

എഴുതിയ കവിത കൺമണി, ആലാപനം സൂര്യമേനോൻ. ഏഴ് 7:35 ശ്രോതാക്കൾക്കൊപ്പം, 9:30 ബാലലോകം, വരടിയം GUP സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ.

ആകാശവാണി തൃശൂർ. സമയം 6 മണി കഴിഞ്ഞ് 42 മിനിറ്റും 29 സെക്കൻഡും. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട്, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: മുത്തശ്ശാ, ഇതേതു പ്ലാന്റ് ആണ്?
2: ടാഞ്ചറീൻ. നല്ല മധുരം ഉണ്ടാകും. പൊട്ടിക്കല്ലേ? ഫ്രീ ഫോറിൻ ട്രിപ്പ്, ക്ലിക്ക് ഓൺ ദ ലിങ്ക്. ഇപ്പോ ചെയ്യാം.
1: മുത്തശ്ശാ, നിൽക്ക്. ലിങ്കിൽ ക്ലിക്ക് ചെയ്യല്ലേ?
2: എന്തേ
1: ഇത്? SMS സ്കാം ആണ്. ക്ലിക്ക് ചെയ്താൽ മുത്തശ്ശന്റെ ബാങ്ക് ഡീറ്റെയിൽസ് കൈക്കലാക്കും.
2: ഓ, താങ്ക്സ് ഗപ്പു, രക്ഷപ്പെടുത്തി. ഇതാ നിന്റെ മിടുക്കിനുള്ള ഗിഫ്റ്റ്.
3: RBI പറയുന്നു, സ്മാർട്ട് ആകൂ, കൂൾ ആകൂ.

0: पीएम फसल बीमा योजना से करीब 2 लाख करोड़ रुपए क्लेम के रूप में किसानों को मिले
1: हैं। എൻ്റെ പേര് ബാലൻ, ഞാൻ എറണാകുളം ജില്ലയിലെ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. മഴക്കെടുതിയിൽ 6 മരണം സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. 6 ജില്ലകളിൽ മദ്രസകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ മുരളീധരൻ. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന രാജ്യവ്യാപക പ്രചാരണത്തിന് ഇന്ന് തുടക്കം. സംസ്ഥാനങ്ങൾക്ക് അധിക നികുതി വിഹിതമായി കേന്ദ്ര ധനമന്ത്രാലയം 1,09,019 കോടി രൂപ കൈമാറി. ഗ്ലാസ്ഗോയിൽ കോമൺവെൽത്ത് ഗെയിംസ് മെഡൽ പട്ടികയിൽ ഇന്ത്യ 4 സ്ഥാനത്തേക്ക് ഉയർന്നു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ 6 മരണം സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. 6 പേരെ കാണാതായി. ഇവർക്കായി തിരച്ചിൽ തുടരുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. റവന്യൂ മന്ത്രിയുമായും ജില്ലയുടെ ഏകോപന ചുമതല വഹിക്കുന്ന മന്ത്രിമാരുമായും ജില്ലാ ഭരണകൂടങ്ങളുമായും സ്ഥിതിഗതി വിലയിരുത്തുന്നുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് 65 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 1,465 പേർ എത്തിയതായും അറിയിച്ച മുഖ്യമന്ത്രി ദുരിതബാധിത പ്രദേശങ്ങളിൽ കൂടുതൽ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയതായും വ്യക്തമാക്കി. 17 വീടുകൾ പൂർണ്ണമായും തകർന്നു. 127 വീടുകൾ ഭാഗികമായും മഴക്കെടുതിയിൽ തകർന്നു. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്കും വീടുകളും കൃഷിയും ജീവനോപാധികളും നഷ്ടപ്പെട്ടവർക്കും ഗവൺമെൻറ് മതിയായ ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ശക്തമായ മഴയെ തുടർന്ന് അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്ക്

0: ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർമാരുടെയും NHM ജില്ലാ പ്രോഗ്രാം മാനേജർമാരുടെയും അടിയന്തര യോഗം വിളിച്ച് സ്ഥിതിഗതി വിലയിരുത്താൻ ആരോഗ്യ വിദ്യാഭ്യാസ ഡയറക്ടറോട് ആവശ്യപ്പെട്ടതായി മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ വിവിധ ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട്, കോട്ടയം ജില്ലകളിലാണ് കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചത്. മദ്രസകൾ, മറ്റ് മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ട്യൂഷൻ സെന്ററുകൾ, ഓഫ്ലൈൻ കോച്ചിംഗ് ക്ലാസുകൾ ഉൾപ്പെടെ സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമാണ്. വെള്ളപ്പൊക്കം മൂലം ഇന്ന് നടത്താനിരുന്ന വള്ളസദ്യകൾ മാറ്റിവച്ചതായി ആറന്മുള പള്ളിയോട സേവാസംഘം അറിയിച്ചു. വഞ്ചിപ്പാട്ട് സോപാനം പരിപാടിയും വെള്ളപ്പൊക്കം മൂലം മാറ്റിവച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ വിളനാശങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും കൃഷിവകുപ്പ് എല്ലാ ജില്ലകളിലും കൺട്രോൾ റൂമുകൾ തുറന്നു. നാശനഷ്ടം സംബന്ധിച്ച വിവരങ്ങൾ കർഷകർക്ക് ജില്ലകളിലെ കൺട്രോൾ റൂമുകളിൽ അറിയിക്കാവുന്നതാണ്. സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഒഴികെ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ ഇറങ്ങരുതെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കാസർഗോഡ് ജില്ലയിലെ തയ്യേനി വായിക്കാനത്തും മാലോത്ത് കാറ്റാം കവലയിലെ ഉന്നതിക്ക് സമീപവും ഉരുൾപൊട്ടി. ജില്ലയിൽ നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് പി ജഗന്നിവാസൻ.
1: കാസർഗോഡ് ജില്ലയിലുണ്ടായ കനത്ത മഴയിൽ ഈസ്റ്റളരി പഞ്ചായത്തിലെ തയ്യേനി വായിക്കാനത്തും മാലോത്ത് കാറ്റാങ്കവലയിലെ ഉന്നതിക്ക് സമീപവും ഉരുൾപൊട്ടി. വായിക്കാനത്തെ ഉരുൾപൊട്ടലിനെ തുടർന്ന് 6 കുടുംബങ്ങളെ തയ്യേനി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ആരംഭിച്ച ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ചൈത്രവാഹിനി, കാര്യംകോട് തുടങ്ങിയ നദികളുടെ സമീപത്ത് താമസിക്കുന്നവരെയും വിവിധ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. പൊടോതുരുത്തി, അച്ചാതുരുത്തി പ്രദേശങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. കുമ്പള, കോയിപ്പാടി, പള്ളിക്കര, ബേക്കൽ തീരങ്ങളിൽ കടൽക്ഷോഭമുണ്ടായി. കോയിപ്പാടി കടപ്പുറത്തുണ്ടായ രൂക്ഷമായ കടൽക്ഷോഭത്തിൽ 22 പേരെ മാറ്റിപ്പാർപ്പിച്ചു. കാര്യംകോട് പുഴയിൽ ഭീമനടി റിവർ ഗേജിൽ പയ്യന്നൂർ ഹൈഡ്രോളജി സെക്ഷൻ അപകട മുന്നറിയിപ്പ് നൽകി. ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നതിനാൽ ഇന്ന് മദ്രസകൾ ഉൾപ്പെടെ മതപഠന കേന്ദ്രങ്ങളും ട്യൂഷൻ സ്ഥാപനങ്ങളും ഞായറാഴ്ച തുറന്നു പ്രവർത്തിക്കാൻ സാധ്യതയുള്ള മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു.
0: കണ്ണൂർ ജില്ലയിൽ ആകെ 11 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 571 പേരെ മാറ്റിപ്പാർപ്പിച്ചു. ജില്ലയിൽ ഒഴുക്കിൽപ്പെട്ട് 2 പേരെ കാണാതായി. കൂടുതൽ വിവരങ്ങളുമായി KO ശശിധരൻ.
2: ഇരിട്ടി, തളിപ്പറമ്പ് താലൂക്കുകളിലെ 4 ക്യാമ്പുകളിലും പയ്യന്നൂർ താലൂക്കിലെ 3 ക്യാമ്പുകളിലുമായാണ് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. ഇരിട്ടി താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. പയ്യന്നൂർ മീന്തുള്ളിയിലെ തുരുത്തിൽ ഒറ്റപ്പെട്ടയാളെ രക്ഷപ്പെടുത്തുന്നതിനിടെ തിരുവനന്തപുരം സ്വദേശിയായ നീന്തൽ പരിശീലകൻ രാജേഷിനെയാണ് ഒഴുക്കിൽപ്പെട്ട് കാണാതായത്. ഇരിട്ടി മണത്തണ കൊട്ടുംചുരത്തെ ഹനീഫയെ കാഞ്ഞിരപ്പുഴയിൽ വീണ് കാണാതായിട്ടുണ്ട്. 2 പേർക്കുമായുള്ള തെരച്ചിൽ ഇന്ന് രാവിലെ പുനരാരംഭിക്കും. ജില്ലയിലെ മിക്ക പുഴകളും നിറഞ്ഞൊഴുകുന്നു. റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ മലയോരത്ത് പലയിടങ്ങളിലും വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. പഴശ്ശി ജലസംഭരണിയുടെ മുഴുവൻ ഷട്ടറുകളും പരമാവധി ഉയർത്തിയിരിക്കുകയാണ്.
0: കോഴിക്കോട് ജില്ലയിൽ ക്വാറികളുടെ പ്രവർത്തനത്തിനും വെള്ളച്ചാട്ടങ്ങൾ, നദീതീരങ്ങൾ, ബീച്ചുകൾ ഉൾപ്പെടെ ജലാശയങ്ങളിലേക്ക് പൊതുജനങ്ങൾ പ്രവേശിക്കുന്നതിനും വിലക്ക് ഏർപ്പെടുത്തി. ജില്ലയിൽ മഴക്കെടുതിയെ തുടർന്ന് 13 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. 364 പേരാണ് ക്യാമ്പുകളിൽ കഴിയുന്നത്. ജില്ലയിൽ പ്രാഥമിക കണക്കനുസരിച്ച് 5 വീടുകൾ ഭാഗികമായി തകരുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ട്. വടകര താലൂക്കിലെ വില്യാപ്പള്ളി കീഴലിൽ വീടിന് മുൻവശത്തെ മതിൽ പൂർണ്ണമായും തകർന്നു. കക്കയം ജലസംഭരണിയിൽ ജലനിരപ്പ് ഉയർന്ന് 755.50 മീറ്ററിൽ എത്തിയതിനാൽ ഡാമിലെ അധിക ജലം ഒഴുക്കിവിടുന്നതിന് പ്രാരംഭ നടപടികളുടെ ഭാഗമായി ബ്ലൂ അലർട്ട് പ്രഖ്യാപിച്ചതായി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. മലപ്പുറം ജില്ലയിൽ ഏറനാട്, കൊണ്ടോട്ടി, നിലമ്പൂർ താലൂക്കുകളിലായി ആരംഭിച്ച 7 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 129 പേരെ മാറ്റി താമസിപ്പിച്ചു. കനത്ത മഴയെ തുടർന്ന് എറണാകുളം ജില്ലയിൽ 7 ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തനം തുടങ്ങി. മൂവാറ്റുപുഴ, കോതമംഗലം താലൂക്കുകളിലാണ് ക്യാമ്പുകൾ. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം ഇന്ന് നടത്താൻ നിശ്ചയിച്ച തുല്യതാ പരീക്ഷ മഴക്കെടുതി കാരണം മാറ്റിവെച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന 100 ആഴ്ച നീണ്ടുനിൽക്കുന്ന രാജ്യവ്യാപക പ്രചാരണത്തിന് ഇന്ന് തുടക്കമാകും. നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കല്പ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിലൂടെയാണ് തുടക്കം കുറിക്കുക. രാജ്യത്തെ 10,000-ത്തിലധികം സ്ഥലങ്ങളിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ യുവജനങ്ങൾ ലഹരിക്കെതിരെ നശാമുക്തി പ്രതിജ്ഞ ഏറ്റുചൊല്ലും. സംസ്ഥാനങ്ങൾക്ക് അധിക നികുതി വിഹിതമായി കേന്ദ്ര ധനമന്ത്രാലയം 1,09,019 കോടി രൂപ കൈമാറി. ഈ മാസം നൽകേണ്ട പതിവ് പ്രതിമാസ കൈമാറ്റത്തിന് പുറമെയാണിത്. മൂലധന വികസന ചെലവുകൾ വേഗത്തിലാക്കാൻ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അധിക ഗഡു നൽകുന്നതെന്ന് ധനമന്ത്രാലയം വ്യക്തമാക്കി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്.

0: ഗ്ലാസ്ഗോയിൽ കോമൺവെൽത്ത് ഗെയിംസ് മെഡൽ പട്ടികയിൽ ഇന്ത്യ നാലാം സ്ഥാനത്തേക്ക് ഉയർന്നു. 13 സ്വർണവും 17 വെള്ളിയും 9 വെങ്കലവും ഉൾപ്പെടെ 39 മെഡലുകളാണ് ഇന്ത്യ നേടിയത്. ബോക്സിംഗിൽ 7 സ്വർണവും 3 വെള്ളിയും എന്ന റെക്കോർഡ് നേട്ടത്തോടെ കോമൺവെൽത്ത് ഗെയിംസിലെ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യ ബോക്സിംഗ് മെഡൽ പട്ടികയിൽ ഒന്നാം സ്ഥാനത്താണ്. ഡെസ്ക് റിപ്പോർട്ട്.
1: 5000 മീറ്റർ ദീർഘദൂര ഓട്ടത്തിൽ വെങ്കലം നേടിയ ശേഷം 10000 മീറ്ററിൽ വെള്ളിമെഡലും നേടി ഇന്ത്യൻ താരം ഗുൽവീർ സിംഗ് ചരിത്രം രചിച്ചു. ഗെയിംസിന്റെ ഒരു പതിപ്പിൽ 2 മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് അത്ലറ്റും 5000 മീറ്ററിൽ കോമൺവെൽത്ത് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയുമാണ് ഗുൽവീർ സിംഗ്. പാരാ അത്ലറ്റിക്സിലും ഇന്ത്യയ്ക്ക് ചരിത്ര നേട്ടമാണ്. പുരുഷന്മാരുടെ ഷോട്ട്പുട്ട് F57 ഇനത്തിൽ സോമൻ റാണ സ്വർണവും ശുഭം ജുയാൽ വെള്ളിയും നേടി. ഈ ഇനത്തിൽ ഇന്ത്യയുടെ ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസ് സ്വർണ്ണ മെഡലും രാജ്യത്തിന്റെ ആദ്യത്തെ ഇരട്ട പോഡിയം ഫിനിഷും ഈ നേട്ടത്തിലൂടെയാണ്. പുരുഷ ട്രിപ്പിൾ ജമ്പ് ഇനത്തിൽ പ്രവീൺ ചിത്രവേൽ വെള്ളിയും സെൽവ പ്രഭു തിരുമാരൻ വെങ്കലവും നേടി. ജൂഡോ മാറ്റിൽ വനിതകളുടെ 63 കിലോഗ്രാം വിഭാഗത്തിൽ ഉന്നതി ശർമ്മ വെങ്കല മെഡൽ നേടി. പുരുഷ വിഭാഗത്തിൽ 90 കിലോഗ്രാം വിഭാഗത്തിൽ കരൺജിത് സിംഗ് മൻ ക്വാർട്ടർ ഫൈനലിലെത്തി.
0: ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ വനിതകളുടെ 51 കിലോഗ്രാം ബോക്സിംഗിൽ സ്വർണ്ണ മെഡൽ നേടിയ സാക്ഷി ചൗധരിയെയും 60 കിലോ ബോക്സിംഗ് ഇനത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ പ്രിയ ഖംഗിംസിനെയും രാഷ്ട്രപതി ദ്രൗപദി മുർമു അഭിനന്ദിച്ചു. കോമൺവെൽത്ത് ഗെയിംസിൽ വിജയികളായ ഇന്ത്യൻ താരങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. പുരുഷന്മാരുടെ ബോക്സിംഗിൽ സ്വർണ്ണ മെഡൽ നേടിയ സച്ചിൻ സിവാച്ച്, വനിതകളുടെ ബോക്സിംഗ് വിഭാഗത്തിൽ ചാമ്പ്യന്മാരായ അരുന്ധതി ചൗധരി, പ്രിയ ഗംഗാസ്, സാക്ഷി, വെള്ളിമെഡൽ നേടിയ ലവ്ലിന ബോർഗോഹൈസൺ, ഷോട്ട്പുട്ടിൽ സ്വർണം നേടിയ സോമൻ റാണ എന്നിവരെയാണ് പ്രധാനമന്ത്രി അഭിനന്ദനം അറിയിച്ചത്. പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പേരിലെ സ്മാരകമന്ദിരം വൈകാതെ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റായിരുന്ന മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ 17-ാമത് ഓർമ്മദിനത്തിൽ ശിഹാബ് തങ്ങൾ പഠന ഗവേഷണ കേന്ദ്രം മലപ്പുറത്ത് നടത്തിയ ശിഹാബ് തങ്ങളുടെ ദർശനം ദേശീയ സെമിനാറിൻ്റെ സമാപന സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മുൻ കായിക താരവും പുല്ലൂരാമ്പാറ മലബാർ സ്പോർട്സ് അക്കാദമിയുടെ പരിശീലകനുമായിരുന്ന സി കെ സത്യൻ അന്തരിച്ചു. 55 വയസ്സായിരുന്നു. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 100, 200 മീറ്റർ സ്പ്രിന്റുകളിൽ സംസ്ഥാന ദേശീയ തലങ്ങളിൽ സ്വർണ്ണ മെഡലുകൾ നേടിയ സത്യൻ കായികരംഗത്തുനിന്നും വിരമിച്ച ശേഷം പരിശീലന രംഗത്ത് തുടരുകയായിരുന്നു. സാഹിത്യകാരൻ, വിമർശകൻ, ജീവചരിത്രകാരൻ, അധ്യാപകൻ, പ്രഭാഷകൻ, സാമൂഹിക ചിന്തകൻ എന്നീ നിലകളിൽ പ്രസിദ്ധനായിരുന്ന പ്രൊഫസർ എം കെ സാനുവിൻ്റെ 1-ാം ചരമവാർഷികം ഇന്ന്. എം കെ സാനുവിൻ്റെ ഓർമ്മകൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് വിവിധ സാംസ്കാരിക സംഘടനകളും സാഹിത്യ പ്രവർത്തകരും ഇന്ന് അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. മഴക്കെടുതിയിൽ 6 മരണം സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. 6 ജില്ലകളിൽ മദ്രസകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ മുരളീധരൻ. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന രാജ്യവ്യാപക പ്രചാരണത്തിന് ഇന്ന് തുടക്കം. സംസ്ഥാനങ്ങൾക്ക് അധിക നികുതി വിഹിതമായി കേന്ദ്ര ധനമന്ത്രാലയം 1,09,019 കോടി രൂപ കൈമാറി. ഗ്ലാസ്ഗോയിൽ കോമൺവെൽത്ത് ഗെയിംസ് മെഡൽ പട്ടികയിൽ ഇന്ത്യ 4-ാം സ്ഥാനത്തേക്ക് ഉയർന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: പ്രവാചകഃ ജതിന ശർമ്മ.

പഠിപ്പിച്ചു. തുടർന്ന് അവരുടെ കാർമ്മികത്വത്തിൽ ദശരഥൻ്റെ സംസ്കാരകർമ്മം വിധിയാമണ്ണം നടത്തി. ആരൊക്കെ നിർബന്ധിച്ചിട്ടും ഭരതൻ അയോധ്യയിലെ രാജാവാകാൻ കൂട്ടാക്കിയില്ല. പകരം രാമനെ കൂട്ടിക്കൊണ്ടുവരുന്നതിന് പിറ്റേന്നാൾ കാട്ടിലേക്ക് പോവുകയാണ് എന്ന് പ്രഖ്യാപിച്ചു. തീരുമാനിച്ചതുപോലെ ഭരതനും സംഘവും പിറ്റേന്ന് വനത്തിലേക്ക് പുറപ്പെട്ടു. സീതാരാമന്മാർ നടന്ന വഴികളും തങ്ങിയ സങ്കേതങ്ങളും കാണിച്ചു കൊടുക്കാനുള്ള നിയോഗം ഗുഹനിൽ വന്നു ചേർന്നു. ഭരതൻ്റെ രാമഭക്തി കണ്ട് ഗുഹൻ അത്ഭുതപ്പെട്ടു. ശ്രീരാമൻ്റെ പാദസ്പർശമേറ്റ മണ്ണിൽ

0: ത്തിലേക്ക് പുറപ്പെട്ടു. സീതാരാമന്മാർ നടന്ന വഴികളും തങ്ങിയ സങ്കേതങ്ങളും കാണിച്ചു കൊടുക്കാനുള്ള നിയോഗം ഗുഹനിൽ വന്നു ചേർന്നു. ഭരതൻ്റെ രാമഭക്തി കണ്ട് ഗുഹൻ അത്ഭുതപ്പെട്ടു. ശ്രീരാമൻ്റെ പാദസ്പർശമേറ്റ മണ്ണിൽ കിടന്നുരുണ്ടും കരഞ്ഞും ആ മണ്ണെടുത്ത് തലയിൽ അഭിഷേകം ചെയ്തുമാണ് ഭരതൻ ശ്രീരാമസന്നിധിയിലെത്തിയത്. കണ്ടപാടെ അദ്ദേഹം രാമപാദങ്ങളിൽ വീണു നമസ്കരിച്ചു. ശേഷം ഭരതൻ അച്ഛൻ്റെ മരണവാർത്ത രാമനെ അറിയിച്ചു. ശ്രീരാമൻ അതുകേട്ട് ഏറ്റവും ദുഃഖിച്ചു. സമനില വീണ്ടെടുത്ത് അച്ഛന് ബലികർമ്മങ്ങൾ അനുഷ്ഠിച്ചു. എല്ലാം കഴിഞ്ഞ് ഏറ്റവും പറ്റിയ ഒരു സന്ദർഭത്തിൽ ക്ഷത്രിയാചാരവും ആശ്രമധർമ്മങ്ങളും ചൂണ്ടിക്കാട്ടി അയോധ്യയ്ക്ക് മടങ്ങണം എന്നും രാജ്യം ഭരിക്കണം എന്നും ഭരതൻ രാമനോട് അഭ്യർത്ഥിച്ചു. ശ്രീരാമൻ ഒന്നിനും വഴിപ്പെടുന്നില്ല എന്നു കണ്ട് ആത്മഹത്യയ്ക്ക് ഒരുങ്ങി. ആ സമയം ശ്രീരാമനിയോഗമനുസരിച്ച് വസിഷ്ഠൻ ഭരതന് രാമൻ മഹാവിഷ്ണുവാണ് എന്ന് വെളിവാക്കിക്കൊടുത്തു. അതോടെ ശ്രീരാമൻ്റെ പാദുകം സ്വീകരിച്ച് ജ്യേഷ്ഠൻ്റെ പ്രതിപുരുഷനായി രാജ്യം പരിപാലിക്കാൻ ഭരതൻ തയ്യാറായി. അയോധ്യയിലെ രാജസിംഹാസനത്തിൽ ഭരതൻ ഒരിക്കലും ഇരുന്നില്ല. അതിൽ രാമപാദുകം പ്രതിഷ്ഠിക്കുകയേ ചെയ്തുള്ളൂ. രാമൻ വനത്തിൽ വസിച്ചതുപോലെ നാട്ടിൽ കഴിഞ്ഞ ഭരതൻ ത്യാഗസമ്പത്തിൻ്റെ മഹിമ എന്ത് എന്ന് ലോകത്തിനു കാട്ടിക്കൊടുത്തു. ത്യാഗോജ്വലമായ വ്യക്തിജീവിതം കൊണ്ട് ഉന്നതവും സമ്പന്നവും മൂല്യവത്തുമായ ജീവിതം നയിക്കാം എന്നതിൻ്റെ മാതൃകയാണ് ഭരതൻ സൃഷ്ടിച്ചത്. ഭാരത സംസ്കൃതിയെ സമുജ്വലമാക്കുന്നതാണ് ഈ ത്യാഗമാർഗം. 14 വർഷം കഴിഞ്ഞു മടങ്ങിവന്ന രാമന് ഭരതൻ തിരിച്ചു കൊടുത്ത രാജ്യം പൂർവാധികം ക്ഷേമ ഐശ്വര്യങ്ങൾ നിറഞ്ഞതായിരുന്നു എന്നതും പ്രധാനമാണ്. രാമരാജ്യം എന്ന ആദർശ രാഷ്ട്രത്തെ സൃഷ്ടിച്ചതിൽ ഭരതൻ്റെ പങ്ക് വളരെ വലുതാണ്. അദ്ദേഹത്തിൻ്റെ ഭരണ സാമർഥ്യത്തെ ദീർഘദർശനം ചെയ്തിട്ടാണ് വസിഷ്ഠൻ അദ്ദേഹത്തിന് ഭരതൻ എന്നു പേരിട്ടതു തന്നെ. ത്യാഗവും സേവനവും ധർമ്മത്തിന് പുഷ്പാഞ്ജലി അർപ്പിക്കുന്ന മഹിത സംസ്കാരം വിളയിച്ച ഭാരതം ഈ രാമസഹോദരൻ്റെ പേരിലാണോ അറിയപ്പെടുന്നത് എന്ന് വ്യക്തമല്ല.
1: രാമായണ പൊരുൾ അവതരിപ്പിച്ചത് ഡോക്ടർ AM ഉണ്ണികൃഷ്ണൻ.
2: രാമായണ പൊരുൾ പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
3: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
4: ആകാശവാണി തൃശൂർ.
5: പുലരിപ്പൂക്കൾ.

0: പുലരിപ്പൂക്കളിൽ ആദ്യം അക്ഷര കേരളം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അക്ഷര കേരളത്തിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. അക്ഷര കേരളത്തിൽ ഇന്നാദ്യം ഒരു പ്രഭാഷണം കേൾക്കാം. കെ സരസ്വതിയമ്മ കാലത്തിനു മുൻപേ സഞ്ചരിച്ച എഴുത്തുകാരി. പ്രഭാഷണം എഴുതി അവതരിപ്പിക്കുന്നത് തൃശൂർ വിവേകോദയം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക ഡോക്ടർ രശ്മി പി.
2: 19-ാം നൂറ്റാണ്ടിലാണ് സ്ത്രീവാദ ചിന്തകൾ സാർവദേശീയ തലത്തിൽ ശക്തമാവുന്നത്. സാമ്പത്തികവും രാഷ്ട്രീയവും ബൗദ്ധികവുമായ മേഖലകളിൽ സ്ത്രീക്കുകൂടി പൂർണമായ പ്രാതിനിധ്യം ലഭിക്കുവാനും സമൂഹ ബന്ധങ്ങളെ രൂപപ്പെടുത്തുവാനും സഹായിച്ചത് സ്ത്രീവാദ ചിന്തകളാണ്. ഇവർ ഓരോ സ്ത്രീയും വ്യക്തിപരമായ സ്വാതന്ത്ര്യവും അവകാശങ്ങളുമുള്ള സ്വതന്ത്ര വ്യക്തിയാണെന്ന നിലപാട് ഉയർത്തിപ്പിടിച്ചു. എഴുതുന്ന വ്യക്തി എന്ന നിലയിൽ ഒരു പുരുഷന് ലഭിക്കുന്ന മാനസികമോ ഭൗതികമോ ആയ സാഹചര്യങ്ങൾ ഒരു സ്ത്രീക്ക് ലഭിക്കുന്നില്ലെന്നും ഷേക്സ്പിയർ ഒരു സ്ത്രീയായിരുന്നെങ്കിൽ അദ്ദേഹം ലോകമെങ്ങും അറിയപ്പെടുന്ന സാഹിത്യകാരനാവുമായിരുന്നില്ല എന്നുമുള്ള പ്രസ്താവനകൾ സാഹിത്യരംഗത്ത് സ്ത്രീ അനുഭവിക്കുന്ന പ്രതിസന്ധികളിലേക്ക് ലോകശ്രദ്ധ കൊണ്ടുവന്നു. ബെറ്റി ഫ്രീഡന്റെ ദ ഫെമിനൈൻ മിസ്റ്റിക് എന്ന കൃതിയാണ് 20-ാം നൂറ്റാണ്ടിനെ സ്വാധീനിച്ച ഏറ്റവും ശക്തമായ സ്ത്രീവാദ ചിന്തകൾ പങ്കുവയ്ക്കുന്നത്. ഉത്തമ കുടുംബസ്ത്രീ എന്ന സങ്കല്പം പുരുഷമേധാവിത്ത സമൂഹം അടിച്ചേൽപ്പിക്കുന്നു.

ചെയ്യുന്ന കർമ്മ മാതൃകയാണെന്നും അത്തരം മാതൃകകളിൽ തളച്ചിടപ്പെടുന്ന സ്ത്രീകൾ ഭർത്താവിനും മക്കൾക്കും വേണ്ടി സ്വത്വം നഷ്ടപ്പെടുത്തുന്നവരാണെന്നും അവർ തുറന്നടിച്ചു. തങ്ങളുടെ ബൗദ്ധികമായ കഴിവുകളെയും ധിഷണാശക്തിയെയും പ്രകടമാക്കുന്ന തൊഴിൽ ജീവിതത്തിന്റെ സാമൂഹ്യ സാധ്യതകളിലേക്ക് സ്വന്തം വ്യക്തിത്വത്തെ മാറ്റിപ്രതിഷ്ഠിക്കാനുള്ള ബെറ്റിയുടെ ആഹ്വാനം അക്കാലത്തെ തലമുറയെ ഏറെ സ്വാധീനിച്ചു. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ അധിനിവേശത്തോടൊപ്പം ഇത്തരം ചിന്തകളും കേരളീയ സമൂഹത്തിൽ എത്തിച്ചേർന്നു. സാമൂഹിക ജീവിതത്തിലുണ്ടായ നവോത്ഥാനത്തിന്റെയും ജനാധിപത്യവൽക്കരണത്തിന്റെയും ഫലമായി ഉന്നത വിദ്യാഭ്യാസം നേടാനും ഉദ്യോഗം വഹിക്കാനും അതുവഴി സാമ്പത്തിക സ്വാതന്ത്ര്യം ആർജിക്കാനും കഴിഞ്ഞ സ്ത്രീകളുടെ തലമുറ കേരളത്തിൽ ഉയർന്നുവന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് സരസ്വതിയമ്മ എന്ന എഴുത്തുകാരി രൂപപ്പെടുന്നത്. സ്വത്വബോധമാർജിക്കുന്ന സ്ത്രീ ആയിരുന്നു സരസ്വതിയമ്മയുടെ രചനകളുടെ കേന്ദ്രബിന്ദു. പ്രേമം, വിവാഹം, ദാമ്പത്യം, കുടുംബം, സദാചാരം, തൊഴിൽ തുടങ്ങിയവയെ സ്ത്രീവാദപരമായ നിലപാടിൽ സമീപിക്കുന്നവയാണ് അവരുടെ രചനകൾ. സരസ്വതിയമ്മയുടെ ജീവിതം തന്നെയായിരുന്നു അവരുടെ രചനകളുടെ ഊർജം. ഒരവതാരിക പോലുമില്ലാതെ തന്റെ 12 കഥാസമാഹാരങ്ങളും നോവലും നാടകവും പുറത്തിറക്കേണ്ടി വന്ന മലയാളത്തിലെ ഒരേ ഒരു എഴുത്തുകാരിയാണ് കെ. സരസ്വതിയമ്മ. തീവ്രമായ സ്വാതന്ത്ര്യബോധവും ഉത്കർഷേച്ഛയും ചെറുപ്പം മുതലേ പ്രകടമാക്കിയിരുന്ന കഥാകാരി പുരുഷാധിപത്യ വ്യവസ്ഥയിൽ ഒരു സ്ത്രീയായി ജനിച്ചതിന്റെ പരിമിതികൾ ബോധ്യപ്പെട്ടപ്പോഴും അധീശാധികാരത്തിനു മുന്നിൽ തോറ്റുകൊടുക്കാതെ പ്രതിരോധത്തിനും പ്രത്യാക്രമണത്തിനും സന്നദ്ധമാവത്തക്ക സ്ത്രൈണ വ്യക്തിത്വം സ്വജീവിതത്തിൽ ആർജിച്ചു. അതിലൂടെ സമത്വപൂർണവും ആത്മൈക്യം പുലർത്തുന്നതുമായ മാനുഷിക ബന്ധങ്ങളെ വിഭാവനം ചെയ്തുകൊണ്ടുള്ള ഒരു ജീവിത ദർശനം അവരിൽ രൂപപ്പെട്ടു. അതുകൊണ്ടുതന്നെ സ്വത്വബോധം നേടിയ സ്ത്രീയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനങ്ങളായി അവരുടെ ജീവിതവും രചനകളും മാറി. കുടുംബജീവിതത്തിനുള്ളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന അസംതൃപ്തിയും അന്യഥാബോധവും വെളിച്ചത്തുകൊണ്ടുവരാനും സംതൃപ്ത കുടുംബജീവിതത്തിന്റെ പൊള്ളത്തരം പുറത്തുകൊണ്ടുവരാനും തന്റെ രചനകളിലൂടെ അവർക്ക് സാധിച്ചു. ജീവിതത്തിന്റെ വൈരുദ്ധ്യങ്ങളെയും വൈകല്യങ്ങളെയും വിമർശനത്തിന്റെ സ്വരത്തിൽ അവതരിപ്പിക്കുന്നതിനേക്കാൾ ഫലപ്രദം ഹാസ്യാത്മകമായി ചിത്രീകരിക്കുന്നതാണ് എന്ന് തിരിച്ചറിഞ്ഞ് തന്റെ കഥകളിൽ ഹാസ്യത്തിന്റെ ഒരു ധാരയും വികസിപ്പിച്ചെടുത്തു. 62 കഥകളിലായി വിവാഹ സമ്പ്രദായത്തോടുള്ള പ്രതിഷേധം പ്രത്യക്ഷമായും പരോക്ഷമായും സരസ്വതിയമ്മ പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ കഥകളിലെല്ലാം വഞ്ചിതയും തിരസ്കൃതയുമാകുന്ന സ്ത്രീയുടെ ഭാഗം വായനക്കാരിൽ അനുഭാവം സൃഷ്ടിക്കത്തക്കവണ്ണം വികാരജനകമായി അവതരിപ്പിക്കാനല്ല അവൾ ലയിച്ചു ചേർന്ന മിഥ്യാസങ്കല്പങ്ങളുടെ കുമിള പൊട്ടിച്ച് യാഥാർത്ഥ്യത്തെ വെളിവാക്കാനാണ് കഥാകാരി ശ്രമിച്ചത്. പരമ്പരാഗത ദാമ്പത്യ സങ്കല്പത്തെ തിരുത്താൻ തക്ക വിധം സ്ത്രീപുരുഷ ബന്ധത്തെ പുനർനിർവചിക്കാൻ വേണ്ട സ്വത്വാവബോധവും സാമൂഹ്യബോധവും സ്ത്രീകൾ ആർജിക്കേണ്ടതിന്റെ ആവശ്യകത വ്യക്തമാക്കുന്നതാണ് പല കഥകളും. 19-ാം വയസ്സിൽ രചിച്ച സീതാഭവനം എന്ന ആദ്യകാല കഥയിൽ തന്നെ നായികയായ അധകൃത വിഭാഗത്തിൽപ്പെട്ട സീത സ്വന്തമായ ആഗ്രഹങ്ങളും നിലപാടുകളുമുള്ളവളാണ്. അക്കാലത്തു രചിച്ച പ്രാപഞ്ചിക എന്ന കഥ പ്രപഞ്ചത്തോളം വിശാലമായ സ്ത്രീ സ്വത്വത്തിന്റെ പ്രഖ്യാപനമാണ്. സ്വന്തം സുഖഭോഗത്തിനുവേണ്ടി കാമുകിയെയും ഭാര്യയെയും അവസരം പോലെ അനുനയിപ്പിക്കാനും അനുസരിപ്പിക്കാനും പുരുഷനധികാരം നൽകുന്ന സാമൂഹ്യ വ്യവസ്ഥയോടുള്ള പ്രതിഷേധം പ്രേമഫലം എന്ന കഥയിൽ കാണാം. വഞ്ചിച്ച കാമുകനെ കുത്തിമുറിവേൽപ്പിക്കുകയും ഭഗ്നപ്രണയത്തിന്റെ മുഖപടമണിയാതെ പഠിച്ചു മുന്നേറി വക്കീലാവുകയും നിരന്തരമായ അഭ്യർത്ഥന മാനിച്ച് വിവാഹം കഴിച്ചയാൾ വിവാഹശേഷം ചാരിത്രത്തെ സംശയിക്കുമ്പോൾ ശക്തമായി പ്രതിഷേധിക്കുകയും ചെയ്യുന്ന നായികയെ പാവങ്ങൾ എന്ന കഥയിൽ കാണാം. ആൺപെൺ സൗഹൃദങ്ങളെ മുൻവിധിയോടെ കാണുന്ന സമൂഹത്തോടുള്ള കഥാകാരിയുടെ നിലപാട് വ്യക്തമാക്കുന്ന കഥയാണ് ഡബിൾ ആക്ട്. ഇഷ്ടമുള്ളവരെയൊക്കെ കല്യാണം കഴിക്കാൻ ഒക്കുമോ? മരിച്ചുപോയ ഹാർഡിയെയും കിഡ്സിനെയും പോലെ എത്ര പേരെയാണെനിക്കിഷ്ടം? സാധാരണയിൽ കവിഞ്ഞ ബുദ്ധിശക്തിയോ മറ്റ് കഴിവുകളോ ഉള്ളവരെയെല്ലാം എനിക്ക് വലിയ ഇഷ്ടമാണ് എന്ന സീതയുടെ അഭിപ്രായം ആത്മാഭിമാനവും വ്യക്തിത്വവും ഉയർത്തിപ്പിടിക്കുന്ന സ്ത്രീ സ്വത്വത്തിന്റെ ഹൃദ്യമായ ആവിഷ്കാരമാണ്. പുരുഷസഹായമില്ലാതെ പുറത്തിറങ്ങി യാത്ര ചെയ്യുന്നതും ഒരന്യപുരുഷന്റെ അടുത്തിരുന്ന് യാത്ര ചെയ്യുന്നതും തെറ്റായി കാണുന്ന സമൂഹത്തിന്റെ മനോഭാവം പരിഹാസരൂപത്തിൽ അവതരിപ്പിക്കുന്നതാണ് സ്വാതന്ത്ര്യവാദക്കാരി എന്ന കഥ. അവിവാഹിതന്റെ അശ്രുക്കൾ എന്ന കഥയിൽ സ്വൈരസല്ലാപം നടത്താനായി കടപ്പുറത്തെത്തിയ നന്ദയ്ക്കും

0: ശാന്തിക്കും സ്ത്രീകളായതുകൊണ്ടു മാത്രം അവിടം സുരക്ഷിതമല്ലെന്ന് ബോധ്യപ്പെട്ടു. പുറം ലോകം സ്ത്രീക്കു നേരെ ഏത് നിമിഷവും അക്രമാസക്തമാവാമെന്ന തിരിച്ചറിവിൽ അവരെത്തി. പുരുഷാധിപത്യ സമൂഹം പുറം ലോകത്ത് സ്ത്രീകൾക്കു നേരെ പീഡനങ്ങൾ ഏൽപ്പിക്കുന്നു. കുടുംബത്തിനകത്താകട്ടെ പലപ്പോഴും പിതൃഭർത്തൃപീഡനങ്ങൾക്കും സ്ത്രീകൾ ഇരയാവുന്നു. എന്നാൽ ശാന്തിയുടെ നർമ്മബോധത്തിലൂടെ സാമൂഹ്യ വ്യവസ്ഥയുടെ പരിഹാസ്യത കൂടുതൽ തെളിച്ചമുള്ളതായി മാറുന്നു. സ്ത്രീയുടെ ജീവിത സാഫല്യം ദാമ്പത്യം മാതൃത്വം തുടങ്ങിയ ഇടങ്ങളിൽ മാത്രമൊതുക്കുന്ന വ്യവസ്ഥാപിത മൂല്യബോധത്തിന് പകരം നിസ്വാർത്ഥ സേവനമാണ് മനുഷ്യജീവിതത്തെ അർത്ഥപൂർണമാക്കുന്നതെന്നും അവിവാഹിതരായി ജീവിച്ചുകൊണ്ടുതന്നെ കർത്തവ്യങ്ങൾ ഏറ്റെടുത്ത് സ്വാതന്ത്ര്യവും അന്തസ്സും ഉയർത്തിപ്പിടിച്ച് ജീവിക്കാമെന്നും പല കഥാപാത്രങ്ങളിലൂടെയും സരസ്വതിയമ്മ പ്രഖ്യാപിക്കുന്നു. ഉദ്യോഗസ്ഥകളായ കുടുംബിനികൾക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ പല കഥകളിലും ആവിഷ്കരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അമ്മ എന്ന കഥയിൽ വിശ്രമത്തിനിടമുണ്ടോ? ശമ്പളം വാങ്ങുന്നതിൻ്റെ ജോലി, ഭാര്യയായതിൻ്റെ ജോലി, അമ്മയായതിൻ്റെ ജോലി, ഇങ്ങനെ രാപ്പകൽ ജോലിയോട് ജോലി തന്നെ എന്ന് സുഭദ്ര പറയുന്നത് ഇന്നും നമ്മുടെ വീടുകളിൽ നിശബ്ദമായി മുഴങ്ങുന്നു. സുദൃഢമായ സ്ത്രീ സൗഹൃദ ബന്ധങ്ങളുടെ മനസ്സു പങ്കുവയ്ക്കലും ശാരീരികമായ സ്നേഹപ്രകടനങ്ങളും ആ കാലഘട്ടത്തിലെ മലയാള സാഹിത്യത്തിന് തീർത്തും അന്യമായിരുന്നു. സ്ത്രീ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളും സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന കഥാകാരിയുടെ പ്രതിഭയുടെ തെളിച്ചം അവരുടെ എല്ലാ രചനകളിലും കാണാൻ കഴിയും. സരസ്വതിയമ്മയുടെ ഉദാത്ത പ്രേമ ദാമ്പത്യ സങ്കല്പം വ്യക്തമാക്കുന്നതാണ് വിവാഹിതയായ കന്യക, അപ്രസവയായ മാതാവ് എന്ന ശ്രീ ശാരദാദേവിയെക്കുറിച്ചുള്ള ലേഖനം. എന്നാൽ പരമ്പരാഗതമായ സാമൂഹ്യനീതിക്ക് വഴങ്ങിക്കൊടുക്കാത്ത, അവരുടെ കഥാപാത്രങ്ങളെ വേണ്ട രീതിയിൽ ഉൾക്കൊള്ളാത്ത സമൂഹം ഈ ലേഖനത്തെയും അവഗണിച്ചു. സരസ്വതിയമ്മയുടെ കഥകളെ പുരുഷവിദ്വേഷത്തിന്റെ കഥകൾ എന്ന് മുദ്രകുത്തിയവരുണ്ട്. അത് പുരുഷന്മാർക്കെതിരെയുള്ള കഥകളായതുകൊണ്ടല്ല, സ്ത്രീ പുരുഷന്മാർക്കിടയിൽ ഏറെ വിവേചനം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിന്റെ കഥകൾ ആയതുകൊണ്ടാണ്. ലിംഗനീതിയെ സമൂഹനീതിയുടെ ഭാഗമായി തന്നെയാണ് കഥാകാരി കാണുന്നത്. അത് തിരിച്ചറിയാത്ത വായനക്കാരാണ് ഈ രീതിയിൽ മുദ്രകുത്തുന്നത്. ധൈഷണികമായ ഒരു ഉയർന്ന തലത്തിലാണ് സരസ്വതിയമ്മയുടെ സർഗഭാവന പ്രവർത്തിക്കുന്നത്. ഇന്നത്തെ സമൂഹത്തിനു പോലും ചിന്തിക്കാനാവാത്ത ആദർശങ്ങൾ സ്ത്രീത്വത്തെക്കുറിച്ച് വെച്ചു പുലർത്തിയ സരസ്വതിയമ്മയുടെ രചനകൾ ഇനിയും വളരെയേറെ വായനകൾ ആവശ്യപ്പെടുന്നുണ്ട്.
1: കെ സരസ്വതിയമ്മ കാലത്തിനു മുൻപേ സഞ്ചരിച്ച എഴുത്തുകാരി. പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്. എഴുതി അവതരിപ്പിച്ചത് തൃശൂർ വിവേകോദയം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക ഡോക്ടർ രശ്മി പി. പെൺകുട്ടികൾ ഇന്നും ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കുന്ന സമൂഹത്തിലാണല്ലോ നാം ജീവിക്കുന്നത്. പലവിധ അരക്ഷിതാവസ്ഥകൾക്കിടയിലും വിദ്യാഭ്യാസവും തൊഴിലും മനഃശക്തിയുമാണ് അവർക്ക് കരുത്താകുന്നത്. അവരെ ശക്തരാക്കാൻ, അമ്മയോളം തണലാകാൻ മറ്റാർക്കും കഴിയില്ല. ഒരമ്മ തന്റെ മകളെ എങ്ങനെ ചേർത്തുപിടിക്കുന്നുവെന്നും ഇന്നത്തെ ലോകത്തിനുതകുന്ന വണ്ണം അവളെ എങ്ങനെ പ്രാപ്തയാക്കുന്നുവെന്നും പറയുന്ന ഒരു കവിത നമുക്കിനി കേൾക്കാം. കൺമണി എന്ന കവിത എഴുതിയത് ശ്രീജുല ശിവദാസൻ. ആലാപനം സൂര്യമേനോൻ.

0: കൺമണി ശ്രീജുല ശിവദാസൻ എഴുതിയ കവിതയാണ് ഇതുവരെ കേട്ടത്. ചൊല്ലിയത് സൂര്യമേനോൻ. അക്ഷരകേരളത്തിലേക്ക് സൃഷ്ടികൾ അയക്കേണ്ട വിലാസം ഇനി പറയാം. അക്ഷരകേരളം കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 680631.
1: അക്ഷരകേരളം സമാപിച്ചു. നിർവഹണ സഹായം ശ്രീനന്ദിനി സജീവ്. നിർവഹണം അഞ്ജു പി അർജുനൻ.
2: അക്ഷരകേരളം
3: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്രചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധനാ ദന്തപരിശോധനാ ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ, മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
4: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി, തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയല്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ്,
5: തൃശൂർ, എടപ്പാൾ, കുറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: ഗാന സന്ദേശം
5: ഞായറൊഴികെ എന്നും രാവിലെ 7:35. പ്രായോജകർ
6: റീഗൽ ജ്വല്ലേഴ്സ്.
5: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു.
6: റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.
4: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ എൻ ചാവക്കാട്. സ്വാസ്ഥ്യം ശനിയാഴ്ച രാവിലെ 7:05. ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
7: പുലരിപ്പൂക്കളിൽ അവസാനമായി
8: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കാഞ്ഞാണി. സേവന വാർത്തകൾ.
6: പ്രായോജകർ
9: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി. ഫോൺ 0487299-3299.
10: കണ്ണാശുപത്രി എന്നാ അത് നമ്മുടെ സൈമൺസ് മാത്രം, ഇപ്പൊ നമ്മുടെ കാഞ്ഞാണിയിൽ വന്നു സൈമൺ.
11: അപ്പൊ ചേട്ടൻ അറിഞ്ഞല്ലേ സൈമൺസ് കാഞ്ഞാണിയിൽ പ്രവർത്തനം തുടങ്ങിയത്?
10: കൊള്ള, നന്മയുടെ കാര്യങ്ങൾ നാട്ടിൽ പാട്ടാകില്ലേ? ഇനിയിപ്പോ കണ്ണിന് എന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് വെച്ചാ തൃശ്ശൂർ വരെ പോകണ്ടല്ലോ.
6: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശ്ശൂർ റോഡ്, കാഞ്ഞാണി.
9: ഫോൺ 0487299-3299.
6: സഹപ്രായോജകർ
12: തൃശ്ശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി, ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശ്ശൂർ.
13: നമ്മുടെ തൃശ്ശൂരിലെ പള്ളിക്കുളം റോഡിലുള്ള ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇപ്പൊ സ്വർണ്ണാഭരണങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടോ. സ്വർണ്ണാഭരണങ്ങളുടെ തൃശ്ശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഡീലർ ആയതിനാൽ ലിയോസിന്റെ ഉൽപ്പാദന വിലയിൽ നല്ല കിടിലൻ സ്വർണ്ണാഭരണങ്ങൾ കിട്ടും.
9: ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശ്ശൂർ.
13: ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു.
12: തൃശ്ശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി, ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശ്ശൂർ.
7: കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശമനുസരിച്ച് തൃശൂർ ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ജില്ലയിലെ മതപഠന ക്ലാസുകൾ, ട്യൂഷൻ സെന്ററുകൾ, കോച്ചിംഗ് ക്ലാസുകൾ, സ്പെഷ്യൽ ക്ലാസുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. ദുരന്ത നിവാരണ നിയമം 2005 സെക്ഷൻ 30-34 പ്രകാരമാണ് കളക്ടർ ഉത്തരവിറക്കിയത്. എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും ഇന്റർവ്യൂകൾക്കും മാറ്റമുണ്ടായിരിക്കില്ല. റെസിഡൻഷ്യൽ സ്ഥാപനങ്ങളിലെ കുട്ടികളുടെ സുരക്ഷിതത്വം സ്ഥാപന മേധാവികൾ ഉറപ്പുവരുത്തേണ്ടതാണെന്നും ആവശ്യമാണെങ്കിൽ കുട്ടികളുടെ സുരക്ഷ മുൻനിർത്തി സാഹചര്യമനുസരിച്ച് അവധി നൽകാവുന്നതാണെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. കൂടാതെ ഉത്തരവ് ലംഘിക്കുന്നവർക്കെതിരെ ദുരന്ത നിവാരണ നിയമത്തിലെ സെക്ഷൻ 51 പ്രകാരം കർശന ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്നും തൃശൂർ ജില്ലാ ദുരന്ത നിവാരണ

0: പാർട്ടി ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കളക്ടർ മുന്നറിയിപ്പ് നൽകി. കനത്ത മഴയെ തുടർന്ന് പുത്തൂരിലുള്ള തൃശൂർ സുവോളജിക്കൽ പാർക്ക് ഇന്ന് പ്രവർത്തിക്കില്ല. സന്ദർശകരുടെ സുരക്ഷ മുൻനിർത്തിയാണ് പാർക്കിന് അവധി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചതെന്ന് തൃശൂർ സുവോളജിക്കൽ പാർക്ക് ഡയറക്ടർ അറിയിച്ചു. കുട്ടനല്ലൂർ ശ്രീ സി അച്യുതമേനോൻ ഗവൺമെന്റ് കോളേജിൽ 2026-27 അധ്യയന വർഷത്തേക്കുള്ള വിവിധ ബിരുദാനന്തര ബിരുദ കോഴ്സുകളിൽ സംവരണ സീറ്റുകൾ ഒഴിവുണ്ട്. എം എ എക്കണോമിക്സ്, എം എ ഇംഗ്ലീഷ്, എം എ ഹിസ്റ്ററി, എം കോം എന്നിങ്ങനെയാണ് ഒഴിവുള്ള സീറ്റുകൾ. കാലിക്കറ്റ് സർവകലാശാല ക്യാപ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾ ഈ മാസം 4-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്കകം അപേക്ഷ സമർപ്പിക്കണം. ക്യാപ് രജിസ്ട്രേഷൻ പ്രിന്റൌട്ട്, SSLC ഡിഗ്രി മാർക്ക് ലിസ്റ്റും സർട്ടിഫിക്കറ്റും ആധാർ കാർഡ്, സംവരണം തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് എന്നിവയുടെ പകർപ്പുകൾ സഹിതം കോളേജ് ഓഫീസിൽ നേരിട്ടെത്തിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഫോൺ നമ്പർ 0787-235-3022. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസിൽ PG ഡിപ്ലോമ ഇൻ പബ്ലിക് റിലേഷൻസ് ഇൻ ടൂറിസം കോഴ്സിലെ ഒഴിവുള്ള ഏതാനും സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന ദിവസം നാളെ. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0471-2329-468.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കാഞ്ഞാണി. സേവന വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രായോജികർ
3: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് കാഞ്ഞാണി. ഫോൺ 0487-299-3299.
2: സഹപ്രായോജകർ
4: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
5: നാളെ രാവിലെ 7:35 മ്യൂസിക് പാർക്ക്, MG റോഡ്, തൃശൂർ. ഗാന സന്ദേശം. മറ്റെങ്ങും കാണാത്ത സംഗീതോപകരണങ്ങൾ മ്യൂസിക് പാർക്കിൽ കണ്ടെത്താം. മ്യൂസിക് പാർക്കിൽ ഇല്ലാത്തവ മറ്റെങ്ങും കണ്ടെത്താനാവില്ല.
6: പരിപൂർണ സംരക്ഷണം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി. 140 വർഷത്തെ വിശ്വസ്തത, കുറഞ്ഞ പ്രീമിയം, കൂടുതൽ റിട്ടേൺ. ഇനി സമ്പാദ്യത്തോടൊപ്പം സംരക്ഷണവും. പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ്.
7: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. 1-ാം സമ്മാനം 30 കോടി രൂപ, 2-ാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
8: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
9: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിത്തം.
10: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7-5
9: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
10: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
11: പുലരിപ്പൂക്കൾ സമാപിക്കുന്നു.
0: ആകാശവാണി തൃശൂർ. സമയം 7 മണി കഴിഞ്ഞ് 24:55. അല്പസമയത്തിനകം വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
12: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്നു. മഴക്കെടുതികളും രൂക്ഷം. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലഹരിമുക്ത ഭാരതത്തിനായി യുവാക്കളെ അണിനിരത്തുന്ന നശാമുക്ത യുവ ഫോർ വികസിത് ഭാരത് സങ്കല്പ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിക്കും. ശാസ്ത്രം, സാങ്കേതികവിദ്യ, കായികം എന്നീ മേഖലകളിൽ ഇന്ത്യ കൈവരിച്ച മുന്നേറ്റത്തിന് പിന്നിൽ രാജ്യത്തെ യുവജനങ്ങളാണെന്ന് പ്രധാനമന്ത്രി. നീറ്റ് PG പരീക്ഷാ മുന്നൊരുക്കങ്ങൾ അവലോകനം ചെയ്ത് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. സുതാര്യമായ പരീക്ഷ ഉറപ്പാക്കാൻ വിദ്യാർത്ഥി കേന്ദ്രീകൃത പരിഷ്കാരങ്ങളുമായി കേന്ദ്ര സർക്കാർ. കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിച്ച് ചർച്ചകൾക്ക് തയ്യാറായില്ലെങ്കിൽ ഇറാനെതിരെ ആക്രമണം ശക്തമാക്കുമെന്ന് US പ്രസിഡന്റ്. കോമൺവെൽത്ത് ഗെയിംസിന്റെ 10-ാം ദിനത്തിൽ ഉജ്ജ്വല മുന്നേറ്റവുമായി ഇന്ത്യ. മെഡൽ പട്ടികയിൽ 4-ാം സ്ഥാനത്ത്. വാർത്തകൾ വിശദമായി. നശാമുക്ത യുവ ഫോർ വികസിത് ഭാരത് സങ്കല്പ് അഭിയാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്യും. ലഹരി ഉപയോഗത്തിനെതിരെയുള്ള 100 ആഴ്ച നീളുന്ന ജനകീയ പ്രചാരണ പരിപാടിക്കാണ് ഇതോടെ തുടക്കമാകുന്നത്. യുവാക്കളെ ലഹരി വസ്തുക്കളിൽ നിന്ന് അകറ്റി നിർത്താനും സാമൂഹിക മാറ്റത്തിന്റെ വക്താക്കളാക്കി മാറ്റാനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. രാജ്യമെമ്പാടുമുള്ള 10,000-ത്തിലധികം കേന്ദ്രങ്ങളിൽ നിന്നായി വൻ യുവജന പങ്കാളിത്തം ചടങ്ങിലുണ്ടാകും. മൈ ഭാരത് വോളണ്ടിയർമാർ, നാഷണൽ സർവീസ് സ്കീം അംഗങ്ങൾ, യൂത്ത് ക്ലബ്ബുകൾ, സ്കൂളുകൾ, കോളേജുകൾ, സർവകലാശാലകൾ, സന്നദ്ധ സംഘടനകൾ, 125-ൽ അധികം ആത്മീയ പ്രസ്ഥാനങ്ങൾ എന്നിവ പരിപാടിയുടെ ഭാഗമാകും. ലഹരിമുക്ത സമൂഹം എന്ന ലക്ഷ്യത്തോടെ എല്ലാ ഞായറാഴ്ചകളിലും പ്രത്യേക ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും. ശാസ്ത്രം, സാങ്കേതികവിദ്യ, കായികം എന്നീ മേഖലകളിൽ രാജ്യം കൈവരിച്ച പുരോഗതിക്ക്

0: പിന്നിൽ ഇന്ത്യൻ യുവത്വത്തിന്റെ കഴിവുകളാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശുചിത്വ പരിപാലനം, ജലസംരക്ഷണം, പ്രകൃതി വിഭവ സംരക്ഷണം എന്നിവയിൽ യുവജനങ്ങൾ സജീവമായി പങ്കാളികളാകണമെന്നും തദ്ദേശീയ നിർമ്മിതികൾ സമ്മാനമായി നൽകാൻ തയ്യാറാകണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. മൈസൂരിൽ സ്വാമി വിവേകാനന്ദ കൾച്ചറൽ യൂത്ത് സെന്ററായ വിവേക സ്മാരക ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. യുവജനങ്ങളെ വഴി നടത്തുകയും രാഷ്ട്രനിർമ്മാണത്തിന് അവരെ പ്രാപ്തരാക്കുകയുമായിരുന്നു സ്വാമി വിവേകാനന്ദന്റെ കാഴ്ചപ്പാടെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു.
1: സ്വാമി വിവേകാനന്ദി യുവാവോ കി ശിക്ഷ കോ രാഷ്ട്ര നിർമ്മാണ കാ മജ്ബൂത് ആധാർ മാനത്തെ ഥേ. ആജ് യുവാ ദുനിയാ കേ വികാസ് കോ ഗതി ദേ രഹാ ഹൈ. ആജ് ഭാരത് കി അർത്ഥവ്യവസ്ഥ സബ്സേ തേജി സേ ആഗേ ബഡ് രഹി ഹൈ. ഭാരത് കേ യുവാവോ കേ സാമർത്ഥ്യ സേ.
0: 2026 നീറ്റ് പി ജി പരീക്ഷയുടെ തയ്യാറെടുപ്പ് അവലോകനം ചെയ്ത് കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡ. ഈ മാസം 30 നീറ്റ് പി ജി പരീക്ഷ. പരീക്ഷയ്ക്കായി ഏർപ്പെടുത്തിയിരിക്കുന്ന സമഗ്രമായ സുരക്ഷാ ക്രമീകരണങ്ങളും മന്ത്രി അവലോകനം ചെയ്തു. 273,183 ഉദ്യോഗാർത്ഥികളാണ് ഇത്തവണ നീറ്റ് പി ജി പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പരീക്ഷയുടെ സുതാര്യത ഉറപ്പുവരുത്താൻ ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളും ഏകോപിച്ച് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശം നൽകി. സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതത്തിന്റെ അധിക ഗഡുവായി 1,09,019 കോടി രൂപ അനുവദിച്ച് കേന്ദ്ര സർക്കാർ. ഓഗസ്റ്റ് 10 നൽകേണ്ട പതിവ് പ്രതിമാസ വിഹിതത്തിന് പുറമെയാണിത്. സംസ്ഥാനങ്ങളിലെ വികസന മൂലധന ചെലവുകൾക്ക് വേഗം കൂട്ടാൻ ലക്ഷ്യമിട്ടാണ് തുക മുൻകൂട്ടി നൽകിയതെന്ന് ധനമന്ത്രാലയം വ്യക്തമാക്കി. 2,597 കോടി രൂപയാണ് കേരളത്തിന് അനുവദിച്ചത്. ഉസ്ബെക്കിസ്ഥാൻ വിദേശകാര്യമന്ത്രി സൈദോവ് ബക്തിയോർ ഓദിലോവിഷ് ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. ഈ മാസം 5 വരെയാണ് അദ്ദേഹത്തിന്റെ സന്ദർശനം. സന്ദർശനത്തിനിടെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഡൽഹിയിൽ നടക്കുന്ന ബിസിനസ് ഫോറത്തിലും ഉസ്ബെക്കിസ്ഥാൻ വിദേശകാര്യമന്ത്രി പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്നു. സംസ്ഥാനത്ത് കെടുതികളും രൂക്ഷം. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മഴ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്.
3: കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. സംസ്ഥാനത്താകെ 65 ക്യാമ്പുകൾ തുറന്നതായും 1465 പേർ ക്യാമ്പുകളിലുണ്ടെന്നും റവന്യൂ മന്ത്രി AP അനിൽകുമാർ വ്യക്തമാക്കി. വെള്ളപ്പൊക്ക സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. വൈദ്യുതി തകരാറുകൾ ഉടൻ പരിഹരിക്കാൻ KCB നിർദ്ദേശം നൽകി. അടിയന്തര സാഹചര്യങ്ങളിൽ ജില്ലാ കളക്ടറേറ്റുകളിലെ നമ്പറുകളിൽ ബന്ധപ്പെടണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. മഴക്കെടുതിയിൽ ഇതുവരെ 127 വീടുകൾ ഭാഗികമായും 17 പൂർണ്ണമായും തകർന്നു. വിവിധ ജില്ലകളിലായി 6 മരണം റിപ്പോർട്ട് ചെയ്തു. 4 പേരെ കാണാതായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ ആലപ്പുഴ ജില്ലയിൽ ഏത് സാഹചര്യവും നേരിടാൻ സർക്കാർ തയ്യാറെന്ന് മന്ത്രി M. ലിജു. തോട്ടപ്പള്ളി സ്പിൽവേ, തണ്ണീർമുക്കം ബണ്ട്, അന്ധകാരനഴി എന്നിവിടങ്ങളിലെ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. പമ്പ, അച്ചൻകോവിൽ, മണിമലയാർ എന്നീ നദികൾ കരകവിഞ്ഞ് ഒഴുകുന്നതിനാൽ കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും ജലനിരപ്പ് ഉയർന്നു. അമ്പലപ്പുഴയിൽ കടൽക്ഷോഭവും രൂക്ഷമാണ്. കേരളത്തിൽ തുടരുന്ന മഴയെ തുടർന്നുണ്ടാകുന്ന കാർഷിക വിളനാശങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി കൃഷിവകുപ്പ് എല്ലാ ജില്ലകളിലും കൺട്രോൾ റൂമുകൾ തുറന്നു. കൃഷിനാശം സംബന്ധിച്ച വിവരങ്ങൾ കർഷകർക്ക് അതത് ജില്ലകളിലെ കൺട്രോൾ റൂമുകളിൽ അറിയിക്കാം. കൃഷിനാശത്തിന് ധനസഹായം ലഭിക്കുന്നതിനായി കർഷകർക്ക് കൃഷിവകുപ്പിന്റെ AMS പോർട്ടൽ മുഖേന ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. വെബ്സൈറ്റ് www.aams.kerala.gov.in. ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് അപകടനില കവിയാൻ സാധ്യതയുള്ളതിനാൽ തീരപ്രദേശങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും താമസിക്കുന്നവരെ അടിയന്തരമായി മാറ്റിപ്പാർപ്പിക്കാൻ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ ഉത്തരവിട്ടു. പൊതുജനങ്ങൾ മുന്നറിയിപ്പുകൾ ഗൌരവത്തോടെ കാണണമെന്നും ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശങ്ങളോട് പൂർണ്ണമായി സഹകരിക്കണമെന്നും ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടു. വെള്ളപ്പൊക്കം മൂലം ഇന്ന് നടത്തുവാനിരുന്ന വള്ളസദ്യകൾ മാറ്റിവച്ചതായി ആറന്മുള പള്ളിയോട സേവാ സംഘം അറിയിച്ചു. പെയ്ഡ് സദ്യ പാഞ്ചജന്യം ഓഡിറ്റോറിയത്തിൽ നടക്കും. ഇന്നത്തെ വഞ്ചിപ്പാട്ട് സോപാനം പരിപാടിയും മാറ്റിവച്ചിട്ടുണ്ട്. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമി കമാൻഡറായി വൈസ് അഡ്മിറൽ അലോക് ആനന്ദ സ്ഥാനമേറ്റു. നാവികസേനയുടെ ഈസ്റ്റേൺ ഫ്ലീറ്റ്സിന്റെ ഫ്ളാഗ് ഓഫീസർ കമാൻഡറായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു.

0: കോമൺവെൽത്ത് ഗെയിംസിന്റെ 10-ാം ദിനമായ ഇന്നലെ ഇന്ത്യയ്ക്ക് 16 മെഡൽ കൂടി. ഗുസ്തി താരങ്ങളായ പ്രീതി പവാർ, ജയ്സ്മിൻ ലംബോറിയ, പ്രിയ ഖൻഗാസ്, അരുന്ധതി ചൌധരി, സച്ചിൻ സിവാച്ച്, അങ്കുഷ് പൻഖാൽ എന്നിവർ വ്യത്യസ്ത വിഭാഗങ്ങളിൽ സ്വർണം നേടി. ജാദുമണി സിംഗ്, ലവ്ലീന ബർഗോഹെയ്ൻ, നരേന്ദർ ബർവാൾ എന്നിവർ വെള്ളി മെഡൽ കരസ്ഥമാക്കി. പുരുഷ വിഭാഗം 5000 മീറ്റർ ഫൈനലിൽ ദീർഘദൂര റണ്ണർ ഗുൽവീർ സിംഗ് വെങ്കലം നേടി. ഈ വർഷത്തെ ഗെയിംസിൽ ഗുൽവീർ സിംഗിന്റെ 2-ാം മെഡലാണിത്. ഇതോടെ ആകെ സ്വർണ്ണ നേട്ടം 13-ആയി ഉയർത്തിയ ഇന്ത്യ 39 മെഡലുകളോടെ പോയിന്റ് പട്ടികയിൽ 4-ാം സ്ഥാനത്തേക്ക് ഉയർന്നു. മെഡൽ നേടിയ കായിക താരങ്ങളെ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ അഭിനന്ദിച്ചു. കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിച്ച് ചർച്ചകൾക്ക് തയ്യാറായില്ലെങ്കിൽ ഇറാനെതിരായുള്ള ആക്രമണം ശക്തമാക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സംഘർഷം മൂർച്ഛിക്കുന്ന സാഹചര്യത്തിൽ പശ്ചിമേഷ്യൻ പ്രദേശങ്ങളിലുള്ള അമേരിക്കൻ പൗരന്മാർ പ്രദേശം വിടാൻ തയ്യാറായിരിക്കണമെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കി. അമേരിക്കയുമായുള്ള വെടിനിർത്തൽ കരാറിന്റെ അടിസ്ഥാനത്തിൽ സമാധാന നടപടികൾക്ക് തയ്യാറെന്ന് ഹമാസ് പ്രഖ്യാപിച്ചെങ്കിലും ഗസ ലെബനൻ എന്നിവിടങ്ങളിൽ ഇസ്രായേൽ ആക്രമണം തുടർന്നു. എന്നാൽ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ ഇസ്രായേൽ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണത്തിന് തങ്ങൾ തയ്യാറാണെന്ന് ഇറാൻ വ്യക്തമാക്കി. സ്പെയിൻ നഗരമായ സെയൂത്തയിലെ കുടിയേറ്റ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് യൂറോപ്യൻ യൂണിയൻ ചൊവ്വാഴ്ച അടിയന്തര ചർച്ച നടത്തും. മൊറോക്കോയിൽ നിന്ന് ഏകദേശം 60,000 കുടിയേറ്റക്കാർ സ്പെയിനിൽ പ്രവേശിച്ചതിനെ തുടർന്നാണ് EU രാജ്യങ്ങൾ അതിർത്തി നിയന്ത്രണങ്ങൾക്ക് ആഹ്വാനം ചെയ്തത്. അതിർത്തി കടക്കുന്നതിനിടെ 67 പേർ മരിച്ചതായി അധികൃതർ വ്യക്തമാക്കി. പെറുവിൽ വിനോദസഞ്ചാരികളുമായി പോയ ചെറുവിമാനം തകർന്നു വീണ് 13 പേർ കൊല്ലപ്പെട്ടു. നാസ്ക നഗരത്തിന് സമീപമാണ് വിമാനം പതിച്ചത്. പെറുവിയൻ എയർലൈനായ എയറോഡിയാനയുടെ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 2026-27 വർഷത്തേക്കുള്ള ആദായനികുതി റിട്ടേൺ സമർപ്പണം ജൂലൈ 31 വരെ 5.9 കോടി കടന്നതായി ആദായനികുതി വകുപ്പ് അറിയിച്ചു. നികുതിദായകരുടെ വിശ്വാസവും കൃത്യനിഷ്ഠയുമാണ് രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഇന്ധനമേകുന്നതെന്ന് വകുപ്പ് സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. കഴിഞ്ഞ മാസത്തെ ചരക്ക് സേവന നികുതിയിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് 15.4% വർധന. 211,205 കോടി രൂപയാണ് കഴിഞ്ഞ മാസത്തെ നികുതി സമാഹരണം. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്നു. മഴക്കെടുതികളും രൂക്ഷം. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലഹരിമുക്ത ഭാരതത്തിനായി യുവാക്കളെ അണിനിരത്തുന്ന നശമുക്ത യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിക്കും. ശാസ്ത്രം, സാങ്കേതികവിദ്യ, കായികം എന്നീ മേഖലകളിൽ ഇന്ത്യ കൈവരിച്ച മുന്നേറ്റത്തിന് പിന്നിൽ രാജ്യത്തെ യുവജനങ്ങളാണെന്ന് പ്രധാനമന്ത്രി. നീറ്റ് PG പരീക്ഷാ മുന്നൊരുക്കങ്ങൾ അവലോകനം ചെയ്ത് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. സുതാര്യമായ പരീക്ഷ ഉറപ്പാക്കാൻ വിദ്യാർത്ഥി കേന്ദ്രീകൃത പരിഷ്കാരങ്ങളുമായി കേന്ദ്ര സർക്കാർ. കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിച്ച് ചർച്ചകൾക്ക് തയ്യാറായില്ലെങ്കിൽ ഇറാനെതിരെ ആക്രമണം ശക്തമാക്കുമെന്ന് US പ്രസിഡന്റ്. കോമൺവെൽത്ത് ഗെയിംസിന്റെ 10-ാം ദിനത്തിൽ ഉജ്ജ്വല മുന്നേറ്റവുമായി ഇന്ത്യ മെഡൽ പട്ടികയിൽ 4-ാം സ്ഥാനത്ത്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി തൃശൂർ.
2: ശ്രോതാക്കൾക്കൊപ്പം ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും ശബ്ദ സന്ദേശങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി.
3: ശ്രോതാക്കൾക്കൊപ്പം പരിപാടിയിലേക്ക്
4: ഏവർക്കും സ്വാഗതം.
3: കഴിഞ്ഞയാഴ്ച പ്രക്ഷേപണം ചെയ്ത ഒരു ഫോണിൻ പരിപാടിയെക്കുറിച്ചുള്ള കത്ത് വായിച്ചുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. ജീവിതാഹ്ലാദത്തിന്റെ രസതന്ത്രം മനഃശാസ്ത്ര കോണിലൂടെ ഫോണിൻ പരിപാടിയെക്കുറിച്ച് നിരവധി ശ്രോതാക്കൾ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. ജീവിതത്തിന് വേഗം വർദ്ധിച്ചതോടെ മറ്റുള്ളവരുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കാൻ ആർക്കും സമയമില്ലാതായി. അതുപോലെ തന്നെ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ സന്തോഷിക്കാനുള്ള മനോഭാവവും പലർക്കും കൈമോശം വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിന് ഏറെ പ്രസക്തിയേറുന്നു എന്നാണ് ശുഭ കാനാട്ടുകര എഴുതിയിരിക്കുന്നത്. കാലത്തിന് അനുയോജ്യമായ വിഷയം തിരഞ്ഞെടുത്തതിനും വളരെ വിശദമായി തന്നെ മറുപടി നൽകിയതിനും ഡോക്ടർക്കും JR CRനും അഭിനന്ദനങ്ങൾ നിറഞ്ഞിരിക്കുകയാണ് ശുഭ.
4: അന്നത്തെ ആ പരിപാടി ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ വളരെ അധികം സ്വാധീനിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി പേർ അഭിപ്രായങ്ങൾ അറിയിച്ചിരുന്നു കത്തിലൂടെയും ഫോണിലൂടെയും എല്ലാം. ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ തീർച്ചയായും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് അത്. നമ്മുടെ ജീവിതത്തോടുള്ള ആവേശമായിരിക്കണം ജീവിതത്തിന്റെ ലഹരി, അല്ലെങ്കിൽ മറ്റുള്ള മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ വിനാശകരമായ ലഹരികളിൽ അടിമപ്പെടാതെ പ്രകൃതി, കല, സ്നേഹം, ലക്ഷ്യബോധം എന്നിവയിലൂടെ നേടുന്ന ആരോഗ്യകരമായ മനോഹരമായ ജീവിതത്തോടുള്ള അഭിനിവേശമായിരിക്കണം ജീവിത വിജയത്തിന്റെ താക്കോൽ.
3: തീർച്ചയായും ഡിപ്രഷൻ വളരെയധികം വർദ്ധിച്ചു വരുന്ന ഈ കാലത്ത് അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ജീവിതത്തെ സ്നേഹിക്കുക, എങ്ങനെയാണ് ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുക എന്നതൊക്കെ വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന വിഷയമായി തീർന്നിരിക്കുകയാണ്.
4: ഡിപ്രഷൻ

അല്ലെങ്കിൽ വിഷാദം ഇന്ന് ഏറെ പേരെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇതിൽ നിന്നൊക്കെ മോചനം നേടാനായിട്ട് ഇത്തരം കാര്യങ്ങൾ ഏറെയധികം ചർച്ച ചെയ്യപ്പെടുന്ന സമയമാണ്. എങ്ങനെയാണ് ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ

0: By military action against Iran, Tehran warns of retaliation on key American and Israeli energy infrastructures. India climbs to fourth position in Commonwealth Games in Glasgow. Boxers shined with record 7 gold in single day, taking medals tally to 39. And with that, we end the morning news. Have a nice day.
1: Agashavani, Thrissur, Samayam, 8 mani kazhinju 30 minute. Ippol chalachitra gaanangal. ഇന്ന് ചലച്ചിത്ര ഗാനങ്ങളിൽ വി ദക്ഷിണാമൂർത്തി ഇടമിട്ട ഗാനങ്ങൾ. ആദ്യ ഗാനം ശ്രീ ഗുരുവായൂരപ്പൻ എന്ന ചിത്രത്തിനു വേണ്ടി വി ദക്ഷിണാമൂർത്തി ഇടമിട്ട് പാടിയത്.

0: ഗാന സന്ദേശം
1: ഞായറൊഴികെ എന്നും രാവിലെ 7:35 പ്രായോജകർ
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
3: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം. സേവന വാർത്തകൾ
1: വെള്ളി രാവിലെ 7:20
3: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, ലോ വിഷൻ എയ്ഡ്, കോർണിയ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
4: എന്റെ മോഹങ്ങൾ പൂവണിഞ്ഞു ഈ ചിത്രത്തിനു വേണ്ടി ബിച്ചു തിരുമല എഴുതി യേശുദാസും എസ് ജാനകിയും പാടിയത്.

0: కేల్కు కేల్కు కేల్కు ప్రియపెట్ట నాటుగారే, కేవైసి అప్డేట్ చేయാനുള്ള మెసేజ് കണ്ടില്ലെന്ന് നടിക്കരുത്. ഉടൻ കെവൈസി അപ്ഡേറ്റ് ചെയ്യൂ. ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BCയുടെ അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം നൽകൂ. അഥവാ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ ഹാജരാക്കൂ. നിങ്ങളുടെ അക്കൗണ്ട് സജീവമായി നിലനിർത്തി ബാങ്കിംഗ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തൂ. നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: അടുത്ത ഗാനം സീത എന്ന ചിത്രത്തിനു വേണ്ടി P. സുശീല പാടിയത്. രചന അഭയദേവ്.

0: മഴ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഇനി പറയുന്നു. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം. നദിക്കരകൾ, അണക്കെട്ടുകളുടെ കീഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതാണ്. ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പുകൾ തുറന്നോ എന്നുറപ്പാക്കേണ്ടതും പകൽ സമയത്ത് തന്നെ അങ്ങോട്ട് മാറി താമസിക്കേണ്ടതുമാണ്. ഇതിനായി തദ്ദേശ സ്ഥാപന റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടാവുന്നതാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ്. അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കണം. കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും പോസ്റ്റുകൾ തകർന്നു വീണും ഉണ്ടാകാനിടയുള്ള അപകടങ്ങളെക്കുറിച്ചും ശ്രദ്ധിക്കേണ്ടതാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ച ശക്തമായ കാറ്റിൽ സ്വീകരിക്കേണ്ട മുൻകരുതൽ നടപടികൾ sdma.kerala.gov.in/winwarning എന്ന ലിങ്കിൽ ലഭ്യമാണ്. ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യങ്ങളിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചുകടക്കാനോ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻ പിടിക്കാനോ മറ്റ് ആവശ്യങ്ങൾക്കോ ഇറങ്ങാൻ പാടുള്ളതല്ല. ജലാശയങ്ങളിൽ മുകളിലെ മേൽപ്പാലങ്ങളിൽ കയറി കാഴ്ച കാണുകയോ സെൽഫി എടുക്കുകയോ ചിത്രങ്ങൾ പകർത്തുകയോ കൂട്ടം കൂടി നിൽക്കുകയോ ചെയ്യാൻ പാടില്ല. മഴ ശക്തമാകുന്ന അവസരങ്ങളിൽ അത്യാവശ്യമല്ലാത്ത യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കുക. വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങൾ, മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ മഴ മുന്നറിയിപ്പ് മാറുന്നതുവരെ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. ജലാശയങ്ങളോട് ചേർന്ന റോഡുകളിലൂടെയുള്ള യാത്രകൾ പ്രത്യേക ജാഗ്രത പാലിക്കണം. അറ്റകുറ്റപ്പണികൾ നടക്കുന്ന റോഡുകളിലും ജാഗ്രത പാലിക്കുക. അതിശക്തമായ മഴയുണ്ടാകുന്ന സാഹചര്യത്തിൽ റോഡപകടങ്ങൾ വർദ്ധിക്കാൻ സാധ്യത മുന്നിൽ കാണണം. ജലാശയങ്ങൾ കരകവിഞ്ഞ് ഒഴുകുന്ന ഇടങ്ങളിൽ വാഹനം ഓടിക്കാൻ ശ്രമിക്കരുത്. സ്വകാര്യ പൊതു ഇടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ, പോസ്റ്റുകൾ, ബോർഡുകൾ, മതിലുകൾ തുടങ്ങിയവ സുരക്ഷിതമാക്കേണ്ടതും മരങ്ങൾ കൂതി ഒതുക്കുകയും ചെയ്യേണ്ടതാണ്. അപകടാവസ്ഥകൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണ്. അറിയിപ്പ് കഴിഞ്ഞു.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
4: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
5: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
0: മിഴികൾ സാക്ഷി. ഈ ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനം. ഗാനരചന ഒ എൻ വി കുറുപ്പ്.

0: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
1: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി,
2: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: പി ഭാസ്കരൻ എഴുതിയ ഗാനം. ചിത്രം അരക്കള്ളൻ മുക്കാൽ കള്ളൻ. ഗായകർ എസ് ജാനകി, യേശുദാസ്.

0: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 6:30.
1: മൗലാന ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ സേവനം OP വിഭാഗത്തിൽ ഇനി ഞായറാഴ്ചകളിലും.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ
3: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20.
2: പ്രയോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
4: ഇടനാഴിയിലൊരു കാലൊച്ച. ഈ ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനം. ഗാനരചന OYNB കുറുപ്പ്.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ. അടുത്ത ഗാനം യേശുദാസ് പാടിയത്, ചിത്രം ആമ്പൽ പൂവ്. ഗാനരചന കാവാലം നാരായണ പണിക്കാർ.

0: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ.
1: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിത പാഠം.
0: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
1: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
0: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
2: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
3: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
2: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
3: ഗാന്ധിമാർഗം.

0: അറിവിന്റെ അക്ഷയഖനി,
1: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
0: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
1: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
0: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
1: വിദ്യാഭ്യാസ രംഗം.
0: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
1: വിദ്യാഭ്യാസ രംഗം. അവൾ എന്റെ സ്വപ്നം, ഈ ചിത്രത്തിന് വേണ്ടി പി ജയചന്ദ്രൻ പാടിയ ഗാനം. ഗാനരചന ശശി പേരൂർക്കട.

ഏവർക്കും ബാലലോകത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ബാലലോകം പരിപാടികൾ അവതരിപ്പിക്കുന്നത് വരടിയം GUP സ്കൂളിലെ കുട്ടികൾ. ആദ്യമായി നമുക്കൊരു ലളിതഗാനം കേട്ടാലോ? പാടുന്നത് അപർണ കെ.

0: കെ പാടിയ ലളിതഗാനമാണ് ഇപ്പോൾ കേട്ടത്. അടുത്തതായി ഒരു ഹിന്ദി കവിത കേട്ടാലോ. അവതരിപ്പിക്കുന്നത് ആരുനന്ദ പി ബി.
1: ആജ് മേം ശ്രീ ഹരിവംശരായ് ബച്ചേം കി നീലി ചിടിയ നാമക് കവിത സുനാതി ഹും.

0: ചിടിയ ഉടുത്തിഗാനേ വാലി ചിടിയ ഉടുത്തിഗാനേ വാലി ചിടിയ.
1: ഇപ്പോൾ ഹിന്ദി കവിത അവതരിപ്പിച്ചത് ആര്യനന്ദ പി ബി. അടുത്തതായി
2: മലയാളം കവിതയാണ് ആലപിക്കുന്നത് നിവേദ്യ എ പി.

0: to me always. I wish I'm a twinkling star, twinkling, twinkling star.
1: അക്ഷര സി സജീവ് ആലപിച്ച ഇംഗ്ലീഷ് ഗാനമാണ് ഇപ്പോൾ കേട്ടത്.
2: നമുക്കൊരു പുസ്തക പരിചയം കേൾക്കാം. അവതരിപ്പിക്കുന്നത് നിരഞ്ജൻ കൃഷ്ണ ടി പി.
3: ഉണ്ണിക്കുട്ടന്റെ ലോകം എന്ന പുസ്തകമാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. മലയാള സാഹിത്യത്തിലെ എക്കാലത്തെയും മികച്ച കൃതികളിൽ ഒന്നാണ് പി സി ഗോപാലൻ എന്ന നന്ദനാർ രചിച്ച ഉണ്ണിക്കുട്ടന്റെ ലോകം. ഒരു കൊച്ചുകുട്ടിയുടെ കണ്ണിലൂടെ ചുറ്റുമുള്ള വലിയ ലോകത്തെ നോക്കിക്കാണുന്ന അപൂർവ സുന്ദരമായ ഒരു നോവലാണിത്. കുട്ടികളുടെ ലോകത്തെ ഇത്രത്തോളം മനോഹരമായി ആവിഷ്കരിച്ച പുസ്തകങ്ങൾ മലയാളത്തിൽ വിരളമാണ്. ഉണ്ണിക്കുട്ടൻ എന്ന കൊച്ചുകുട്ടിയാണ് ഈ നോവലിലെ പ്രധാന കഥാപാത്രം. അവന്റെ നിഷ്കളങ്കമായ സംശയങ്ങൾ, കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, സങ്കടങ്ങൾ, ഭയങ്ങൾ എന്നിവയാണ് ഈ പുസ്തകത്തിന്റെ അടിസ്ഥാനം. മഴയും വെയിലും തുമ്പിയും പൂമ്പാറ്റയും മുതൽ മുതിർന്നവരുടെ പെരുമാറ്റങ്ങൾ വരെ അവനിൽ ഉണ്ടാക്കുന്ന കൗതുകം വളരെ രസകരമായി നന്ദനാർ ഈ കൃതിയിലൂടെ വരച്ചു കാട്ടുന്നു. കുട്ടികൾ എങ്ങനെ ചിന്തിക്കുന്നു, അവർ ഓരോ കാര്യങ്ങളെയും എങ്ങനെ വിലയിരുത്തുന്നു എന്നത് സൂക്ഷ്മമായി

0: ആയി ഇതിൽ അവതരിപ്പിക്കുന്നു. മുതിർന്നവർക്ക് നിസാരമായി തോന്നുന്ന കാര്യങ്ങൾ കുട്ടികൾക്ക് എത്രത്തോളം വലുതാണെന്ന് ഇത് ഓർമ്മിപ്പിക്കുന്നു. വളരെ ലളിതവും മനോഹരവുമായ ശൈലിയാണ് കഥ പറഞ്ഞിരിക്കുന്നത്. അതിനാൽ കുട്ടികൾക്ക് ഇത് വളരെ വേഗം വായിച്ച് മനസ്സിലാക്കാൻ കഴിയും. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന പഴയ ഗ്രാമീണ ജീവിതത്തിന്റെ നേർക്കാഴ്ച ഈ പുസ്തകത്തിൽ കാണാം. മരങ്ങളും പക്ഷികളും മൃഗങ്ങളും എല്ലാം ഉണ്ണിക്കുട്ടന്റെ ലോകത്തിലെ പ്രധാന അംഗങ്ങളാണ്. ഇതൊരു ബാലസാഹിത്യ കൃതിയാണെങ്കിലും മുതിർന്നവർക്കും തങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ ബാല്യകാല സ്മരണകളിലേക്ക് മടങ്ങിപ്പോകാൻ ഈ പുസ്തകം സഹായിക്കും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ വായിച്ചാസ്വദിക്കാൻ ഒരു മികച്ച പുസ്തകമാണിത്. വായനയുടെ ലോകത്തേക്ക് കടന്നു വരുന്ന ഏതൊരു കുട്ടിക്കും നൽകാവുന്ന ഏറ്റവും നല്ല സമ്മാനങ്ങളിൽ ഒന്നാണ് ഉണ്ണിക്കുട്ടന്റെ ലോകം. നമ്മുടെയൊക്കെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കൊച്ചുകുട്ടിയെ തൊട്ടുണർത്താൻ ഈ നോവലിന് സാധിക്കും.
1: പുസ്തകം പരിചയപ്പെടുത്തിയത് നിരഞ്ജൻ കൃഷ്ണ ടി പി. റോഹൻ കൃഷ്ണ പി അവതരിപ്പിക്കുന്ന ഒരു സംസ്കൃതം കഥ കേൾക്കാം.
2: ഭവന്തഃ കഥാം ഇച്ഛന്തി ഖലു ഇദാനീം ഏകാം കഥാം ശൃണുമഃ. ഇയം കഥാ നാരായണ പണ്ഡിത വിരചിതാത് ഹിതോപദേശാത് സ്വീകൃത ഭവതി. കഥായാഃ നാമഃ അവതി മിത്രം ജാനീയാത്. ഏകത്ര കിംചന മഹാരണ്യം ആസീത് തത്ര ഹരിണഃ കാഗഃ ച വസതഃ തേ മിത്രേ ആസ്താം. ഏകദാ കശ്ചന ജംബൂകഃ തത്ര ആഗതവാൻ. ജംബൂകം ദൃഷ്ട്വാ ഹരിണഃ ചിന്തയതി കഃ ഏഷഃ. തദാ ജംബൂകഃ ചിന്തയതി ഏവം അഹോ ഏകഃ മൃഗഃ ഏതസ്യ മാംസം കേനാപി ഉപായേന ഭക്ഷയാമി ഇതി. സഹ ഹരിണം സമീപ്യ പൃച്ഛതി മിത്ര കുശലം കിം ഹരിണഃ. കുശലമേവ കോ ഭവാൻ. തദാ ജംബൂകഃ നിരാലംബോ അഹം തവ മൈത്രീം ഇച്ഛാമി ഹരിണഃ അംഗീകരോതി സ്മ. തദാ ഹരിണസ്യ മിത്രം കാക്കഃ അപൃച്ഛത് കഃ ഏഷഃ ഇതി. ഹരിണഃ അവദത് ഏഷഃ ജംബൂകഃ അയം മമ സൗഹൃദം ഇച്ഛതി അസ്യ സ്വഭാവഃ കീദൃശഃ. സ്വഭാവം അജ്ഞാത്വാ മൈത്രീ ന കരണീയ കാക്കഃ ഹരിണം ഉപാദിശത് ഹരിണഃ കാക്കഃ വചനം ന ശൃണോത് സഹ ജംബുകേന സഹ മൈത്രീം ആരംഭത്. ഏകദാ ജംബുകഃ ഹരിണം അവദത് ഭോ മിത്ര വനസീമായാം ഏകം ബൃഹത് വ്രീഹിക്ഷേത്രം അസ്തി തദഹം ദർശയാമി ഇതി. സുഭിക്ഷം അന്നം ഖാദിതും ഇച്ഛൻ ഹരിണഃ ജംബുകേന സഹ വ്രീഹിക്ഷേത്രം ആഗച്ഛത് സഹ പ്രതിദിനം വ്രീഹിക്ഷേത്രം ഗത്വാ വ്രീഹിൻ അഗാദത് തദാ തസ്യ വ്രീഹിക്ഷേത്രസ്യ യജമാനഃ തം ഗ്രീഹിതും ജാലം നിക്ഷേപത് തദാ ച ഹരിണഃ അപരസ്മിൻ ദിനേ ജാലേ ബദ്ധഃ അഭവത് സഹ പ്രാണരക്ഷാർത്ഥം ഉച്ചൈ രോദിതി രക്ഷമാം രക്ഷമാം ഇതി. ഹരിണസ്യ രോദനം ശ്രുത്വാ ജംബൂകഃ തത്ര തദാ ഹരിണമിത്രം കാക്കഃ ആഗച്ഛത് സഹ ഹരിണം ഏവം ആവദത് മിത്ര ഭവാൻ മൃദ സമയാനന്തരം ഭൂസ്വാമി തത്ര ആഗച്ഛത് ശയനം കൂർവന്തം ഹരിണം ദൃഷ്ട്വാ മൃദഃ ഇതി സഹ അചിന്തയത് ഭൂസ്വാമി ജാലം കർത്തേതു ആരംഭത് ഉച്ചിതേ സമയേ കാക്കഃ ഇതി ശബ്ദം ആകരോച്ഛത് യദാ കാക്കസ്യ ശബ്ദം അശൃണോത് യദാ ഏവ ഹരിണ അദാവജത് കഥായാഃ അസ്യാഃ ഗുണപാഠഃ ഭവതി ആപദി മിത്രം ജാനീയാത് ഇതി.
1: റോഹൻ കൃഷ്ണ പി അവതരിപ്പിച്ച സംസ്കൃതം കഥയാണ് ഇപ്പോൾ കൂട്ടുകാർ കേട്ടത്.
3: നാടൻ പാട്ടിന്റെ ദ്രുതതാളവുമായി ഇതാ വരുന്നു കൃഷ്ണാമൃത ടി ജി, അനന്യ എം എസ്, സനുജ പി എസ്, കൃഷ്ണപ്രിയ കെ എസ്, വേദ എൻ കെ, ആരിക ഇ ബി, അഖിൽ സി എ, ധ്വനി എം എസ്.

0: നാടൻ പാട്ടാണ് ഇതുവരെ കേട്ടത്. കൂട്ടുകാരെ, നിങ്ങൾ ഇതുവരെ കേട്ടത് വരടിയം ജി യു പി സ്കൂളിലെ കൊച്ചുകൂട്ടുകാർ അവതരിപ്പിച്ച ചില പരിപാടികളാണ്. ഇതിന്റെ ബാക്കി ഭാഗം മറ്റൊരു ബാലലോകത്തിൽ കേൾക്കാം.
1: ബാലലോകം സമാപിക്കുന്നു.
2: നിർവഹണം നീതി എലിസബത്ത് ജോസഫ്. നിർവഹണ സഹായം വിനിത മനമ്മൽ.

0: ആകാശവാണി തൃശൂർ ലളിത സംഗീത പാഠം നിറമാല ചാർത്തും എന്ന് തുടങ്ങുന്ന ഗാനം രചന സുനിൽകുമാർ പനമണ്ണ ഈണം നൽകി പഠിപ്പിക്കുന്നത് അരക്കൽ നന്ദകുമാർ പഠിക്കുന്നത് ദിവ്യ എസ്
1: നമ്മൾ ഇന്ന് ഒരു പുതിയ ലളിത ഗാനം പഠിക്കാൻ പോവാണ് ആദ്യമായിട്ട് അതിൻ്റെ പല്ലവി എന്ന് എഴുതിയെടുത്തുള്ളൂ നിറമാല ചാർത്തും
2: നിറമാല
1: ചാർത്തും നിളയുടെ തീരത്ത്
2: നിളയുടെ തീരത്ത്
1: എഴുതിയോ അടുത്ത വരി നിറനിലാവ്
2: നിറനിലാവ്
1: വന്നൊരുങ്ങി നിന്നു
2: വന്നൊരുങ്ങി നിന്നു
1: അടുത്ത വരി ആകാശത്താരകൾ
2: ആകാശത്താരകൾ
1: മഴവിൽ കുടിലിന്റെ
2: മഴവിൽ
1: മഴവിൽ കുടിലിന്റെ
2: കുടിലിന്റെ
1: എഴുതിയോ ഏകാന്ത ജാലകം തുറന്നു തന്നു
2: ഏകാന്തജാലകം
1: തുറന്നു തന്നു ഇതാണ് പല്ലവി ഒന്ന് വായിച്ചു നോക്കൂ
2: നിറമാല ചാർത്തും നിളയുടെ തീരത്ത് നിറനിലാവ് വന്നൊരുങ്ങി നിന്നു ആകാശതാരകൾ മഴവിൽ കുടിലിന്റെ ഏകാന്തജാലകം തുറന്നു തന്നു
1: ശരി നമുക്കൊന്ന് പാടി നോക്കാം

0: ഇങ്ങനെയാണ് ഈ പാട്ടിന്റെ പല്ലവിയുടെ ഒരു ഘടന. നമുക്ക് അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.
1: ഇതുവരെ കേട്ടത് ലളിത സംഗീത പാഠം, രചന സുനിൽകുമാർ പനമണ്ണ, ഈണം നൽകി പഠിപ്പിച്ചത് അരക്കൽ നന്ദകുമാർ, പഠിച്ചത് ദിവ്യ എസ്.

അറിയിപ്പ്. ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് അപകടനില കവിയാൻ സാധ്യതയുള്ളതിനാൽ തീരപ്രദേശങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും താമസിക്കുന്നവരെ അടിയന്തരമായി മാറ്റിപ്പാർപ്പിക്കാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സണായ ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. ചാലക്കുടി പുഴയിൽ നിലവിൽ 6 മീറ്റർ കവിഞ്ഞ് വെള്ളമുയർന്ന സാഹചര്യത്തിലും കനത്ത മഴ തുടരുന്നതിനാലും പെരിങ്ങൽക്കുത്ത് ഡാമിൽ നിന്ന് കൂടുതൽ വെള്ളം പുറത്തേക്ക് വിടുന്നതിനാലും ജലനിരപ്പ് കൂടുതൽ ഉയർന്നേക്കാമെന്ന വിലയിരുത്തലിലാണ് നടപടി. ദുരന്ത നിവാരണ നിയമം 2005 സെക്ഷൻ 34-30 പ്രകാരമാണ് അടിയന്തര നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുള്ളത്. പൊതുജനങ്ങൾ മുന്നറിയിപ്പുകൾ അതിതീവ്ര ഗൗരവത്തോടെ കാണണമെന്നും ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശങ്ങളോട് പൂർണ്ണമായി സഹകരിക്കണമെന്നും ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടു. കനത്ത മഴയെ തുടർന്ന് തൃശൂർ ജില്ലയിലെ മുഴുവൻ ഖനന പ്രവർത്തനങ്ങളും ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ അടിയന്തരമായി നിർത്തിവെക്കാൻ സീനിയർ ജിയോളജിസ്റ്റ് നിർദ്ദേശിച്ചു. മഴ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം. നദിക്കരകൾ, അണക്കെട്ടുകളുടെ കീഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതാണ്. ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പുകൾ തുറന്നു എന്ന് ഉറപ്പാക്കേണ്ടതും പകൽ സമയത്ത് തന്നെ അങ്ങോട്ട് മാറി താമസിക്കേണ്ടതുമാണ്. ഇതിനായി തദ്ദേശ സ്ഥാപന റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടാവുന്നതാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത

പാലിക്കണം. അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കണം. കേരളത്തിലെ എല്ലാ ജില്ലകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന താലൂക്ക് ജില്ലാ കൺട്രോൾ റൂമുകളുണ്ട്. അപകട സാധ്യത മുന്നിൽ കാണുന്ന ഘട്ടത്തിലും സഹായങ്ങൾക്കുമായി 1077 അല്ലെങ്കിൽ 1070 എന്നീ ടോൾ ഫ്രീ നമ്പറുകളിൽ ബന്ധപ്പെടുക. അറിയിപ്പുകൾ കഴിഞ്ഞു.

ആകാശവാണി തൃശൂർ ചലച്ചിത്രഗാനങ്ങൾ. ഗാനശില്പികൾ ഒ എൻ വി കുറുപ്പ്, എം കെ അർജുനൻ. ഗായകൻ ജി വേണുഗോപാൽ. ചിത്രം ഊഴം.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ഉച്ചയ്ക്ക് 12:10 പഞ്ചവാദ്യം വെള്ളിതിരുത്തി പി കുട്ടികൃഷ്ണൻ നായരും സംഘവും അവതരിപ്പിച്ചത്. 12:40 പ്രകാശധാര മുലയൂട്ടൽ അമ്മയ്ക്കും കുഞ്ഞിനും എത്രത്തോളം പ്രയോജനകരമാണ്. ലോക മുലയൂട്ടൽ വാരത്തോടനുബന്ധിച്ച് പ്രീതി ആർ നായർ സംസാരിക്കുന്നു. 1:00 ഗാനമഞ്ജരി. ശ്രോതാക്കൾ തിരഞ്ഞെടുത്ത ഒരേ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്ര ഗാന പരിപാടി. ഗാനങ്ങൾ തിരഞ്ഞെടുത്തത് പി ആർ നാരായണൻ. പദം ഈശ്വരൻ. ആകാശവാണി തൃശൂർ. സമയം 10:00 കഴിഞ്ഞ് 25 മിനിറ്റ്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരിയർ റോഡ് തൃശൂർ. ഇന്നത്തെ സ്വർണവില
2: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
0: സ്വർണ്ണവിലയിൽ മാറ്റമില്ല. കേരളത്തിൽ ഇന്ന് സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 13,220 രൂപയ്ക്കും പവന് 105,760 രൂപയ്ക്കുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:25.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരി റോഡ് തൃശൂർ. ഇന്നത്തെ സ്വർണ്ണവില സമാപിക്കുന്നു.
2: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.

0: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്രചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും, രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
1: PM ജയ്, അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
2: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
3: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
4: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.

0: ആകാശവാണി തൃശൂർ. ഇപ്പോൾ പാട്ടോർമകൾ പുനഃപ്രക്ഷേപണം.
1: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പാട്ടോർമകളുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. ഇന്ന് പാട്ടോർമകളിൽ പാലക്കാട് ജില്ലയിൽ നിന്നും ഗിരിജ പെരുവെമ്പ് അയച്ച കത്താണ് പരിഗണിച്ചിരിക്കുന്നത്. ഗിരിജ പെരുവെമ്പിന്റെ കത്ത് ഞാൻ വായിക്കാം. പ്രിയമുള്ള ആകാശവാണി തൃശൂർ നിലയത്തിന്, പാലക്കാട് ജില്ലയിൽ വാദ്യോപകരണ നിർമ്മാണത്തിന് പേരുകേട്ട പെരുവെമ്പ് എന്ന ഗ്രാമത്തിലെ സമ്പന്നമായ എന്റെ കുട്ടിക്കാലം ആർത്തുല്ലസിച്ച് ആഘോഷമാക്കിയ ഒരു കുട്ടിക്കാലം. അന്നത്തെ കാലത്തേക്ക് മനസ്സുകൊണ്ടൊരു മടക്കയാത്ര നടത്തുമ്പോൾ കാതോരമെത്തുന്നൊരു പാട്ടുണ്ട്. ആ പാട്ടോർമകളിലേക്ക്. കുഞ്ഞുനാളിൽ വൈകിട്ട് ഞാനും ചേച്ചിയും കൂട്ടുകാർക്കൊപ്പം ഓടിക്കളിക്കാറുള്ളത് വീടിനടുത്തുള്ള വെട്ടുകാട് ശിവക്ഷേത്ര പരിസരത്താണ്. ഇങ്ങനെ കൂട്ടുകാർക്കൊപ്പം കൂട്ടുകൂടാൻ അച്ഛൻ ഞങ്ങൾക്ക് അനുവദിച്ചു തന്നൊരു സമയപരിധിയുണ്ട്. അത് 7 മണി എന്നുള്ളതാണ്. 7 മണിക്ക് മുമ്പ് വീട്ടിൽ തിരിച്ചെത്തണം എന്നത് അച്ഛന്റെ ഉത്തരവാണ്. ശരിക്കും പറഞ്ഞാൽ സുഗ്രീവാജ്ഞ എന്നു തന്നെ പറയേണ്ടി വരും. ഇതെങ്ങാനും ലംഘിച്ചാൽ അടി കിട്ടുമെന്ന് മാത്രമല്ല, പിന്നെ വീട്ടിന്ന് പുറത്തിറങ്ങാൻ അനുമതി കിട്ടിയെന്നും വരില്ല. അതുകൊണ്ടുതന്നെ സമയനിഷ്ഠ പാലിക്കേണ്ടത് ഞങ്ങൾക്ക് അനിവാര്യമായിരുന്നു. പക്ഷേ കൂട്ടുകാർക്കൊപ്പം ഉല്ലസിച്ച് നടക്കുമ്പോൾ സമയത്തെക്കുറിച്ചൊക്കെ ആരോർക്കുന്നു? എന്നിട്ടും ഞങ്ങൾ എല്ലാ ദിവസവും കൃത്യസമയത്ത് തന്നെ വീടെത്തുകയും അച്ഛന്റെ വഴക്ക് കിട്ടാതെ രക്ഷപ്പെടുകയും ചെയ്തിരുന്നു. അതിന് വഴിയൊരുക്കി തന്നതാകട്ടെ ഒരു പാട്ടും. അമ്പലത്തിലെ പുറകിലെ റോഡിനപ്പുറത്ത് ഒരു സിനിമാ തിയേറ്റർ ഉണ്ടായിരുന്നു, വീനസ് തിയേറ്റർ. വൈകിട്ട് സിനിമ തുടങ്ങുന്നതിന് മുന്നോടിയായി 6:15 അവിടെ പാട്ടുവയ്ക്കും. 6:50 വരെ ഉണ്ടാകും പാട്ട്. എന്നും സ്ഥിരമായി അവസാനത്തെ പാട്ടായി കേൾപ്പിച്ചിരുന്നത് കണ്ണുനീർത്തുള്ളിയെ സ്ത്രീയോടുപമിച്ച എന്ന പാട്ടായിരുന്നു. ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോവാനുള്ള സമയമായി എന്നറിയിക്കുന്ന പാട്ട്. ഈ പാട്ട് തീരുമ്പോൾ സമയം 6:50 ആകും. അന്നേരമാണ് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങാറുള്ളത്. കൃത്യനിഷ്ഠ പാലിക്കാൻ ഞങ്ങളെ സഹായിച്ച പാട്ട്, അച്ഛന്റെ അടികിട്ടാതെ ഞങ്ങളെ രക്ഷിച്ച പാട്ട്. പാട്ടിന്റെ വരികളോ അർത്ഥമോ എഴുതിയതും പാടിയതും ആരാണെന്നോ ഒന്നും അന്ന് അറിയില്ലായിരുന്നു. പക്ഷേ പാട്ട് കേൾക്കുമ്പോഴേ സങ്കടം വരുമായിരുന്നു. കൂട്ടുകാർക്ക് ഒപ്പമുള്ള കളിചിരികൾ അവസാനിപ്പിച്ച് വീട്ടിലേക്ക് പോവാനുള്ള സമയമായല്ലോ എന്നോർത്ത്. പിന്നീട് വളർന്നപ്പോഴാണ് പാലക്കാടിന്റെ പ്രിയപുത്രൻ MS വിശ്വനാഥൻ സാറിന്റെ പാട്ടാണ് എന്നൊക്കെ അറിയുന്നത്. ഇന്നും ഈ പാട്ട് കേൾക്കുമ്പോൾ മനസ്സ് കുട്ടിക്കാലത്തേക്ക് പോവും. പാട്ടോർമകളിലൂടെ ഈ പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ശ്രോതാക്കളുടെ പാട്ടോർമകൾക്കായി ഇങ്ങനൊരു പരിപാടി തയ്യാറാക്കിയ ആകാശവാണി തൃശൂർ നിലയത്തിന് അഭിനന്ദനം, അഭിനന്ദനം. സ്നേഹപൂർവം, ഗിരിജ പെരുവെമ്പ്, പാലക്കാട്. പ്രിയ ശ്രോതാക്കളെ, ഗിരിജ പെരുവെമ്പിനോട് നമുക്കൊന്ന് സംസാരിക്കാം.

0: ഹലോ,
1: ഹലോ. അതെ
0: ഗിരിജ പെരുവെമ്പല്ലേ?
1: അതെ
0: നമ്മുടെ പാട്ടോർമകളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
1: സന്തോഷം.
0: നമ്മുടെ ആകാശവാണി തൃശൂർ നിലയത്തിന്റെ എല്ലാ പരിപാടികളെക്കുറിച്ചും വളരെ കൃത്യമായി തന്നെ അഭിപ്രായങ്ങൾ അറിയിക്കുന്ന ഒരു ശ്രോതാവാണ്. നമ്മുടെ പാട്ടോർമകളിലേക്കും ഗിരിജയുടെ ഒരു കത്ത് കിട്ടിയിരിക്കുകയാണ്.
1: അപ്പോ വൈകി വീടത്തി കഴിഞ്ഞ പിന്നെ പിറ്റേന്ന് പറഞ്ഞു വിടില്ല എന്നറിയാവുന്നത് കൊണ്ട് അപ്പൊ ഞങ്ങളെ വളരെ സഹായിച്ചത് ഒരു പാട്ടാണ്. കളിക്കാൻ പോകുന്നത് വീടിന് തൊട്ടടുത്തുള്ള ഒരു അമ്പലമുണ്ട്, വെട്ടിയാട് ശിവക്ഷേത്രം എന്ന് പറയും. അപ്പോ ആ അമ്പല പരിസരമാണ് അവിടുത്തെ എല്ലാ കുട്ടികളെയും കളിസ്ഥലം എന്ന് പറയുന്നത്. അപ്പൊ കളിക്കുന്ന സമയത്ത് നമ്മളെ അമ്പലത്തിന്റെ തൊട്ട് പുറകിലായിട്ടാണ് തിയേറ്റർ ഉള്ളത്. തിയേറ്ററിൽ വൈകിട്ട് ആറേ കാലാവുമ്പോൾ സിനിമ തുടങ്ങുന്നതിന് മുന്നായിട്ട് പാട്ട് വെക്കുമായിരുന്നല്ലോ. ആറേ കാലത്ത് പാട്ട് വെക്കുക, 6:50 പാട്ട് അവസാനിക്കുക. ഞാൻ എന്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് എന്റെ തുടക്കത്തിലുള്ള പാട്ടും അവസാനത്തെ പാട്ടും അത് ഇന്നും ഒരു പാടായിരുന്നു. ആദ്യത്തെ പാട്ട് ഒരു തമിഴ് പാട്ടാണ്, പിന്നെ അവസാനത്തെ പാട്ടാണ് കണ്ണുനീർത്തുള്ളി. അത് ആ തിയേറ്റർ ഇല്ലാതാകുന്ന കാലം വരെയും ഈ രണ്ട് പാട്ടും ഇത് തന്നെയായിരുന്നു, തുടക്കത്തിലുള്ള പാട്ട് അവസാനത്തെ പാട്ടും. അപ്പൊ 6:50 പാട്ട് അവസാനിക്കണം എന്ന് ഞങ്ങൾക്ക് അറിയാം. വീട്ടിലേക്ക് പോകേണ്ട സമയമായി എന്നുള്ള ഒരു അറിയിപ്പാണ് ശരിക്കും ആ പാട്ട് കേൾക്കുമ്പോ ഉണ്ടാവുക. അത് കഴിഞ്ഞ 6:50 അമ്പലത്തിലെ ദീപാരാധനയുടെ ഒരു സമയമാണ്. അപ്പോഴാണ് ഞങ്ങൾ അമ്പലത്തിനകത്ത് കയറുന്നത്. ഞാനും ചേച്ചിയുമാണ് ഉണ്ടായിരുന്നത്. ചേച്ചിയുടെ പേര് സുനജ എന്നാണ്. ഞങ്ങള് രണ്ടുപേരും കൂടിയാണ് പണ്ട് തൃശ്ശൂർ നിലയത്തിലേക്ക് ഇങ്ങനെ കത്ത് എഴുതിക്കൊണ്ടിരുന്ന ആൾക്കാര്. ഏഴുമണി തൊട്ട് 8 വരെ പഠിക്കുക എന്നുള്ളതായിരുന്നു അന്നത്തെ ഞങ്ങൾക്ക് അനുവദിച്ചു തന്നിട്ടുണ്ടായിരുന്ന ഒരു ടൈം ടേബിൾ എന്ന് പറയുന്നത്. അപ്പൊ സുനജ ആ പാട്ട് ഇട്ട് ചോദിച്ചപ്പോഴും അതേ ഒരു സങ്കട ഫീലിംഗ് ആണ് തോന്നുന്നത്. പാട്ടിന്റെ വരി കേട്ടിട്ടുള്ളൊരു സങ്കടമല്ല, അന്ന് ഞങ്ങളുടെ ഒരു മാനസികാവസ്ഥയിലുള്ള ഒരു പ്രയാസം തോന്നുമായിരുന്നു. അപ്പൊ രാവിലെ കഴിഞ്ഞപ്പോ ഉടനെ റേഡിയോ ഓൺ ചെയ്യുന്നത് അച്ഛനാണ്. രാവിലെ ഞങ്ങൾ സ്കൂളിൽ പോകുന്ന വരെ പരിപാടികൾ കേട്ടു. വൈകിട്ട് ഞങ്ങൾ ഈ അമ്പലത്തിൽ നിന്ന് വന്ന് കയറുമ്പോൾ വൈലും വേലും പരിപാടിയുടെ സിഗ്നേച്ചർ ട്യൂൺ കേൾക്കും. അടുത്തതിന് ശേഷം ഞങ്ങൾ വീണ്ടും റേഡിയോ പ്രോഗ്രാംസ് കേൾക്കുമായിരുന്നു. ആകാശവാണിയിലേക്ക് പണ്ട് തൊട്ട് കത്തെഴുതുന്നൊരു ശീലം ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു പരിപാടി കേൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് മാത്രം എഴുതി അയച്ചൊരു കാർഡായിരുന്നു. പക്ഷെ ആ കാർഡ് കത്തുകളിൽ വായിച്ചു. അപ്പൊ ഒരുപാട് സന്തോഷമായി. അപ്പൊ വീണ്ടും കത്തെഴുതാനുള്ള ഒരു പ്രചോദനം കഴിച്ചു. ഞാൻ ട്രഷറി ഓഫീസറായിട്ട് പ്രൊമോഷൻ ആയപ്പോ എനിക്ക് പോസ്റ്റിംഗ് കിട്ടിയത് കോഴിക്കോടാണ്. 3 മുമ്പ് ഞാൻ കോഴിക്കോട്ടേക്ക് വന്നു. ഞാൻ ഇപ്പോഴും കോഴിക്കോടാണ് ഉള്ളത്. മോൻമുട ലോ കോളേജില് BBA LLB 4th semester സ്റ്റുഡന്റ് ആണ്. പിന്നെ ഹസ്ബൻഡ് ചെയ്തു മധുരൻ, ഹൈസ്കൂൾ അധ്യാപകനായിരുന്നു, റിട്ടയർ ചെയ്തു. മോന്റെ പേര് അർജുൻ എന്നാണ്. അച്ഛനാണ് ശരിക്കും റേഡിയോ കേൾക്കാനുള്ളൊരു പ്രചോദനമായിട്ട് വന്നതെന്ന് പറയും. ഞാൻ 10th class കഴിഞ്ഞ സമയത്താണ് അച്ഛൻ മരിച്ചത്. അതിനുശേഷം പിന്നെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നുപോയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ നമുക്ക് ഏറ്റവും ആശ്വാസവും ആശ്രയമായിട്ടുള്ള ഒരു കൂട്ടുകാരി എന്ന് പറയുന്നത് ആകാശവാണി തന്നെയായിരുന്നു. അപ്പോ അറിവ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ ഞാനത് ഡയറിയിലെ കുറിച്ചു വെച്ചു. ആകാശവാണിയിലേക്ക് കത്ത് എഴുതി വെച്ചിട്ടായിരിക്കും ഞാൻ ഉറങ്ങാറുള്ളത്. ഈശ്വരൻ മോശമായിരുന്നു. കത്തെഴുതിയിട്ടാണ് കൈശ്വരൻ കുറച്ച് മെച്ചപ്പെട്ടത്. അതാണ് ആകാശവാണിയായിട്ടുള്ള എന്റെ ഒരു ബന്ധം. അതിപ്പോഴും തുടരുന്നു.
0: ആകാശവാണിയുമായിട്ട് അത്രയേറെ ആത്മബന്ധമുള്ളത് കൊണ്ടായിരിക്കണം ഗിരിജ പെരുവെമ്പ് അയക്കുന്ന ഓരോ കത്തിനും സ്നേഹത്തിന്റെ കയ്യൊപ്പ് ചാർത്തിയിട്ടുള്ള കത്ത് എന്ന് തോന്നാറുണ്ട്.
1: മനസ്സിന്റെ അടിത്തട്ടിൽ എഴുതുന്നത് തന്നെയാണ്, അത് വെറുതെ എഴുതുന്നൊരു വാക്കുകളല്ല എന്നുള്ളതാണ്. പിന്നെ ആകാശവാണിയിലെ ഇപ്പോഴത്തെ പ്രോഗ്രാംസ് എല്ലാം നല്ല പ്രോഗ്രാംസ് ആണ്. അഞ്ജുവിന്റെ പ്രോഗ്രാം ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ അഞ്ജുവിന്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് നല്ല ക്ലാരിറ്റി ഉള്ളൊരു ശബ്ദമാണ്.
0: അപ്പൊ തുടർന്നും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ പരിപാടികളൊക്കെ കേൾക്കുക. അച്ഛന്റെ പേരെന്താന്ന് പറഞ്ഞില്ലേ? അച്ഛൻ എന്താ ചെയ്തിരുന്നേ? അതുകൂടെ അറിയാൻ ആഗ്രഹിക്കുന്നു.
1: അച്ഛന്റെ പേര് കൃഷിയായിരുന്നു. അച്ഛന് ജോലി ഉണ്ടായിരുന്നു.
0: അമ്മ എന്താ ചെയ്തിരുന്നേ?
1: അമ്മ ഹൗസ് വൈഫ് ആയിരുന്നു. നമ്മുടെ പേര് ശാരദയമ്മ എന്നാണ്. അമ്മയ്ക്ക് ഏറ്റവും സന്തോഷമാണ് ഞാൻ ആകാശവാണിയിലേക്ക് ഇങ്ങനെ കത്ത് എഴുതുന്നത്.
0: എന്തായാലും ആകാശവാണിയോടൊപ്പം തന്നെ ജീവിച്ച അല്ലെങ്കിൽ ഇപ്പോഴും ജീവിക്കുന്ന നല്ലൊരു ശ്രോതാവിനോട് സംസാരിക്കാൻ പറ്റിയതിൽ അതിയായ സന്തോഷം. അതുപോലെ തന്നെ നിങ്ങൾ എഴുതുന്ന ശബ്ദ സന്ദേശങ്ങളായിക്കൊള്ളട്ടെ, കത്തുകളായിക്കോട്ടെ, അതിലെല്ലാം നിങ്ങൾ ഓരോ പരിപാടികളെ കുറിച്ചിട്ടും വിലയിരുത്തി പറയുമ്പോൾ അത് ഞങ്ങൾക്ക് നല്ല നല്ല പരിപാടികൾ ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി കൂടുതൽ മെച്ചപ്പെടുത്താനും ഒക്കെ പ്രചോദനമാണ്.
1: നല്ല പ്രോഗ്രാം കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമാണ്. പ്രോഗ്രാം നല്ലതാവണം എന്നുള്ളത് ഞങ്ങളുടെയും കൂടെ ആഗ്രഹമാണ്.
0: അതെ അതെ അതെ.
1: സമയം അറിയാനും ഒരു വലിയ സൗകര്യമായിരുന്നു റേഡിയോ എന്നുള്ളത്. ആകാശവാണിക്കനുസരിച്ച് ജീവിതം സെറ്റ് ചെയ്ത ആൾക്കാരാണെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ ആകാശവാണിയിലെ ഓരോ അവതാരങ്ങളും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വീട്ടിലെ മെമ്പേഴ്സിനെ പോലെ തന്നെയാണ്. കൊച്ചി ആകാശവാണി കാണാൻ അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് വന്നപ്പോഴും ഞാൻ ആദ്യം പോയി കണ്ട സ്ഥലം കോഴിക്കോട് ആകാശവാണി. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന, ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന തൃശ്ശൂർ നിലയം മാത്രം ഇതുവരെ കാണാൻ അവസരം കിട്ടി.
0: ആഗ്രഹം വേഗം തന്നെ സാധ്യമാട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഞങ്ങളും.
1: അതെ, പാട്ട് പരിഗണിച്ചതിന്, വിളിച്ചതിന് വളരെ വളരെ സന്തോഷം.
0: ഞങ്ങൾക്ക് സന്തോഷം. ഓക്കെ, താങ്ക് യു. പ്രശസ്ത സാഹിത്യകാരൻ പാറപ്പുറത്ത്

തിരക്കഥ എഴുതി കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത് 1973 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു പണിതീരാത്ത വീട്. ചിത്രത്തിൽ പ്രേംനസീർ, നന്ദിത ബോസ്, റോജാരമണി, ജോസ് പ്രകാശ്, അടൂർ പങ്കജം, ബഹദൂർ തുടങ്ങിയവർ ശ്രദ്ധേയ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. മനുഷ്യബന്ധങ്ങളുടെ ആഴവും ജീവിത സമരങ്ങളും അതീവ യാഥാർത്ഥ്യത്തോടെ അവതരിപ്പിച്ച പണിതീരാത്ത വീട് എന്ന ചിത്രത്തിനെ 1973 കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച ചിത്രത്തിനുള്ള അവാർഡ് ലഭിക്കുകയുണ്ടായി. മികച്ച സംവിധായകൻ, മികച്ച തിരക്കഥ, മികച്ച പിന്നണി ഗായകൻ എന്നീ പുരസ്കാരങ്ങൾ കൂടി ഈ ചിത്രത്തിന് നേടാനായി. മികച്ച മലയാള ചിത്രത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരവും ഈ ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട്. പണിതീരാത്ത വീട് എന്ന ചിത്രത്തിൽ വയലാർ രാമവർമ്മ രചിച്ച് എം എസ് വിശ്വനാഥൻ ഈണം പകർന്ന് അദ്ദേഹം തന്നെ ആലപിച്ച ഗാനം നമുക്കിനി കേൾക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, പാട്ടോർമകളിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം ഇനി പറയാം. പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ, 680631.
1: ഇന്ന് പാട്ടോർമകൾ പങ്കുവച്ചത് ഗിരിജ പെരുവമ്പ്. നിർവഹണ സഹായം സ്മിത രാജേഷ്. നിർവഹണം അഞ്ജു പി അർജുനൻ.
2: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി.
3: ആകാശവാണി തൃശൂർ. ഇപ്പോൾ ഗസൽ.

ഗസലുകളാണ് കേട്ടത്. ആകാശവാണി തൃശൂർ. നവഗീതികൾ. നവഗീതികളിൽ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം ആദിപുരുഷ് എന്ന ചിത്രത്തിൽ സജേത് പരമ്പര ഈണം നൽകി പാടിയത്. ഗാനരചന മനോജ്.

ജയ് ഭീം. ഈ ചിത്രത്തിൽ വൈക്കം വിജയലക്ഷ്മി പാടിയത്. ഗാനരചന യുഗഭാരതി, സംഗീതം സീൻ റോൾഡൻ.

അനന്ത ശ്രീറാമിന്റെ വരികൾക്ക് തമൻ എസ് ഈണം പകർന്ന് SPB ചരൺ പാടിയ ഗാനം ഇനി കേൾക്കൂ. ചിത്രം ഭഗവന്ത് കേസരി.

ചിത്രം ലോക ചാപ്റ്റർ 1 ചന്ദ്ര. രചന ആലാപനം സെബാ ടോമി. സംഗീതം ജേക്സ് ബിജോയ്.

ചിത്രം സീതാരാമം. മദൻ കർക്കിയുടെ വരികൾക്ക് വിശാൽ ചന്ദ്രശേഖർ ഈണം പകർന്ന് സായ് വിഘ്നേഷ് പാടിയത്.

അർജീത് സിംഗ്, ശ്രേയ ഘോഷാൽ എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം റോക്കി ഓർ റാണി കി പ്രേം കഹാനി. ഗാനരചന അമിതാഭ് ഭട്ടാചാര്യ. സംഗീതം നൽകിയത് പ്രീതം.

வாழா பயோபிக் ஆஃப் எ பில்லியன் பாய்ஸ் ഈ ചിത്രത്തിൽ ഇലക്ട്രോണിക് കിളി ഈണം പകർന്നു പാടിയത് ഗാനരചന വിനായക് ശശികുമാർ.

ചിത്രം താങ്ക് ഗോഡ്. ഈ ചിത്രത്തിൽ യൊഹാനി, ജൂബിൻ നൗട്ടിയാൽ, സൂര്യ രഘുനാഥൻ എന്നിവർ പാടിയത്.

ചിത്രം പൊന്നിയിൻ സെൽവൻ പാർട്ട് ടു. ശങ്കർ മഹാദേവൻ, ചിത്ര, ഹരിണി എന്നിവർ പാടിയത്. സംഗീതം AR റഹ്മാൻ.

വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. നവഗീതികൾ സമാപിക്കുന്നു. പ്രത്യേക അറിയിപ്പ്: ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് അപകടനില കവിയാൻ സാധ്യതയുള്ളതിനാൽ തീരപ്രദേശങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും താമസിക്കുന്നവരെ അടിയന്തരമായി മാറ്റിപ്പാർപ്പിക്കാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സണായ ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. ചാലക്കുടി പുഴയിൽ നിലവിൽ 6 മീറ്റർ കവിഞ്ഞ് വെള്ളമുയർന്ന സാഹചര്യത്തിലും കനത്ത മഴ തുടരുന്നതിനാലും പെരിങ്ങൽക്കുത്ത് ഡാമിൽ നിന്ന് കൂടുതൽ വെള്ളം പുറത്തേക്ക് വിടുന്നതിനാലും ജലനിരപ്പ് കൂടുതൽ ഉയർന്നേക്കുമെന്ന വിലയിരുത്തലിലാണ് നടപടി. ദുരന്ത നിവാരണ നിയമം 2005 സെക്ഷൻ 30-34 പ്രകാരമാണ് അടിയന്തര നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുള്ളത്. പൊതുജനങ്ങൾ മുന്നറിയിപ്പുകൾ അതിതീവ്ര ഗൗരവത്തോടെ കാണണമെന്നും ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശങ്ങളോട് പൂർണ്ണമായി സഹകരിക്കണമെന്നും ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടു. കനത്ത മഴയെ തുടർന്ന് തൃശൂർ ജില്ലയിലെ മുഴുവൻ ഖനന പ്രവർത്തനങ്ങളും ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ അടിയന്തരമായി നിർത്തിവെക്കാൻ സീനിയർ ജിയോളജിസ്റ്റ് നിർദ്ദേശിച്ചു. അറിയിപ്പ് കഴിഞ്ഞു.

0: വെള്ളിത്തിരുത്തി പി കുട്ടിക്കൃഷ്ണൻ നായരും സംഘവും അവതരിപ്പിച്ച പഞ്ചവാദ്യമാണ് ഇതുവരെ കേട്ടത്.
1: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
4: പരിപൂർണ സംരക്ഷണം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി. 140 വർഷത്തെ വിശ്വസ്തത, കുറഞ്ഞ പ്രീമിയം, കൂടുതൽ റിട്ടേൺ. ഇനി സമ്പാദ്യത്തോടൊപ്പം സംരക്ഷണവും. പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ്.
5: ചൊവ്വ, വ്യാഴം, ശനി, ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം.
6: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
7: വിദ്യാരംഭം പബ്ലിഷേഴ്സ്, രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
8: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ. ഇന്നത്തെ സ്വർണ്ണവില
9: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25.
8: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
9: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.

0: ആകാശവാണി തൃശൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷം. മരണസംഖ്യ 8. 8 കാണാതായി. 5,700+ പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ. ദുരിതബാധിതർക്ക് സർക്കാർ എല്ലാവിധ സഹായവും ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കാലവർഷത്തെ തുടർന്നുള്ള ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ സർക്കാർ പൂർണ്ണ സജ്ജമാണെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലഹരിമുക്ത ഭാരതത്തിനായി യുവാക്കളെ അണിനിരത്തുന്ന നശാമുക്ത് യുവാഫോർ വികസിത് ഭാരത് സങ്കല്പ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിച്ചു. സംസ്ഥാനത്ത് 73,000+ പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റിയതിന്റെ വിതരണോദ്ഘാടനം നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. കോമൺവെൽത്ത് ഗെയിംസിൽ 4 സ്ഥാനത്തേക്ക് മുന്നേറി ഇന്ത്യ. മെഡൽ നേട്ടം 39. വാർത്തകൾ വിശദമായി. വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്ക് രാജ്യം കുതിക്കുമ്പോൾ ഇന്ത്യയിലെ യുവതലമുറ ശാരീരിക ക്ഷമതയും മാനസിക കരുത്തും ആത്മവിശ്വാസവും ഉള്ളവരായി മാറണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നശാമുക്ത യുവാഫോർ വികസിത് ഭാരത് സങ്കല്പ് അഭിയാൻ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ ഓൺലൈനായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുവാക്കളെപ്പോഴും ലഹരി വസ്തുക്കളിൽ നിന്ന് അകന്നു നിൽക്കണമെന്നും ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ലഹരി ഉപയോഗത്തിനെതിരെയുള്ള 100 നീളുന്ന ജനകീയ പ്രചാരണ പരിപാടിക്കാണ് ഇതോടെ രാജ്യത്ത് തുടക്കമാകുന്നത്. ലഹരിമുക്ത സമൂഹം എന്ന ലക്ഷ്യത്തോടെ എല്ലാ ഞായറാഴ്ചകളിലും ബോധവൽക്കരണവും പൊതുജന പങ്കാളിത്തവും ഉറപ്പാക്കുന്ന വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: जब देश ने विकसित भारत का लक्ष्य तय किया है तो इसके लिए आवश्यक है देश का युवा तन से स्वस्थ हो, मन से स्वस्थ हो, आत्मविश्वास से भरपूर हो और ड्रग्स जैसी घातक आदत से हमेशा हमेशा दूर ही रहे. यही इस अभियान का उद्देश्य है.
0: രാജ്യത്തെ 28,000 കേന്ദ്രങ്ങളിൽ നിന്നായി 1,00,000+ യുവാക്കളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. സംസ്ഥാനത്ത് വ്യാപക മഴ. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മഴ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മഴക്കെടുതി രൂക്ഷമായ പശ്ചാത്തലത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. സംസ്ഥാനത്തെ മഴക്കെടുതി സംബന്ധിച്ച് റവന്യൂ മന്ത്രിയുമായും ജില്ലകളുടെ ചുമതലയുള്ള മന്ത്രിമാരുമായും ജില്ലാ ഭരണകൂടവുമായും മുഖ്യമന്ത്രി VD സതീശൻ ആശയവിനിമയം നടത്തി. വെള്ളം കയറിയ സ്ഥലങ്ങളിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. രാഷ്ട്രീയ പ്രവർത്തകരും സന്നദ്ധ സംഘടനകളും ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകണമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഏറ്റവും പുതിയ കണക്കനുസരിച്ച് 8 സ്ഥിരീകരിച്ചിട്ടുണ്ട്. 8 കാണാതായിട്ടുണ്ട്. 13 പരിക്കേറ്റു. 209 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി. 5,792 മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. 27 വീടുകൾ പൂർണ്ണമായും 196 വീടുകൾ ഭാഗികമായും തകർന്നു. മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കും വീടും ജീവനോപാധികളും നഷ്ടപ്പെട്ടവർക്കും സർക്കാർ സഹായം ഉറപ്പാക്കുമെന്നും അറിയിപ്പിൽ വ്യക്തമാക്കി. കാലവർഷത്തെ തുടർന്നുള്ള ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ പൂർണ്ണ സജ്ജമാണെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. കാലവർഷം നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നതായും ഇത് സംബന്ധിച്ച് എല്ലാ വകുപ്പുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. മഴക്കെടുതിയിൽ മരണം സംഭവിച്ചവരുടെ ആശ്രിതർക്കും വീടുകൾക്കും കൃഷിക്കും നാശനഷ്ടമുണ്ടായവർക്കും പരമാവധി സഹായം സർക്കാർ ഉറപ്പുവരുത്തുമെന്നും മന്ത്രി അറിയിച്ചു. ആറന്മുള പോലുള്ള ചില പ്രദേശങ്ങളിൽ പ്രതീക്ഷിക്കാതെ കനത്ത മഴ പെയ്തതിനെ തുടർന്നാണ് വെള്ളപ്പൊക്കം പോലെയുള്ള സാഹചര്യം സൃഷ്ടിച്ചതെന്നും എന്നാൽ അതിനുള്ള പരിഹാരം ഉടനടി കണ്ടെത്തിയതായും മന്ത്രി വ്യക്തമാക്കി. മഴക്കെടുതിയുടെ സാഹചര്യത്തിൽ എല്ലാവരുടെയും ജീവനും സുരക്ഷയ്ക്കുമാണ് സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇതിനായി കേരള പോലീസ്, ഫയർഫോഴ്സ്, ദുരന്ത നിവാരണ സേനകൾ, പരിശീലനം ലഭിച്ച സന്നദ്ധ പ്രവർത്തകർ എന്നിവർ കർമ്മരംഗത്തുണ്ടെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ കഴിയുന്നവർ അധികൃതരുടെ നിർദ്ദേശപ്രകാരം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. കോട്ടയം ജില്ലയിൽ മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും നദികളിലെ ജലനിരപ്പ് താഴാത്തത് ആശങ്കയായി തുടരുന്നു. മീനച്ചിലാറ്റിലും മണിമലയാറ്റിലും ജലനിരപ്പ് ഇപ്പോഴും ഉയർന്ന നിലയിൽ തന്നെയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
2: ജില്ലയിൽ ഇന്ന് മഴയ്ക്ക് ശമനമുണ്ടെങ്കിൽ പോലും നദികളുടെ ജലനിരപ്പ് ഉയർന്നു തന്നെ നിൽക്കുന്ന സാഹചര്യമാണ്. പാലാ, ഈരാറ്റുപേട്ട മേഖലകളിൽ നിന്ന് വെള്ളം ഇറങ്ങിത്തുടങ്ങിയെങ്കിലും കിഴക്കൻ വെള്ളത്തിന്റെ വരവ് ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളെ വെള്ളത്തിലാക്കി. അയർക്കുന്നം, നീർക്കാട്, തിരുവാർപ്പ് തുടങ്ങിയ താഴ്ന്ന

0: പ്രദേശങ്ങളിലെ വീടുകളിലേക്കും റോഡുകളിലേക്കും വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. ജില്ലയിൽ 35 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. 824 പേരെ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. അതേസമയം മഴ കുറഞ്ഞ പശ്ചാത്തലത്തിൽ ഹൌസ് ബോട്ടുകൾക്ക് ഏർപ്പെടുത്തിയിരുന്ന പ്രവർത്തന വിലക്ക് ജില്ലാ കളക്ടർ പിൻവലിച്ചു. എന്നാൽ നദികളിലെ ജലനിരപ്പ് കുറയാതെ തുടരുന്നതാണ് നിലവിലെ പ്രതിസന്ധി.
1: പത്തനംതിട്ട ജില്ലയിൽ കഴിഞ്ഞ ദിവസം പെയ്ത മഴയെ തുടർന്ന് പല പ്രദേശങ്ങളും വെള്ളം കയറി. ജില്ലയിൽ 40 വീടുകൾ ഭാഗികമായി തകർന്നു. 6 താലൂക്കുകളിലായി 22 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. 567 പേരാണ് ക്യാമ്പിലുള്ളത്. നിറപുത്തരി പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട ഇന്ന് വൈകിട്ട് 5 തുറക്കും. പമ്പയിലെ അപകട സാധ്യത കണക്കിലെടുത്ത് ഭക്തർ പരമാവധി ദർശനം ഒഴിവാക്കണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അഭ്യർത്ഥിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ പൂർണ്ണ സജ്ജമാണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ്. വിഷയം വിലയിരുത്തുന്നതിനും അടിയന്തര നടപടികൾ ഏകോപിപ്പിക്കുന്നതിനുമായി പ്രിൻസിപ്പൽ ഡയറക്ടർ ദിവ്യസയ്യരുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. മഴക്കെടുതികൾ കാര്യക്ഷമമായി നേരിടുന്നതിന് മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ സജ്ജമാക്കാനും നിർദ്ദേശം നൽകി. വയോജനങ്ങൾ, ഭിന്നശേഷിക്കാർ, ഗർഭിണികൾ തുടങ്ങിയവരുടെ സുരക്ഷ ഉറപ്പാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. വയനാട് ജില്ലയിൽ കനത്ത മഴയെ തുടർന്ന് 23 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 1068 പേരെ മാറ്റി താമസിപ്പിച്ചു. വൈത്തിരി, മാനന്തവാടി, സുൽത്താൻ ബത്തേരി താലൂക്കുകളിൽ വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള പ്രദേശങ്ങളിലെ ആളുകളെയാണ് മാറ്റി താമസിപ്പിച്ചത്. 2 ദിവസമായി തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയിൽ കോഴിക്കോട് ജില്ലയിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂക്ഷം. തീരദേശങ്ങളിലുള്ള വീടുകളിലും ഗ്രാമീണ റോഡുകളിലും വെള്ളം കയറി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
3: കോഴിക്കോട് ജില്ലയിൽ 2 ദിവസമായി തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയെ തുടർന്ന് ഇരുവഞ്ഞിപ്പുഴയിലും മാമ്പുഴയിലും ചെറുപുഴയിലും പൂനൂർപുഴയിലും ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു. ഇതോടെ ചാത്തമംഗലം, മാവൂർ, മുക്കം, കാരശ്ശേരി, കുരുവട്ടൂർ, കൊക്കോടി പഞ്ചായത്തുകളിലും കോഴിക്കോട് കോർപ്പറേഷന്റെ താഴ്ന്ന പ്രദേശങ്ങളും വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്നുണ്ട്. കണ്ണാടിക്കൽ, പറമ്പിൽ ബസാർ, പറയഞ്ചേരി, കോട്ടുകുളി, കുറ്റിക്കാട്ടു തുടങ്ങിയിടങ്ങളിൽ വ്യക്തമായ വെള്ളക്കെട്ടുണ്ട്. വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്ന മേഖലയിൽ നിന്നും മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികളും തദ്ദേശ സ്ഥാപനങ്ങളുടെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ.
1: കണ്ണൂർ ജില്ലയിൽ ഇന്ന് മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും മഴക്കെടുതി തുടരുകയാണ്. ജില്ലയിലെ 32 വില്ലേജുകളെയാണ് മഴ സാരമായി ബാധിച്ചത്. 12 വില്ലേജുകളിൽ നാശനഷ്ടമുണ്ടായി. 47 വീടുകൾ ഭാഗികമായി തകർന്നു. ജില്ലയിൽ 18 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. 676 പേരെ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ഒഴുക്കിൽപ്പെട്ട് 2 പേരെ കാണാതായി. ഇവർക്കായുള്ള തിരച്ചിൽ രാവിലെ പുനരാരംഭിച്ചു. തിരുവനന്തപുരം മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞുണ്ടായ അപകടത്തിൽ കാണാതായ 5 തെങ്ങ് സ്വദേശി ഫ്രീമോന്റെ മൃതദേഹം കണ്ടെത്തി. അപകടസ്ഥലത്ത് നിന്നും ഏകദേശം 22 കിലോമീറ്ററോളം അകലെ നിന്ന് ഇന്ന് രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ് ഫ്രീമോൻ ഉൾപ്പെട്ട സംഘം സഞ്ചരിച്ചിരുന്ന വള്ളം അപകടത്തിൽപ്പെട്ടത്. കൊല്ലത്ത് 2 അപകടങ്ങളിലായി കടലിൽ കാണാതായ 2 മത്സ്യത്തൊഴിലാളികൾക്കായി തിരച്ചിൽ തുടരുന്നു. കന്യാകുമാരി സ്വദേശി അർജുൻ, പുത്തൻതുറ സ്വദേശി ഗൗതം എന്നിവരെയാണ് കണ്ടെത്താനുള്ളത്. മറൈൻ എൻഫോഴ്സ്മെന്റും കോസ്റ്റൽ പോലീസുമാണ് തിരച്ചിൽ നടത്തുന്നത്. പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റിയതിന്റെ സംസ്ഥാനതല വിതരണോദ്ഘാടനം നാളെ രാവിലെ 11 തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. അർഹരായ 73024 കുടുംബങ്ങൾക്കാണ് മുൻഗണനാ റേഷൻ കാർഡുകൾ നൽകുന്നത്. ഈ മാസം മുതലുള്ള സൌജന്യ റേഷൻ വിതരണോദ്ഘാടനവും ചടങ്ങിൽ നടക്കും. ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിന്റെ 10ാം ദിനത്തിൽ ഉജ്ജ്വല മുന്നേറ്റവുമായി ഇന്ത്യ. 4 കായിക ഇനങ്ങളിലായി 16 മെഡലുകൾ വാരിക്കൂട്ടി. മെഡൽ പട്ടികയിൽ ഇന്ത്യ 4ാം സ്ഥാനത്തേക്ക് ഉയർന്നു. 13 സ്വർണവും 17 വെള്ളിയും 9 വെങ്കലവും അടക്കം ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 39. 10 മെഡലുകൾ നേടിയ ബോക്സിംഗ് സംഘമാണ് മെഡൽ വേട്ടയ്ക്ക് നേതൃത്വം നൽകിയത്. പുരുഷന്മാരുടെ പാരാ ഷോട്ട്പുട്ടിലും ട്രിപ്പിൾ ജമ്പിലും ഇന്ത്യ 2 മെഡലുകൾ വീതം സ്വന്തമാക്കിയപ്പോൾ ജൂഡോയിലും അത്ലറ്റിക്സിലും ഓരോ മെഡൽ വീതവും കരസ്ഥമാക്കി. മെഡൽ നേടിയ കായിക താരങ്ങളെ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ അഭിനന്ദിച്ചു. സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷം. മരണസംഖ്യ 8. 8 പേരെ കാണാതായി. 5700ലധികം പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ. ദുരിതബാധിതർക്ക് സർക്കാർ എല്ലാവിധ സഹായവും ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കാലവർഷത്തെ തുടർന്നുള്ള ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ സർക്കാർ പൂർണ്ണ സജ്ജമാണെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലഹരിമുക്ത ഭാരതത്തിനായി യുവാക്കളെ അണിനിരത്തുന്ന നശാമുക്ത യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിച്ചു. സംസ്ഥാനത്ത് 73,000-ലധികം പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റിയതിന്റെ വിതരണോദ്ഘാടനം നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി

0: പി സതീശൻ നിർവഹിക്കും. കോമൺവെൽത്ത് ഗെയിംസിൽ നാലാം സ്ഥാനത്തേക്ക് മുന്നേറി ഇന്ത്യ, മെഡൽ നേട്ടം 39. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി. മുലയൂട്ടൽ അമ്മയ്ക്കും കുഞ്ഞിനും എത്രത്തോളം പ്രയോജനകരമാണ്! ലോക മുലയൂട്ടൽ വാരത്തോടനുബന്ധിച്ച് പോഷകാഹാര വിദഗ്ധ പ്രീതി ആർ നായർ സംസാരിക്കുന്നു.
2: എല്ലാ വർഷവും ഓഗസ്റ്റ് മാസം 1 മുതൽ 7 വരെ ലോക മുലയൂട്ടൽ വാരമായി ആചരിക്കപ്പെടുന്നു. മുലയൂട്ടുന്നതിന്റെ പ്രാധാന്യത്തെപ്പറ്റി സമൂഹത്തിൽ അവബോധമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വാരം ആചരിച്ചു വരുന്നത്. 2026 മുലയൂട്ടൽ വാരത്തിന്റെ പ്രമേയം: സുസ്ഥിരമായ ജീവിതത്തിന്റെ തുടക്കം മുലയൂട്ടലിലൂടെ, നല്ല പ്രവർത്തനങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്താം എന്നുള്ളതാണ്. ലോകാരോഗ്യ സംഘടന, ഐക്യരാഷ്ട്ര ശിശുക്ഷേമ സമിതി എന്നിവയുടെ സഹകരണത്തോടെ മുലയൂട്ടൽ പ്രവർത്തനങ്ങൾ ദി വേൾഡ് അലയൻസ് ഫോർ ബ്രസ്റ്റ് ഫീഡിംഗ് ആക്ഷൻ ഇന്ത്യയുൾപ്പെടെ 170 രാഷ്ട്രങ്ങളിൽ ഏകോപിപ്പിക്കുന്നു. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ നിർണായകമായ ദിനങ്ങളായി കരുതപ്പെടുന്നത് അയാൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ ആയിരിക്കുന്ന കാലം മുതൽ ആദ്യത്തെ 1000 ദിവസങ്ങളാണ്. ഗർഭാശയത്തിൽ കഴിയുന്ന 270 ദിവസങ്ങളും ജനിച്ച ശേഷമുള്ള 2 വർഷങ്ങളും ഉൾപ്പെട്ടതാണ് ഈ കാലഘട്ടം. ഒരു കുട്ടിയെ മാനസികവും ശാരീരികവുമായി സ്വാധീനിക്കുവാൻ കഴിയുന്ന ഈ ദിവസങ്ങൾക്ക് കുട്ടിയുടെ ഭാവി ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. കുഞ്ഞിന്റെ ആരോഗ്യ പോഷകനില, ബുദ്ധി, ഉയരം, വിദ്യാഭ്യാസം, വൈകാരിക സാമൂഹിക വികാസം, പെരുമാറ്റം എന്നീ കാര്യങ്ങളെല്ലാം പ്രധാനമായും ഈ 1000 ദിവസങ്ങളിൽ സുപ്രധാനമായ പങ്കുവഹിക്കുന്നുണ്ട്. അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോഴേ കുഞ്ഞിന്റെ ഭാവി തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞു എന്നർത്ഥം. മുലയൂട്ടൽ കുഞ്ഞിന്റെ ശാരീരിക മാനസികാരോഗ്യം നിലനിർത്താനുള്ള അടിത്തറയാണ്. ഇന്നത്തെ കാലത്ത് നമുക്ക് ധാരാളം ആധുനിക സൗകര്യങ്ങളും വിവിധതരം ശിശുഭക്ഷണ ഉൽപ്പന്നങ്ങളും ലഭ്യമാണ്. എന്നാൽ ഒരു കാര്യത്തിൽ ശാസ്ത്രലോകം എന്നും ഒരേ അഭിപ്രായത്തിലാണ്: അമ്മയുടെ പാലിന് പകരം വെക്കാൻ മറ്റൊന്നിനും കഴിയില്ല എന്നുള്ളത്. കുഞ്ഞ് ജനിച്ച് ഈ ലോകത്തേക്ക് വരുമ്പോൾ അതിന്റെ രോഗപ്രതിരോധ ശേഷി പൂർണമായും വികസിച്ചിട്ടുണ്ടാവില്ല. ഈ സമയം കുഞ്ഞിനെ സംരക്ഷിക്കുന്ന ആദ്യ കവചമാണ് അമ്മയുടെ പാൽ. ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശമനുസരിച്ച് കുഞ്ഞ് ജനിച്ച് 1 മണിക്കൂറിനുള്ളിൽ മുലയൂട്ടൽ ആരംഭിക്കണം. സിസേറിയൻ ആണെങ്കിൽ 1.5 മുതൽ 2 മണിക്കൂറിനുള്ളിൽ പാൽ കൊടുക്കാം. കുഞ്ഞ് ജനിച്ച് 1 മണിക്കൂറിനുള്ളിൽ തന്നെ അമ്മയിൽ നിന്ന് കുഞ്ഞിന് നൽകുന്ന മുലപ്പാലാണ് കൊളസ്ട്രം. കുഞ്ഞിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യ പാലാണ് കൊളസ്ട്രം. പ്രസവിക്കുന്നതിന് തൊട്ടു മുൻപ് തന്നെ എല്ലാ സ്ത്രീകളിലും കൊളസ്ട്രം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഇളം മഞ്ഞ നിറത്തിലുള്ള പാലാണിത്. ചിലർ ഇത് കളയണമെന്ന് തെറ്റായി വിശ്വസിക്കാറുണ്ട്. എന്നാൽ ഇതാണ് യഥാർത്ഥത്തിൽ കുഞ്ഞിന്റെ ആദ്യ വാക്സിൻ. ഇതിൽ കൊഴുപ്പിന്റെ അളവ് വളരെ കുറവാണ്. കൊളസ്ട്രം കുഞ്ഞിന് നിർബന്ധമായും നൽകേണ്ടതാണ്. ഇത് കുഞ്ഞിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു, മഞ്ഞപ്പിത്തം തടയുന്നു, വളർച്ചയ്ക്ക് സഹായിക്കുന്നു. ഇതിലുള്ള ഇമ്മ്യൂണോഗ്ലോബുലിൻ IgA പോലുള്ള പ്രതിരോധ ഘടകങ്ങൾ കുഞ്ഞിന്റെ കുടലിനെയും ശ്വാസകോശത്തെയും അണുബാധകളിൽ നിന്ന് സംരക്ഷിക്കുന്നു. ജനനം മുതൽ ആദ്യ 6 മാസം വരെ അമ്മയുടെ പാൽ മാത്രം നൽകണമെന്നാണ് WHO യുണിസെഫും ശുപാർശ ചെയ്യുന്നത്. കുഞ്ഞ് ജനിച്ചതിനു ശേഷമുള്ള ആദ്യത്തെ 6 മാസക്കാലം അതിന്റെ വളർച്ചയിലും ആരോഗ്യത്തിലും ഏറ്റവും നിർണായകമാണ്. ഈ കാലയളവിൽ കുഞ്ഞിന് മുലപ്പാൽ മാത്രം നൽകുന്നതിനെയാണ് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് പറയുന്നത്. ആദ്യത്തെ 6 മാസം കുഞ്ഞിന് ആവശ്യമുള്ള എല്ലാ പോഷകങ്ങളും കൃത്യമായ അളവിൽ മുലപ്പാലിൽ അടങ്ങിയിരിക്കുന്നു. മുലപ്പാലിലുള്ള ആന്റിബോഡികൾ കുഞ്ഞിനെ അണുബാധകൾ, വയറിളക്കം, ന്യൂമോണിയ എന്നിവയിൽ നിന്ന് സംരക്ഷിക്കുന്നു. കുഞ്ഞിന്റെ ദഹനവ്യവസ്ഥ വളരെ മൃദുവാണ്. എളുപ്പത്തിൽ ദഹിക്കാൻ സഹായിക്കുന്ന ഒരേ ഒരു ആഹാരം മുലപ്പാൽ മാത്രമാണ്. കുഞ്ഞിന്റെ തലച്ചോറിന്റെ ശരിയായ വളർച്ചയ്ക്കും ബുദ്ധിശക്തിക്കും സഹായിക്കുന്ന DHA ഡെക്കോസാ ഹെക്സനോയിക് ആസിഡ് പോലുള്ള അവശ്യ ഫാറ്റി ആസിഡുകൾ മുലപ്പാലിൽ ധാരാളമുണ്ട്. അമ്മയുടെ പാലിൽ ഏകദേശം 87% വെള്ളമാണ്. അതിനാൽ കുഞ്ഞിനാവശ്യമായ ജലാംശം മുഴുവൻ അമ്മയുടെ

0: പാലിൽ തന്നെ ലഭിക്കും. തേൻ, ഗ്ലൂക്കോസ് വെള്ളം, കഞ്ഞിവെള്ളം, പശുവിൻ പാൽ, ജ്യൂസ് എന്നിവ ആദ്യ 6 മാസം നൽകുന്നത് അണുബാധയ്ക്കും ദഹന പ്രശ്നങ്ങൾക്കും കാരണമാകും. മുലപ്പാൽ കുഞ്ഞിനെ വൈറസ്, ഫംഗസ് ബാധകളിൽ നിന്ന് സംരക്ഷിച്ചു നിർത്തുന്നു. മൂക്ക്, തൊണ്ട, ദഹനഗ്രന്ഥി എന്നിവയ്ക്ക് പ്രൊട്ടക്ഷൻ തീർക്കാനും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളിൽ നിന്ന് സംരക്ഷിച്ചു നിർത്താനും മുലപ്പാൽ നല്ലതാണ്. മുലപ്പാൽ കുടിക്കുന്ന കുഞ്ഞിന്റെ ശരീരത്തിൽ നല്ല ഗട്ട് ബാക്ടീരിയ ഉണ്ടായിരിക്കും. ഇത് ശരീരത്തിൽ കൊഴുപ്പടിയുന്നത് തടഞ്ഞ് ഭാവിയിൽ പൊണ്ണത്തടി വരാതെ സംരക്ഷിക്കുന്നു. മുലപ്പാലിൽ അടങ്ങിയിരിക്കുന്ന ബയോ ആക്റ്റീവ് ഘടകങ്ങൾ മെറ്റബോളിസം നിയന്ത്രിക്കുന്നു. മുലയൂട്ടൽ കൊണ്ട് അമ്മയ്ക്കുള്ള ഗുണങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. മുലയൂട്ടൽ ഗർഭാശയ സങ്കോചത്തിന് സഹായിക്കുകയും പ്രസവാനന്തര രക്തസ്രാവം കുറയ്ക്കുകയും ചെയ്യുന്ന ഓക്സിറ്റോസിൻ എന്ന ഹോർമോണിന്റെ ഉൽപ്പാദനത്തിന് കാരണമാകുന്നു. കൂടാതെ ഗർഭാശയം ഗർഭധാരണത്തിന് മുൻപുള്ള വലിപ്പത്തിലേക്ക് വേഗം മടങ്ങാൻ സഹായിക്കുന്നു. മുലയൂട്ടൽ അധിക കലോറി ഉപയോഗിക്കുന്നതിനാൽ അമ്മമാർക്ക് ഗർഭകാലത്ത് വർദ്ധിച്ച ഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു. സംഭരിക്കുന്ന കൊഴുപ്പിനെ ഊർജത്തിനായി സമാഹരിക്കുന്നതിനും ക്രമേണ ആരോഗ്യകരമായ ശരീരഭാരം കുറച്ചു നിർത്തുകയും ചെയ്യുന്നു. മുലയൂട്ടൽ പ്രൊലാക്ടിൻ, ഓക്സിറ്റോസിൻ എന്നീ ഹോർമോണുകളെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. സമ്മർദ്ദത്തിന്റെയും ഉത്കണ്ഠയുടെയും അളവ് കുറയ്ക്കുന്നതിനും ഈ ഹോർമോണുകൾ പങ്കുവഹിക്കുന്നു. മുലയൂട്ടുന്ന അമ്മമാർക്ക് സ്തനാർബുദം, അണ്ടാശയാർബുദം, Type 2 പ്രമേഹം, പ്രസവാനന്തര വിഷാദം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. മുലയൂട്ടൽ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഒരു സവിശേഷമായ വൈകാരിക ബന്ധം സാധ്യമാക്കുന്നു. പ്രസവശേഷം അമ്മയുടെ ആഹാരം എങ്ങനെ തിരഞ്ഞെടുക്കാം? പ്രസവശേഷം അമ്മയുടെ ആഹാരം തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ഏറെ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തേണ്ടത് പ്രധാനമാണ്. അമ്മയുടെ ഭക്ഷണം കുഞ്ഞിന്റെ വളർച്ചയ്ക്കും വികാസത്തിനുമുള്ള പോഷണം ലഭ്യമാക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നു. മുലയൂട്ടുന്ന അമ്മയ്ക്ക് സമീകൃതാഹാരം പ്രധാനമാണ്. കൃത്യമായ അളവിലുള്ള അന്നജം, മാംസ്യം, കൊഴുപ്പ്, പഴങ്ങൾ, പച്ചക്കറികൾ, നാരുകൾ, വെള്ളം ഇവയെല്ലാം അടങ്ങിയ ഭക്ഷണം നിത്യവും ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. പ്രസവശേഷം അമ്മയ്ക്ക് ഊർജത്തിന്റെ ആവശ്യകത വളരെ കൂടുതലാണ്. ആദ്യത്തെ 6 മാസത്തിൽ അധിക ഊർജം പ്രതിദിനം 500 മുതൽ 550 കിലോ കലോറിയും തുടർന്നുള്ള മാസങ്ങളിൽ 400 മുതൽ 450 കിലോ കലോറിയും ഉണ്ടെന്ന് ഉറപ്പാക്കണം. ഒരു ദിവസത്തേക്ക് വേണ്ട ഊർജത്തിന്റെ അളവ് 2400 മുതൽ 3000 കിലോ കലോറി വരെയാണ്. കൂടുതൽ ഊർജം നൽകുന്ന കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ തവിടുകളയാത്ത അരി, റാഗി, ഗോതമ്പ്, ഓട്സ്, ബജറ എന്നീ മുഴുധാന്യങ്ങൾ ഉൾപ്പെടുത്തണം. മുലയൂട്ടുന്ന കാലത്ത് പ്രോട്ടീനിന്റെ ആവശ്യകത കൂടുതലാണ്. ആദ്യത്തെ 6 മാസം 19 ഗ്രാം പ്രോട്ടീനും പിന്നീടുള്ള 6 തൊട്ട് 12 മാസം 13 ഗ്രാം പ്രോട്ടീനും അധികമായി ആവശ്യമാണ്. പാൽ, പാലുൽപ്പന്നങ്ങൾ, പയർ, പരിപ്പ് വർഗ്ഗങ്ങൾ, മത്സ്യം, മുട്ട, ഇറച്ചി എന്നിവ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. 3 മണിക്കൂർ ഇടവിട്ട് ചെറിയ അളവിൽ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കണം. ദിവസവും പഴങ്ങൾ കഴിക്കണം. നന്നായി പാലുണ്ടാകാൻ കുറഞ്ഞത് 8 ഗ്ലാസ് വെള്ളം കുടിക്കണം. നാരങ്ങാ വെള്ളം, മോരിൻ വെള്ളം, കരിക്കിൻ വെള്ളം ഇവ ഉൾപ്പെടുത്തണം. കാൽഷ്യം, വൈറ്റമിൻ D, വൈറ്റമിൻ B12, ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ, വിറ്റമിൻ K തുടങ്ങിയ പോഷകങ്ങൾ ഭക്ഷണത്തിൽ ഉറപ്പാക്കണം. മുലയൂട്ടുന്ന അമ്മമാർക്ക് ദിവസേനയുള്ള ഭക്ഷണത്തിൽ 30% ഊർജത്തിന്റെ അളവ് കൊഴുപ്പിനുള്ളതാണ്. മുലയൂട്ടൽ കാലം ചില അവശ്യ ഫാറ്റി ആസിഡുകളുടെ ആവശ്യം വർദ്ധിക്കുന്നു. കൊഴുപ്പ് ലയിക്കുന്ന വിറ്റമിനുകളായ വിറ്റമിൻ A, വിറ്റമിൻ D, E and K കൂടാതെ വെള്ളത്തിൽ ലയിക്കുന്ന B വിറ്റമിനുകളും ഈ കാലത്ത് അത്യാവശ്യമാണ്. തവിടുകളയാത്ത അരി, റാഗി, മുഴുവൻ ഗോതമ്പ് ഇവയിൽ വിറ്റമിൻ B അടങ്ങിയിട്ടുണ്ട്. മുലയൂട്ടൽ വിജയകരമാക്കാൻ അമ്മയ്ക്ക് മാത്രമല്ല കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും പിന്തുണ ആവശ്യമാണ്. ജോലിസ്ഥലങ്ങളിലും മുലയൂട്ടുന്ന അമ്മമാർക്ക് അനുയോജ്യമായ സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. മുലയൂട്ടൽ എന്നത് കുഞ്ഞിന്റെ വിശപ്പ് മാറ്റാനുള്ള മാർഗം മാത്രമല്ല ആരോഗ്യമുള്ള ഒരു തലമുറയെ വളർത്താനുള്ള ഫലപ്രദമായ മാർഗമാണ്.
1: ലോക മുലയൂട്ടൽ വാരത്തോടനുബന്ധിച്ച് ഇതുവരെ സംസാരിച്ചത് പോഷകാഹാര വിദഗ്ധ പ്രീതി ആർ നായർ.
2: ഇപ്പോൾ വാർത്തകൾ
3: ആകാശവാണി.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. കേരളത്തിൽ വ്യാപക മഴ. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ ഒഡീഷയിലെത്തും. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ രാജ്യത്തെ യുവാക്കൾ കരുത്തരായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നശാമുക് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഉഭയകക്ഷി വിഷയങ്ങളിൽ ഇന്ത്യൻ സഹകരണം ആവശ്യമെങ്കിൽ ഭീകരവാദ സംവിധാനങ്ങൾ നശിപ്പിക്കാൻ പാകിസ്ഥാൻ തയ്യാറാകണമെന്ന് ഇന്ത്യ. സ്പെയിനിലെ കുടിയേറ്റ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് യൂറോപ്യൻ യൂണിയൻ മറ്റന്നാൾ അടിയന്തര ചർച്ച നടത്തും. കോമൺവെൽത്ത് ഗെയിംസിൽ നാലാം സ്ഥാനത്തേക്ക് ഉയർന്ന ഇന്ത്യ മെഡൽ ജേതാക്കളെ അഭിനന്ദിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി അടക്കമുള്ള പ്രമുഖർ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമു മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി നാളെ ഒഡീഷയിലെത്തും. ഔദ്യോഗിക പര്യടനത്തിനിടയിൽ കട്ടക്, ഭുവനേശ്വർ, ബ്രഹ്മപൂർ, ഗഞ്ചം ജില്ലകളിൽ വിവിധ വിദ്യാഭ്യാസ, സാംസ്കാരിക, ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്.
1: ഒഡീഷ സന്ദർശനത്തിന്റെ ആദ്യ ദിനത്തിൽ കട്ടക്കിൽ പ്രവർത്തിക്കുന്ന ജഗദ്ഗുരു കൃപാലു സർവകലാശാലയുടെ ഉദ്ഘാടനം രാഷ്ട്രപതി നിർവഹിക്കും. തുടർന്ന് ചൊവ്വാഴ്ച തെക്കൻ ഒഡീഷയിലെ പ്രശസ്തമായ മാ കണ്ടുണീദേവി ക്ഷേത്രത്തിൽ ദർശനവും പൂജകളും നടത്തുന്ന രാഷ്ട്രപതി മേഖലയിലെ മറ്റു പൊതുപരിപാടികളിലും സംബന്ധിക്കും. രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ഗതാഗത നിയന്ത്രണങ്ങളും ഡ്രോൺ നിരീക്ഷണവും പ്രദേശത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പി ബി ജി സോൾജിത്തോൺ കൂട്ടയോട്ട പരിപാടി രാഷ്ട്രപതി ദ്രൗപദി മുർമു രാഷ്ട്രപതി ഭവനിൽ നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. സായുധസേന, പൊതുജനങ്ങൾ എന്നിവർക്കിടയിലെ ബന്ധം ശക്തിപ്പെടുത്താൻ ഈ പരിപാടി സഹായിക്കുമെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സോൾജിത്തോൺ നേതൃത്വം നൽകുന്ന മിസോറാം ഗവർണർ ജനറൽ വി കെ സിംഗ് ചടങ്ങിൽ സന്നിഹിതനായിരുന്നു. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ രാജ്യത്തെ യുവാക്കൾ കായികമായും മാനസികമായും കരുത്തുള്ളവരും ആത്മവിശ്വാസം നിറഞ്ഞവരുമായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നശാമുക് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുവതലമുറ എപ്പോഴും ലഹരി വസ്തുക്കളിൽ നിന്നും വിട്ടുനിൽക്കണമെന്നും ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു.
2: आज हम सभी जिस अभियान के साक्षी बन रहे हैं वो अभियान व्यक्ति के लिए है, परिवार के लिए है और सबसे बड़ी बात है ये राष्ट्र के लिए है. देश ने विकसित भारत का लक्ष्य तय किया है तो इसके लिए आवश्यक है देश का युवा तन से स्वस्थ हो, मन से स्वस्थ हो, ड्रग्स जैसी घातक आदत से हमेशा हमेशा दूर हो.
0: ലഹരി ഉപയോഗത്തിനെതിരെയുള്ള 100 ആഴ്ച നീളുന്ന ജനകീയ പ്രചാരണ പരിപാടിക്കാണ് ഇതോടെ തുടക്കമായത്. യുവാക്കളെ ലഹരി വസ്തുക്കളിൽ നിന്ന് അകറ്റി നിർത്താനും സാമൂഹിക മാറ്റത്തിന്റെ വക്താക്കളാക്കി മാറ്റാനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ലഹരിമുക്ത സമൂഹം എന്ന ലക്ഷ്യത്തോടെ എല്ലാ ഞായറാഴ്ചകളിലും പ്രത്യേക ബോധവത്കരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ദേശീയ പതാകയുടെ ശില്പി പിംഗളി വെങ്കയ്യയുടെ ജന്മവാർഷികത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും. പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയും യഥാർത്ഥ ഗാന്ധിയനുമായ പിംഗളി വെങ്കയ്യ ഇന്ത്യൻ ചരിത്രത്തിൽ മായ്ക്കാനാകാത്ത സംഭാവനകൾ നൽകിയതായി ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ പിംഗളി വെങ്കയ്യ നൽകിയ സംഭാവനകൾ ഓരോ ഇന്ത്യക്കാർക്കും എക്കാലവും പ്രചോദനമാണെന്ന് ശ്രീ ഷാ അനുസ്മരിച്ചു. ഉഭയകക്ഷി വിഷയങ്ങളിൽ ഇന്ത്യൻ സഹകരണം ആവശ്യമെങ്കിൽ അതിനു മുൻപായി തങ്ങൾ നിർമ്മിച്ച തീവ്രവാദ സംവിധാനങ്ങൾ നശിപ്പിക്കാൻ പാകിസ്ഥാൻ തയ്യാറാകണമെന്ന് യു എസിലെ ഇന്ത്യൻ സ്ഥാനപതി വിനയ് മോഹൻ കോത്ര. ആഭ്യന്തര വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിനായി ഇന്ത്യക്കെതിരെ യുദ്ധഭീഷണി മുഴക്കുന്നത് പാകിസ്ഥാന്റെ രീതിയായി മാറിയിട്ടുണ്ടെന്നും അദ്ദേഹം നിരീക്ഷിച്ചു. സിന്ധു നദീജല കരാർ സംബന്ധിച്ച ഇന്ത്യൻ നിലപാടിൽ പ്രതിഷേധിച്ച് പാകിസ്ഥാൻ അടുത്തിടെ ഇസ്ലാമാബാദിൽ ഒരു സമ്മേളനം വിളിച്ചു ചേർത്തിരുന്നു. സ്പാനിഷ് നഗരമായ സയൂത്തയിലെ കുടിയേറ്റ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് യൂറോപ്യൻ യൂണിയൻ ചൊവ്വാഴ്ച അടിയന്തര ചർച്ച നടത്തും. മൊറോക്കോയിൽ നിന്ന് ഏകദേശം 60,000 കുടിയേറ്റക്കാർ സ്പെയിനിൽ പ്രവേശിച്ചതിനെ തുടർന്നാണ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ അതിർത്തി നിയന്ത്രണങ്ങൾക്ക് ആഹ്വാനം ചെയ്തത്. അതിർത്തി കടക്കുന്നതിനിടെ 67 പേർ മരിച്ചതായി അധികൃതർ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലും അറ്റ് AIR News_ TVM X

0: ഹാൻഡിലും ലഭ്യമാണ്.
1: അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഗുജറാത്തിലെ 6 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഒഡീഷയിൽ വെള്ളപ്പൊക്ക ദുരിതത്തിന് ശമനമുണ്ടായിട്ടുണ്ടെങ്കിലും മഹാനദി തീരത്ത് സ്ഥിതി രൂക്ഷമായി തുടരുന്നതിനാൽ അതീവ ജാഗ്രത തുടരുകയാണ്. അതേസമയം കർണാടകം, മാഹി, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, രാജസ്ഥാൻ, പശ്ചിമബംഗാളിലെ ഹിമാലയൻ മേഖല, സിക്കിം എന്നിവിടങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ വ്യാപക മഴ. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മഴക്കെടുതികളിൽ 8 മരണം സ്ഥിരീകരിച്ചു. 8 പേരെ കാണാതായിട്ടുണ്ട്. 13 പേർക്ക് പരിക്കേറ്റു. 209 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 5,792 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. 27 വീടുകൾ പൂർണ്ണമായും 196 വീടുകൾ ഭാഗികമായും തകർന്നു. മഴ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇടുക്കിയിൽ മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും ഹൈറേഞ്ച്, ലോറേഞ്ച് മേഖലകളിൽ ഇടവിട്ട മഴ തുടരുന്നുണ്ട്. റോഡ് ഗതാഗതവും തടസ്സപ്പെട്ട വൈദ്യുതി വിതരണവും പുനഃസ്ഥാപിക്കാനുള്ള പ്രവൃത്തികൾ ജില്ലയിൽ പുരോഗമിക്കുകയാണ്. നീരൊഴുക്ക് ശക്തമായതിനെ തുടർന്ന് കല്ലാർകുട്ടി, കല്ലാർ, പാംബ്ല, മലങ്കര എന്നീ 4 അണക്കെട്ടുകളുടെ ഷട്ടറുകൾ തുറന്ന് വെള്ളം പുറത്തേക്കൊഴുക്കുന്നത് തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: കഴിഞ്ഞ ദിവസങ്ങളിലെ ശക്തമായ മഴയെ തുടർന്ന് വൃഷ്ടി പ്രദേശങ്ങളിൽ നിന്നുള്ള നീരൊഴുക്ക് വർദ്ധിച്ചതോടെ ജില്ലയിലെ പ്രധാന ഡാമുകളിലെ ജലനിരപ്പ് ഉയരുകയാണ്. ഇടുക്കി അണക്കെട്ടിലെ ഒറ്റ ദിവസം കൊണ്ട് 4 അടിയിലേറെ വെള്ളമാണ് ഉയർന്നത്. നിലവിൽ 2340 അടിക്ക് മുകളിലാണ് ഇവിടുത്തെ ജലനിരപ്പ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 116.70 അടിയാണ്. ജില്ലയിൽ ഇന്നലെ മാത്രം 14 വീടുകൾ തകർന്നു. 7 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 101 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഇടുക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശന വിലക്കും രാത്രികാല യാത്രാ നിരോധനവും തുടരുകയാണ്.
1: കോമൺവെൽത്ത് ഗെയിംസിൽ 4 സ്ഥാനത്തേക്ക് ഉയർന്ന ഇന്ത്യ. 10 ദിനമായ ഇന്നലെ ഇന്ത്യയ്ക്ക് 16 മെഡൽ കൂടി ലഭിച്ചതോടെ ആകെ മെഡൽ നേട്ടം 39. 13 സ്വർണം, 17 വെള്ളി, 9 വെങ്കലം എന്നിവയാണ് ഇന്ത്യ നേടിയത്. കോമൺവെൽത്ത് ഗെയിംസിൽ രാജ്യത്തിനായി മെഡൽ നേടിയ താരങ്ങളെ അഭിനന്ദിച്ച് ഉപരാഷ്ട്രപതി, രാഷ്ട്രപതി, പ്രധാനമന്ത്രി അടക്കമുള്ള പ്രമുഖർ. പുരസ്കാരവേദിയിൽ ത്രിവർണ പതാക ഉയരുന്നത് എല്ലാ ഇന്ത്യക്കാർക്കും ഏറെ അഭിമാനം നൽകുന്ന കാര്യമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കായികമേളയിലെ താരങ്ങളുടെ മികച്ച പ്രകടനം അവരുടെ അർപ്പണ മനോഭാവം, കായിക മികവ് എന്നിവയുടെ തെളിവാണെന്ന് ഉപരാഷ്ട്രപതിയും വരും തലമുറയ്ക്ക് പ്രചോദനമാണെന്ന് കായിക നേട്ടങ്ങളെന്ന് പ്രധാനമന്ത്രിയും അഭിപ്രായപ്പെട്ടു. 2030 കോമൺവെൽത്ത് ഗെയിംസിന് ഗുജറാത്തിലെ അഹമ്മദാബാദ് ആതിഥേയത്വം വഹിക്കും. ഗ്ലാസ്കോ ഗെയിംസിന്റെ സമാപന ചടങ്ങിൽ കോമൺവെൽത്ത് പതാകയും ബാറ്റണും അഹമ്മദാബാദ് ഏറ്റുവാങ്ങും. 1930 കാനഡയിൽ തുടക്കമിട്ട കോമൺവെൽത്ത് ഗെയിംസിന്റെ 100 വാർഷികത്തിനാണ് അഹമ്മദാബാദ് വേദിയാകുന്നത്. തായ്പേയ് ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ തൻവി ശർമ്മയ്ക്ക് BWF വേൾഡ് ടൂർ കിരീടം. ഫൈനലിൽ വിയറ്റ്നാം താരത്തെ നേരിട്ടുള്ള സെറ്റുകൾക്ക് കീഴടക്കിയാണ് തൻവി ചാമ്പ്യനായത്. ഹാൻഡ്ലൂം ഹാക്കത്തോൺ 2.0 ഡൽഹി IIT സമാപിച്ചു. കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയവുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഇന്ത്യയിലെ കൈത്തറി മേഖലയുടെ വികസനവും നവീകരണവും ലക്ഷ്യമിട്ടായിരുന്നു പരിപാടി. 2500+ പേർ മത്സരത്തിൽ പങ്കെടുത്തു. പാകിസ്ഥാനിൽ ബലൂച്ച് പൌരന്മാർ അപ്രത്യക്ഷരാകുന്ന സംഭവങ്ങളിൽ ആശങ്കയേറുന്നു. 5 ബലൂച്ച് പൌരന്മാരെ കൂടി പാക് സുരക്ഷാസേന കസ്റ്റഡിയിലെടുത്തതായി മനുഷ്യാവകാശ സംഘടനയായ പാങ് ആരോപിച്ചു. കസ്റ്റഡിയിലുള്ളവരുടെ വിവരങ്ങൾ പുറത്തുവിടണമെന്നും അവർക്ക് നിയമസഹായവും കുടുംബവുമായി ബന്ധപ്പെടാനുള്ള സൌകര്യവും ഉറപ്പാക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. ജൂണിൽ മാത്രം 77 കൊലപാതകങ്ങളും 63 കാണാതാകൽ കേസുകളും നടന്നതായി ബലൂചിസ്ഥാൻ മനുഷ്യാവകാശ കൌൺസിലിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇറാനുമേൽ നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന സൈനിക ആക്രമണം തൽക്കാലം നിർത്തിവെക്കാൻ തീരുമാനിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനും പശ്ചിമേഷ്യൻ രാജ്യങ്ങളും അഭ്യർത്ഥിച്ചതിനെ തുടർന്നാണ് ഇതെന്നും അദ്ദേഹം അറിയിച്ചു. സൈനിക നടപടികൾക്കായി അമേരിക്ക പൂർണ്ണ സജ്ജമായി തുടരുകയാണെന്നും എന്നാൽ നയതന്ത്ര ചർച്ചകൾക്ക് മുൻഗണന നൽകുന്നതെന്നും US പ്രസിഡന്റ് സാമൂഹ്യ മാധ്യമത്തിൽ വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ വ്യാപക മഴ. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. 3 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ ഒഡീഷയിലെത്തും. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ രാജ്യത്തെ യുവാക്കൾ കരുത്തരായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഉഭയകക്ഷി വിഷയങ്ങളിൽ ഇന്ത്യൻ സഹകരണം ആവശ്യമെങ്കിൽ ഭീകരവാദ സംവിധാനങ്ങൾ നശിപ്പിക്കാൻ പാകിസ്ഥാൻ തയ്യാറാകണമെന്ന് ഇന്ത്യ. സ്പെയിനിലെ കുടിയേറ്റ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് യൂറോപ്യൻ യൂണിയൻ മറ്റന്നാൾ അടിയന്തര ചർച്ച നടത്തും. കോമൺവെൽത്ത് ഗെയിംസിൽ 4 സ്ഥാനത്തേക്ക് ഉയർന്ന ഇന്ത്യ. മെഡൽ ജേതാക്കളെ അഭിനന്ദിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി അടക്കമുള്ള പ്രമുഖർ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം

0: വൈകിട്ട് 6:30.
1: ആകാശവാണി തൃശൂർ.
2: ഗാനമഞ്ജരി, ശ്രോതാക്കൾ തിരഞ്ഞെടുത്ത ഒരേ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്ര ഗാന പരിപാടി.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഗാനമഞ്ചരിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഈശ്വരൻ എന്ന പദം വരുന്ന ഗാനങ്ങളാണ് ഇന്നത്തെ ഗാനമഞ്ചരിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഗാനങ്ങൾ തിരഞ്ഞെടുത്തത് പി ആർ നാരായണൻ. ഈശ്വരൻ, പ്രപഞ്ചത്തിൻ്റെ നാഥനും സർവശക്തനുമായ ദൈവത്തെ കുറിക്കാൻ അനാദികാലം മുതൽ നാം ഉപയോഗിച്ചു വരുന്ന പദം. അർത്ഥം നോക്കിയാൽ ഏതൊരാളാണോ നമുക്ക് ഐശ്വര്യം നൽകുന്നത്, ആ ആളാണ് ഈശ്വരൻ. അതെ, നമ്മുടെ ശുഭപ്രതീക്ഷകളും ആശകളും ആനന്ദവുമെല്ലാം ആ ഒരു വാക്കിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. അന്ധകാരത്തിൽ വെളിച്ചമായും അശാന്തിയിൽ ശാന്തിയായും മനുഷ്യൻ്റെ ഓരോ ഹൃദയത്തുടിപ്പിലും അലിഞ്ഞു ചേർന്നിരിക്കുന്ന അനന്തമായ ചൈതന്യമാണ് ഈശ്വരൻ. അതൊരു രൂപമല്ല, ഭാവമാണ്. വാക്കുകൾക്കതീതമായ ആ അനുഭവമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ആധാരവും. നാദബ്രഹ്മത്തിൻ്റെ പുണ്യതീരത്ത് ഭക്തിയുടെയും പ്രണയത്തിൻ്റെയും അലയുലികൾ തീർക്കുന്ന ഈ സുന്ദരമായ സംഗീതയാത്ര നമുക്കൊരുമിച്ച് ആസ്വദിക്കാം. ആദ്യം ഭക്തകുചേല എന്ന ചിത്രത്തിൽ കമുകറ പുരുഷോത്തമൻ പാടിയത്. ഗാനരചന തിരുനയിനാർ കുറിച്ചി മാധവൻ നായർ, സംഗീതം ബ്രദർ ലക്ഷ്മൺ.

0: പി ആർ നാരായണന്റെ വിശേഷങ്ങൾ കേട്ടതിന് ശേഷം നമുക്ക് ഗാനങ്ങളിലേക്ക് തിരിച്ചു വരാം. ഹലോ ഹലോ,
1: നമസ്കാരം.
0: ആ നമസ്കാരം, ഗാനമഞ്ജരി എന്നാണ്.
1: ആകാശവാണി.
0: ഇന്ന് സാറ് തിരഞ്ഞെടുത്തിട്ടുള്ള ഈശ്വരൻ എന്ന പദം വരുന്ന ഗാനങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഗാനമഞ്ജരിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്.
1: ശരി, വളരെ സന്തോഷം.
0: എന്താണ് ഈ ഒരു പദം തിരഞ്ഞെടുക്കാനായിട്ട്?
1: ഈശ്വരനാണല്ലോ എല്ലാറ്റിന്റെയും ചൈതന്യം. അമ്പലത്തിൽ പോകുന്നു, വിളക്കുകൊളുത്തുന്നു, എന്തെങ്കിലും നമുക്ക് പറയാനുണ്ടെങ്കിൽ അവിടെയാണല്ലോ പറഞ്ഞ്.

0: ഗാനങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഗാനമഞ്ചരിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്.
1: ശരി, വളരെ സന്തോഷം.
0: എന്താണ് ഈ ഒരു പദം തിരഞ്ഞെടുക്കാനായിട്ട്?
1: ഈശ്വരനാണല്ലോ എല്ലാറ്റിന്റെയും ചൈതന്യം. നമ്മൾ
0: അതെ,
1: അമ്പലത്തിൽ
0: തീർച്ചയായിട്ടും.
1: പോകുന്നു, വിളക്കുകൊളുത്തുന്നു, എന്തെങ്കിലും നമുക്ക് പറയാനുണ്ടെങ്കിൽ അവിടെ അവിടെയാണല്ലോ പറഞ്ഞ് അദ്ദേഹത്തിന് വല്ലതും ചെയ്യാൻ പറ്റുവാണെങ്കിൽ എന്നുള്ള ചിന്തയിലാണല്ലോ. പ്രായം കുടുംബം ഒന്നാമതായി കൂടുതലാവും. അപ്പൊ ഈശ്വര ചിന്തി ഇല്ലാത്തവരാരും ഉണ്ടാവില്ല മിക്കവാറും.
0: എല്ലാവരുടെയും ആ ഒരു അല്ലേ അഭയ അവസാനത്തെ ഒരു
1: അഭയ
0: കേന്ദ്രം എന്ന് പറയുന്നത് ഈശ്വരൻ തന്നെയാണല്ലോ അല്ലേ?
1: അതെ അതെ.
0: ഓക്കെ, സാറിന്റെ വീട് എവിടെയാണ്?
1: കൊറേ നല്ല പാട്ടുകളും കണ്ടു.
0: ഈശ്വരൻ എന്ന
1: പുരുഷോത്തമൻ ആ പാട്ട് തന്നെ നമ്മളെ വളരെയധികം നമ്മളെ ഫീൽ ചെയ്യുന്നുണ്ടത്.
0: അതെ അതെ, തീർച്ചയായിട്ടും. സാറിന്റെ വീട് പാലക്കാട് അല്ലേ?
1: You have got the will, but you haven't got the will to will. എന്നുള്ള പറയും.
0: സാറിന്റെ വീട് എവിടെയാണ്?
1: അവസാനം നിശ്ചയിക്കുന്നത് എന്ന് പറയും.
0: അതെ അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്.
1: പാലക്കാട്
0: അല്ലേ? പാലക്കാട്.
1: കൽപ്പാത്തിയിലെ താമസം.
0: അവിടെ രഥോത്സവം അതൊക്കെ അല്ലേ? കൽപ്പാത്തി.
1: അതെ. ഇപ്പോ മറ്റേ രാമായണം വേറെ എല്ലാ ദിക്കിലും നടക്കുന്നുണ്ടല്ലോ.
0: അതെ, തീർച്ചയായിട്ടും. അമ്പലത്തിലൊക്കെ പോവാറുണ്ടോ?
1: ഓ, അമ്പലത്തില് ആദ്യം മുതല് ഇതാണ്. വീട്ടിലല്ലെങ്കിലും ചെറുപ്പത്തിൽ തന്നെ 6 മണിയാകുമ്പോഴേക്ക് സിസ്റ്റർ എന്നെക്കാൾ 7 വയസ്സ് മൂത്താണ്, വിളക്ക് കൊളുത്തും. എന്നിട്ട് ഈ രാമായണം ഭാഗവതം, രാമായണ മാസം അല്ലെങ്കിലും തന്നെ ഭാഗവതം അത് ഇതൊക്കെ വായിപ്പിക്കും വീട്ടില്. അത്
0: കഴിഞ്ഞിട്ടേ
1: ആഹാരം കിട്ടുള്ളൂ. അപ്പൊ എനിക്ക് സംസ്കൃതത്തില് ഒരു നല്ല ഇത് കിട്ടി. അത് ഉറക്കെ വായിക്കും വേണം. അപ്പൊ തെറ്റിക്കഴിഞ്ഞാ അച്ഛൻ ആരെങ്കിലും വന്ന് മണ്ടക്കി കൊണുക്കും. എന്നിട്ട് 1-ാം ക്ലാസ്, പിന്നെ 3-ാം ക്ലാസ്, 5-ാം ക്ലാസ് ഡബിൾ പ്രൊമോഷനാ. സംസ്കൃതത്തില് സ്റ്റേറ്റില് ഫസ്റ്റും കിട്ടി.
0: ഓ, അത് ശരി.
1: ഓ, 86 മാർക്കുണ്ട്.
0: അപ്പൊ കുറച്ച് കിഴക്ക് കിട്ടിയാലും ഗുണമുണ്ടായി എന്നർത്ഥം അല്ലേ?
1: ഗുണം കിട്ടി. അത് എനിക്ക് വലിയ ഗുണം കിട്ടിയല്ലോ. അത് അതുപോലെ സംഗീതം ചേച്ചി പാടുന്നതിൽ കേട്ടിട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. അങ്ങനെ പാട്ടിൽ വലിയ കമ്പായി. അപ്പൊ പിന്നെ ഞാന് മറ്റേ PNG സ്കൂളുകളിലൊക്കെ ഇരിക്കുമ്പോ സ്ഥിരം സോങ് ഞാനാണ്. പരിപാടികൾ തുടങ്ങുമ്പോ ആദ്യ ഒരു പാട്ട് പാടണം, പ്രാർത്ഥന, ഈശ്വര പ്രാർത്ഥന. അത് ക്രിസ്ത്യൻ സോങ്ങും പാടും. ചേഞ്ച് ആയിട്ട്
0: ഏതാണെങ്കിലും നമ്മൾ റെഡിയാണ് അല്ലേ?
1: അതെ. അത് കഴിഞ്ഞാൽ പിന്നെ വേറെ പാട്ടുകള് സുഹൃത്തുക്കൾ പാടാം, ഇന്ന പാട്ട് വേണം, ഇന്ന പാട്ട് വേണം എന്ന് പറയും. ഇതെല്ലാം ഞാൻ വാസ്തവത്തിൽ ആകാശവാണിയിലൂടെ കേട്ട് പഠിച്ചത്. അതാ രസം.
0: ഗാനങ്ങൾക്ക്
1: മാത്രം ഒരു 5-6 പുസ്തകമുണ്ട്. പിന്നെ ലളിത ഗാനത്തിന് വേറെയുണ്ട്, നാടകഗാനം. പിന്നെ മറ്റേ നാടകഗാനം ഉണ്ട്. പിന്നെ നാടൻ പാട്ടുകള്, അത് സ്കൗട്ടിലും പാടുമല്ലോ. അപ്പൊ നാടൻ പാട്ടുകൾക്ക് ഒരു ബുക്ക്. ഇതൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. ഇപ്പൊ ഇങ്ങനെ ഈ ഇതിനെ എഴുതാൻ തുടങ്ങിയപ്പോ പഴയ പാട്ടുകളോ മഴമൊക്കെ ഇപ്പൊ വീണ്ടും വീണ്ടും ഇങ്ങനെ കേൾക്കുന്നുണ്ട്.
0: അത് ശരി. അപ്പൊ ഓരോ വിഭാഗത്തിന് ഓരോ ബുക്കുകളായിട്ടാണ് അല്ലെ, ഓരോ പുസ്തകങ്ങളാണ് സൂക്ഷിച്ചിട്ടുള്ളത്.
1: ശാസ്ത്രീയ സംഗീതത്തിലെ പക്ഷെ കൂടുതൽ ഇഷ്ടം എന്ന് മാത്രം. പക്ഷെ എല്ലാം കേൾക്കും. ആകാശവാണി, രാഗം, അവിടെ ഇവിടെ ഒക്കെ പാട്ടുകളുണ്ടല്ലോ.
0: തീർച്ചയായിട്ടും.
1: റേഡിയോ വീട്ടിൽ ഇപ്പോഴും റേഡിയോ ഉണ്ട്, PCB ഉണ്ട്, ടേപ്പ് റെക്കോർഡർ ഉണ്ട്. പാട്ട് കേട്ടുകൊണ്ടേയാണ് എല്ലാ പണിയും ചെയ്യുന്നത്.
0: അത് ശരി. പാട്ടിനെ അത്ര കണ്ട് സ്നേഹിക്കുന്ന ഒരാളാണ്.
1: പിന്നെ വൈഫ് പാടും ആൾ ഇന്ത്യ റേഡിയോയില്, മറ്റേ ലളിത ഗാനത്തിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ശാസ്ത്രീയം പോകുമ്പോഴേക്ക് ഡെലിവറി ടൈം ആയതുകൊണ്ട് പിന്നെ പോകാൻ പറ്റിയില്ല. പിന്നെ എന്റെ ഒരു കസിൻ അവിടെ ആൾ ഇന്ത്യ റേഡിയോയിൽ ഉണ്ടായിരുന്നിട്ട് ഡയറക്ടർ വരെ ആയിട്ടാണ് റിട്ടയർ ചെയ്തത്, വളരെ ചെറുപ്പത്തിൽ തന്നെ. അയാള് ഫസ്റ്റിന്റെ പ്രസിഡൻസി ആയിരുന്നു, കേരള, തമിഴ്നാട്, അണ്ണാമലൈ എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഫിസിക്സ്. ഹൈലി ബ്രില്ലിയന്റാ. എന്തു AME പാസ്സായി, MTech പാസ്സായി, അങ്ങനെ സെലിവേഷനിൽ ഫ്രാൻസിൽ പോയി. എന്നിട്ട് ചേട്ടൻ അങ്ങനെ. അപ്പൊ എല്ലാ ആകാശവാണി എല്ലാ ദിക്കിലും ഞാൻ പോയിട്ടുണ്ട്. തൃശ്ശൂര്, മറ്റേ ഇവിടെ തിരുവനന്തപുരം, കോഴിക്കോട്, അവിടെ ആകാശവാണി പരിപാടികൾ നടത്തുമല്ലോ, ഈ സംഗീതോത്സവങ്ങളും ഇതൊക്കെ നടക്കും, ശാസ്ത്രീയം. അപ്പൊ ഇതൊക്കെ പോകുമ്പോ ഫ്രണ്ട് പേജിലാണ് ഞാനും, മുമ്പിലായിരിക്കുക. ഏട്ടൻ ഏട്ടന് പാടാൻ വയ്യ, പക്ഷേ ഭയങ്കര ബ്രില്യന്റ് ആണ്. അപ്പൊ വൈഫും അവിടെ പോവും, കുട്ടികൾ പോവും, അങ്ങനെയുള്ള. അപ്പൊ അങ്ങനെ എല്ലാ തലത്തിലും എനിക്കൊരു പ്രോത്സാഹനം കിട്ടിയെന്ന് പറയാം. ചെറുപ്പത്തിൽ തന്നെ ഒന്ന് മണ്ണാർക്കാട് KTMI സ്കൂളിലാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അവിടുന്ന് ഞാൻ പിന്നെ

0: അവിടെ ഒരു ജില്ലാ കലോത്സവം നടന്നു വളരെ വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ ഞാൻ 7 ക്ലാസ് 6 ക്ലാസ് എത്ര ആയിട്ടുള്ളൂ, 8 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പൊ എല്ലാ പരിപാടിയിലും ഈ പാട്ടിന്റെ എല്ലാ പരിപാടിയിലും ശാസ്ത്രീയം പേരും കൂടെ കൊടുത്തു ടീച്ചർ. അവള് വിശാലമുണ്ടല്ലോ, അത് എന്റെ അടുത്ത് വിശാലത്തിന്റെ പറയാന്ന് പറഞ്ഞു. അപ്പൊ ഒരു ശാസ്ത്രീയ ഗാനം പാടി അതിനും സമ്മാനം കിട്ടി. ഇപ്പോഴും ഉണ്ടാകും കപ്പൊക്കെ, ചെറിയൊരു കപ്പ് കിട്ടിയത്.
1: കൂട്ടുകാരുടെ
0: ആവശ്യത്തിനൊക്കെ പോകുമ്പോഴൊക്കെ പാടിയിട്ട് അതൊരാനന്ദം.
1: അതെ, തീർച്ചയായിട്ടും. അപ്പൊ
0: ഈശ്വരൻ
1: ഇന്ന് നമുക്ക് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു 2 വരി പാടുന്നു.
0: ആ പാട്ട് പഠിക്കുന്നുണ്ട്. സ്വർണമേഘത്തുകിൽ കൊണ്ടു നാണം മറയ്ക്കുന്ന സുതാംഗതേ, സ്വർഗ സുതാംഗതേ, ആ പ്രേമഭവനത്തിൽ ആദവും ഹൗവയും അരുതെന്നു വിലക്കിയിൽ കനി തിന്നു. ഈശ്വരൻ അരുതെന്നു വിലക്കിയിൽ കനി തിന്നു. എന്നോട് പറയൂ നീ എന്തെങ്കിലും ഒന്നു സമ്മതിക്കൂ, ഇഷ്ടപ്രാണേശ്വരി നിന്റെ ഏതൻ തോട്ടം എനിക്കു വേണ്ടി, 7-ാം സ്വർഗം എനിക്കു വേണ്ടി, ഇഷ്ടപ്രാണേശ്വരി. മതിയോ?
1: പിന്നെന്താ, നന്നായി പാടി കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഗാനം കേൾക്കാം അല്ലേ, മറ്റു ഗാനങ്ങൾ ആസ്വദിക്കാം നമുക്കിനി അല്ലേ. വീട്ടിൽ എല്ലാവരോടും നമ്മളുടെ അന്വേഷണം പറയണം.
0: സൗണ്ടിന് കുറച്ച് ബുദ്ധിമുട്ട് വരുന്നുണ്ട്, 82.5 വയസ്സായി. ഞങ്ങൾക്ക് മോളിലേക്ക് ടിക്കറ്റ് റിസർവ് ചെയ്തിട്ടിരിക്കുകയാണ്.
1: അയ്യോ, അങ്ങനെയൊന്നും പറയണ്ട.
0: അപ്പൊ ഞാന് വിളിക്കുന്നോ അത് വിചാരിച്ചിട്ടോ അല്ല, ഇങ്ങനെ മഞ്ചേരിയിൽ കൊറേ ആയി ഇപ്പൊ പാട്ടുകൾ എഴുതുന്നത്, കൊറേ ഇപ്പോഴും എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊരു ആനന്ദം. അപ്പോ ഇതിന്
1: തീർച്ചയായിട്ടും കത്തുകൾ ഇവിടെ കിട്ടിയാ നമ്മൾ എന്തായാലും
0: ഉൾപ്പെടുത്തും. എല്ലാവരും പരിഗണിക്കണമല്ലോ, ആളുകൾ അയക്കുന്നുണ്ടാവും. അവരെ പരിഗണിച്ചില്ലെങ്കിൽ അവർക്കൊരു മനപ്രയാസം ഉണ്ടാവും.
1: അതെ, പിന്നെ ഒരു പദം
0: ചിലപ്പോഴുള്ള മനപ്രയാസം ഒന്നുമില്ല.
1: പിന്നെ പദം, ഒരു പദം നമ്മൾ അയക്കുമ്പോ അത് മുൻപ് പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടല്ലേ പിന്നെ നമ്മൾ അത് ഉൾപ്പെടുത്തുള്ളൂ. അങ്ങനെയൊക്കെയുള്ള ചില ഘടകങ്ങളും കൂടി ഉണ്ട് ഇതിനകത്ത്.
0: അതെ, ഇതിന് മുമ്പ് ഒരു 2 ആഴ്ച മുമ്പ് ഒരു വിളക്കെന്ന് പറഞ്ഞിട്ടാണ് വന്നത്, അത് ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇതിൽ വന്നത്, വേറൊരാളുണ്ട്. ആദ്യമായിട്ട് വരുന്നവർക്കൊക്കെ ഒരു പ്രിഫറൻസ് കൊടുക്കുമ്പോൾ ആണല്ലോ.
1: അങ്ങനെ
0: വളർന്നിരിക്കുന്നത് ലാളിത്തായിട്ടാ വളർന്നിരിക്കുന്നത്, ലളിതമായ ജീവിതം, പിന്നെ വിനയത്തിന്റെ അങ്ങേത്തല, ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്ന ബേസിക്.
1: അത് വേണല്ലോ, അതുണ്ടെങ്കിൽ പിന്നെ ബാക്കിയെല്ലാം
0: ഉണ്ടായിക്കോളും.
1: താങ്ക് യു സർ, നമുക്ക് മറ്റു ഗാനങ്ങൾ ആസ്വദിക്കാം. ചിത്രം ചുക്ക്, വയലാർ രാമവർമ്മയുടെ വരികൾക്ക് സംഗീതം നൽകിയത് ജി ദേവരാജൻ, പി ജയചന്ദ്രൻ ആലപിച്ചത്

0: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
1: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
2: അതിനെന്താ ചാ, നമുക്ക് ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റലിൽ പോവാം.
3: ദൃശ്യം കണ്ണാശുപത്രി,
4: കേരള സംസ്ഥാന ഭാഗ്യക്കുറി, തിരുവോണ ബമ്പർ. 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
5: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
6: ഗാന സന്ദേശം
0: ഞായറൊഴികെ എന്നും രാവിലെ 7:35. പ്രായോജകർ
6: റീഗൽ ജ്വല്ലേഴ്സ്,
0: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു.
6: റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.
2: അക്കൗണ്ടൻസ് അക്കാഡമി, ചോദ്യം ഉത്തരം ചിന്താവിഷയം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55. പ്രായോജകർ
0: സി ആർ എഫിലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാഡമി.
7: അയലത്തെ സുന്ദരി ഈ ചിത്രത്തിലെ ഗാനം കേൾക്കാം. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് ശങ്കർ ഗണേഷ് ഈണം പകർന്നിരിക്കുന്നു. ഗായകൻ യേശുദാസ്.

0: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്രചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിതം.
4: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05
3: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
4: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
5: വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജെ ദേവരാജൻ ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം ഇനി കേൾക്കൂ. ചിത്രം 'നദി'.

0: ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ തൊഴിലവസര വാർത്തകൾ തിങ്കൾ ബുധൻ രാവിലെ 7:40.
1: ആധുനിക രീതിയിൽ തുള്ളിമരുന്നൊഴിച്ചുള്ള താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയയുമായി
2: ഒറ്റപ്പാലം കണ്ണാശുപത്രി തൊട്ടക്കര.
3: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ ആലപ്പുഴ.
4: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 6:30.
5: മൗലാന ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ സേവനം ഒ പി വിഭാഗത്തിൽ ഇനി ഞായറാഴ്ചകളിലും.
6: ഉദ്യോഗസ്ഥ എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രൻ പാടിയത്. ഗാനരചന യൂസഫ് അലി കേച്ചേരി, സംഗീതം എം എസ് ബാബുരാജ്.

0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേസ്റ്റാൻ തൃശൂർ സേവന വാർത്തകൾ.
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20.
0: പ്രയോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി
0: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
2: പരിശുദ്ധമായ

0: ബന്ധം ആറ് പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എം എസ് വിശ്വനാഥൻ ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം, ചിത്രം ലങ്കാദഹനം.

0: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം
1: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
2: ഗാന സന്ദേശം
3: ഞായറൊഴികെ എന്നും രാവിലെ 7:35.
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: തുലാഭാരം ഈ ചിത്രത്തിൽ യേശുദാസ് ആലപിച്ച ഗാനം. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജന്റെ സംഗീതം.

ഗാനരചന യൂസഫ് അലി കേച്ചേരി, സംഗീതം ജി ദേവരാജൻ. വനദേവത എന്ന ചിത്രത്തിൽ യേശുദാസും സംഘവും പാടിയത്.

പോസ്റ്റ്മാനെ കാണാനില്ല. ഈ ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജന്റെ സംഗീതം.

പ്രിയമുള്ളവരെ, ഗാനമഞ്ചരി ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്നത്തെ ഗാനമഞ്ചരിയിൽ ഈശ്വരൻ എന്ന പദം വരുന്ന ഗാനങ്ങൾ തിരഞ്ഞെടുത്തത് പി ആർ നാരായണൻ കൽപ്പാത്തി. അദ്ദേഹം തിരഞ്ഞെടുത്ത ഗാനങ്ങൾ ഏവരും ആസ്വദിച്ചു എന്ന് കരുതുകയാണ്. ഏവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഞാൻ നിഷ പി മേനോൻ.

0: ആകാശവാണി തൃശൂർ. ഇനി 2 മണിക്ക് ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹി റിലേ.
1: ഗുഡ് ആഫ്റ്റർനൂൺ, ദിസ് ഈസ് ആകാശവാണി. ഐ എം അനുജ കുമാർ വിത്ത് ദ മിഡ് ഡേ ന്യൂസ്. The headlines. Prime Minister Narendra Modi urges youth of the country to be physically fit and mentally strong in the run-up to the goal of Viksit Bharat. Launching Nasha Mukti Yuva for Viksit Bharat Sankalp Abhiyan, Mr. Modi said young people should stay away from drugs and embrace a healthy lifestyle. Heavy rains continue to wreak havoc in Kerala. 8 people reported killed, thousands shifted to relief camps. US President Donald Trump puts on hold planned military attack on Iran, claiming framework of a potential agreement.

ജാതവേദ സേ മിഴി തുറക്കൂ എന്ന നാടകത്തിൽ പി മാധുരി, ആമച്ചാൽ രവി എന്നിവർ പാടിയ ഗാനങ്ങളാണ് കേട്ടത്. നാടകഗാനങ്ങൾ സമാപിക്കുന്നു. പ്രത്യേക അറിയിപ്പ്: ചാലക്കുടിപ്പുഴയിൽ ജലനിരപ്പ് അപകടനില കവിയാൻ സാധ്യതയുള്ളതിനാൽ തീരപ്രദേശങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും താമസിക്കുന്നവരെ അടിയന്തരമായി മാറ്റിപ്പാർപ്പിക്കാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സണായ ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. ചാലക്കുടിപ്പുഴയിൽ നിലവിൽ 6 മീറ്റർ കവിഞ്ഞ് വെള്ളമുയർന്ന സാഹചര്യത്തിലും കനത്ത മഴ തുടരുന്നതിനാലും പെരിങ്ങൽക്കുത്ത് ഡാമിൽ നിന്ന് കൂടുതൽ വെള്ളം പുറത്തേക്ക് വിടുന്നതിനാലും ജലനിരപ്പ് കൂടുതൽ ഉയർന്നേക്കുമെന്ന വിലയിരുത്തലിലാണ് നടപടി. ദുരന്ത നിവാരണ നിയമം 2005 സെക്ഷൻ 30-34 പ്രകാരമാണ് അടിയന്തര നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുള്ളത്. പൊതുജനങ്ങൾ മുന്നറിയിപ്പുകൾ അതിതീവ്ര ഗൗരവത്തോടെ കാണണമെന്നും ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശങ്ങളോട് പൂർണ്ണമായി സഹകരിക്കണമെന്നും ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടു. കനത്ത മഴയെ തുടർന്ന് തൃശൂർ ജില്ലയിലെ മുഴുവൻ ഖനന പ്രവർത്തനങ്ങളും ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ അടിയന്തരമായി നിർത്തിവെക്കാൻ സീനിയർ ജിയോളജിസ്റ്റ് നിർദ്ദേശിച്ചു. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി തൃശൂർ, കഥകളിപ്പദങ്ങൾ ജയ ഡി അവണൂർ, ടി പി മഞ്ജുള എന്നിവരും സംഘവും അവതരിപ്പിക്കുന്നു. വയസ്കര ആര്യൻ നാരായണൻ മൂസ് രചിച്ച ദുര്യോധനവധം ആട്ടക്കഥയിൽ നിന്നുള്ള ഒരു രംഗം. 12 വർഷത്തെ വനവാസവും 1 വർഷത്തെ അജ്ഞാതവാസവും പാണ്ഡവർ പൂർത്തിയാക്കി. ഇതേ തുടർന്ന് കൗരവരുമായുള്ള സന്ധി സംഭാഷണത്തിനായി പാണ്ഡവദൂതനായി ശ്രീകൃഷ്ണൻ ഹസ്തിനപുരിയിലേക്ക് പുറപ്പെടുകയാണ്. കഴിയുന്നതും ഒരു യുദ്ധം ഒഴിവാക്കുക എന്നാണ് യുധിഷ്ഠിരൻ അഭ്യർത്ഥിച്ചത് എന്നറിഞ്ഞ പാഞ്ചാലി കൃഷ്ണനെ കാണുന്ന രംഗമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. യുദ്ധം ഒഴിവാകുകയാണ് എങ്കിൽ ദുശാസന രുധിരം കൊണ്ടേ തൻ്റെ അഴിഞ്ഞുലഞ്ഞ മുടി കെട്ടുകയുള്ളൂ എന്നുള്ള ശപഥം എങ്ങനെ പൂർത്തീകരിക്കാനാകുമെന്ന് പാഞ്ചാലി ശ്രീകൃഷ്ണനോട് ചോദിക്കുകയാണ്. ദൈവഹിതത്തിനപ്പുറം ഒന്നും നടത്തുവാൻ നമുക്കാവില്ല എന്ന് പറഞ്ഞ് പാഞ്ചാലിയെ ശ്രീകൃഷ്ണൻ ആശ്വസിപ്പിക്കുകയും തുടർന്ന് ഹസ്തിനപുരിയിലേക്ക് പുറപ്പെടുകയും ചെയ്യുന്നതുവരെയുള്ള പദങ്ങൾ.

0: ജെ.ആർ.ഡി. അവണൂർ, ടി.പി. മഞ്ജുള എന്നിവരും സംഘവും അവതരിപ്പിച്ച കഥകളി പദങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, ഇന്നത്തെ സ്വർണ്ണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
3: വിദ്യാരംഭം പബ്ലിഷേഴ്സ്, രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
4: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
5: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും മറ്റെടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
0: ആകാശവാണി തൃശൂർ, തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ഒന്ന് നനച്ചേൻ, പാട്ടു പഠിച്ചേൻ, ഈ ചിത്രത്തിൽ എസ് പി ബാലസുബ്രഹ്മണ്യം, സ്വർണലത എന്നിവർ പാടിയത്. ഗാനരചന പിറൈ സൂദൻ, സംഗീതം ഇളയരാജ.

ചിത്രം ജില്ല, വിജയ്, ശ്രേയ ഘോഷാൽ എന്നിവർ ആലപിച്ചത്. ഗാനരചന വൈരമുത്തു, സംഗീതം ഇമ്മൻ.

ധനുഷിന്റെ വരികൾക്ക് ജി വി പ്രകാശ് കുമാർ ഈണം പകർന്ന് ശ്വേതാമോഹൻ പാടിയത്. ചിത്രം വാത്തി.

ചിത്ത. ഈ ചിത്രത്തിൽ സന്തോഷ് നാരായണൻ, ധ്വനി കൈലാസ് എന്നിവർ പാടിയത്. ഗാനരചന വിവേക്, ഈണം പകർന്നത് സന്തോഷ് നാരായണൻ.

വിവേകന്റെ വരികൾക്ക് ഡി ഇമ്മൻ സംഗീതം നൽകി ഹരിഹരൻ, ശ്രേയ ഘോഷാൽ എന്നിവർ പാടിയത്. ചിത്രം വിശ്വാസം.

0: തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. മഴ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശം. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം. നദിക്കരകൾ, അണക്കെട്ടുകളുടെ കീഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതാണ്. ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പുകൾ തുറന്നു എന്നുറപ്പാക്കേണ്ടതും പകൽ സമയത്ത് തന്നെ അങ്ങോട്ട് മാറി താമസിക്കേണ്ടതുമാണ്. ഇതിനായി തദ്ദേശ സ്ഥാപന റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടാവുന്നതാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ്. അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കണം. ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചു കടക്കാനോ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻ പിടിക്കാനോ മറ്റാവശ്യങ്ങൾക്കോ ഇറങ്ങാൻ പാടുള്ളതല്ല. ജലാശയങ്ങൾക്ക് മുകളിലെ മേൽപ്പാലങ്ങളിൽ കയറി കാഴ്ച കാണുകയോ സെൽഫി എടുക്കുകയോ ചിത്രങ്ങൾ പകർത്തുകയോ കൂട്ടം കൂടി നിൽക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല. അറിയിപ്പ് കഴിഞ്ഞു.
1: ആകാശവാണി തൃശൂർ. ഇപ്പോൾ ശ്രീ നെടുമ്പള്ളി രാമോഹന്റെ സംഗീത കച്ചേരി കേൾക്കാം. ശ്രീ തൃപ്പൂണിത്തുറ മഹേഷ് എസ് വയലിൻ, ശ്രീ വൈപ്പിൻ സതീഷ് മൃദംഗം. വന്ദേഹം ജഗത് വല്ലഭം, ഹംസധ്വനിരാഗം, ഖണ്ഡചാപ്പ് താളം, അന്നമാചാര്യകൃതി.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ നെടുമ്പള്ളി രാമമോഹന്റെ സംഗീത കച്ചേരി. ശ്രീ തൃപ്പൂണിത്തുറ മഹേഷ് എസ് വയലിൻ, ശ്രീ വൈപ്പിൻ സതീഷ് മൃദംഗം. ജയ ജയ സ്വാമിൻ, രാഗം സൗരാഷ്ട്രം, ആദിതാളം നാരായണ തീർത്ഥർ കൃതി.

നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീ നെടുമ്പള്ളി രാംമോഹന്റെ സംഗീത കച്ചേരി, ശ്രീ തൃപ്പുണിത്തുറ മഹേഷ് എസ് വയലിൻ, ശ്രീ വൈപ്പിൻ സതീഷ് മൃദംഗം.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ.

0: സമയം 4 മണി കഴിഞ്ഞ് 30 മിനിറ്റും 5 സെക്കൻഡും.
1: ആകാശവാണി തൃശൂർ, ലളിത ഗാനങ്ങൾ. ഹരിതവനത്തിന്റെ എന്ന് തുടങ്ങുന്ന ഗാനമാണ് ഇന്നാദ്യം. എം ജി രാധാകൃഷ്ണൻ ഈണം പകർന്ന് ജി വേണുഗോപാൽ പാടിയത്.

വിഷ്ണു പഞ്ചമി സന്ധ്യയിൽ വരികൾ എ പി ഗോപാലന്റേത്, ഈണം പകർന്നത് എം ജി രാധാകൃഷ്ണൻ, പാടിയത് പി വി പ്രീത.

അളകനന്ദാ തീരം അരുണസന്ധ്യാനേരം. വരികൾ കെ ജയകുമാറിൻ്റേത്. വിദ്യാധരൻ മാസ്റ്ററുടെ ഈണത്തിൽ ചിത്രപാടിയ ഗാനം.

0: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്രചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ. ഇന്നത്തെ സ്വർണ്ണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25.
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
3: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
4: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
5: അറിവിന്റെ അക്ഷയഖനി,
6: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
5: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
6: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
5: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15.
6: വിദ്യാഭ്യാസ രംഗം,
5: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
6: വിദ്യാഭ്യാസ രംഗം.
5: യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
6: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി 2ാമത്തെയും 5ാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
5: ഓർക്കുക, മീഡിയം വേവ് 630 കിലോഹെർട്സിലും FM 101.1 MHz ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്.

0: സമയം 5 മണി. ആകാശവാണി തൃശൂർ.
1: ഗാന്ധിമാർഗം.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഗാന്ധിമാർഗത്തിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം.
3: സാഹിത്യ പഠനത്തിന് ജീവിതത്തിലുള്ള പ്രാധാന്യം, ഗാന്ധിജിയുടെ വീക്ഷണത്തിൽ.
2: പ്രിയ ശ്രോതാക്കളെ, പുസ്തകങ്ങൾ മനുഷ്യന്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കളാണെന്ന് പറയാറുണ്ട്. എന്നാൽ എല്ലാ പുസ്തകങ്ങളും ഒരുപോലെയല്ല. മനുഷ്യനെ ചിന്തിപ്പിക്കുകയും ആത്മവിചിന്തനത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന സാഹിത്യമാണ് യഥാർത്ഥ ജീവിതവിദ്യ നൽകുന്നത്. സാഹിത്യം വെറും ഭാഷയുടെ സൗന്ദര്യം ആസ്വദിക്കാനുള്ള ഉപാധിയല്ല, അത് മനുഷ്യനെ മനുഷ്യനാക്കുന്ന ആത്മീയവും ധാർമ്മികവുമായ ശക്തിയാണെന്ന് മഹാത്മാഗാന്ധി വിശ്വസിച്ചിരുന്നു. ഗാന്ധിജിയുടെ ജീവിതം പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തെ രൂപപ്പെടുത്തിയതിൽ കുടുംബത്തിനും ഗുരുക്കന്മാർക്കുമൊപ്പം മഹത്തായ ഗ്രന്ഥങ്ങൾക്കും സാഹിത്യ സൃഷ്ടികൾക്കും വലിയ പങ്കുണ്ടെന്ന് കാണാം. തന്റെ ആത്മകഥയായ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന ഗ്രന്ഥത്തിൽ ജീവിതത്തെ മാറ്റിമറിച്ച വായന അനുഭവങ്ങളെക്കുറിച്ച് അദ്ദേഹം സ്നേഹപൂർവം പരാമർശിക്കുന്നുണ്ട്. കുട്ടിക്കാലത്ത് ശ്രവണകുമാരന്റെ കഥയും ഹരിശ്ചന്ദ്രന്റെ കഥയും ഗാന്ധിജിയുടെ മനസ്സിൽ മാതാപിതാക്കളോടുള്ള കടമയും സത്യനിഷ്ഠയും അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമായത് ഈ കഥകളിലൂടെയായിരുന്നു. ഹരിശ്ചന്ദ്രന്റെ കഥ തന്നെ സത്യത്തിന്റെ വഴിയിലൂടെ നടക്കാൻ പ്രചോദിപ്പിച്ചു എന്ന് ഗാന്ധിജി തന്റെ ആത്മകഥയിൽ എഴുതിയിട്ടുമുണ്ട്. ഈയൊരു വാചകം തന്നെ സാഹിത്യത്തിന്റെ പരിവർത്തന ശക്തി വ്യക്തമാക്കുന്നുണ്ട്. ഗാന്ധിജിയുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഗ്രന്ഥങ്ങളിലൊന്നാണ് ഭഗവത്ഗീത. അദ്ദേഹം ഗീതയെ തന്റെ ആത്മീയ നിഘണ്ടു എന്നാണ് വിശേഷിപ്പിച്ചത്. പ്രതിസന്ധികളുടെ സമയത്ത് ആശ്വാസവും ആത്മവിശ്വാസവും നൽകിയത് ഭഗവത്ഗീതയിലെ സന്ദേശങ്ങളായിരുന്നുവെന്ന് അദ്ദേഹം പലവട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബൈബിളിലെ സെർമൺ ഓൺ ദ മൗണ്ട്, ഖുറാൻ, ഉപനിഷത്തുകൾ, തുളസീദാസിന്റെ രാമചരിതമാനസ് എന്നിവയും അദ്ദേഹത്തിന്റെ ചിന്തയെ സമ്പന്നമാക്കി. എല്ലാ മഹത്തായ സാഹിത്യത്തിന്റെയും അന്തസത്ത സത്യം, സ്നേഹം, കരുണ എന്നിവയാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഗാന്ധിജിയുടെ ജീവിത ദർശനത്തിലെ അടിസ്ഥാന ശിലകളാണ് സത്യവും അഹിംസയും. സത്യത്തെ ദൈവമായിട്ടാണ് അദ്ദേഹം കണക്കാക്കിയത്. ദൈവം ഒരു വ്യക്തിയാണെന്ന് ഞാൻ കരുതുന്നില്ല, സത്യമാണ് എനിക്ക് ഈശ്വരൻ എന്ന് അർത്ഥശങ്കയ്ക്കിടമില്ലാത്ത വിധം അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. സത്യത്തെ സാക്ഷാത്കരിക്കാനുള്ള പരിശ്രമമാണ് ആയുഷ്കാലം മുഴുവൻ അദ്ദേഹം നടത്തിയത്.

സ്വന്തം ജീവിതകഥയ്ക്ക് എന്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ എന്ന് നാമകരണം ചെയ്തതിന്റെ കാരണം മറ്റൊന്നല്ല. മഹാത്മജിയുടെ വീക്ഷണത്തിൽ സത്യാന്വേഷണം ഒരു തപസ്സാണ്, അതിൽ സ്വാർത്ഥത്തിന് സ്ഥാനമില്ല. മഹാത്മജിയുടെ അഭിപ്രായത്തിൽ സത്യത്തെ സാക്ഷാത്കരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് അഹിംസ. മനുഷ്യവർഗത്തിന്റെ പുരോഗതി ഹിംസയിൽ നിന്ന് അഹിംസയിലേക്കാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഗാന്ധിജി ഏറ്റവും കൂടുതൽ എഴുതുകയും പറയുകയും ചെയ്തിട്ടുള്ളത് അഹിംസയെക്കുറിച്ചാണ്. ഹിംസ മൃഗത്തിൻ്റേതെന്ന പോലെ അഹിംസ മനുഷ്യവർഗധർമ്മമാണ്. അഹിംസയ്ക്ക് മഹാത്മജി തൻ്റേതായ വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. അത് ഒരു ജീവിയെയും വേദനിപ്പിക്കാതിരിക്കുക എന്നതാണ്. ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും പരോപദ്രവം പാടില്ല. ശത്രുവിനോടു പോലും വിദ്വേഷമരുത്. അഹിംസ പാലിക്കാൻ ബോധപൂർവമായ ക്ലേശസഹനം ആവശ്യമാണ്. സത്യത്തെ അംഗീകരിക്കുന്നവർക്ക് അഹിംസയെ നിഷേധിക്കാനാവില്ല. കാരണം സത്യവും അഹിംസയും ഒരേ നാണയത്തിന്റെ രണ്ടു വശങ്ങൾക്ക് തുല്യമാണ്. സത്യവും അഹിംസയും കൂട്ടിയിണക്കിക്കൊണ്ട് മഹാത്മജി രൂപം നൽകിയ സമരായുധമാണ് സത്യഗ്രഹം. സത്യത്തെ മുറുകെ പിടിക്കലാണത്. ആയുധമെടുത്ത് അടരാടുന്നതിനേക്കാൾ അധികം ധീരത അഹിംസ പുലർത്താൻ ആവശ്യമുണ്ട്. അധർമ്മം ചെയ്യുന്നവന്റെ ഇച്ഛയ്ക്കെതിരെ സ്വന്തം ആത്മശക്തിയുപയോഗിച്ച് അയാളുടെ മനസ്സിൽ മാറ്റം വരുത്തുകയാണ് അഹിംസാവാദി ചെയ്യുന്നത്. അഹിംസയുടെ ശക്തിയെക്കുറിച്ച് മഹാത്മജി ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്: അഹിംസ അതുല്യബലമുള്ള ഒരായുധമാണ്. അത് ജീവിതത്തിന്റെ പരമതത്വമാണ്. അതൊരു ധീരന്റെ സവിശേഷ ഗുണമാണ്. ഭീരുവിനെ കയ്യെത്താവുന്ന ദൂരത്തിലല്ല അത്. വിദേശ സാഹിത്യവും ഗാന്ധിജിയെ ആഴത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് ചിന്തകനായ ജോൺ റസ്കിന്റെ അൺ ടു ദിസ് ലാസ്റ്റ് എന്ന പുസ്തകം വായിച്ചതിനു ശേഷമാണ് അധ്വാനത്തിന്റെ മഹത്വത്തെയും എല്ലാവരുടെയും ക്ഷേമത്തെയും കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാട് കൂടുതൽ ശക്തമായത് എന്ന് ഗാന്ധിജി വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന്റെ ആശയങ്ങൾ അദ്ദേഹം പിന്നീട് സർവോദയം എന്ന പേരിൽ ഗുജറാത്തിയിലേക്ക് വിവർത്തനം ചെയ്യുകയും ജീവിതത്തിൽ നടപ്പാക്കുകയും ചെയ്തു. അതുപോലെ ലിയോ ടോൾസ്റ്റോയിയുടെ ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിതിൻ യു എന്ന കൃതി അഹിംസയുടെയും ആത്മീയ ശക്തിയുടെയും പ്രാധാന്യം അദ്ദേഹത്തിനെ കൂടുതൽ ബോധ്യപ്പെടുത്തി. ടോൾസ്റ്റോയിയുമായി അദ്ദേഹം കത്തിടപാടുകൾ നടത്തുകയും ദക്ഷിണാഫ്രിക്കയിൽ സ്ഥാപിച്ച ആശ്രമത്തിനെ ടോൾസ്റ്റോയ് ഫാം എന്ന് പേരിടുകയും ചെയ്തു. അമേരിക്കൻ ചിന്തകനായ ഹെൻറി ഡേവിഡ് തോറോയുടെ സിവിൽ ഡിസ് ഒബീഡിയൻസ് എന്ന ലേഖനവും ഗാന്ധിജിയുടെ സത്യഗ്രഹ സിദ്ധാന്തത്തെ സ്വാധീനിച്ചു. നല്ല സാഹിത്യം മനുഷ്യന്റെ ചിന്തയെ മാത്രമല്ല സമൂഹത്തോടുള്ള ഉത്തരവാദിത്ത ബോധത്തെയും രൂപപ്പെടുത്തുന്നുവെന്ന് ഗാന്ധിജി തന്റെ ജീവിതം കൊണ്ട് തെളിയിച്ചു. ഗാന്ധിജിയുടെ കാഴ്ചപ്പാടിൽ സാഹിത്യ പഠനം പരീക്ഷയിൽ വിജയിക്കാനുള്ള മാർഗമല്ല, അത് സ്വഭാവരൂപീകരണത്തിനുള്ള ഉപാധിയാണ്. വിദ്യാഭ്യാസം എന്നത് വിവരശേഖരണമല്ല, വ്യക്തിത്വ വികാസമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ടാണ് കുട്ടികളെ മൂല്യബോധം വളർത്തുന്ന ഗ്രന്ഥങ്ങൾ വായിക്കാൻ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചത്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഹൃദയത്തെ സ്പർശിക്കാത്ത വിദ്യാഭ്യാസം യഥാർത്ഥ വിദ്യാഭ്യാസമല്ല. ഈ ചിന്ത സാഹിത്യ പഠനത്തിനും ബാധകമാണ്. മനസ്സിനെ വിശാലമാക്കുകയും അനുകമ്പയും സഹാനുഭൂതിയും വളർത്തുകയും ചെയ്യുന്ന വായനയാണ് യഥാർത്ഥ സാഹിത്യ പഠനം. ഇന്ന് ഡിജിറ്റൽ യുഗത്തിലാണ് നാം ജീവിക്കുന്നത്. വിവരങ്ങളുടെ പ്രളയമാണ് നമ്മുടെ മുന്നിലുള്ളത്. എന്നാൽ വിവരങ്ങളുടെ ആധിക്യം ജ്ഞാനത്തിന്റെ ആഴം ഉറപ്പാക്കുന്നില്ല. നല്ല സാഹിത്യ വായനയാണ് ചിന്താശേഷിയും വിവേകവും വളർത്തുന്നത്. അത് മനുഷ്യനെ ക്ഷമയുള്ളവനും സഹിഷ്ണുതയുള്ളവനും ധാർമ്മിക ബോധമുള്ളവനുമാക്കുന്നു. ഗാന്ധിജിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു നല്ല പുസ്തകം ഒരു നല്ല ഗുരുവിനെ തുല്യമാണ് എന്നാണ്. ഒരു പുസ്തകത്തിനെ ഒരു മനുഷ്യന്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിയും. ഹരിശ്ചന്ദ്രന്റെ കഥ ഗാന്ധിജിയെ മാറ്റിയതുപോലെ, ഭഗവത്ഗീത അദ്ദേഹത്തിനെ ആത്മബലം നൽകിയതുപോലെ, റസ്കിന്റെയും ടോൾസ്റ്റോയിയുടെയും കൃതികൾ അദ്ദേഹത്തിന്റെ സാമൂഹിക ദർശനത്തെ രൂപപ്പെടുത്തിയതുപോലെ ഓരോ മനുഷ്യന്റെയും ജീവിതത്തെ നല്ല സാഹിത്യം സ്വാധീനിക്കും. സാഹിത്യ പഠനം ഭാഷാ പരിജ്ഞാനം വർദ്ധിപ്പിക്കുന്നതിനേക്കാൾ വലിയ ഒരു ദൗത്യം നിർവഹിക്കുന്നു. അത് നമ്മുടെ മനസ്സിനെ സംസ്കരിക്കുകയും മൂല്യങ്ങളെ ശക്തിപ്പെടുത്തുകയും ജീവിതത്തിനെ ദിശാബോധം നൽകുകയും ചെയ്യുന്നു. സത്യത്തിന്റെയും നീതിയുടെയും കരുണയുടെയും സേവനത്തിന്റെയും വഴിയിലൂടെ നടക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന സാഹിത്യമാണ് യഥാർത്ഥ ജീവിത സാഹിത്യം. ഗാന്ധിജിയുടെ ജീവിതം അതിനെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അദ്ദേഹം വായിച്ച പുസ്തകങ്ങൾ അദ്ദേഹത്തിന്റെ ചിന്തയെ മാറ്റി. ആ ചിന്ത ലോകത്തെ മാറ്റി. അതുകൊണ്ട് നമ്മുടെ

0: കുട്ടികളെയും യുവജനങ്ങളെയും നല്ല സാഹിത്യത്തിലേക്ക് നമുക്ക് നയിക്കാം. പരീക്ഷയ്ക്കു വേണ്ടി മാത്രം പുസ്തകങ്ങൾ വായിക്കാതെ ജീവിതത്തെ സമ്പന്നമാക്കാൻ വായിക്കുന്ന ഒരു വായനാ സംസ്കാരം നമുക്ക് വളർത്തിയെടുക്കാം. അപ്പോഴാണ് സാഹിത്യ പഠനം അതിന്റെ യഥാർത്ഥ ലക്ഷ്യം നിറവേറ്റുന്നത്.
1: സാഹിത്യ പഠനത്തിന് ജീവിതത്തിലുള്ള പ്രാധാന്യം, ഗാന്ധിജിയുടെ വീക്ഷണത്തിൽ, ഇതേക്കുറിച്ചാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
2: ഗാന്ധിമാർഗം സമാപിച്ചു. നിർവഹണ സഹായം ഷാഹിന PM. അവതരണം നിർവഹണം അഞ്ജു P. അർജുനൻ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്
1: ഗാന്ധിമാർഗം സമാപിച്ചു. നിർവഹണ സഹായം ഷാഹിന പി എം, അവതരണം നിർവഹണം അഞ്ജു പി അർജുനൻ. ഗാന്ധിമാർഗം.

0: സമയം 5 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. ആകാശവാണി തൃശൂർ.
1: സ്വാസ്ഥ്യം. വേഗത്തിൻ്റെയും മാത്സര്യത്തിൻ്റെയും ഈ ലോകത്ത് ആധുനിക ജീവിതശൈലിയും വ്യായാമരഹിതമായ ജീവിതവും ഒട്ടേറെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. എന്നാൽ ഈ തിരക്കേറിയ ജീവിതത്തിനിടയിൽ യോഗയും ധ്യാനവും പരിശീലിക്കുന്നത് വഴി ശാരീരികവും മാനസികവുമായ ആരോഗ്യം മെച്ചപ്പെടുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. സമ്മർദ്ദം കുറയ്ക്കാനും ശരീരത്തിന് വഴക്കവും ശക്തിയും നൽകാനും ഏകാഗ്രത വർദ്ധിപ്പിക്കാനും യോഗയും ധ്യാനവും പ്രാണായാമങ്ങളും ഒക്കെ സഹായിക്കുന്നുണ്ട്. മാനസിക ശാന്തിയും ഏകാഗ്രതയും സമ്മർദ്ദക്കുറവും ഉറക്കവും പ്രദാനം ചെയ്യുന്ന യോഗയും പ്രാണായാമങ്ങളും പരിശീലിക്കുന്നത് വഴി ഒട്ടേറെ ഗുണങ്ങൾ ലഭിക്കുന്നുണ്ട്. ധ്യാനവും പ്രാണായാമങ്ങളും മാനസിക ശാന്തിക്കും ആരോഗ്യത്തിനും ഉപകരിക്കുന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് യോഗാധ്യാപകനും യോഗാതെറാപ്പിസ്റ്റുമായ ഗോപിനാഥ് എടക്കുന്നി.
2: യോഗയിൽ പ്രതിപാദിക്കുന്ന റിലാക്സേഷൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ മെഡിറ്റേഷൻ എന്നൊക്കെ പറയുന്നത്, നമ്മുടെ മനസ്സിനെ വളരെ ശാന്തമാക്കാനായിട്ടാണ്. നമ്മൾ വിചാരിക്കും മനസ്സിനെ ശാന്തമാക്കാൻ ഉറങ്ങിയാൽ സാധിക്കുമെന്ന്. ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ഉപബോധ മനസ്സ് ആക്ടിവേറ്റഡ് ആയിരിക്കാം, അപ്പം നമ്മൾ സ്വപ്നം കാണുന്നു. പക്ഷേ കോൺഷ്യസ് മൈൻഡ് റിലാക്സ്ഡ് ആയിരിക്കും. ഈ യോഗശാസ്ത്ര പ്രതിപാദിക്കുന്ന മെഡിറ്റേഷൻ, അതേപോലെ തന്നെ ശവാസന, ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഉപബോധ മനസ്സിനെ ശാന്തമാക്കാൻ സാധിക്കും. ഉപബോധ മനസ്സിനെ ശാന്തമാക്കുമ്പോൾ മനസ്സിനെ കുറച്ചുകൂടിയും ശക്തിപ്പെടുത്താനും സെൽഫ് കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ പോസിറ്റീവ് വേയിൽ ചിന്തിച്ച് പ്രവർത്തിക്കാൻ സാധിക്കും. നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആരോഗ്യം നൽകുന്ന രീതിയിൽ ശാരീരിക മാനസികമായിട്ടുള്ള വ്യായാമങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ യോഗശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്നത്. അതിൽ മെഡിറ്റേഷനും അതേപോലെ തന്നെ പ്രാണായാമങ്ങളും ഒരുപോലെ തന്നെ നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുന്നു. പ്രാണായാമത്തിലൂടെ മനസ്സിലുണ്ടാകുന്ന, അതായത് ഫാസ്റ്റായിട്ടുള്ള മൂവ്മെൻറ്റ്സ്, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള വിഭ്രാന്തി, മനസ്സിലുണ്ടാകുന്ന വിഷമങ്ങളും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളും സമ്മർദ്ദങ്ങളും, ഇതെല്ലാം നമ്മൾ പ്രകടിപ്പിക്കാറുണ്ട്. ആ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനായിട്ട് മെഡിറ്റേഷൻ അതേപോലെ തന്നെ പ്രാണായാമങ്ങളും ഒരുപോലെ ഉപകരിക്കുന്നതായിരിക്കും. പ്രാണായാമത്തിൽ പ്രതിപാദിക്കുന്ന അനുലോം വിലോം പ്രാണായാമ, അതല്ല എങ്കിൽ ഭസ്ത്രിക പ്രാണായാമ, അതുപോലെ തന്നെ മനസ്സിനെ ശാന്തമാക്കുന്ന ഉജ്ജയി പ്രാണായാമ, ഇതെല്ലാം നമ്മുടെ മനസ്സിനെ കുറച്ചുകൂടിയും കാംനെസ് അല്ലെങ്കിൽ റിലാക്സേഷൻ കൊടുക്കാൻ സാധിക്കും. നമ്മൾ ആലോചിച്ച്

0: ചിന്തിച്ചുകൊണ്ടും ബുദ്ധിപരമായിട്ടും പ്രവർത്തിക്കാൻ സാധിക്കും. മനസ്സിന് ശാന്തത നൽകുന്ന റിലാക്സേഷൻ, ശവാസന, മകരാസന പോലെയുള്ള പോസ്റ്റേഴ്സ് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്നു. ബ്രീതിങ് പാറ്റേണും വളരെ ശാന്തമായിരിക്കും ആ സമയത്ത്. ആ സമയത്ത് നമ്മുടെ ഉപബോധ മനസ്സിനെ ശാന്തമാക്കുകയാണ് ചെയ്യുന്നത്. ബോധമനസ്സ് ജാഗ്രതാവസ്ഥയിലായിരിക്കും, ഉപബോധ മനസ്സ് ശാന്തമായിരിക്കും. നമ്മൾ ഉറങ്ങി എണീക്കുന്ന പോലെ ആ ഒരു എനർജി നമ്മുടെ ശരീരത്തിനുണ്ടാക്കാൻ സാധിക്കും. അതാണ് യോഗയിൽ പറയുന്ന ശവാസനം പോലെയുള്ളത്. ശവാസനത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ മാംസപേശികളെ റിലാക്സ് ചെയ്താലാണ്, നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെയും റിലാക്സ് ചെയ്താലാണ് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ സാധിക്കുള്ളൂ. ആ മനസ്സിനെ ശാന്തമാക്കുമ്പോൾ ഉപബോധ മനസ്സ് അതിനെ കൂടി ശാന്തമാക്കേണ്ടതുണ്ട്. അത് യോഗയിൽ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അതിനെ സഹായിക്കുന്നതാണ് പ്രാണായാമങ്ങൾ. ഈ പ്രാണായാമങ്ങളിൽ പ്രതിപാദിക്കുന്ന പല തരത്തിലുള്ള പ്രാണായാമങ്ങൾ അത് ഡെയിലി പരിശീലിക്കുകയാണെങ്കിൽ അത് വളരെ ശ്രദ്ധയോടുകൂടി പ്രാക്ടീസ് ചെയ്യണം. ഒരു ഗുരുവിൻ്റെ ശിഷ്യണത്തിൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരാനും അതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് പൂർണ്ണമായ ഗുണത്തിലേക്ക് എത്തിക്കാനും സാധിക്കും. കൂടുതലായി പറയുകയാണെങ്കിൽ ശാരീരിക മാനസിക ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ശാന്തത ഫീൽ ചെയ്യുക, മനസ്സിന് ഒരു പീസ് ഓഫ് മൈൻഡ്, ഒരു ശാന്തത ഫീൽ ചെയ്യുക. അപ്പോൾ ആ ശാരീരിക മാനസിക ആരോഗ്യം നിലനിർത്താൻ യോഗ വളരെയധികം ഗുണം ചെയ്യും. അങ്ങനെ മനസ്സിനെ ശാന്തമാക്കാനും മനസ്സിന് ആ ഒരു പീസ് ഓഫ് മൈൻഡ് എന്നുള്ള ലെവലിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ദിവസേന പരിശീലിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിന് ശാന്തതയും സമാധാനവും കൊണ്ടുവരാൻ സാധിക്കും. ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികളുണ്ടാകുന്ന ഫിയർ, പരീക്ഷ ഫിയർ എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ നടക്കുമ്പോൾ തന്നെ മനസ്സിലുണ്ടാകുന്ന ഭയം, അതിനൊക്കെ അതിജീവിക്കാൻ, മനസ്സിനെ കുറച്ചുകൂടി ശക്തിപ്പെടുത്താൻ യോഗയിലുള്ള ഈ പ്രാണായാമങ്ങൾക്കും മെഡിറ്റേഷനും സാധിക്കും. അതുപോലെ തന്നെ ചില വ്യായാമങ്ങൾ, ആസനാസ്, ശശാങ്കാസന, അങ്ങനെയുള്ള ചില പോസ്റ്റേഴ്സ് നമ്മുടെ ബ്രെയിനിലേക്കുള്ള സർക്കുലേഷൻ കൂടുതൽ കൊടുക്കാനും അവിടുത്തെ നെർവസ് സിസ്റ്റത്തിനെ കൂടുതൽ ആക്ടിവേറ്റ് ചെയ്യാനും സാധിക്കും. അതേപോലെ തന്നെ പെറിഫറൽ നെർവസ് സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ചില ബാക്ക് ബെൻഡിങ് പോസ്റ്റേഴ്സ് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ നെർവസ് സിസ്റ്റത്തിനെ പൂർണ്ണമായി റിലാക്സേഷൻ കൊടുക്കാൻ സാധിക്കും. നമ്മുടെ കോൺസെൻട്രേഷൻ പവർ കൂട്ടാനും മനസ്സിനെ ശാന്തമാക്കാനും മനസ്സിന് കുറച്ചുകൂടി ധൈര്യവും ആത്മവിശ്വാസം കൊണ്ടുവരാനും സാധിക്കും. പ്രത്യേകിച്ച് കുട്ടികൾക്കും വളരെയധികം ഉപകരിക്കുന്ന ഒന്നാണ് യോഗ. സാധാരണ പറയാറ് കുട്ടികളിൽ നിന്ന് തന്നെ യോഗ പരിശീലിച്ചു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രായാധിക്യത്തെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. പ്രായത്തിലുണ്ടാകുന്ന പലതരത്തിലുള്ള അസുഖങ്ങളും അല്ലെങ്കിൽ ഹൃദയപരമായ അസുഖങ്ങളും അല്ലെങ്കിൽ ശ്വാസകോശപരമായ അസുഖങ്ങൾ, മാനസികപരമായ അസുഖങ്ങൾ, ഇതെല്ലാം എല്ലാത്തിനും ഒരു ഗുണം കിട്ടുന്നതാണ് യോഗ ദിവസേന പരിശീലിക്കുകയാണെങ്കിൽ.
1: ധ്യാനവും പ്രാണായാമങ്ങളും മാനസിക ശാന്തിക്കും ആരോഗ്യത്തിനും. യോഗാധ്യാപകനും യോഗ തെറപ്പിസ്റ്റുമായ ഗോപിനാഥ് എടക്കുന്നി സംസാരിച്ചതാണ് നിങ്ങൾ കേട്ടത്. സ്വാസ്ഥ്യം സമാപിക്കുന്നു. നിർവഹണം YS പൗർണമി.

0: പോളിസി അപ്ഡേറ്റ് ചെയ്യൂ. ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BCയുടെ അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം നൽകൂ. അഥവാ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ ഹാജരാക്കൂ. നിങ്ങളുടെ അക്കൗണ്ട് സജീവമായി നിലനിർത്തി ബാങ്കിംഗ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തൂ. നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

0: സമയം 5:20. ആകാശവാണി
1: രാമായണ പാരായണം 17-ാം ദിവസം.
2: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
1: ബാലസുഗ്രീവ യുദ്ധം, ബാലിവധം എന്നീ കഥാഭാഗങ്ങളാണ് ഇന്നത്തെ പാരായണത്തിൽ ചേർത്തിട്ടുള്ളത്. ശ്രീ കാവാലം ശ്രീകുമാർ പാരായണം ചെയ്യും.

ആശു ചിത്തവിശുദ്ധി ഭവിച്ചു കപീന്ദ്രനും രാമനെ നാരായണനെന്നറിഞ്ഞുടൻ താമസഭാവമകന്നു സസംഭ്രമം.

0: രാമായണ ഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്തത് ശ്രീ കാവാലം ശ്രീകുമാർ.
1: സമയം 5:30 ആകാശവാണി തൃശൂർ. തൊഴിലവസര വാർത്തകൾ. മാനന്തവാടി ഗവൺമെന്റ് കോളേജിലെ ഇലക്ട്രോണിക്സ് വിഭാഗം നടപ്പിലാക്കുന്ന ISRO റെസ്പോണ്ട് മേജർ റിസർച്ച് പ്രൊജക്റ്റിലേക്ക് ജൂനിയർ റിസർച്ച് ഫെല്ലോ തസ്തികയിലേക്ക് പുനർ അഭിമുഖം നടത്തുന്നു. നാളെ രാവിലെ 10 കോളേജിലാണ് അഭിമുഖം. താൽപ്പര്യമുള്ളവർ രാവിലെ 10 അസൽ സർട്ടിഫിക്കറ്റുകളും അനുബന്ധ രേഖകളും സഹിതം കോളേജ് പ്രിൻസിപ്പൽ മുൻപാകെ നേരിട്ട് ഹാജരാകണം. ഫോൺ നമ്പർ 9447953905, മറ്റൊരു നമ്പർ 8842629527. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം: 9447953905, മറ്റൊരു നമ്പർ 8842629527. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ABPMJAY പദ്ധതിക്ക് കീഴിൽ ദിവസന വേതനാടിസ്ഥാനത്തിൽ ബേൺസ് സർജൻ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. MCH, DNB പ്ലാസ്റ്റിക് സർജറി ഒപ്പം TCMC രജിസ്ട്രേഷനുമാണ് യോഗ്യത. ഇവരുടെ അഭാവത്തിൽ MS, DNBയും ജനറൽ സർജറി TCMC രജിസ്ട്രേഷനുമുള്ളവരെ പരിഗണിക്കും. പ്രായപരിധി 50. താൽപ്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ മാസം 5 രാവിലെ 10:30 ആവശ്യമായ എല്ലാ അസൽ രേഖകളും സഹിതം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ നടത്തുന്ന വോക്ക് ഇൻ ഇന്റർവ്യൂവിന് ഹാജരാകണം. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. ഫോൺ നമ്പർ 04872200310. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 04872200310. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ സ്കൂൾ ഓഫ് ആർക്കിടെക്ചർ ആൻഡ് പ്ലാനിംഗ് വിഭാഗത്തിൽ ഫൈൻ ആർട്സ് എക്സ്പേർട്ട് തസ്തികയിൽ നിലവിലുള്ള ഒഴിവിലേക്ക് താൽക്കാലിക ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. ബാച്ചിലർ ഓഫ് ഫൈൻ ആർട്സ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. താൽപ്പര്യമുള്ളവർ ഈ മാസം 5 രാവിലെ 10 അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം കോളേജിലെ വകുപ്പിൽ അഭിമുഖത്തിനായി നേരിട്ട് ഹാജരാകണം. ഫോൺ നമ്പർ 04872334144. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 04872334144. വെബ്സൈറ്റ് വിലാസം: GECTCR.AC.IN. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി: GECTCR.AC.IN. തൊഴിലവസര

0: വാർത്തകൾ സമാപിച്ചു.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
1: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7:00. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ. ഇന്നത്തെ സ്വർണ്ണവില
4: ശനി ഒഴികെ എന്നും രാവിലെ 10:25.
3: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
5: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
6: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
5: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
6: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
5: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
6: കത്തുകൾ അയക്കേണ്ട വിലാസം, പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 6806-3-1.
5: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ.

ആകാശവാണി തൃശൂർ അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 5:45 സമകാലികം പുനഃപ്രക്ഷേപണം. 6 പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. കൊയർ ഉദ്യമി യോജന. 6:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 വയലും വീടും. കാർഷിക മേഖലയിൽ ഭൗതിക സ്വത്തവകാശം. ഡോക്ടർ ലൗലി ബിയുമായി അഭിമുഖം. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 ശ്രോതാക്കൾക്കൊപ്പം പുനഃപ്രക്ഷേപണം. 8:00 നാട്ടുചിന്ത. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 പണ്ട്. 9:30 അക്ഷര സൗരഭം. ഇമ്മിണി ബല്യ ഒന്നിൻ്റെ ഇമ്മിണി ബല്യ ലോകം. 10:00 രവിവാസരീയ അഖില ഭാരതീയ സംഗീത സഭ. 11:00 സുഭാഷിതം. 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 11:10 കാലാവസ്ഥ. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം. അവതരിപ്പിക്കുന്നത് പെരിങ്ങര രാമൻ നമ്പൂതിരി. 6:00 ഉഷമലരി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 അറിയിപ്പുകൾ കാലാവസ്ഥ. 6:15 പ്രഭാതവന്ദനം. അധ്യാത്മരാമായണ പാരായണം. കിഷ്കിന്ദാകാണ്ഡം പാരായണം ചെയ്യുന്നത് കാവാലം ശ്രീകുമാർ. തുടർന്ന് നിത്യശ്രീ മഹാദേവൻ പാടിയ ശ്രീരാമകീർത്തനം. 6:30 ഗ്രാമക്ഷേമ വാർത്തകൾ. 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. ഇതിൽ ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00 വിദ്യാരംഭ പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. 7:05 പുലരിപ്പൂക്കൾ. ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ. ഹരിതം ക്യാച്ച് ദി റെയിൻ ക്യാമ്പയിൻ. ജലസംരക്ഷണത്തിനായി പ്രതിജ്ഞയെടുക്കാം. അവതരണം അഞ്ജു പി അർജുനൻ. 7:10 AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് എം ജി റോഡ് തൃശൂർ. ജാഗ്രത. 7:15 റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരോട് തൃശൂർ. കാവ്യാഞ്ജലി. ചങ്ങമ്പുഴയുടെ പറന്നുപോയ വൈകുണ്ഠം എന്ന കവിത ചൊല്ലുന്നത് വിദ്യാ ടി. 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കാഞ്ഞാണി സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ ഗാനസന്ദേശം. 7:40 ഒറ്റപ്പാലം ഐ ഹോസ്പിറ്റൽ തോട്ടക്കര ഒറ്റപ്പാലം തൊഴിലവസര വാർത്തകൾ. 7:45 8:45 10:15 വൈകിട്ട് 4:45 ചലച്ചിത്ര ഗാനങ്ങൾ. രാവിലെ 7:50 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യക്കുറിപ്പുകൾ. വയോജന പരിപാലനം. ആയുർവേദ ചികിത്സകയായ ഡോക്ടർ ദൃശ്യ സംസാരിക്കുന്നു. 7:55 അക്കൗണ്ടൻസ് അക്കാഡമി തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വടക്കേസ്റ്റൻ തൃശൂർ കാഴ്ച. കണ്ണുകൾക്കുണ്ടാവുന്ന അപകടങ്ങളെക്കുറിച്ച് ഗ്ലോക്കോമ സ്പെഷ്യലിസ്റ്റായ ഡോക്ടർ മഞ്ജു എമ്മുമായി YS പൗർണമി സംസാരിക്കുന്നു. 1 9:30 എ അനന്തപത്മനാഭൻ്റെ വീണക്കച്ചേരി. കുഴൽമന്ദം ജി രാമകൃഷ്ണൻ മൃദംഗം. കുമരകം ഗണേഷ് ഗോപാൽ ഉദ്ഘാടനം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 10:25 റീ

0: ജ്വല്ലേഴ്സ് ഇക്കണ്ടവാര തൃശൂർ. ഇന്നത്തെ സ്വർണ്ണവില 10:30 കാലാവസ്ഥ. ഉച്ചയ്ക്ക് 12 മണിക്ക് ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 ദേവിപാട്ട്, കെ കെ വേലിക്കുട്ടിയും സംഘം അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1 മണിക്ക് സ്മൃതിലഹരി. 2 മണിക്ക് ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുടർനാടകം ഇരുട്ടിൻ്റെ ആത്മാവ് രണ്ടാം ഭാഗം. രചന എം ടി വാസുദേവൻ നായർ. സംവിധാനം ഉമാബാലൻ. റേഡിയോ രൂപാന്തരം കെ ആർ ഇന്ദിര. അവതരണം ആകാശവാണി തൃശൂർ നിലയം. 2:30 സ്വരസാഗരം. ടി വി ശങ്കരനാരായണ പടികൃതികൾ. ടി കെ വി രാമാനുജാചാര്യുള്ള വയലിൻ. ബി ഹരികുമാർ മൃദംഗം. 3 മണിക്ക് കാലാവസ്ഥ. വൈകിട്ട് 5 മണിക്ക് അക്ഷരശ്ലോകം. 5:30 അധ്യാത്മരാമായണ പാരായണം 18-ാം ദിവസം. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5:45 ഞാറ്റുവേള സ്പോൺസർഡ് പരിപാടി. 6 മണിക്ക് പദ്ധതികൾ ജനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 കൊല്ലം ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താവീക്ഷണം. 6:50 വയലും വീടും. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മായാമുദ്രകൾ. 8 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 8:15 പാർലമെൻ്റ് റിവ്യൂ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9 മണിക്ക് ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 സംഗീത കച്ചേരി. 10 മണിക്ക് പാർലമെൻറ്റിലെ ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം. 11 മണിക്ക് സുഭാഷിതം. 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 11:10 കാലാവസ്ഥ. FM 101.1 MHz ഇനി പറയുന്ന പരിപാടികളും പ്രക്ഷേപണം ചെയ്യുന്നു. രാവിലെ 10:30 ഉച്ച കഴിഞ്ഞ് 3 മണിക്കും ചലച്ചിത്ര ഗാനങ്ങൾ. രാവിലെ 11:02 ഹലോ ആകാശവാണി ഫോണിംഗ് പ്രോഗ്രാം. വൈകിട്ട് 4 മണിക്ക് തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. അറിയിപ്പുകൾ സമാപിച്ചു. ഇനി കാലാവസ്ഥ. കേരളത്തിൽ മിക്ക സ്ഥലങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. കാലാവസ്ഥ അറിയിപ്പാണ് കേട്ടത്.
1: ആകാശവാണി തൃശൂർ. സമകാലികം. വീട്ടമ്മമാരുടെ സംഭാവനകളെ മൂല്യവത്താക്കി കണക്കാക്കിക്കൊണ്ട് വളരെ ശ്രദ്ധേയമായ ഒരു നിരീക്ഷണം സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുകയാണ്. മോട്ടോർ വാഹനാപകടത്തെ തുടർന്ന് ഇൻഷുറൻസ് കമ്പനി നൽകുന്ന ക്ലെയിമുകളിൽ വിധി പറയുമ്പോഴാണ് സുപ്രീംകോടതി ഈ സുപ്രധാന നിരീക്ഷണം നടത്തിയത്. ക്ലെയിമുകളിൽ വീട്ടമ്മമാരുടെ അധ്വാനത്തിന്റെ മൂല്യം ഏറ്റവും കുറഞ്ഞത് 30,000 രൂപയായി കണക്കാക്കണം എന്ന നിർണായക ഉത്തരവാണ് സുപ്രീംകോടതി പുറപ്പെടുവിച്ചത്. വീട്ടമ്മമാർ രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നവരാണെന്നും വീട്ടമ്മയുടെ സംഭാവനകൾ കുടുംബത്തിനുമപ്പുറം രാഷ്ട്ര നിർമ്മാണത്തിന് മുതൽക്കൂട്ടാവുന്നതാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ജസ്റ്റിസ് സഞ്ജയ് കരോൾ അധ്യക്ഷനായ സുപ്രീംകോടതി ബെഞ്ചാണ് വീട്ടമ്മയുടെ മരണമോ അംഗവൈകല്യമോ മൂലം കുടുംബത്തിനുണ്ടാകുന്ന ഗാർഹിക പരിചരണ നഷ്ടം സ്വതന്ത്രമായി തന്നെ അംഗീകാരമർഹിക്കുന്നു എന്നും അത് വളരെ മൂല്യവത്താണ് എന്നും സമകാലിക സമൂഹത്തിൽ ഏറെ പ്രാധാന്യത്തോടെ സമീപിക്കേണ്ട ഈ വിധി പുറപ്പെടുവിച്ചത്. തന്റെ കുടുംബത്തിനായി വീട്ടമ്മമാർ നിർവഹിക്കുന്ന സേവനങ്ങൾ, അവരുടെ ത്യാഗം ആരും ശരിയായ രീതിയിൽ അറിയാതെ, ആരാലും കൃത്യമായി നിരീക്ഷിക്കപ്പെടാതെ, ആരുടെയും സാമ്പത്തിക കണക്കെടുപ്പിൽ ചേർക്കപ്പെടാതെ കടന്നുപോവുകയാണ് പതിവ്. നമ്മുടെ വീട്ടമ്മമാരെ ആരാണ് ഇത്തരത്തിൽ പരിഗണിക്കുക? വീട്ടമ്മമാരുടെ സേവനത്തിന്റെ മൂല്യം 30,000 രൂപയിൽ കുറയാതെ കണക്കാക്കപ്പെടണം എന്ന വിധി നമ്മുടെ സമൂഹം എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? സമകാലികം ചർച്ച ചെയ്യുന്നു.
2: June 11, 2026 84-ലെ 84-56 നമ്പർ സിവിൽ അപ്പീലിൽ ശിശുപാൽ വേഴ്സസ് സുർജിത് എന്ന കേസിൽ സുപ്രീം കോടതിയുടെ 2-അംഗ ബെഞ്ച് പുറപ്പെടുവിച്ച വിധി വളരെ ശ്രദ്ധേയമായിരുന്നു. ഈ വിധി പ്രകാരം വാഹനാപകടങ്ങളിൽ മരണപ്പെടുന്ന സ്ത്രീകൾക്ക് നഷ്ടപരിഹാരം തീരുമാനിക്കപ്പെടുമ്പോൾ വാഹനാപകട നഷ്ടപരിഹാര ട്രിബ്യൂണലുകൾ നിർബന്ധമായും പ്രതിമാസം 30,000 രൂപ അവരുടെ മരണ മൂലം കുടുംബത്തിന് നഷ്ടപ്പെട്ടു എന്ന് കണക്കാക്കി വേണം നഷ്ടപരിഹാരം തീരുമാനിക്കണമെന്ന് നിശ്ചയിക്കുകയുണ്ടായി. വാഹനാപകട കേസുകളിൽ മരണം സംഭവിക്കുന്ന അവസ്ഥയിൽ നഷ്ടപരിഹാരം കണക്കാക്കുമ്പോൾ യാതൊരു വരുമാനവും ഇല്ലാത്ത ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ സാധാരണയായി കണക്കാക്കുന്ന ഏറ്റവും കുറഞ്ഞ വരുമാനമുണ്ട്. ആ വരുമാനമാണ് നാളിതുവരെ കുടുംബനാഥകൾ അല്ലെങ്കിൽ വീട്ടമ്മമാർ, കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കി ജീവിക്കുന്ന സ്ത്രീകൾ മരണപ്പെടുമ്പോൾ അവരുടെ വരുമാനമായി കണക്കാക്കിയിരുന്നത്.
1: കേരള ഹൈക്കോടതി മുൻ ഗവൺമെന്റ് പ്ലീഡറും ഹൈക്കോടതി അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് റിയൽ ദേവസി.
2: കേസിനാസ്പദമായ വസ്തുതകൾ ഇപ്രകാരമായിരുന്നു. 2001 നടന്ന വാഹനാപകടത്തിൽ ഭാര്യ മരിച്ച കേസിൽ ഭർത്താവും കുടുംബാംഗങ്ങളും വാഹനാപകട നഷ്ടപരിഹാര കോടതിയെ സമീപിക്കുകയും ആ

0: ഹൈക്കോടതി അനുവദിച്ച നഷ്ടപരിഹാരത്തിന് തൃപ്തനാവാതെ ആയതിനെതിരെ ഹൈക്കോടതിയിൽ ഒരു അപ്പീൽ സമർപ്പിക്കുകയും അപ്പീലിൽ നിശ്ചയിച്ച തുക ആനുപാതികമല്ലെന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കുകയുമാണ് ഉണ്ടായത്. അങ്ങനെ ഒരു നിർദ്ദേശം നൽകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം, സാധാരണ കോടതി വിധികളിൽ കുടുംബസ്ഥകൾ മരണപ്പെടുന്ന സാഹചര്യത്തിൽ ഹൗസ് വൈഫ് എന്നാണ് വിധികളിൽ പരാമർശിക്കാറ്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഈ കേസിൽ ഹൗസ് വൈഫ് എന്നല്ല ഉപയോഗിക്കേണ്ടത്, മറിച്ച് അവർ ഹോം മേക്കറാണ്. ഹോം മേക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് രാഷ്ട്ര നിർമ്മാതാക്കളാണ് എന്നുള്ള നിർണായകമായ ഒബ്സർവേഷനോടുകൂടിയാണ് സുപ്രീം കോടതി ഇങ്ങനെ അവരുടെ മരണത്തിന് ആനുപാതികമായ നഷ്ടകാര്യം നിശ്ചയിക്കേണ്ടതെന്ന് തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത്. സുപ്രീം കോടതിയുടെ രണ്ടംഗ ബെഞ്ചിന്റെ വിധി പ്രകാരം കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കി നടത്തുന്ന ഗൃഹസ്ഥ മരണപ്പെടുന്ന പക്ഷം യാതൊരു വരുമാനവും ഇല്ലാത്ത ഒരാൾ മരണപ്പെടുമ്പോൾ കണക്കാക്കേണ്ട വരുമാനമല്ല അവരുടെ വരുമാനമായി കണക്കാക്കേണ്ടതെന്നും, മറിച്ച് അവർ കുടുംബത്തിന് കുടുംബം നോക്കി നടത്തുന്ന സേവനങ്ങൾക്കും അവർ നടത്തുന്ന ത്യാഗത്തിനും പ്രതിഫലമായി 30,000 രൂപ പ്രതിമാസം അവരുടെ വരുമാനം അല്ലെങ്കിൽ അവരുടെ മരണം കൊണ്ട് കുടുംബത്തിന് നഷ്ടം സംഭവിച്ചതായി കണക്കാക്കി നഷ്ടപരിഹാരം നിശ്ചയിക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിക്കുകയുണ്ടായി. കുട്ടികളെ വളർത്താൻ, കുടുംബത്തിലെ സാഹചര്യങ്ങൾ ഒരുക്കാൻ അവർ നടത്തുന്ന ആകെയുള്ള പരിശ്രമങ്ങളെ കേവലം ഒരു വീട്ടുജോലിയായി മാത്രം കണക്കാക്കാൻ കഴിയില്ലെന്നും അത് രാഷ്ട്രത്തിന്റെ നിർമ്മാണത്തിനും പുനർനിർമ്മാണത്തിനും വേണ്ടിയിട്ടുള്ള ഏറ്റവും ശക്തമായ പ്രവർത്തനങ്ങളായി കാണണമെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. ഒരു ഗൃഹസ്ഥ മരണപ്പെടുന്ന സാഹചര്യത്തിൽ അവരുടെ കുടുംബത്തിനുണ്ടാവുന്ന മാനസികപരമായ വേദനകൾക്കപ്പുറത്ത് അവർ ചെയ്യുന്ന കുടുംബത്തിനുള്ള സേവനങ്ങളുടെ സാമ്പത്തികപരമായ കാര്യങ്ങളുടെ പരിഗണന കൂടി നഷ്ടപരിഹാരം നിശ്ചയിക്കുമ്പോൾ ഉണ്ടാകണം എന്നുള്ള ഒരു തീരുമാനം കൂടി ഇത്തരം വിധിക്ക് പുറകിലുണ്ടായിരുന്നു. ഈ വിധിയിൽ സുപ്രീം കോടതി കൃത്യമായി പറയുന്നുണ്ട്, ഹോം മേക്കർ എന്നുള്ള ഒരു ജെൻഡർ ന്യൂട്രൽ പദമാണ്. മാത്രവുമല്ല, ഹോം മേക്കർ എന്നുള്ള കാഴ്ചപ്പാടിൽ സ്ത്രീയും പുരുഷനും തുല്യരാണ്. ലോസ് ഓഫ് ഡൊമസ്റ്റിക് കെയർ, ഗൃഹപരമായ പരിപാലനത്തിലുള്ള നഷ്ടം ഒരു ഗൃഹസ്ഥ മരണപ്പെടുന്നതോടെ ആ കുടുംബത്തിനുണ്ടാകും എന്ന് സുപ്രീം കോടതി നിരീക്ഷിക്കുകയുണ്ടായി. നേരത്തെ പറഞ്ഞതുപോലെ അത് കേവലം കുടുംബത്തിൽ ചെയ്തു വരുന്ന വീട്ടുജോലികളുടെ പ്രതിഫലമല്ല, മറിച്ച് ആ കുടുംബത്തെ മുഴുവൻ പരിപാലിക്കുന്നതിന് വേണ്ടി അവർ നടത്തുന്ന ശ്രമങ്ങളുടെ പ്രതിഫലമായിട്ട് വേണം കണക്കാക്കേണ്ടതെന്നാണ് സുപ്രീം കോടതി നിരീക്ഷിച്ചത്. വാഹനാപകട നഷ്ടപരിഹാര കേസുകളിൽ സുപ്രീം കോടതി മുൻപ് നിർദ്ദേശിച്ചിരുന്നതുപോലെ ഇങ്ങനെ ഒരു കുടുംബസ്ഥ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ 30,000 രൂപ മാസ വരുമാനം അല്ലെങ്കിൽ 30,000 രൂപയുടെ നഷ്ടം ഒരു കുടുംബത്തിന് മാസത്തിൽ ഉണ്ടായി എന്ന് കണക്കാക്കപ്പെടുമ്പോൾ അത് 3 വർഷം കൂടുമ്പോൾ 10% വെച്ച് ആനുപാതികമായി വർദ്ധിപ്പിക്കണം എന്നുള്ള കാര്യം കൂടി സുപ്രീം കോടതി കാണുകയുണ്ടായി. ഇത് പരമ്പരാഗതമായി നമ്മുടെ രാജ്യത്ത് കണ്ടുവന്നിരുന്ന ഒരു കാഴ്ചപ്പാടിൽ നിന്നുള്ള ഒരു വലിയൊരു ഡീവിയേഷൻ ആയിട്ട് വേണം നമുക്ക് കണക്കാക്കാൻ. ഹൗസ് വൈഫിൽ നിന്നും ഹോം മേക്കർ എന്നുള്ള കാഴ്ചപ്പാടിലേക്കുള്ള ഒരു മാറ്റം ഒറ്റ നോട്ടത്തിൽ കേവലം വാക്കുകൾ കൊണ്ടുള്ള മാറ്റം ആയി തോന്നുമെങ്കിലും ഒരു കുടുംബത്തിൽ സ്ത്രീ ചെയ്യുന്ന സേവനങ്ങളെ കാണുകയും അംഗീകരിക്കുകയും അത് കേവലം കടമകൾക്കപ്പുറത്തേക്ക് സാമ്പത്തികപരമായി മാനങ്ങളുള്ള ഉത്തരവാദിത്തമുള്ള പദവിയായി കോടതി കാണുന്നുണ്ട്. സാമ്പത്തിക മാനങ്ങളും മൂല്യങ്ങളും ഉണ്ടെന്ന് സുപ്രീം കോടതി കണ്ടെത്തുകയാണ്. സ്ത്രീകൾക്ക് സമൂഹത്തിൽ ലഭിക്കപ്പെടുന്ന സാമ്പത്തിക സുരക്ഷിതത്തെ കുറിച്ചുള്ള തീരുമാനങ്ങളിൽ ഒരു നിർണായക ചുണ്ടുപലകയായി ഈ വിധി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.
1: വിദ്യാർത്ഥിനിയായ ശലഭ ഗോപിനാഥൻ സമകാലികത്തോട്.
2: വീട്ടമ്മമാർ ദിവസവും ചെയ്യുന്ന ജോലിക്ക് ശമ്പളമോ കൃത്യമായ സമയക്രമമോ ഇല്ല. എന്നാൽ ഈ സേവനങ്ങൾ നിർത്തിവെച്ചാൽ വീടും സമൂഹവും താളം തെറ്റും. ഇത് കേവലം വീട്ടുജോലിയല്ല, മറിച്ച് കുടുംബത്തിന്റെ സുഗമമായ നടത്തിപ്പിനെ അത്യന്താപേക്ഷിതമായ ഒരു സേവനമാണ് എന്ന തിരിച്ചറിവാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വീട്ടമ്മമാർ ചെയ്യുന്നത് കേവലം വീട്ടുജോലികളല്ല, മറിച്ച് കുടുംബത്തിന്റെ ഭദ്രത ഉറപ്പുവരുത്തുന്ന, കുട്ടികളെ വളർത്തുന്ന, ഓരോ അംഗത്തിന്റെയും മാനസികവും ശാരീരികവുമായ ക്ഷേമം നോക്കുന്ന അത്യധ്വാനമാണ്. ഒരു വീട്ടമ്മയുടെ മരണമോ അവർക്ക് സംഭവിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളോ കുടുംബത്തെ മൊത്തത്തിൽ താളം തെറ്റിക്കുന്നു. ആ നഷ്ടം പണം കൊണ്ട് അളക്കാൻ കഴിയില്ലെങ്കിലും നിയമപരമായ അവരുടെ അധ്വാനത്തെ അംഗീകരിക്കുകയാണ് നമ്മുടെ കോടതി ചെയ്തത്. ഇതൊരു വലിയ മാറ്റത്തിന്റെ തുടക്കമാണ്. വീട്ടുജോലികളെ ഒന്നും ചെയ്യാത്ത അവസ്ഥയായി കാണുന്ന സമൂഹത്തിന്റെ മനോഭാവത്തിന് നേരെയുള്ള ഒരു കണ്ണാടിയാണിത്. നിയമം കൊണ്ട് മാത്രമല്ല നമ്മുടെ വീടുകളിലും ഈ മാറ്റം വരണം. ഒരു പുരുഷൻ ജോലിക്ക് പോകുന്നത് പോലെ തന്നെ ഒരു സ്ത്രീ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളും അത്യന്താപേക്ഷിതമായ ജോലിയാണ്. ആ ജോലിയെ ബഹുമാനിക്കാനും അതിന് അർഹമായ വില നൽകാനും നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം. ഈ വിധി വന്നതോടെ വീട്ടുജോലിയെ കുറിച്ചു കാണുന്ന പ്രവണതയ്ക്ക് അല്പമെങ്കിലും മാറ്റം വരുമെന്ന് പ്രത്യാശിക്കാം. ഇത് വീട്ടമ്മമാർക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുവാനും അവരുടെ കഠിനാധ്വാനത്തിന് അർഹമായ വില ലഭിക്കുവാനും വഴിയൊരുക്കും.
1: മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും വീട്ടമ്മയും പൊതുപ്രവർത്തകയുമായ സിനി പ്രദീപ് കുമാർ.
3: വീട്ടമ്മമാരുടെ വേതനമില്ലാത്ത ജോലിക്ക് പ്രതിമാസം 30,000 രൂപ വരുമാനം നിശ്ചയിച്ച സുപ്രീം കോടതിയുടെ വിധി അറിഞ്ഞു സന്തോഷമുണ്ട്. വിധി സ്വാദാർഹം തന്നെയാണ്. വീട്ടമ്മമാർ രാഷ്ട്ര നിർമ്മാതാക്കളാണെന്നുള്ള ഒരു വിശേഷണം സുപ്രീം കോടതി പറയുകയുണ്ടായി. രാഷ്ട്രത്തെ നിർമ്മിക്കുന്നതിൽ

0: സ്ത്രീകൾക്കുള്ള പങ്ക് ഏറ്റവും വലുതാണ്. കാരണം ഏറ്റവും രാവിലെ എഴുന്നേറ്റ് വീട് വൃത്തിയാക്കി ഭക്ഷണം പാകം ചെയ്ത് കുഞ്ഞുങ്ങളെ നോക്കി, കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിട്ട് പ്രായമായവരെ പരിചരിച്ച് അങ്ങനെ ഈ സമൂഹത്തെ നിലനിർത്തുവാൻ വേണ്ടി ഏറ്റവും കഠിനമായി പ്രയത്നിക്കുന്നവർ നമ്മുടെ സ്ത്രീകൾ തന്നെയാണ്. അവർക്കൊരു മാസം 30,000 രൂപ കൊടുത്താൽ മാത്രം മതിയോ? അതൊന്നുമല്ല. ഗവൺമെൻറ് സർവീസിലാണ് ഒരു തൂപ്പ് ജോലി ചെയ്യുന്നതെങ്കിൽ അവർക്ക് എത്ര മാസം ശമ്പളം കൊടുക്കുന്നുണ്ട്? സർക്കാരല്ലേ അത് കൊടുക്കുന്നത്? ഭക്ഷണം പാകം ചെയ്യാൻ ഒരു കുക്കിനെ സർക്കാർ നിയമിച്ചാൽ അവർക്കുമുണ്ട് ഒരു മാസ ശമ്പളം. ഓരോ നിസ്സാരമായ ജോലിക്ക്, ഒരു വീട്ടമ്മ വീട്ടിലെടുക്കുന്ന എല്ലാത്തരം ജോലിയും ഒരു PSC നിയമനം വഴി വരികയാണെങ്കിൽ ഈ 30,000 രൂപയൊന്നുമല്ല. ഒരുപാട് ജോലികൾ, കാണാത്ത ഒരുപാട് ജോലികൾ ഒരു വീട്ടമ്മ രാവിലെ മുതൽ രാത്രി ഏറ്റവും വൈകി വരെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ 30,000 രൂപയിൽ ഒന്നും ഒതുങ്ങുന്നതല്ല സ്ത്രീയുടെ ജോലികൾ. മാസം കൃത്യമായിട്ടൊരു വരുമാനം കിട്ടുന്ന തരത്തിലോ, അവരുടെ മാന്യതയ്ക്കനുസരിച്ചുള്ളൊരു വരുമാനം കിട്ടുന്ന തരത്തിലേക്ക് കൊണ്ടുവരുവാൻ തന്നെ കേരളത്തിനായാലും ഒരു വനിത മുഖ്യമന്ത്രിയും കൂടി വേണമെന്നുള്ളതാണ് സ്ത്രീ എന്ന നിലയിൽ പറയാനുള്ളത്. കേവലം ഒരു സാങ്കല്പിക വരുമാനം ആയിട്ടാണ് കാണുന്നത്. സങ്കല്പത്തിനപ്പുറത്തേക്കും ഇതൊരു യാഥാർത്ഥ്യമാക്കുവാൻ സുപ്രീം കോടതിക്ക് തന്നെ സാധിക്കണം. സുപ്രീം കോടതി മറ്റൊരു സാഹചര്യത്തിൽ ഇന്ത്യയിലെ സ്ത്രീകൾക്കെല്ലാവർക്കും കൃത്യമായി മാസം ഒരു വരുമാനം കൊടുക്കുന്ന തരത്തിൽ സർക്കാരുകൾക്കുള്ള ഒരു നിർദ്ദേശമായിട്ട് ഒരു വിധിയും കൂടിയും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. ഇതിനുവേണ്ടി സ്ത്രീകൾ മുന്നിട്ട് ഇറങ്ങണം എന്നുള്ളതാണ് പറയാനുള്ളത്.
1: കേരള ഹൈക്കോടതിയിലെ മുൻ ഗവൺമെന്റ് പ്ലീഡറും ഹൈക്കോടതി അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് റിയൽ ദേവസി തുടരുന്നു.
2: വീട്ടമ്മ എന്ന പദത്തിൽ നിന്നും ഹോം മേക്കർ അല്ലെങ്കിൽ ഗൃഹനാഥ എന്ന ജെൻഡർ ന്യൂട്രലായ ഒരു പദത്തിലേക്കുള്ള ഒരു മാറ്റം വളരെ നിസ്സാരമായ ഒന്നല്ല. സ്ത്രീകൾ സ്വന്തം കുടുംബത്ത് ചെയ്യുന്ന ജോലികൾക്കും സേവനങ്ങൾക്കും സാമൂഹ്യപരമായ മാനങ്ങൾക്കപ്പുറത്തേക്ക് സാമ്പത്തികമായ മാനങ്ങൾ ഉണ്ടെന്നും കോടതി നോക്കിക്കാണുകയാണ്. 9 മണി മുതൽ 5 മണി വരെ ജോലിക്ക് പോയി തിരിച്ചു വരുന്ന ഒരു സ്ത്രീ ജോലിക്ക് പോകുന്നതിന് മുമ്പും തിരിച്ചു പോകുന്നതിന് ശേഷം സ്വന്തം കുടുംബത്ത് ചെലവഴിക്കുന്ന അധ്വാനത്തിന്റെയും ത്യാഗത്തിന്റെയും ജോലിയുടെയും എല്ലാം തന്നെ മഹത്വം കേവലം വാക്കുകളുടെ പ്രശംസകളിൽ ഒതുക്കാതെ അതിനൊരു സാമ്പത്തിക മാനം കൂടി ഉണ്ടെന്ന് കോടതികൾ തിരിച്ചറിയുകയാണ്. കുടുംബത്തിൽ സ്ത്രീ ചെയ്യുന്ന ജോലിക്ക് ഒരു സാമ്പത്തിക മാനമുണ്ടെന്ന് അംഗീകരിക്കാൻ തയ്യാറാതിരിക്കുന്ന ഒരു സമൂഹത്തിലേക്കാണ് ഈ വിധി വരുന്നത് എന്നുള്ളതാണ് ഇത്തരണത്തിൽ ശ്രദ്ധേയം. കടമയായും ഉത്തരവാദിത്തമായും അംഗീകാരമായും തളച്ചിടപ്പെട്ടിരുന്ന ജോലികളെ സാമ്പത്തിക ഭാരമുള്ള ജീവിതത്തിന്റെ അധ്വാന ഭാരമുള്ള തൊഴിലായി കോടതി അംഗീകരിക്കുകയാണ്. കോടതികൾ ഇത്തരം ശക്തമായ നിരീക്ഷണം നടത്തുന്നതിന് മുമ്പ് തന്നെ കേരളത്തിൽ പലവിധ ക്ഷേമനിധി പദ്ധതികളിലൂടെ വെൽഫെയർ സ്കീമുകളിലൂടെ സ്ത്രീകളുടെ ഈ അധ്വാനത്തെ അംഗീകരിക്കാൻ മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ ശ്രമിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഓർത്തെടുക്കാൻ കഴിയും. കേരള സംസ്ഥാന ഗാർഹിക തൊഴിലാളി ക്ഷേമനിധി ഇത്തരത്തിലുള്ള ഒന്നായിരുന്നു. അതായതിപ്പോൾ അസംഘടിത തൊഴിലാളി ക്ഷേമനിധിയിൽ ലയിപ്പിച്ചെങ്കിലും കുടുംബത്തിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ഒരു തുച്ഛമായ തുക ആ പദ്ധതിയിൽ നിക്ഷേപിച്ച് അതിന്റെ പദ്ധതിയുടെ ഭാഗമായ ആനുകൂല്യങ്ങളും ക്ഷേമ പദ്ധതികളും നേടിയെടുക്കാൻ കഴിയാവുന്നതാണ്. അതുപോലെ തന്നെ 2025 ഡിസംബറിൽ കൊണ്ടുവന്ന സ്ത്രീ സുരക്ഷാ പദ്ധതി 35 മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം 1,000 രൂപ സാമ്പത്തിക ആനുകൂല്യമായി നൽകുന്ന ഒരു പദ്ധതിയായിരുന്നു. ഇത്തരം പദ്ധതികളിലൂടെ കേവലമായ സാമ്പത്തിക ആനുകൂല്യങ്ങൾക്കപ്പുറത്തേക്ക് കടമയായും ഉത്തരവാദിത്തമായും ചൂണ്ടിക്കാണിച്ച് സ്വന്തം കുടുംബത്തിൽ തളച്ചിടപ്പെട്ടിരുന്ന സ്ത്രീകളുടെ ജോലിക്കും അധ്വാനത്തിനും ഒരു സാമ്പത്തിക മാനമുണ്ടെന്നും കുടുംബത്തിലെ ഓരോ അംഗങ്ങളും അവർ ചെയ്യുന്ന ജോലിയുടെ സാമ്പത്തിക മാനത്തെ അടയാളപ്പെടുത്തേണ്ടതുമാണ്. ഒരു കാലത്ത് കുടുംബത്തിലെ മുഴുവൻ ജോലികളും ഒറ്റയ്ക്ക് ചെയ്ത് ഭക്ഷണം വെച്ച് അതിനാവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്തി വീട് നോക്കി മക്കളെ നോക്കി ജീവിച്ചിരുന്ന സ്ത്രീകളുടെ മുഖത്തേക്ക് നോക്കി നീ വീട്ടിൽ ചുമ്മാ ഇരിപ്പല്ലേ എന്ന് ചോദിച്ചിരുന്ന ഒരു സമൂഹത്തിന്റെ മുഖത്തേക്കാണ് സുപ്രീം കോടതി ഈ വിധി വിരൽ ചൂണ്ടുന്നത്.
1: കുടുംബത്തിൽ ആദ്യം ഉണരുന്നതും എല്ലാവർക്കും ശേഷം ഉറങ്ങുന്നവളുമാണ് വീട്ടമ്മ എന്ന് ഒരു പറച്ചിലുണ്ട്. ആ പറച്ചിലിന് ഒട്ടും അതിശയോക്തിയുമില്ല. പക്ഷേ പലപ്പോഴും വീട്ടമ്മയുടെ സംഭാവനകളെല്ലാം കണ്ണുകൊണ്ട് കാണുന്നവർ പോലും മൂല്യമേതും കൽപ്പിക്കാതെ ഹൗസ് വൈഫ് എന്ന തലക്കെട്ടിൽ അവളെ ഒതുക്കിക്കളയുകയാണ് പതിവ്. കുടുംബത്തിന്റെ നിലനിൽപ്പ് തന്നെ വീട്ടമ്മമാരെ ആശ്രയിച്ചാണ് എന്നതാണ് യാഥാർത്ഥ്യം. പ്രിയ ശ്രോതാക്കളെ, ഒരു വീട്ടമ്മ ഭർത്താവിനും കുട്ടികൾക്കും മാതാപിതാക്കൾക്കുമായി ചെയ്യുന്ന അധ്വാനം വീടിന്റെ 4 ചുവരുകൾക്കുള്ളിലാണ്. പക്ഷേ അത് സമൂഹത്തിന്റെ സാമൂഹികവും ഭൗതികവും സാമ്പത്തികവുമായ വളർച്ചയിൽ ചെലുത്തുന്ന സ്വാധീനം ചെറുതല്ല എന്ന് തിരിച്ചറിയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. അതിനേക്കാളുപരി അവരുടെ പ്രവർത്തന മൂല്യം കണക്കാക്കപ്പെടേണ്ടതും വളരെ പ്രധാനമാണ്. ഈ വിഷയം.

0: ത്തിലുള്ള കൂടുതൽ ചർച്ചകളും കാഴ്ചപ്പാടുകളുമായി മറ്റൊരു സമകാലികത്തിൽ വീണ്ടും ഒരുമിക്കാം.
1: സമകാലികം സമാപിക്കുന്നു.
0: തയ്യാറാക്കിയത് ശാലിനി പടിയത്ത്,
2: നിർവഹണം YS പൗർണമി.

സമയം 5 മണി കഴിഞ്ഞ് 59 മിനിറ്റും 45 സെക്കൻഡും. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. കയർ ഉദ്യമി യോജന.
2: കയർ വ്യവസായം കടുത്ത പ്രതിസന്ധി നേരിടുമ്പോൾ മേഖലയ്ക്ക് കൈത്താങ്ങാവുകയാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ കയർ ഉദ്യമി യോജന. കയർ വ്യവസായത്തിൻ്റെ സുഗമമായ വികസനത്തിനായി കേന്ദ്ര സർക്കാർ ചെറുകിട വ്യവസായ മന്ത്രാലയവുമായി ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയാണിത്. കേരളത്തിൻ്റെ സംസ്കാരത്തോടും ചരിത്രത്തോടും ഇഴ ചേർന്നതാണ് കയർ വ്യവസായം. ഇന്ന് ലോകത്ത് ലഭ്യമായിട്ടുള്ള ഏറ്റവും കനമുള്ളതും ഏറെക്കാലം നിലനിൽക്കുന്നതുമായ പ്രകൃതിദത്തമായ നാരുകൾ വാസ്തവത്തിലെ ചകിരിയാണ്. പ്രകൃതിയുള്ള തിളക്കം, ദൃഢത, ഈർപ്പം നിലനിർത്താനുള്ള കഴിവ് തുടങ്ങിയവ കയറിനെ പ്രിയപ്പെട്ടതാക്കുന്ന സവിശേഷതകളാണ്. തെങ്ങിന് വളക്കൂറുള്ള മണ്ണാണ് കേരളത്തിലേത്. കയർ ഉത്പാദനത്തിൽ വർഷങ്ങളുടെ പാരമ്പര്യവും ഉണ്ട്. പ്രതിദിനം ആവശ്യക്കാരും ഏറി വരുന്നു. ഈ സാഹചര്യങ്ങളെ ഫലപ്രദമായി ഉപയോഗിച്ച് കേരളത്തിലെ കയർ വ്യവസായത്തെ പരിപോഷിപ്പിക്കാൻ നമുക്ക് സാധിക്കും. എന്നാൽ പരമ്പരാഗത വ്യവസായ മേഖലയിൽ പ്രധാനമായും ഉൾപ്പെടുന്ന കയർ വ്യവസായം കടുത്ത പ്രതിസന്ധി നേരിടുമ്പോൾ മേഖലയ്ക്ക് കൈത്താങ്ങാവുകയാണ് കയർ ഉദ്യമി യോജന. ഇതൊരു വായ്പാ അധിഷ്ഠിത സബ്സിഡി പദ്ധതിയാണ്. ഈ പദ്ധതി പ്രകാരം ഗ്രാമപ്രദേശങ്ങളിലെ സ്ത്രീകൾക്കും മറ്റ് ദുർബല വിഭാഗങ്ങളിൽപ്പെട്ടവർക്കും തൊഴിലവസരങ്ങൾ വർദ്ധിക്കും. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ നടത്തിപ്പ് ചുമതല കയർ ബോർഡിനാണ്. സംസ്ഥാന അടിസ്ഥാനത്തിലാവട്ടെ കയർ ബോർഡിൻ്റെ പ്രാദേശിക ഓഫീസുകൾ, കയർ പ്രോജക്റ്റ് ഓഫീസുകൾ, ബാങ്കുകൾ എന്നിവയാണ് പദ്ധതിയുടെ ചുമതല വഹിക്കുന്നത്. കയറും കയർ ഉൽപ്പന്നങ്ങളും അവയുടെ ഉത്പാദന സംസ്കരണ ഘട്ടങ്ങളിൽ ആധുനികവൽക്കരിക്കുന്നതുൾപ്പെടെ ഈ മേഖലയാകെ ആധുനികവൽക്കരിക്കുക, ചകിരിച്ചോറിൻ്റെ ഉപയോഗത്തിലൂടെ വരുമാനമുണ്ടാക്കുക, ചകിരിനാർ ഉൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുടെ ഉത്പാദനം വർദ്ധിപ്പിക്കുക, പാഴ്വസ്തുക്കളിൽ നിന്ന് ധനസമ്പാദനത്തിനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കുക എന്നിവയാണ് ഈ പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നത്. ഈ പദ്ധതി പ്രകാരം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിയുടെ ചെലവ് പരമാവധി 1,000,000 രൂപ വരെ കോമ്പസിറ്റ് വായ്പയായാണ് ധനകാര്യ സ്ഥാപനങ്ങൾ നൽകേണ്ടത്. ഗുണഭോക്താവിൻ്റെ വിഹിതം 5%, 55% ബാങ്ക് വായ്പ, 40% സർക്കാർ സബ്സിഡി എന്നിങ്ങനെയാണ് നൽകുന്നത്. 18 വയസ്സിന് മുകളിൽ പ്രായമായ വ്യക്തികൾ, കമ്പനികൾ, സ്വയം സഹായ സംഘങ്ങൾ, സർക്കാർ ഇതര സ്ഥാപനങ്ങൾ, കയർ കോ സഹകരണ യൂണിറ്റുകൾ, സംഘടിത ബാധ്യതയുള്ള ഗ്രൂപ്പുകൾ, ചാരിറ്റബിൾ സംഘടനകൾ എന്നിവയ്ക്കെല്ലാം ബാധകമാണിത്. വ്യക്തികളുടെ വരുമാനം

0: ധനസഹായം ലഭിക്കുന്നതിന് തടസ്സമല്ല. ചകിരിനാര്, ചകിരിനൂൽ എന്നിവ പോലെയുള്ള കയർ ഉൽപ്പന്നങ്ങൾക്ക് മാത്രമേ ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. അപേക്ഷയോടൊപ്പം ഇനി പറയുന്ന രേഖകൾ സമർപ്പിക്കണം. യൂണിറ്റ് ആരംഭിക്കുന്ന സ്ഥലത്തിൻ്റെ രേഖകൾ, കയർ വ്യവസായത്തിലുള്ള പരിചയ സർട്ടിഫിക്കറ്റ്, കയർ ബോർഡിൽ നിന്ന് ലഭിച്ച പരിശീലന സർട്ടിഫിക്കറ്റ്, വാങ്ങാൻ ഉദ്ദേശിക്കുന്ന മെഷീനറികളുടെ പ്രൊഫോമ ഇൻവോയ്സ്, ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന MSME EM പാർട്ട് 2 എക്നോളജ്മെൻറ്റ്, ചാർട്ടേഡ് എഞ്ചിനീയർ സർട്ടിഫൈ ചെയ്ത വർക്ക്ഷെഡിൻ്റെ പ്ലാനും എസ്റ്റിമേറ്റും, ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിയുടെ റിപ്പോർട്ട്, പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെടുന്നവരാണെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റ്. കൂടുതൽ വിവരങ്ങൾക്കായി കയർ മാർക്ക് സ്കീം ഓഫീസ്, കയർ ബോർഡ്, അബാബിൽ കോംപ്ലക്സ് 1-ാം നില, SBT മുഖ്യ ബ്രാഞ്ചിന് സമീപം, CCSB റോഡ്, ആലപ്പുഴ 688011 എന്ന വിലാസത്തിൽ ബന്ധപ്പെടണം. വിലാസം ഒരിക്കൽ കൂടി പറയാം. കയർ മാർക്ക് സ്കീം ഓഫീസ്, കയർ ബോർഡ്, അബാബിൽ കോംപ്ലക്സ് 1-ാം നില, SBT മുഖ്യ ബ്രാഞ്ചിന് സമീപം, CCSB റോഡ്, ആലപ്പുഴ 688011. ഫോൺ നമ്പർ 0477-225-4325. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0477-225-4325. കയർ ഉദ്യമി യോജനയെക്കുറിച്ചുള്ള ലഘുവിവരണമാണ് ഇതുവരെ കേട്ടത്. എഴുതി തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകനായ രാജു ശ്രീധർ.
1: ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.
2: This is Akashvani, the news read by Subhadra Ramachandran. Prime Minister Narendra Modi today said that as India moves towards becoming a Viksit Bharat, the nation's youth must be physically fit, mentally strong and full of self-confidence. Speaking at the launch of Nasha Mukt Yuva for Viksit Bharat Sankalp Abhiyan virtually in New Delhi today, Mr. Modi said young people should always stay away from drugs and embrace a healthy lifestyle.
3: आज हम सभी जिस अभियान के साक्षी बन रहे हैं वो अभियान व्यक्ति के लिए है, परिवार के लिए है, समाज के लिए भी है और सबसे बड़ी बात है ये राष्ट्र के लिए है. आज जब देश ने विकसित भारत का लक्ष्य तय किया है तो इसके लिए आवश्यक है देश का युवा तन से स्वस्थ हो, मन से स्वस्थ हो, आत्मविश्वास से भरपूर हो और ड्रग्स जैसी घातक आदत से हमेशा हमेशा दूर हो.
2: He added that the launch marks the beginning of a 100-week nationwide Jan Bhagidari campaign against substance abuse. Mr. Modi said that drug addiction diverts people from their goals and distances them from achieving their dreams.
3: Nasha keval sharir ko nuksan nahi pahunchata. Nasha ek maa ki muskaan chhin leta hai. Nasha ek pita ke sapno ko चूर चूर कर देता है और जब परिवार में समाज में ऐसा होता है और कहीं ना कहीं राष्ट्र की शक्ति भी कमजोर पड़ जाती है और इसलिए हमें हर एक युवा को नशे के चुंगल में फंसने से बचाना है.
2: More than 1 crore youth from 28,000 locations across the country participated in the event. The participants included My Bharat and National Service Scheme volunteers, as well as participants from schools, colleges, universities, youth clubs, NGOs and spiritual organizations. India's economy is likely to grow around 7% in the first quarter of current fiscal, higher than earlier expectations, supported by stronger economic indicators, improved industrial activity, and a recovery in exports. According to an SBI Research Pre-Monetary Policy Committee MPC report released yesterday, the growth estimate marks an improvement from the Reserve Bank of India's earlier projections, which were lowered because of geopolitical uncertainties. The report attributed the improved outlook to a broad-based pickup in high-frequency indicators during the April-June quarter. SBI Research also noted that the global environment remains uncertain amid the West Asia crisis, but India's domestic economy has shown resilience. India's gold

0: ആകാശവാണി കോഴിക്കോട്. കണ്ണൂർ ജില്ലാ വൃത്താന്തം.
1: കണ്ണൂർ ജില്ലയിൽ കാലവർഷം കനത്തതോടെ ദുരിതത്തിന്റെ തീവ്രത കൂടി. വലിയ തോതിലുള്ള നാശനഷ്ടമാണ് ജില്ലയിലുണ്ടായത്. 2 പേർ ഒഴുക്കിൽപ്പെട്ടു. ആകെ 11 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 571 പേരെയാണ് മാറ്റിപ്പാർപ്പിച്ചത്. അയ്യങ്കുന്ന് ആറളം മേഖലകളിലാണ് കൂടുതൽ മഴ ലഭിച്ചത്. ജില്ലയിലെ മിക്ക പുഴകളും കരകവിഞ്ഞൊഴുകി. പയ്യാവൂർ ചന്ദനക്കാമ്പാറ ആനയടി പാലം മഴവെള്ളപ്പാച്ചിലിൽ തകർന്നു. കാർഷിക വിളകൾക്കും നാശനഷ്ടമുണ്ടായി. നാശനഷ്ടത്തിന്റെ കണക്കുകൾ തിട്ടപ്പെടുത്തി വരികയാണ്. പഴശ്ശി ജലസംഭരണിയിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചതിനെ തുടർന്ന് സംഭരണിയുടെ ഷട്ടറുകൾ പരമാവധി തുറന്നിരിക്കുകയാണ്. കണ്ണൂർ ജില്ലയിൽ സെൻസസിന്റെ 1-ാം ഘട്ടം പൂർത്തിയായി. ആകെയുള്ള 4,823 വീട് പട്ടിക ബ്ലോക്കുകളിലെ മുഴുവൻ വീടുകളുടെയും കെട്ടിടങ്ങളുടെയും വിവരശേഖരണമാണ് എന്യൂമറേറ്റർമാർ പൂർത്തീകരിച്ചത്. ജില്ലയെ 4,823 ബ്ലോക്കുകളാക്കി തിരിച്ചായിരുന്നു വിവരശേഖരണം. ശരാശരി 700 മുതൽ 800 വരെ ജനസംഖ്യ ഉൾക്കൊള്ളുന്നതാണ് ഓരോ ബ്ലോക്കും. ആകെ 16 ചാർജ് ഓഫീസർമാരും 647 സൂപ്പർവൈസർമാരും 3,991 എന്യൂമറേറ്റർമാരുമാണ് സെൻസസ് പ്രവർത്തനങ്ങൾക്കായി നിയോഗിച്ചിരുന്നത്. നേരത്തെ സെൽഫ് ന്യൂമറേഷന്റെ ഭാഗമായി ജില്ലയിൽ 62,733 പേർ സെൻസസ് വിവരങ്ങൾ സ്വന്തമായി രേഖപ്പെടുത്തിയിരുന്നു. കൊട്ടിയൂരിൽ അടുത്ത വർഷം വൈശാഖ മഹോത്സവം ആവുമ്പോഴേക്കും തീർത്ഥാടകർക്കായി 150 ശുചിമുറികൾ കൂടി നിർമ്മിക്കുമെന്ന് കൊട്ടിയൂർ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ കെ ഗോകുൽ അറിയിച്ചു. കണ്ണൂർ കലക്ട്രേറ്റിൽ ചേർന്ന കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ പ്രതിമാസ അവലോകന യോഗത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഇതിനു പുറമെ അടുത്ത വർഷം കുടിവെള്ളത്തിനായി 3 കുഴൽക്കിണർ കൂടി കുഴിക്കും. മാലിന്യ സംസ്കരണം, ഗതാഗതം, പാർക്കിംഗ് തുടങ്ങിയ പ്രധാന വിഷയങ്ങളിൽ വലിയ പരാതികൾ ഉണ്ടായില്ലെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ജില്ലാ കലക്ടർ പി വിഷ്ണുരാജ് പറഞ്ഞു. ഇതര സംസ്ഥാനത്തു നിന്ന് വരുന്ന തീർത്ഥാടകർ പുഴയിൽ തുണി ഉപേക്ഷിക്കുന്ന പ്രവണത കൃത്യമായ ബോധവൽക്കരണത്തിലൂടെ തടയാൻ സാധിച്ചതായും അദ്ദേഹം പറഞ്ഞു. കുടുംബശ്രീ കണ്ണൂർ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ കലക്ട്രേറ്റ് പരിസരത്ത് അമൃതം കർക്കിടകം ആരോഗ്യമേള ആരംഭിച്ചു. ജില്ലാ കലക്ടർ പി വിഷ്ണുരാജ് ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് കലക്ടർ എസ് സ്വാതി, കുടുംബശ്രീ ജില്ലാ കോർഡിനേറ്റർ എം വി ജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ആരോഗ്യപരമായ കർക്കിടക വിഭവങ്ങളും നാട്ടിൻപുറങ്ങളിലെ പാരമ്പര്യ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയുമാണ് ഇവിടെ നടക്കുന്നത്. കർക്കിടക മാസത്തിന്റെ ആരോഗ്യ പ്രാധാന്യം മുൻനിർത്തി വിവിധ കുടുംബശ്രീ സംരംഭക യൂണിറ്റുകൾ തയ്യാറാക്കുന്ന കഞ്ഞി, ഔഷധ ചമ്മന്തികൾ, ആയുർവേദ ഉൽപ്പന്നങ്ങൾ, നാട്ടുവൈദ്യ വിഭവങ്ങൾ എന്നിവ മേളയുടെ ആകർഷണമാണ്. സംസ്ഥാന സർക്കാർ സ്ഥാപനമായ ശ്രീനാരായണഗുരു ഓപ്പൺ സർവകലാശാല അടുത്ത വർഷം മുതൽ ഗവേഷണ പഠന വിഭാഗം തുടങ്ങുമെന്ന് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ വി പി ജഗതിരാജ് പറഞ്ഞു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത്, സാക്ഷരതാ മിഷൻ എന്നിവരുടെ സഹകരണത്തോടെ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന വിദ്യാഭ്യാസത്തിലൂടെ നവകേരളത്തിലേക്ക് എന്ന തുടർ പഠന ബിരുദ പഠന സെമിനാറിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു വൈസ് ചാൻസലർ. പഠിതാക്കളുടെ താൽപര്യത്തിനനുസരിച്ച് പാഠ്യപദ്ധതികളും കോഴ്സുകളും തീരുമാനിക്കുന്നതും ഉയർന്ന നിലവാരത്തിൽ പഠന സൗകര്യങ്ങൾ ഒരുക്കുന്നതും ശ്രീനാരായണഗുരു ഓപ്പൺ സർവകലാശാലയുടെ പ്രത്യേകതയാണ്. റെഗുലർ കോളേജുകളിൽ ഇതുപോലുള്ള പഠന സൗകര്യങ്ങളും ഇവിടെ ഉറപ്പാക്കുന്നുണ്ടെന്നും വൈസ് ചാൻസലർ പറഞ്ഞു. ഓണത്തോടനുബന്ധിച്ച് പയ്യന്നൂർ ഖാദി കേന്ദ്രം ഉൽപ്പാദിപ്പിക്കുന്ന ഷർട്ടിന്റെയും മുണ്ടിന്റെയും കോംബോ ഖാദി ഡ്യൂയോ എന്ന പേരിൽ വിപണിയിലിറക്കി. ജില്ലാ കലക്ടർ പി വിഷ്ണുരാജ് ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിന്റെ സ്വന്തം തറികളിൽ നെയ്തെടുത്ത കോംബോ സെറ്റ് 30% വിലക്കിഴിവിൽ കണ്ണൂർ ഖാദി ഗ്രാമസൌഭാഗ്യയിലെ ഓണം മേളയിലൂടെയാണ് വിതരണം ചെയ്യുന്നത്. പയ്യന്നൂർ ഖാദി കേന്ദ്രം ഡയറക്ടർ കെ വി രാജേഷ്, കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡ് ഡയറക്ടർ സുഭാഷ് പി, പ്രൊജക്ട് ഓഫീസർ ജിഷ കെ തുടങ്ങിയവർ സംസാരിച്ചു. മേള ഓഗസ്റ്റ് 25 സമാപിക്കും. ഓണത്തോടനുബന്ധിച്ച് വ്യാജമദ്യത്തിന്റെയും അനധികൃത മദ്യത്തിന്റെയും മയക്കുമരുന്നുകളുടെയും കള്ളക്കടത്തും വിപണനവും സംഭരണവും തടയുന്നതിന് എക്സൈസ് വകുപ്പിന്റെ തീവ്രയജ്ഞ പരിശോധന ഈ മാസം 31 വരെ തുടരും. മദ്യം, മയക്കുമരുന്ന് എന്നിവയുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി കണ്ണൂർ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ ഒരു എക്സൈസ് പ്രിവന്റീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ജില്ലാതല കൺട്രോൾ റൂം എക്സൈസ് ഡിവിഷൻ ഓഫീസിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. കൺട്രോൾ റൂമിൽ ലഭിക്കുന്ന പരാതികളിൽ അതത് സമയം തന്നെ തുടർന്ന്

0: നടപടികൾ സ്വീകരിക്കുമെന്ന് എക്സൈസ് കമ്മീഷണർ അറിയിച്ചു. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന് കീഴിലുള്ള മൈഭാരത് കേന്ദ്രയുടെ ജില്ലാ ഉപദേശക സമിതി യോഗം കലക്ടറേറ്റിൽ ചേർന്നു. ഡെപ്യൂട്ടി കലക്ടർ കെ ബാലഗോപാലൻ അധ്യക്ഷത വഹിച്ചു. മൈഭാരത്തിന് കീഴിൽ കണ്ണൂരിൽ 47,000 യുവജനങ്ങൾ രജിസ്റ്റർ ചെയ്തതായി മൈഭാരത് കണ്ണൂർ ഡെപ്യൂട്ടി ഡയറക്ടർ സച്ചിൻ ഹരീന്ദ്രൻ പറഞ്ഞു. ജില്ലയിൽ 206 യൂത്ത് ക്ലബ്ബുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. രാജ്യത്തെ യുവജനങ്ങളെ ശാക്തീകരിച്ച് വികസിത ഇന്ത്യയുടെ ചാലകശക്തികളായി പ്രവർത്തിപ്പിക്കുക എന്നതാണ് മൈഭാരതിന്റെ ലക്ഷ്യം.
1: കണ്ണൂർ ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കണ്ണൂർ പ്രതിനിധി കെ.ഒ. ശശിധരൻ.

സമയം 6 മണി കഴിഞ്ഞ് 15 മിനിറ്റും 5 സെക്കൻഡും. ആകാശവാണി തൃശൂർ. ചോദ്യം, ഉത്തരം, ചിന്താവിഷയം, പുനഃപ്രക്ഷേപണം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: കേന്ദ്ര സർക്കാരിൻ്റെ സമഗ്ര മാനസികാരോഗ്യ പരിരക്ഷാ സേവനമാണ് ടെലിമാനസ്. ടെലിമാനസ് സേവനങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ ഏതാണ്? ഉത്തരം 1-4-4-1-6. ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പറായ 1-4-4-1-6 വ്യക്തികൾക്ക് ടെലിഫോൺ അധിഷ്ഠിത കൗൺസിലിംഗ്, സൈക്കോതെറാപ്പി, സൈക്യാട്രിക് കൺസൾട്ടേഷനുകൾ, അടിയന്തര പരിചരണം ഉൾപ്പെടെയുള്ള റഫറൽ സേവനങ്ങൾ ലഭ്യമാക്കുന്നു. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം. ചോദ്യമിതായിരുന്നു: കേന്ദ്ര സർക്കാരിൻ്റെ സമഗ്ര മാനസികാരോഗ്യ പരിരക്ഷാ സേവനമാണ് ടെലിമാനസ്. ടെലിമാനസ് സേവനങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ ഏതാണ്? ഉത്തരം 1-4-4-1-6. ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പറായ 1-4-4-1-6 വ്യക്തികൾക്ക് ടെലിഫോൺ അധിഷ്ഠിത കൗൺസിലിംഗ്, സൈക്കോതെറാപ്പി, സൈക്യാട്രിക് കൺസൾട്ടേഷനുകൾ, അടിയന്തര പരിചരണം ഉൾപ്പെടെയുള്ള റഫറൽ സേവനങ്ങൾ ലഭ്യമാക്കുന്നു. ഇനി ചിന്താവിഷയം.

മറ്റുള്ളവർക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ചെയ്യുന്നവരാണ് ഏറ്റവും സന്തോഷവാന്മാർ. ബുക്കർ ടി വാഷിങ്ടൺ. ചിന്താവിഷയം ഒരിക്കൽ കൂടി, മറ്റുള്ളവർക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ചെയ്യുന്നവരാണ് ഏറ്റവും സന്തോഷവാന്മാർ. ബുക്കർ ടി വാഷിങ്ടൺ. ചോദ്യം, ഉത്തരം, ചിന്താവിഷയം, പുനഃപ്രക്ഷേപണം സമാപിച്ചു. തയ്യാറാക്കിയത് നീതി എലിസബത്ത് ജോസഫ്.

0: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് താഞ്ഞാണി സേവന വാർത്തകൾ
1: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20
0: പ്രയോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് താഞ്ഞാണി
2: ഗാന സന്ദേശം
0: ഞായർ ഒഴികെ എന്നും രാവിലെ 7:35 പ്രയോജകർ
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല ഹോൾസെയിൽ പണിക്കൂലി മാത്രം
0: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
3: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ 1 30 കോടി രൂപ 2 1 കോടി രൂപ വീതം 20 പേർക്ക് ടിക്കറ്റ് വില 500 രൂപ നറുക്കെടുപ്പ് സെപ്റ്റംബർ 26
4: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്ന് മറ്റെടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
5: അറിവിന്റെ അക്ഷയഖനി,
6: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
5: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
6: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
5: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
6: വിദ്യാഭ്യാസ രംഗം.
5: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
6: വിദ്യാഭ്യാസ രംഗം.
7: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
8: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിതപാഠം.
7: 2-ാമത്തെയും 4-ാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
8: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
7: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.

സമയം 6 മണി കഴിഞ്ഞ് 19:45. ആകാശവാണി തൃശൂർ. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയറിലെ

0: एकविंशति षोडश एकविंशति षोडश इत्यङ्कैः पराजित्य अद्य ताइपे ओपन सुपर वुमन सिंगल्स इति उपाधिं प्राप्तवती। सा अष्टोत्तर द्विसहस्रतमे वर्षे साइना नेहवाल इत्यस्याः अनन्तरम् उपाधिं प्राप्तवती प्रथमा भारतीया महिला अपि अस्ति। अन्ते मुख्यवार्ताः पुनः एकवारम्। प्रधानमंत्री नरेन्द्र मोदी देशस्य यूनः शक्तिरूपेण स्वस्थाः मानसिकरूपेण च सुदृढाः भवन्त्विति प्रार्थयत्। केरलम् राज्ये प्रचण्ड वृष्टिः निरन्तरं विनाशं जनयति, अष्टजनाः मृताः इत्युच्यते। असम राज्ये 27,000+ जनगणनार्थं स्वगणना समारब्धा इति वार्ताः।
1: आकाशवाणी അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
3: ഗിഫ്റ്റ് വന്നിട്ടുണ്ട്.
4: ആഹാ, ലെജൻഡിന്റെ ബാറ്റ്!
5: ഇതുകൊണ്ട് ഞാൻ കളിക്കും.
4: അരേ, ഫ്യൂച്ചർ ബാറ്റിംഗ് ലെജൻഡ് ഞാനാണ്.
3: ഇതിൽ ആരുടെ പേരാണ് ഉള്ളത്? ബാറ്റ് അയാൾക്കാണ്.
4: ചേടാ,
3: കണ്ടില്ലേ, ഇതിൽ എന്റെ പേരില്ലായിരുന്നെങ്കിൽ ബുദ്ധിമുട്ടായനെ. അതുകൊണ്ടാണ് RBI പറയുന്നത് ബാങ്ക് അക്കൗണ്ടിനും ബാങ്ക് ലോക്കറിനും നോമിനിയുടെ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന്. അങ്ങനെ നിങ്ങളുടെ സമ്പാദ്യം നിങ്ങൾ നിർദ്ദേശിക്കുന്ന ആൾക്ക് തന്നെ ലഭിക്കും. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
6: More bonus, most suitable for your loved ones. RPL Life, nothing better than this.
7: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
1: Aakashvani. Namaskaram. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് മഴ ശക്തം. 64 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നത് 1349 പേർ. മഴ തുടരുന്ന സാഹചര്യത്തിൽ ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ സജ്ജമെന്ന് സംസ്ഥാന സർക്കാർ. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. തിരുവനന്തപുരം, കൊല്ലം ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കണ്ണൂർ, പത്തനംതിട്ട ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. പുതുതായി അനുവദിച്ച മുൻഗണനാ റേഷൻ കാർഡുകളുടെ വിതരണോദ്ഘാടനം നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ രാജ്യത്തെ യുവാക്കൾ കായികമായും മാനസികമായും കരുത്തുള്ളവരും ആത്മവിശ്വാസം നിറഞ്ഞവരുമായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സമാപനം. 39 മെഡലുമായി ഇന്ത്യ നാലാം സ്ഥാനത്ത്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് കാലവർഷക്കെടുതിയിൽ 8 മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കും വീടും ജീവനോപാധികളും നഷ്ടപ്പെട്ടവർക്കും സഹായം ഉറപ്പാക്കുമെന്ന് സംസ്ഥാന സർക്കാർ. മലയോര മേഖലകളിൽ ജാഗ്രത തുടരണം. ഏത് സാഹചര്യവും നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഏത് അടിയന്തര ഘട്ടവും നേരിടാൻ സർക്കാരും തദ്ദേശ സ്വയംഭരണ വകുപ്പും സജ്ജമാണെന്ന് പ്രിൻസിപ്പൽ ഡയറക്ടർ അറിയിച്ചു. മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ തുറക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അപകട സാധ്യതാ പ്രദേശങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കുകയും മുൻകൂട്ടി ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്കും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും മാറ്റുകയും ചെയ്യും. രക്ഷാപ്രവർത്തനത്തിനാവശ്യമായ ഉപകരണങ്ങൾ പ്രാദേശികമായി സജ്ജമാക്കാനും കുടുംബശ്രീ, സന്നദ്ധ പ്രവർത്തകർ എന്നിവരുടെ സേവനം ഉറപ്പാക്കാനും നിർദ്ദേശമുണ്ട്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായി 64 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത് 1349 പേർ. കൂടുതൽ പേർ കഴിയുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്, 567 പേർ. കോട്ടയം 505, ഇടുക്കി 79, കോഴിക്കോട് 78, മലപ്പുറം 61 എന്നിങ്ങനെയാണ് ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ എണ്ണം.

0: എല്ലാ താലൂക്ക് കൺട്രോൾ റൂമുകളും 24 മണിക്കൂറും പ്രവർത്തന സജ്ജമാണെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ കൺട്രോൾ റൂം അറിയിച്ചു. കണ്ണൂർ ജില്ലയിൽ മഴയ്ക്ക് കുറവുണ്ടെങ്കിലും മഴക്കെടുതി രൂക്ഷം. നിലവിൽ ഒരു മരണമാണ് ജില്ലയിലുണ്ടായത്. കൂത്തുപറമ്പ് കൈത്തേരിയിൽ അപ്പു എന്ന രാരീഷാണ് മരിച്ചത്. മന്ത്രി സണ്ണി ജോസഫ് അപകടസ്ഥലം സന്ദർശിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: കഴിഞ്ഞ രണ്ടു ദിവസത്തെ മഴക്കെടുതിയിൽ ഇന്ന് ഉച്ചവരെയുള്ള കണക്കുകൾ പ്രകാരം കണ്ണൂർ ജില്ലയിൽ ഒരു വീട് പൂർണ്ണമായും 47 വീടുകൾ ഭാഗികമായും തകർന്നു. കാലവർഷക്കെടുതി 32 വില്ലേജുകളിലാണ് കൂടുതലായി ബാധിച്ചത്. 18 വില്ലേജുകളിൽ വെള്ളപ്പൊക്കം ദുരിതം വിതച്ചു. 18 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലായി പ്രവർത്തിക്കുന്നത്. 876 പേരെയാണ് ക്യാമ്പുകളിലേക്ക് മാറ്റിയത്. കണ്ണൂർ വളപട്ടണം മുതൽ ന്യൂമാഹി വരെയും കാസർഗോഡ് കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെയും തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു.
0: സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങൾ, മലയോര വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവയിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ ദുരന്ത നിവാരണ അതോറിറ്റി ടൂറിസം വകുപ്പിനും DTPC കൾക്കും നിർദ്ദേശം നൽകി. അപകട സാധ്യതയുള്ള റോഡുകളിൽ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കാനും സഞ്ചാരികൾക്ക് സുരക്ഷാ വിവരങ്ങൾ ലഭ്യമാക്കാനും നിർദ്ദേശമുണ്ട്. കൂടാതെ കൺട്രോൾ റൂമുകൾ തുറക്കാനും പോലീസ്, ഫയർഫോഴ്സ് സേനകളുമായി ഏകോപിപ്പിച്ച് പ്രവർത്തിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ, കുട്ടനാട് താലൂക്കുകളിലും നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട് കൊയിലാണ്ടിയിൽ വെള്ളക്കെട്ടിൽ വീണ് ചികിത്സയിലായിരുന്ന 2 വയസ്സുകാരൻ മരിച്ചു. കാപ്പാട് സ്വദേശി നൌഷാദിന്റെ മകൻ മാസിനാണ് മരിച്ചത്. അതേസമയം മലബാർ റിവർ ഫെസ്റ്റിവലിനോടനുബന്ധിച്ചുള്ള ഈ വർഷത്തെ എല്ലാ മത്സരങ്ങളും പൊതുപരിപാടികളും റദ്ദാക്കിയതായി സംഘാടകർ അറിയിച്ചു. 73,024 അർഹരായ കുടുംബങ്ങളുടെ പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റിയതിന്റെ സംസ്ഥാനതല വിതരണോദ്ഘാടനം നാളെ. പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ രാവിലെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഗുണഭോക്താക്കൾക്ക് ഓഗസ്റ്റ് മുതലുള്ള സൌജന്യ റേഷൻ വിതരണോദ്ഘാടനവും ചടങ്ങിൽ നടക്കും. മന്ത്രി അനൂപ് ജേക്കബ് ചടങ്ങിൽ അധ്യക്ഷം വഹിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @allindiaradionews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ രാജ്യത്തെ യുവാക്കൾ കായികമായും മാനസികമായും കരുത്തുള്ളവരും ആത്മവിശ്വാസം നിറഞ്ഞവരുമായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുവതലമുറ എപ്പോഴും ലഹരി വസ്തുക്കളിൽ നിന്നും വിട്ടുനിൽക്കണമെന്നും ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. കേരള പോലീസിന്റെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി രാജ്യത്തിനും വിദേശ രാജ്യങ്ങൾക്കും മാതൃകയെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖർ. മാനസികവും ശാരീരികവുമായ വികാസം ഉറപ്പാക്കി സാമൂഹിക സേവനം ചെയ്യാൻ പ്രാപ്തമായ ഒരു സംഘം യുവാക്കളെ വാർത്തെടുക്കുന്നതിൽ വിജയം നേടിയ മാതൃകയാണ് SPC പദ്ധതിയെന്ന് അദ്ദേഹം പറഞ്ഞു. കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സമാപനമാകും. 39 മെഡലുമായി ഇന്ത്യ 4 സ്ഥാനത്താണ്. 13 സ്വർണം, 17 വെള്ളി, 9 വെങ്കലം എന്നിങ്ങനെയാണ് ഇന്ത്യയുടെ മെഡൽ നേട്ടം. പത്തനംതിട്ട ജില്ലയിൽ മഴക്കെടുതികൾക്ക് ശമനമാകുന്നു. അതേസമയം ജാഗ്രത തുടരണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചു. ആകാശവാണി ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ജില്ലയിൽ ഏറ്റവും കൂടുതൽ മഴനാശം വിതച്ച റാന്നി പ്രദേശങ്ങളിലും ആറന്മുള പ്രദേശങ്ങളിലും വെള്ളം ഇറങ്ങിത്തുടങ്ങിയത് ജനങ്ങൾക്ക് ആശ്വാസമാകുന്നു. എന്നാൽ ഇവിടങ്ങളിൽ നിന്ന് ഇറങ്ങുന്ന ജലം അപ്പർ കുട്ടനാടൻ പ്രദേശങ്ങളിൽ എത്തുന്നത് കൃഷി ഉൾപ്പെടെ ജനജീവിതത്തെ സാരമായി ബാധിക്കും. മഴ തുടർന്നാൽ മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിപ്പിക്കണമെന്ന് ജില്ലാ ഭരണകൂടം പൊതുജനങ്ങൾക്ക് പ്രത്യേക നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്.
0: സംസ്ഥാനത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി ഇടപെടാനും ജനങ്ങളെ സഹായിക്കാനുമുള്ള ഉത്തരവാദിത്തം മുഖ്യമന്ത്രി VD സതീശൻ നിറവേറ്റണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. കാലവർഷക്കെടുതിയും കടലാക്രമണവും മൂലം അരക്ഷിതാവസ്ഥയിലായ ജനങ്ങൾ പ്രതീക്ഷ വയ്ക്കുന്നത് സംസ്ഥാന സർക്കാരിലാണെന്നും പാർട്ടി സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു. ജനങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയെ നേരിടുന്നതിന് എല്ലാ പാർട്ടി ഘടകങ്ങളും സജീവമായി രംഗത്തിറങ്ങണമെന്നും പ്രസ്താവനയിൽ പറയുന്നു. മഴക്കെടുതികളിൽ ദുരിതം അനുഭവിക്കുന്ന ഓരോ കുടുംബത്തിനും അടിയന്തര ആശ്വാസവും അർഹമായ നഷ്ടപരിഹാരവും സംസ്ഥാന സർക്കാർ ഉറപ്പാക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ദുരന്തമുഖത്ത് ജനങ്ങൾക്ക് വേണ്ടത് പിന്തുണയും ആശ്വാസവും അതിജീവനത്തിനായുള്ള മാർഗവുമാണെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ മന്ത്രി K. മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. V. മുരളീധരൻ MLA അധ്യക്ഷത വഹിക്കും. ഈ മാസം 7 വരെയാണ് ലോക മുലയൂട്ടൽ വാരം. മുലയൂട്ടൽ ജീവിതത്തിന്റെ സുസ്ഥിരമായ തുടക്കത്തിന് എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. കർക്കിടകത്തിലെ പരമ്പരാഗത ആരോഗ്യ ഭക്ഷണശീലങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി കുടുംബശ്രീ എറണാകുളം ജില്ലാ മിഷൻ സംഘടിപ്പിക്കുന്ന 10 കർക്കിടക

0: ഫെസ്റ്റ് നാളെ മുതൽ ഈ മാസം 7 വരെ എറണാകുളം കളക്ട്രേറ്റ് കോമ്പൗണ്ടിൽ നടക്കും. കുടുംബശ്രീ സംരംഭകർ ഒരുക്കുന്ന കർക്കിടക വിഭവങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ പ്രദർശനവും വിപണനവും മേളയിലുണ്ടായിരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് മഴ ശക്തം. 64 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നത് 1349 പേർ. മഴ തുടരുന്ന സാഹചര്യത്തിൽ ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ സജ്ജമെന്ന് സംസ്ഥാന സർക്കാർ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. തിരുവനന്തപുരം, കൊല്ലം ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കണ്ണൂർ, പത്തനംതിട്ട ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. പുതുതായി അനുവദിച്ച മുൻഗണനാ റേഷൻ കാർഡുകളുടെ വിതരണോദ്ഘാടനം നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ രാജ്യത്തെ യുവാക്കൾ കായികമായും മാനസികമായും കരുത്തുള്ളവരും ആത്മവിശ്വാസം നിറഞ്ഞവരുമായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സമാപനം. 39 മെഡലുമായി ഇന്ത്യ 4 സ്ഥാനത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി തൃശൂർ. സമയം 6 കഴിഞ്ഞ് 40:22. ചലച്ചിത്രഗാനങ്ങൾ. ചിത്രം ഭക്ത ഹനുമാൻ. വരികൾ ശ്രീകുമാരൻ തമ്പി. സംഗീതം ദക്ഷിണാമൂർത്തി. ആലാപനം യേശുദാസ്.

ചിത്രം ആയിരം കണ്ണുകൾ. രചന ഷിബു ചക്രവർത്തി. സംഗീതം രഘുകുമാർ. പാടിയവർ എസ് ജാനകിയും സംഘവും.

ഇന്നു രാത്രി 9:30 അക്ഷരസൗരഭം. ഇമ്മിണി ബല്യ ഒന്നിൻ്റെ ഇമ്മിണി ബാല്യ ബല്യലോകം. രചന എൻ ജെ ജോഷിലാൽ.

0: സമയം 6 മണി കഴിഞ്ഞ് 49 മിനിറ്റും 50 സെക്കൻഡും. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.
2: വയലും വേടും

0: നമുക്ക് നല്ലതെന്ന് തോന്നുന്ന എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിനെ എതിർക്കാൻ കുറേ ആളുകളുണ്ടായേക്കാം. നാം തീർത്തും ഒറ്റപ്പെട്ടു പോയേക്കാം. പല അഭിപ്രായങ്ങളും ഉയരാം, നമ്മെ പിന്തിരിപ്പിക്കാനും ശ്രമിച്ചെന്നിരിക്കും. പക്ഷേ ചെയ്യുന്ന കാര്യം നല്ലതാണെന്ന് നമുക്കുറപ്പുണ്ടെങ്കിൽ സ്വന്തം തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. മറ്റുള്ളവരെ ഭയക്കേണ്ട കാര്യമില്ല. ധീരമായ ചില തീരുമാനങ്ങളാണ് ലോകത്തെ തന്നെ മാറ്റിമറിച്ചിട്ടുള്ളത് എന്നത് ചരിത്ര സത്യമാണ്. ഈയൊരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. കാർഷിക മേഖലയിൽ ബൗദ്ധിക സ്വത്തവകാശത്തിന്റെ പ്രാധാന്യം എന്നതാണ് ഇന്നത്തെ പ്രധാന വിഷയം. എന്നാൽ അതിനു മുമ്പ് നമുക്ക് എന്നത്തെയും പോലെ ഒരു ചോദ്യത്തിന് ശേഷം പരിപാടിയിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: പശുത്തൊഴുത്തിൽ ഒരു പശുവിന് സാധാരണ എത്ര സ്ഥലമാണ് ആവശ്യമുള്ളത്? ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. സ്വത്തവകാശം എന്താണെന്ന് നമുക്കറിയാം. പാരമ്പര്യമായുള്ള വീടും വസ്തുക്കളും അടുത്ത തലമുറയ്ക്ക് കൈമാറുക എന്നതാണ്. എന്നാൽ ബൗദ്ധിക സ്വത്തവകാശം എന്നാൽ എന്താണ്? പാരമ്പര്യമായി പല നെല്ലിനങ്ങളും വിത്തായി സൂക്ഷിക്കുന്ന കർഷകരുണ്ടാവും. അതുപോലെ മറ്റ് കാർഷിക വിളകളുടെയും വിത്തുകൾ സൂക്ഷിക്കുന്നുണ്ട്. പിന്നെ ഭൗമസൂചിക പദവി കിട്ടിയ അനേകം കാർഷിക വിളകളുണ്ട്. ഇതെല്ലാം കൈമോശം വരാതെ വരും തലമുറയ്ക്ക് കൈമാറാം. അത് നിയമമാക്കിയിട്ടുണ്ട്. ഇത് പലർക്കും അപരിചിതമായ കാര്യമാണ്. കാർഷിക മേഖലയിൽ ബൗദ്ധിക സ്വത്തവകാശത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത് ഡോക്ടർ ലൗലി ബി ആണ്. ഡോക്ടർ ലൗലിയുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: മാഡം, ഈ ഐ പി ആർ, ഇംഗ്ലീഷിൽ ഇത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറയും, ബൗദ്ധിക സ്വത്തവകാശം, ഇത് നമ്മൾ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സിനെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ കാർഷിക മേഖലയിൽ ഇത് എന്തുവാണ്, അല്ലെങ്കിൽ ഐ പി ആർ എന്തുവാണ്, ഇതൊന്ന് വിശദീകരിക്കാം.
2: നമ്മൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് കേൾക്കുന്ന ഒരു കാര്യമാണ് ബൗദ്ധിക സ്വത്തവകാശം. വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി സ്വത്തവകാശം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വത്ത്, നമ്മളുടെ സ്വത്ത്, അതൊരു പക്ഷെ നമ്മുടെ വീടാകാം, കാറാകാം, ഇങ്ങനെയുള്ള എല്ലാം നമ്മുടെ സ്വത്തുക്കളാണ്. ഇതിൻ്റെ അവകാശം നമുക്കുണ്ട്. ഇത് മെറ്റീരിയലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന നമ്മുടെ വസ്തുവകൾ. ഇത് കൂടാതെ ബൗദ്ധികപരമായ, അതായത് നമ്മൾ മനസ്സുകൊണ്ടല്ലേ ബുദ്ധിപരമായി ഉണ്ടാക്കിയെടുക്കുന്ന സാധനങ്ങൾക്ക് നമുക്കെന്തവകാശം, അത് ഒരു നിയമം വഴി നമുക്കതിനൊരു അവകാശം തരുന്നതാണ് ബൗദ്ധിക സ്വത്തവകാശം. അപ്പോൾ ഈ ബൗദ്ധിക സ്വത്തവകാശം കിട്ടുക, എന്തിനെങ്കിലും ആയിക്കോട്ടെ, ഒരു ഉൽപ്പന്നത്തിനാകാം, പല പല കാര്യങ്ങളും
1: ഒരു
2: പ്രോസസ്സിനാകാം, ഇതെന്ത് തന്നെ ആയാലും ഇത് നമുക്ക് തൊടാൻ പറ്റുന്ന സാധനം ആയിക്കൊള്ളണമെന്നില്ല, ഒരു ഐഡിയ ആകാം. ഇതിനൊക്കെയാണ് ബൗദ്ധിക സ്വത്തവകാശം വരുന്നത്. ഇത് ഇന്നത്തെ കാലത്ത് വളരെയധികം പ്രസക്തമാണ്. കാരണം വ്യക്തികൾ പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത്, നമ്മുടെ കലാപരമായ

0: ടെസ്റ്റുകളായിക്കോട്ടെ, ഇതിനെല്ലാം തന്നെ വളരെയധികം പ്രാധാന്യം ഇന്നത്തെ കാലത്ത് ആൾക്കാർ കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണമാണ് കോപ്പി റൈറ്റ്. ഇതെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. ഈ കോപ്പി റൈറ്റ് എന്ന് പറയുന്നത് ഒരു വ്യക്തി എഴുതുന്ന ഒരു കഥയോ നോവലോ എന്തെങ്കിലും ആകാം, കൂടാതെ പാട്ട്, ഇതെല്ലാം കോപ്പി റൈറ്റ് ഉണ്ട്. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇതിന് മേലിൽ അയാൾക്ക് കിട്ടുന്ന അവകാശം, അത് നമ്മൾ വെറുതെ വാഗുണ്ട് പറയുകയല്ല, നിയമപരമായി അത് ആ വ്യക്തിക്ക്, ഒരു പക്ഷെ ഒരു വ്യക്തിയാകാം, ഒരു സംഘടനയാകാം, ഒരു ഗ്രൂപ്പ് ഓഫ് എങ്ങനെ വേണമെങ്കിലും നമുക്കത് വരാം, അതിന് കൊടുക്കുന്നതാണ് ബൗദ്ധിക സ്വത്തവകാശം.
1: അപ്പൊ ഇത് കാർഷിക മേഖലയിൽ ഇതിന്റെ ഒരു പ്രസക്തി, അല്ലെങ്കിൽ ഇതൊരു ഉദാഹരണം വെച്ച് വേണമെന്ന്.
0: കാർഷിക മേഖലയിൽ ഒരുപാട് പ്രസക്തമായ കാര്യങ്ങൾ ബൗദ്ധിക സ്വത്തവകാശവുമായിട്ടുണ്ട്. അത് നമ്മളുടെ നാട്ടിൽ പൊതുവെ ആൾക്കാർ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ, മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. ഇത് പണ്ട് തൊട്ടേ നമുക്കുള്ള പല കാര്യങ്ങളും അത് നിയമപരമായി നമ്മുടേതാണ് എന്ന് വരുത്തി തീർക്കാൻ നമുക്ക് നിയമപരമായിട്ട് എഴുതി ഒരു റൂളായിട്ട് അത് നമ്മുടെ തന്നെ അവകാശം എന്ന് വരുമ്പോഴാണ് അതിന് പ്രസക്തമാവുന്നത്. അല്ലെങ്കിൽ ഇത് ആർക്ക് വേണമെങ്കിലും എടുത്ത് ഉപയോഗിക്കാം, എൻ്റെത് തന്നെ ആണെന്ന് എനിക്കറിയാം, മറ്റൊരാൾക്കറിയാം. പക്ഷെ വേറൊരാൾ ഇതെടുത്ത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്കതിന് ഒന്നും പറയാൻ പറ്റത്തില്ല. അതിനാണ് ഈ ബൗദ്ധിക സ്വത്തവകാശം വരുന്നത്. കാർഷികപരമായിട്ട് വരുമ്പോൾ ബൗദ്ധിക സ്വത്തവകാശത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയും. ഇപ്പൊ പറഞ്ഞല്ലോ കോപ്പി റൈറ്റ് ഉണ്ട്, നമ്മൾ കേട്ടിട്ടുള്ളതായിരിക്കാം പേറ്റന്റിങ്, മറ്റൊന്നാണ് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ അല്ലെ GI ടാഗ്. ഇതിടയ്ക്കെങ്കിലും പത്രങ്ങളിലൊക്കെ വന്നെങ്കിലും ആൾക്കാർ കണ്ടു ഭൗമസൂചകാ പദവി. ഭൗമസൂചകാ പദവി എന്നുള്ള മലയാളം വാക്ക് പലരും ഇത് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. GI ടാഗ് എന്ന് തന്നെയാണ് പല പത്രങ്ങളിലും മാസികകളിലും എല്ലാം നമ്മൾ കേൾക്കാറുള്ളത്. ഇതെല്ലാം തന്നെ കാർഷികപരമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. ഭൗമസൂചക പദവി എന്ന് പറയുമ്പം കാർഷിക ഉൽപ്പന്നങ്ങളാകാം, അത് ഉൽപ്പന്നം ഉണ്ടാക്കുന്ന രീതികളാകാം, ഇതിനെല്ലാം തന്നെ ഭൗമസൂചക പദവി ലഭിക്കാം.
1: കൃഷിരീതികളും വേണമെങ്കിൽ ആവാം,
0: കൃഷിരീതികളും ആകാം. പക്ഷെ അത് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചില നിയമങ്ങളുണ്ട്,
1: അത് സ്ഥിരീകരിക്കണം.
0: അതെ, സ്ഥിരീകരിക്കണം. അതെ, നമ്മളത് തെളിയിക്കണം. ഈ പറഞ്ഞ പോലെ ഇതെല്ലാം ഒരു ആക്റ്റാണ്. ആക്ട് എന്ന് പറയുമ്പോൾ നിയമപരമായിട്ടുള്ള പല കാര്യങ്ങളും അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതെല്ലാം ക്ലിയർ ആയാൽ മാത്രമേ നമുക്കത് ലഭിക്കുകയുള്ളൂ. അപ്പൊ അത് നമുക്ക് തെളിയിക്കാൻ പറ്റണം. ഇത് യഥാർത്ഥത്തിൽ
1: എന്റെ
0: തന്നെയാണ്, അതെ, എന്റെ കണ്ടുപിടുത്തം. അതൊരു കോടതിയിൽ നമ്മൾ പോയി നമ്മുടെ അവകാശവാദം ഉന്നയിക്കുന്നതിന് തുല്യമാണ്. അത് ഭൗമസൂചക പദവി ഒന്ന്. മറ്റൊന്നാണ് പ്ലാന്റ് ജീനോം സേവിയർ അവാർഡ്. അതായത് ജനിതക ശേഖരം ഉള്ള വ്യക്തികൾ അല്ലെങ്കിൽ ഒരു സമൂഹം, കമ്മ്യൂണിറ്റി അവാർഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കും.
1: ഏതെങ്കിലും വിളവിന് വേണ്ടിയുള്ളത്,
0: ഒരു വിളവ് തന്നെ ആകണമെന്നില്ല, പല വിളവുകളാകാം. അതിൻ്റെ ഒരു അമൂല്യമായ ശേഖരം സൂക്ഷിക്കുന്ന കർഷകർ അല്ലെങ്കിൽ ഒരു കർഷക കൂട്ടായ്മ, അവർക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന ഒരു പ്രോത്സാഹനം എന്നുള്ള രീതിയിൽ നമുക്കത് മനസ്സിലാക്കാം. കാരണം ഇത് ചെയ്യുന്നതിനുള്ള ഒരു പ്രോത്സാഹനം എന്നോണം അവർക്ക് കൊടുക്കുന്ന ഒരു അവാർഡാണ് പ്ലാന്റ് ജീനോം സേവിയർ അവാർഡ്.
1: അത് അവരുടെയാണ്, ആ സ്വത്ത് അവരുടേതാണ്. ആ ഇനം അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ജീനോം അല്ലെങ്കിൽ ആ ഒരു സ്പീഷീസ് അവരുടെയാണ്,
0: അവരുടേതാണ്. അവരതിനെ സൂക്ഷിക്കുന്നു, കരുതുന്നു, നശിച്ചു പോകാതെ വീണ്ടും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നു. അതിനോടനുബന്ധിച്ച് നമ്മൾ വായിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിലെല്ലാം വളരെ അമൂല്യമായ പരമ്പരാഗത ഇനങ്ങളുണ്ടായിരുന്നു. ഇപ്പം ഏത് വിളവെടുത്താലും അറിയാം. ഇപ്പം നെല്ലിൽ തന്നെ പല പരമ്പരാഗത ഇനങ്ങളുണ്ട്. ഇതിൽ പകുതി കൂടുതലും നമുക്കിന്ന് കാണാൻ കിട്ടത്തില്ല. അതിൻ്റെ ഒരു കാരണം എന്തെന്ന് വെച്ചാൽ, ഈ പുതിയ ഇനങ്ങൾ വരുമ്പോൾ പുതിയ ഇനങ്ങൾക്ക് വിളവ് കൂടുതലാണ്. അപ്പോൾ കർഷകർ എന്താണ് ചെയ്യുക, പുതിയ വിളവിലേക്ക് മാറും, പുതിയ ഇനങ്ങളിലേക്ക് മാറും. അപ്പോൾ പഴയ ഇനങ്ങൾ ഇവർക്ക് അത്രയും വിളവ് കിട്ടാത്തത് കൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടുള്ള നേട്ടം കുറയുന്നത് കൊണ്ട് ഇവർ അത് കൃഷി ചെയ്യുന്നത് നിർത്തും. പുതിയ ഇനങ്ങൾ വരുമ്പോഴത്തേക്ക് പരമ്പരാഗതമായ ഇനങ്ങൾ പലതും നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അത് സംരക്ഷിക്കുക എന്നുള്ളതും ഇതിൻ്റെ ഒരു ഉദ്ദേശമാണ്, പഴയതിനെ സംരക്ഷിക്കുക. അത് വെറുതെ ഒരാൾ സംരക്ഷിക്കണമെന്നില്ല. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു പ്രയോജനമുള്ള കാര്യങ്ങളല്ലേ നമ്മൾ മാറ്റിവെക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുള്ളൂ.
1: മനുഷ്യ സ്വഭാവമാണ്,
0: സ്വഭാവമാണ്. നമുക്ക് ആരെയും കുറ്റം പറയുകയോ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അത് പല ശാസ്ത്രജ്ഞന്മാരും കൂടിയിരുന്ന് ആലോചിച്ചിട്ടാണ് ഈ നല്ല ജനിതക ശേഖരം സൂക്ഷിക്കേണ്ടതാണെന്നും അതിൻ്റെ ആവശ്യകതയെ പറ്റി മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങനെയൊരു കാര്യം കൊണ്ടുവരുന്നത്.
1: അപ്പം മേഡം, നമുക്ക് ഇവിടെ നോക്കുമ്പോൾ പ്ലാന്റ് ജീനോം സേവിയർ അവാർഡ് അല്ലെങ്കിൽ ജനിതക ശേഖരം സൂക്ഷിക്കുന്ന കർഷകർ, ഇതാണ് നമ്മുടെ കർഷകർ ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ബൗദ്ധിക സ്വത്തവകാശത്തിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അല്ലേ? അപ്പം ഇതെന്തുവാണ്, ഇതൊന്ന് വിശദീകരിക്കാം. ഒരു കർഷകർ ഇതിൽ എങ്ങനെ

0: പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കർഷകന് തോന്നുന്നുണ്ട് ഞാൻ ഇത്രയും ഇനങ്ങൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്, ഇതെല്ലാം അപൂർവ ഇനങ്ങളാണ്, അപ്പൊ ആ കർഷകൻ എങ്ങനെ ഈ ഒരു അവാർഡിന് അർഹതാവുന്നത്, അല്ലെങ്കിൽ എന്തോ ചെയ്യാൻ സാധിക്കും?
1: ഇത് പറയുന്നതിന് മുന്നോടിയായിട്ട് ഇത് ആരാണ് ഈ പ്ലാന്റ് ജീനോം സേവർ അവാർഡ് കൊടുക്കുന്നത്, നമ്മൾ ആർക്കാണ് അപേക്ഷിക്കേണ്ടത്? ഇത് ആദ്യമായിട്ട് ശരിക്കും ഒരു അന്താരാഷ്ട്ര തരത്തിലുള്ള ഒരു ട്രീറ്റി ആദ്യമേ വന്നിരുന്നു, ഉപ്പോ ട്രീറ്റി എന്നൊക്കെ പറയും. അതിനുശേഷമാണ് PPVFRA, അതായത് പ്ലാന്റ് പ്രൊട്ടക്ഷൻ ഓഫ് വെറൈറ്റീസ് ആൻഡ് ഫാമേഴ്സ് റൈറ്റ് ആക്ട്, ഇങ്ങനൊരു ആക്ട് നിലവിൽ വരുന്നത് 2001. അവരുടെ അവകാശങ്ങളും സംരക്ഷിക്കുക. ഈ കർഷകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. ഇതേപോലത്തെ ആക്ട് മറ്റു രാജ്യങ്ങളിലും ഉണ്ട്. അവിടെയൊന്നും ഈ കർഷകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള നിയമങ്ങളും മറ്റുമില്ല. അവിടെയൊക്കെ ശാസ്ത്രജ്ഞരുടെ കാര്യങ്ങൾ, അല്ലെ പുതിയ ഇനങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരുടെ, അവരുടെ വെച്ച് നിൽക്കുവാണ്. കർഷകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നത് ഇന്ത്യയിൽ മാത്രമാണ്.
0: ഇവിടെ ഒരു കാര്യം പറയാനുള്ളത്, എനിക്ക് തോന്നുന്നു ഈ പുതിയ ഇനങ്ങൾ ശാസ്ത്രജ്ഞര് പുറത്തെടുക്കണമെങ്കിൽ ഈ പഴയ ഇനങ്ങൾ വേണം.
1: തീർച്ചയായിട്ടും ഈ നിയമത്തിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് സസ്യ ഇനങ്ങൾ സംരക്ഷിക്കുക, കൂടാതെ തന്നെ ഈ ഇനങ്ങൾ പുതിയ ഒരു വിത്തിനം ഉൽപ്പാദിപ്പിക്കുന്നതിലേക്ക് വേണ്ടി കർഷകര് ഇത് ഷെയർ ചെയ്യണം, മറ്റ് ശാസ്ത്രജ്ഞർക്ക് ഇത് കൊടുക്കണം. അവരുടെ കയ്യിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുന്നതിൽ അവരുടെ കയ്യിൽ ഇരിക്കുമെന്നേ ഉള്ളൂ. അതിൽ നിന്നും എന്താണ് സമൂഹത്തിന് നേട്ടം? കർഷകൻ സ്വന്തം താല്പര്യത്തിന് കയ്യിൽ വയ്ക്കുന്നതിനോടൊപ്പം തന്നെ സമൂഹത്തിന് ഇത് പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് അത് വരികയും ചെയ്യുമ്പോഴാണ് ഒരു വലിയൊരു നന്മയിലേക്ക് അത് എത്തുക. അത് പ്രോത്സാഹിപ്പിക്കുന്നു ഈ PPVFRA. അപ്പൊ നമ്മള് ഇതിന് വേണ്ടിയിട്ട് കർഷകർക്ക്, ശാസ്ത്രജ്ഞർക്ക്, എല്ലാവർക്കും തന്നെ നമ്മൾ ഉള്ള ഒരു ഇനം നമുക്ക് രജിസ്റ്റർ ചെയ്യാം. അതിന് ഈ PPVFRA തന്നെ രജിസ്ട്രാറുണ്ട്. അവിടേക്കാണ് നമ്മൾ ഇതിന്റെ അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഈ രജിസ്റ്റർ ചെയ്യുമ്പോൾ കർഷകന്റെ കയ്യിലുള്ള ഒരു ഇനം, അല്ലെ സയന്റിസ്റ്റിന്റെ കയ്യിലാകാം, ഈ ഇനം ഒരു പുതിയ ഇതൊന്നായിരിക്കണം, പണ്ടുണ്ടായിരുന്നത് പോലത്തതായിരിക്കരുത്, പ്രത്യേകതകൾ എന്തെങ്കിലും അതിനുണ്ടായിരിക്കണം. മാത്രവുമല്ല, നമ്മളിപ്പോൾ ഒരു കിലോ വിത്ത് കൊടുത്താൽ ഇതെടുത്തിടുമ്പം ഈ ഒരു കിലോ വിത്തിൽ നിന്നും വളർന്നു വരുന്ന ചെടികൾ ഒരേപോലെ ആയിരിക്കണം, യൂണിഫോമിറ്റി ഉണ്ടായിരിക്കണം. മാത്രമല്ല, നമ്മൾ ഈ വിത്ത് വീണ്ടും അതിൽ നിന്നെടുത്ത് ഒരു 2-3 തലമുറ നമ്മൾ വീണ്ടും നടുമ്പോൾ അതേ ഗുണങ്ങൾ തന്നെ ഇതിലുണ്ടായിരിക്കണം. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇനങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ പറ്റുക. ഇത് കർഷകർക്ക് ചെയ്യാം. ഇത് അവർ ഈ പറയുന്ന ഗുണങ്ങളെല്ലാം ഉണ്ടോ എന്നെല്ലാം പരിശോധിച്ച ശേഷം മാത്രമേ ആ ഇനം ഈ വ്യക്തിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുകയുള്ളൂ. ഇനി പ്ലാൻ ജീനോം സേവിയർ അവാർഡ് അല്ലെ ഒരു കമ്മ്യൂണിറ്റി അവാർഡ് എന്ന് പറയുമ്പോൾ, ഒരു വ്യക്തിയുടെ കയ്യിലുള്ള ജനിതക ശേഖരം, അത് ഏതെങ്കിലും ഒരു വിളയിലായിരിക്കാം, പലതരം വിളകളിലായിരിക്കാം, എങ്ങനെ ആയിക്കോട്ടെ, അത് എത്രയുണ്ട് എന്നുള്ളത് ഏതെങ്കിലും ഒരു ശാസ്ത്രജ്ഞനോ അല്ലെ ബയോഡൈവേഴ്സിറ്റി ബോർഡ്, എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട്, നമ്മുടെ ഇവിടെയുണ്ട്, കേരളത്തിലുള്ളതാണ് കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡ്, ഇവർക്കെല്ലാം തന്നെ ഇത് കണ്ട് പരിശോധിച്ച് ശരിയാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമേ ഈ അപേക്ഷ അവർ പരിഗണിക്കുകയുള്ളൂ. ഇങ്ങനെ വരുമ്പോൾ അവരുടെ അപേക്ഷയിൽ നമ്മൾ കൊടുക്കേണ്ട വിവരങ്ങളിൽ ഒന്നാണ് ഈ കർഷകന്റെ കയ്യിലുള്ള ഇനങ്ങളിൽ ഏതെങ്കിലും പുതിയ ഒരു ഇനം ഉരുത്തിരിച്ചെടുക്കുന്നതിന് സഹായകമായിട്ടുണ്ടോ. അപ്പൊ കർഷകൻ തൻ്റെ കയ്യിൽ ഒരു ജനിതക ശേഖരം സൂക്ഷിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, അത് ഒരു ശാസ്ത്രജ്ഞനോ അതിനു വേണ്ടി കൊടുക്കാം, ഇല്ലെങ്കിൽ കർഷകന് തന്നെ മറ്റൊരു ഇനം ഉരുത്തിരിച്ചെടുക്കുകയും ആകാം.
0: കർഷകർ അങ്ങനെ
1: ചെയ്യുന്നുണ്ട്, ധാരാളം ചെയ്യുന്നുണ്ട്. അതിന് അവരുപയോഗിച്ച പ്രക്രിയ എന്താണെന്നും എല്ലാം വിശദമായിട്ട് ഇതിൽ നമ്മൾ കൊടുക്കണം. അതുപോലെ കമ്മ്യൂണിറ്റി ആയിട്ടുമുണ്ട്. അത് കൂടുതലും നമ്മൾ കാണുന്നത് ഈ പല ട്രൈബ്സ്,
0: ഗോത്രവർഗക്കാർ,
1: അവരുടെ ഒരു ജീവിത രീതിയാണ്, യഥാർത്ഥത്തിൽ ഒരു ജീവിത രീതിയാണ് അവരുടെ കയ്യിലുള്ള ജനിതക ശേഖരം സൂക്ഷിക്കുക എന്നുള്ളത്. അത് അവരാരും പറഞ്ഞു പഠിപ്പിച്ചിട്ടോ ഈ PPVFRA ആക്ട് വായിച്ചിട്ടോ ഈ ഒരു അവാർഡ് പ്രതീക്ഷിച്ചിട്ടോ ഒന്നും അല്ല അവർ ചെയ്യുന്നത്. പക്ഷെ അതിന് പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് സാധിക്കും. അതിനുള്ള ഒരു വലിയ മാർഗമാണ് ഈ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നത്. ഇപ്പൊ അട്ടപ്പാടിയിലും മറ്റുമുള്ള ചെറിയ ഗോത്രവർഗക്കാർ, അവർ തന്നെ ചെറുധാന്യങ്ങൾ ഉണ്ടല്ലോ, പലതരത്തിലുള്ള ചെറുധാന്യങ്ങൾ നമ്മളൊന്നും കണ്ടിട്ട് പോലും കാണത്തില്ല, ചെറുധാന്യങ്ങളുണ്ട്, അതുപോലെ പൾസസ്, പയറുവർഗ്ഗങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ളത് അവർ സൂക്ഷിക്കുന്നുണ്ട്. നമ്മൾ പുറത്ത് കണ്ടിട്ടില്ലാത്ത തരം ഇനങ്ങൾ പോലും അവരുടെ കയ്യിലുണ്ട്. അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കമ്മ്യൂണിറ്റി അവാർഡ്. ഈ പ്ലാന്റ് ജീനോം സേവിയർ അവാർഡിന് വേണ്ടി ഒരു അപേക്ഷ കൊടുക്കാനെന്നും പറഞ്ഞിട്ട് ഞാൻ പോയിട്ടുണ്ട് ഒരു കർഷകന്റെ വീട്ടിൽ. അപ്പൊ നമുക്കറിയാം ഇയാളുടെ കയ്യിൽ നിന്നും ധാരാളം സാധനങ്ങൾ പലയിടത്തും പോയിട്ടുണ്ട്. ഒരു പക്ഷേ അതിൽ നിന്നായിരിക്കാം ചില ഇനങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ടാവും.

0: പക്ഷെ അതിലുള്ള
1: പക്ഷെ രേഖകളൊന്നുമില്ല.
0: ഒന്നുമില്ല.
1: ഇത് ആൾക്കാർ അറിയണം.
0: ബോധവൽക്കരണം
1: അത്യാവശ്യമാണ്.
0: അപ്പൊ മേഡം ഇത് ഒരു പക്ഷമാണ് ഇതിന്റെ. മേഡം പറഞ്ഞത് പ്ലാൻ ജീനോം സേവിയർ അവാർഡ്, ഇനങ്ങൾ നമ്മൾ എങ്ങനെ സംരക്ഷിക്കുന്നത്, ജനിതക ശേഖരം നമ്മൾ എങ്ങനെ കൺസേർവ് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു കാര്യം മേഡം സൂചിപ്പിച്ചത് ഭൗമസൂചിക പദവിയാണ്, ജിയോ ടാഗിംഗ്. ഇതിനെ കുറിച്ചും കൂടെ ഒന്ന് പറയാം.
1: ഭൗമസൂചക പദവി എന്ന് പറഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ നമ്മൾ പറയുന്നു, അല്ലെ ജി ഐ ടാഗിംഗ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് ഒരു ഉൽപ്പന്നത്തിനോ അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയയ്ക്കോ, അതും ഒരു പ്രദേശവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടെങ്കിലാണ് ഭൗമസൂചക പദവി ലഭ്യമാവുക. ഭൗമസൂചക പദവിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ രജിസ്ട്രാറുണ്ട്. ചെന്നൈയിലാണ് ഇതിൻ്റെ ഓഫീസ് ഇരിക്കുന്നത്. നമ്മൾ അവിടേക്കാണ് ഇതിൻ്റെ അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇനി ഇത് അപേക്ഷിക്കുമ്പോൾ കർഷകർക്ക് മാത്രമല്ല ഭൗമസൂചക പദവി എന്ന് പറയുന്നത്, ഏതൊരു ഉൽപ്പന്നത്തിനുമാകാം, പക്ഷെ പ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കണം. തിരുവനന്തപുരത്ത് നമുക്കറിയാവുന്ന ഒന്നാണ് ബാലരാമപുരം കൈത്തറി, അതിന് ഭൗമസൂചക പദവി ഉള്ളതാണ്. മറ്റൊന്ന് ആറന്മുള കണ്ണാടി. കേരളത്തിലെ ആദ്യത്തെ ഭൗമസൂചക പദവി ലഭ്യമായിരിക്കുന്നത് ആറന്മുള കണ്ണാടിക്കാണ്. അതൊന്നും കാർഷിക ഉൽപ്പന്നങ്ങളല്ല. ഇന്നിപ്പം നമ്മൾ കേരളത്തിന്റെ കണക്കെടുത്ത് നോക്കിയാൽ 39 ഭൗമസൂചക പദവി ഉണ്ട്. അതിൽ പക്ഷെ 24 കാർഷിക ഉൽപ്പന്നങ്ങളാണ്. യഥാർത്ഥത്തിൽ ഈ ഭൗമസൂചക പദവി എന്ന് പറയുമ്പോൾ, ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു പ്രദേശവുമായി ബന്ധപ്പെട്ട് കിടക്കുക എന്ന് പറയുമ്പോൾ, ആ പ്രദേശത്തിലെ കൾച്ചർ, അവരുടെ ഒരു സാമൂഹിക വ്യവസ്ഥയുമായിട്ട് ഇണപിരിഞ്ഞ് കിടക്കുന്ന ഉൽപ്പന്നങ്ങളായിരിക്കും മിക്കവാറും തന്നെ. എങ്കിൽ മാത്രമേ ഈ ഭൗമസൂചക പദവിയിലേക്ക് എത്താൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു പ്രദേശത്ത് നമ്മൾ പെട്ടെന്ന് ഒരു സാധനം കൊണ്ടുവന്നിട്ട് നമുക്കതിന് കിട്ടില്ല. അത് അവരുടെ കൾച്ചറുമായിട്ട് സാമൂഹ്യ പല കാര്യങ്ങളും, ഒരുപക്ഷെ വിവാഹങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അമ്പലങ്ങളിലുള്ള ട്രഡീഷൻസ് ആയിരിക്കും, ഇതെല്ലാമായിട്ടും ഒരു അഭേദ്യമായ ബന്ധമുണ്ട്. ആ പ്രദേശവുമായിട്ട് ഇതിന് വളരെ അടുത്ത ബന്ധമുണ്ടെങ്കിൽ വരുമ്പോഴാണ് ഇതിനു വേണ്ടി നമുക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും.
0: മേഡം സൂചിപ്പിച്ച മാതിരി കേരളത്തിന് കിട്ടിയ ജി ഐ ടാഗിംഗില് ഭൂരിഭാഗവും കാർഷിക ഉൽപ്പന്നങ്ങളാണ്. കർഷകരും അല്ലെങ്കിൽ ആ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ഇതിലൊരു വലിയ പങ്കുണ്ട്.
1: തീർച്ചയായിട്ടും ഇതിന്റെ പ്രയോജനം എന്തെന്ന് പറഞ്ഞാല്, നമുക്ക് മറയൂർ ശർക്കരയെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. മറയൂർ ശർക്കര ജി ഐ ടാഗിംഗില് ഭൗമസൂചക പദവി ലഭിച്ചിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ്. അതിന്റെ പ്രത്യേകതകളാണ് മറയൂർ ശർക്കരയ്ക്ക് ഭൗമസൂചക പദവി ലഭ്യമാക്കിയത്. സാധാരണ ശർക്കരയ്ക്ക് മാർക്കറ്റിൽ ഒരു ഏകദേശം 60-80 രൂപ അത്ര വരെ കിട്ടുള്ളൂ. പക്ഷെ മറയൂർ ശർക്കര എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അതിൻ്റെ വില വളരെ വളരെ കൂടുതലാണ് ഇതിനെക്കാളും. അതാണ് അതിൻ്റെ പ്രത്യേകത. ബാലരാമപുരം കൈത്തറി സാരി എന്ന് പറഞ്ഞ് നമ്മൾ പോയി കഴിഞ്ഞാൽ, കൈത്തറിയാണെങ്കിലും പവർലൂമിൽ നിന്ന് എടുക്കുന്നത് തമ്മിൽ വില വ്യത്യാസമുണ്ട്. ഇതൊക്കെയാണ് ഒരു ഭൗമസൂചക പദവി ലഭ്യമാകുന്നതിനോടൊപ്പം ആ ഉൽപ്പന്നത്തിന് ലഭിക്കുന്നത്. ഇതുകൊണ്ട് 2-3 കാര്യങ്ങൾ നമുക്ക് പറയാം. ഒന്ന്, ഭൗമസൂചക പദവി ഒരു ഉൽപ്പന്നത്തിന് കിട്ടണമെങ്കിൽ അതിന് ചില പ്രത്യേകതകൾ ഉണ്ടായിരിക്കണം, എങ്കിലേ അത് കിട്ടുകയുള്ളൂ.
0: വ്യത്യസ്തമായിട്ട്
1: മറ്റതിനേക്കാളും കൂടുതൽ നല്ലതാണെന്നോ അങ്ങനെയൊന്നും നമ്മൾ തെളിയിക്കേണ്ട. പക്ഷെ ഇതിന് ഇന്ന് ഇന്ന പ്രത്യേകതകളുണ്ട്, ഇതാണ് നമ്മൾ അവിടെ തെളിയിക്കേണ്ട കാര്യം. ചില പ്രത്യേകതകൾ ഈ ഉൽപ്പന്നത്തിനുണ്ട്, ഇങ്ങനെ ഉണ്ടെങ്കിലാണ് ഭൗമസൂചക പദവി ലഭിക്കുക. അപ്പോൾ ഈ ടാഗ്, അതായത് മറയൂർ ശർക്കര എന്ന പേരിൽ ഞാനൊരു ഉൽപ്പന്നം വിൽക്കുകയാണെങ്കിൽ, അതിൻ്റെ അർത്ഥം വാങ്ങുന്ന ആൾക്ക് ഈ പറഞ്ഞ പ്രത്യേകതകളെല്ലാം ഉള്ള ഒരു സാധനമാണ് കിട്ടുന്നത്. ഈ ഒരു പേര് വേറൊരാൾക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല, അത് ലീഗലി തെറ്റാണ്. ഇവർക്ക് കേസ് കൊടുക്കുക. ഈ മറയൂർ ശർക്കര എന്ന് പറയുന്ന ഉൽപ്പന്നം, അത് ജി ഐ പദവി ലഭ്യമായിരിക്കുന്നത് ഒരു സൊസൈറ്റിക്കാണ്. അവർക്ക് മാത്രമേ ഈ ഒരു പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിച്ച് ഈ പേരിൽ ഇറക്കാൻ പറ്റത്തുള്ളൂ.
0: ഇവിടെ ചോദ്യം എന്ന് പറഞ്ഞപ്പോൾ, ഇതൊരു കർഷകൻ ഇൻഡിവിജ്വൽ ആയിട്ട് ജിയോ ടാഗിംഗിന് വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കുമോ? അതൊരു കൂട്ടായിട്ട് തന്നെ പറ്റത്തുള്ളൂ.
1: അത് ഈ ഒരു ഈ പലതരം ബൗദ്ധിക സ്വത്തവകാശങ്ങളുള്ളതിൽ വളരെയധികം പ്രത്യേകതയുള്ളതാണ് ഞാൻ പറഞ്ഞ ജി ഐ ടാഗിംഗ് അല്ലെ ഈ ഭൗമസൂചക പദവി എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഐ പി ആർ ഇതാണ്. ഇത് ഒരാൾക്കായിട്ട് അപേക്ഷിക്കാൻ പറ്റത്തില്ല. ഇപ്പം പേറ്റന്റ് നമ്മൾ നേരത്തെ പറഞ്ഞു, പ്ലാൻ ജീനോസ്, കോപ്പിറൈറ്റ്, ഇതെല്ലാം ഒരാൾക്ക് അപേക്ഷിക്കാം. മാത്രമല്ല ഈ പേറ്റന്റ് കോപ്പിറൈറ്റ് എന്നൊക്കെ പറയുന്നത് എനിക്ക് കിട്ടുന്നത് എനിക്കത് വേറൊരാൾക്ക് മറ്റേ കൈമാറ്റ അവകാശം നമുക്ക് കൊടുക്കാം. പക്ഷേ ഭൗമസൂചക പദവി ഒരു സമൂഹമാണ് അപ്ലൈ ചെയ്യുക, അത് പ്രത്യേകിച്ചും ഒരു രജിസ്റ്റേർഡ് സൊസൈറ്റി ആയിരിക്കണം. അവർക്ക് മാത്രമേ ഇത് അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ. ഇത് വേറൊരാൾക്ക് വിൽക്കാൻ പറ്റത്തില്ല. ഇത് കൊടുക്കുന്നത് ആദ്യം 10 വർഷത്തേക്കാണ്. 10 വർഷം കഴിഞ്ഞാൽ നമുക്കിത് പുതുക്കാം. പിന്നെ ഈ സൊസൈറ്റിയിൽ തുടക്കത്തിൽ ഒരു വ്യക്തി അംഗമല്ല,

എങ്കിലും പിന്നീട് ഇപ്പം അവിടെ വന്നു, ഇപ്പം അതേ പ്രദേശത്ത് നിന്ന് തന്നെ ഇതേ ഉൽപ്പന്നം ഇതേ ക്വാളിറ്റിയിൽ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ പുള്ളിക്ക് അംഗത്വം എടുക്കാം. അംഗത്വം എടുക്കുവാനും അതിനുള്ള അംഗീകാരമുണ്ട്. അതിന് ആദ്യമേ ഇത് ലഭ്യമായിരിക്കുന്ന സൊസൈറ്റിയുടെ നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കിട്ടണം. നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണമെങ്കിൽ ഈ വന്നയാൾ ഇതേ സാധനമാണ് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് അവർക്ക് ബോധ്യപ്പെടണം. അല്ലെങ്കിൽ ഇതിൻ്റെ പേര് ദോഷമാണ്. ഒരു മോശമായ ഒരു ഉൽപ്പന്നമാണ് ഇത് കൊടുക്കുന്നതെങ്കിൽ ഈ പേരിലുള്ള സാധനമല്ലല്ലോ പിന്നീട് കൊടുക്കുന്നത്. അപ്പം ആൾക്കാർ അതനുസരിച്ചേ അത് ചെയ്യുള്ളൂ. ഇതാണ് ഭൗമസൂചക പദവിയുടെ വലിയൊരു കാര്യം. പിന്നെ ഇതുവഴി കർഷകന് വില നിശ്ചയിക്കാം. ഇത്രയും ക്വാളിറ്റി

0: പേരുദോഷമാണ്. ഒരു മോശമായ ഒരു ഉൽപ്പന്നമാണ് ഇത് കൊടുക്കുന്നതെങ്കിൽ ഈ പേരിലുള്ള സാധനമല്ലല്ലോ പിന്നീട് കൊടുക്കുന്നത്. അപ്പൊ ആൾക്കാർ അതനുസരിച്ചേ അത് ചെയ്യുള്ളൂ. ഇതാണ് ഭൗമസൂചക പദവിയുടെ വലിയൊരു കാര്യം. പിന്നെ ഇതുവഴി കർഷകന് വില നിശ്ചയിക്കാം. ഇത്രയും ക്വാളിറ്റിയുള്ള സാധനമാണ്, അപ്പം എനിക്ക് ഈ വിലയ്ക്ക് കിട്ടിയാലേ ഞാൻ വിൽക്കുന്നുള്ളൂ എന്ന് ഞാൻ പറഞ്ഞാൽ അത് വേറൊരാൾ വാങ്ങോ വാങ്ങാതിരിക്കുകയോ ചെയ്യാം. പക്ഷേ ഈ ക്വാളിറ്റി സാധനം കിട്ടണമെങ്കിൽ ഈ വില കൊടുക്കണം.
1: വിപണി എന്തായാലും
0: അതെ അതെ എക്സ്പോർട്ടിനൊക്കെ വളരെയധികം ഇത് സഹായകമാകും.
1: മേഡം, നമ്മുടെ ഈ ചർച്ചയിൽ പുറത്തു വന്നതെന്ന് പറഞ്ഞാൽ കർഷകർക്ക് പ്ലാൻ ജീനോം സേവിയർ അല്ലെങ്കിൽ ഇനങ്ങൾ സംരക്ഷിക്കാം, ജനിതക ശേഖരം കയ്യിൽ വെക്കാം, അത് പാറ്റന്റ് ചെയ്യാം അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാം, പിന്നെ ഭൗമസൂചിക പദവി എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റിക്ക് അത് കിട്ടാവുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഈ ഒരു ഭൗതിക സ്വത്താവകാശത്തിൽ കർഷകർക്കും പങ്കെടുക്കാം, ഇതിൽ നിന്ന് ലാഭം കൊയ്യാം, സൊസൈറ്റിക്ക് വേണ്ടി ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യാൻ സാധിക്കും. ഇതിനൊക്കെ വേണ്ടി എവിടാണ് ഇവര് കോൺടാക്ട് ചെയ്യേണ്ടത്? ഒരു ഹെൽപ്പ് എന്തെങ്കിലും വേണമെങ്കിൽ
0: കേരള കാർഷിക സർവകലാശാലയിൽ ഒരു IPR സെല്ല് തന്നെയുണ്ട്. അതൊരു സെന്റർ ഫോർ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് സെല്ലല്ലാതെ കുറച്ചും കൂടി ഉയർന്ന ഒരു പദവിയിലേക്ക് എത്തിയിട്ടുണ്ട്. കേരള കാർഷിക സർവകലാശാല ബൗദ്ധിക സ്വത്തവകാശത്തിന് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും, ഇപ്പോൾ പ്ലാന്റ് ജീനോം സേവർ അവാർഡുകൾക്കാവട്ടെ, കമ്മ്യൂണിറ്റി അവാർഡുകളാവട്ടെ, GI ടാഗുകൾ ആവട്ടെ, ഇതിനെല്ലാം തന്നെ കർഷകർക്ക് വേണ്ടി ആവശ്യത്തിന് നല്ല രീതിയിൽ തന്നെ സഹായം കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫെസിലിറ്റേറ്റർ എന്നുള്ള രീതിയിലാണ് ചെയ്യുക. ഞാനൊരു 24 കാർഷിക ഉൽപ്പന്നങ്ങളുടെ കാര്യം പറഞ്ഞു കേരളത്തിൽ നിന്നും കിട്ടിയത്. അതിൽ 17 കേരള കാർഷിക സർവകലാശാലയാണ് അതിൻ്റെ അപേക്ഷ കൊടുത്തിരിക്കുന്നത്. അപേക്ഷ നമ്മുടെ പേർക്ക് കൊടുക്കാൻ പറ്റത്തില്ല, ഞാൻ പറഞ്ഞു ആ സൊസൈറ്റിയുടെ പേരിലാണ് കൊടുക്കുക. അതിൻ്റെ ടെക്നിക്കൽ ഹെൽപ്പാണ് നമ്മൾ ചെയ്യുക. ഈ അപേക്ഷ തയ്യാറാക്കുന്നതിന് കുറേയധികം കടമ്പകളുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. അത് തയ്യാറാക്കി കൊടുക്കുന്നത് ആ സഹായം കേരള കാർഷിക സർവകലാശാല ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ KCST നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് കീഴിൽ വരുന്ന ഇതാണ് KCST. അവരും പേറ്റന്റ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും കൂടുതലായിട്ടും എനിക്ക് തോന്നുന്നു കേരള കാർഷിക സർവകലാശാല തന്നെയാണ് ഈ ഭൗതിക സ്വത്തവകാശവുമായിട്ട് കർഷകർക്ക് ആവശ്യമായിട്ടുള്ള പല കാര്യങ്ങളിലും മുന്നിട്ട് നിൽക്കുന്നത്. അപ്പം ഇതിൽ കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടി തന്നെ പ്രവർത്തിക്കുന്ന ധാരാളം ശാസ്ത്രജ്ഞരുണ്ട്. ഇതിനെപ്പറ്റി നല്ല രീതിയിൽ ഒരു അവബോധമുള്ള ആൾക്കാരുമുണ്ട്, നന്നായിട്ട് സഹായിക്കുന്ന ആൾക്കാരും ഉണ്ട്. അതിന്ന് ഒരുപാട് കർഷകർക്ക് അതിൻ്റെ
1: ലാഭം
0: കിട്ടുന്നുണ്ട്.
1: ഡോക്ടർ ലൗലി, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഈ ഒരു വിഷയം അധികം പുതിയതല്ലെങ്കിലും കർഷകർ അധികം സുപരിചിതം അല്ലെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. ഈ ഒരു വിഷയത്തിൽ നല്ലമാതിരി വിശദീകരിച്ചു തന്ന് ഭൗതിക സ്വത്തവകാശം എന്തുവാണ്, കർഷകർ എങ്ങനെ ഇതിൽ നിന്ന് ലാഭം എടുക്കുന്നതെന്ന് ഇത്രയും സമയം നമ്മോടൊപ്പം ചെലവഴിച്ച് വളരെ നന്ദി.
0: നന്ദി.
2: ഭൗതിക സ്വത്തവകാശം എന്താണ്, എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത്, കാർഷിക മേഖലയിൽ അതിനുള്ള പ്രാധാന്യം എന്താണ് എന്നൊക്കെ മനസ്സിലായില്ലേ? ഈ കാര്യങ്ങളൊക്കെ ഇതുവരെ പറഞ്ഞു തന്നത് ഡോക്ടർ ലൗലി ബി ആണ്. ഡോക്ടർ ലൗലിയുമായി സംസാരിച്ചത് ഷിബു ജോർജ്. ഇനി ഒരു ഗാനം കേൾക്കാം.

0: ഗാനം കേട്ടല്ലോ.
1: ഇനി അടുത്ത പരിപാടിയിലേക്ക് പോകാം. കർഷകരുടെ ഉന്നമനത്തിനായി വിവിധ പദ്ധതികൾ ഇന്ന് നിലവിലുണ്ട്. ഇന്നത്തെ പരിപാടിയിൽ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്താണെന്ന് നോക്കാം. കൃഷിയിലെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടങ്ങൾ കുറയ്ക്കുന്നതും കർഷകരുടെ വരുമാനം ഉയർത്തുന്നതിന് അത്യന്താപേക്ഷിതമാണ്. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് കേന്ദ്ര സർക്കാർ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്, ചുരുക്കത്തിൽ AIF എന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിന്റെ പ്രധാന ലക്ഷ്യം വിളവെടുപ്പിന് ശേഷമുള്ള കാർഷികാടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുകയാണ്. ഗോഡൌണുകൾ, സംഭരണശാലകൾ, കോൾഡ് സ്റ്റോറേജുകൾ, പ്രോസസിംഗ് യൂണിറ്റുകൾ, പാക്കിംഗ് സെന്ററുകൾ, കാർഷിക വിപണന അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവ സ്ഥാപിക്കാൻ ഈ പദ്ധതി സാമ്പത്തിക പിന്തുണ നൽകുന്നു. ഈ പദ്ധതിയുടെ ഭാഗമായി കർഷക സംഘടനകൾ, FPOകൾ, സഹകരണ സംഘങ്ങൾ, കാർഷിക സംരംഭകർ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയവർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭ്യമാകുന്നു. കൂടാതെ പലിശയിൽ ഇളവും ക്രെഡിറ്റ് ഗ്യാരണ്ടി സൌകര്യവും പദ്ധതിയുടെ പ്രത്യേകതയാണ്. ഇതുവഴി കാർഷിക മേഖലയിൽ സ്വകാര്യ നിക്ഷേപം വർദ്ധിപ്പിക്കാനും ഗ്രാമീണ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കാനും കഴിയും. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് വഴി കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മൂല്യവർദ്ധന സാധ്യമാകുന്നു. വിളകൾ സംഭരിച്ച് അനുയോജ്യമായ സമയത്ത് വിപണിയിലെത്തിക്കാൻ കഴിയുന്നതിനാൽ കർഷകർക്ക് മികച്ച വില ലഭിക്കുന്നു. അതോടൊപ്പം ഭക്ഷ്യനഷ്ടം കുറയുകയും ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ, അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്നത് കൃഷിയെ ഉൽപാദനഘട്ടത്തിൽ മാത്രം ഒതുക്കാതെ മൂല്യശൃംഖലയുടെ മുഴുവൻ ഘട്ടങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്ന ഒരു ദീർഘദർശന പദ്ധതിയാണ്. കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കാനുള്ള ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്നതിൽ ഈ പദ്ധതി നിർണായക പങ്കുവഹിക്കുന്നു.
0: ഇനി ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം. ചോദ്യം ഇതായിരുന്നു, പശുത്തൊഴുത്തിൽ ഒരു പശുവിന് സാധാരണ എത്ര സ്ഥലമാണ് ആവശ്യമുള്ളത്? ഉത്തരം, ഒരു പശുവിന് ഏകദേശം 65 മുതൽ 70 ചതുരശ്ര അടി സ്ഥലം തൊഴുത്തിൽ ആവശ്യമാണ്. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.
2: വയലും വീടും സമാപിക്കുന്നു.

0: സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. ആകാശവാണി തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഇ പഠന കേന്ദ്രം സെന്റർ ഫോർ ഇ ലേണിംഗ് പഴം പച്ചക്കറി സംസ്കരണവും വിപണനവും എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 3 മാസമാണ് കോഴ്സിൻ്റെ ദൈർഘ്യം. മലയാളം ഭാഷയാണ് പഠനമാധ്യമം. 50% മാർക്കോടുകൂടി SSLC തത്തുല്യ വിദ്യാഭ്യാസമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. കോഴ്സ് ആരംഭിക്കുന്ന തീയതി 17. താൽപ്പര്യമുള്ളവർ CELKAU.IN എന്ന വെബ്സൈറ്റിലെ ഇ കൃഷി പാഠശാല മുഖേന രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ഫോൺ നമ്പർ 04872438567. മറ്റൊരു നമ്പർ 8547837256. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം: 04872438567. മറ്റൊരു നമ്പർ 8547837256. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി: CELKAU.IN. കുടുംബശ്രീ കേരള ചിക്കൻ പദ്ധതിയുടെ ഭാഗമായി പുതിയ കോഴിഫാം ആരംഭിക്കുന്നതിന് ജില്ലകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. കുടുംബശ്രീ, അയൽക്കൂട്ട, ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾക്ക് അപേക്ഷിക്കാം. ഒരു കോഴിക്ക് 1.2 ചതുരശ്ര അടിസ്ഥലം എന്ന കണക്കിൽ 1000 മുതൽ 10000 കോഴികളെ വരെ ഉൾക്കൊള്ളാൻ കഴിവുള്ള കർഷകർക്കാണ് അപേക്ഷിക്കാനാകുക. തിരഞ്ഞെടുക്കുന്ന കർഷകർക്ക് ഒരു ദിവസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളെയും അവയ്ക്ക് ആവശ്യമായ തീറ്റയും കുടുംബശ്രീ ബ്രോയിലർ ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി നൽകും. അപേക്ഷാ ഫോം kerala chicken.org.in എന്ന വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്ക് കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസ് CDS ഓഫീസുമായും ബന്ധപ്പെടാം. ഫോൺ നമ്പർ 04712448144. ഫോൺ നമ്പർ ആവർത്തിക്കാം: 04712448144. വെബ്സൈറ്റ് വിലാസം kerala chicken.org.in. ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിച്ചു.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, ഇന്നത്തെ സ്വർണ്ണവില
2: ശനി ഒഴികെ എന്നും രാവിലെ 10:25.
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ വീതം. 20 പേർക്ക് ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
2: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും മറ്റെടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

സമയം 7 മണി കഴിഞ്ഞ് 24:45. ആകാശവാണി തൃശൂർ. അല്പസമയത്തിനകം വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. കേരളത്തിൽ മഴ ശക്തം. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത് 1000-ലേറെ പേർ. 5 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 3 ദിവസത്തെ ഒഡീഷ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. വികസിത ഇന്ത്യ എന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ രാജ്യത്തെ യുവാക്കൾ ശാരീരിക മാനസിക ഉണർവോടെ മുന്നേറണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. നടപ്പു സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ ഏകദേശം 7% വളർച്ച കൈവരിക്കുമെന്ന് SBI റിസർച്ച് റിപ്പോർട്ട്. ഇറാനെതിരായ സൈനിക നീക്കം താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ തീരുമാനിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസ് ഇന്ന് സമാപിക്കും. 13 സ്വർണവുമായി ഇന്ത്യ 4ാം സ്ഥാനത്ത്. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമു 3 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ ഒഡീഷയിലെത്തും. കട്ടക്, ഭുവനേശ്വർ, ബ്രഹ്മപൂർ, ഗഞ്ചം ജില്ലകളിൽ വിവിധ വിദ്യാഭ്യാസ സാംസ്കാരിക ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കും. രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഒഡീഷയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ രാജ്യത്തെ യുവാക്കൾ കായികമായും മാനസികമായും കരുത്തുള്ളവരും ആത്മവിശ്വാസം നിറഞ്ഞവരുമായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുവതലമുറ ലഹരി വസ്തുക്കളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു.
1: घर का कोई बच्चा अगर नशे का शिकार बन गया है तो इसे सामाजिक प्रतिष्ठा की आड़ में छिपाए नहीं, जिसकी जरूरत हो उसका सहयोग मांगे, मन खोल करके उससे बात करें, जो एक्सपर्ट हैं उनका सहयोग लें, मेडिकल हेल्प से अपने बच्चे को नशे से मुक्त कराने का प्रयास करें.
0: കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കാലവർഷക്കെടുതിയിൽ സംസ്ഥാനത്ത് 8 മരണം സ്ഥിരീകരിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്കും വീടും ജീവനോപാധികളും നഷ്ടപ്പെട്ടവർക്കും സഹായം ഉറപ്പാക്കുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു. ഏത് സാഹചര്യവും നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ, കുട്ടനാട് താലൂക്കുകളിലും നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ മഴ തുടരുകയാണ്. ഇന്നലെ വെള്ളക്കെട്ടിൽ വീണ ചികിത്സയിലായിരുന്ന കാപ്പാട് സ്വദേശിയായ 2 വയസ്സുകാരൻ മരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
2: കോഴിക്കോട് ജില്ലയിൽ വെള്ളക്കെട്ടുകൾ ഇനിയും മാറിയിട്ടില്ല. കോഴിക്കോട് കുറ്റിക്കാട്ടൂർ സമയം ഓട്ടോ വെള്ളത്തിൽ വീണെങ്കിലും ഡ്രൈവർ നീന്തി രക്ഷപ്പെട്ടു. ജില്ലയിൽ 26 ക്യാമ്പുകളായി 563 പേരാണ് കഴിയുന്നത്. മലബാർ റിവർ ഫെസ്റ്റിവലിനോടനുബന്ധിച്ചുള്ള ഈ വർഷത്തെ എല്ലാ മത്സരങ്ങളും പ്രതികൂല കാലാവസ്ഥ കാരണം റദ്ദാക്കി. കക്കയണ്ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങൾ ഇപ്പോഴും നീരൊഴുക്ക് തുടരുന്നതിനാൽ ഡാമിലെ ജലനിരപ്പ് അതിന്റെ പൂർണ്ണ സംഭരണശേഷിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡാമിന്റെ ഷട്ടറുകൾ തുറക്കാൻ സാധ്യതയുള്ളതിനാലും ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ പറഞ്ഞു.
0: കേരളത്തിൽ വിവിധ ജില്ലകളിലെ 64 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നത് 1349 പേരാണ്. എല്ലാ താലൂക്ക് കൺട്രോൾ റൂമുകളും 24 മണിക്കൂറും പ്രവർത്തന സജ്ജമാണെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ കൺട്രോൾ റൂം അറിയിച്ചു. ഗുജറാത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 33 അണക്കെട്ടുകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. NDRF, SDRF സംഘങ്ങളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. അതേസമയം മഹാനദിയിലെ ജലനിരപ്പ് താഴ്ന്നതോടെ ഒഡീഷയിലെ പ്രളയ സാഹചര്യത്തിൽ നേരിയ ശമനം. 8 ലക്ഷത്തിലധികം പേരെ പ്രളയം ബാധിച്ചിട്ടുണ്ട്. നടപ്പു സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ ഏകദേശം 7% വളർച്ച കൈവരിക്കുമെന്ന് SBI റിസർച്ച് റിപ്പോർട്ട്.

0: ആഗോള പ്രതിസന്ധികൾക്കിടയിലും ആഭ്യന്തര സമ്പദ് വ്യവസ്ഥ മികച്ച പ്രതിരോധശേഷി പ്രകടിപ്പിച്ചതായി RBI പണനയ സമിതി യോഗത്തിന് മുന്നോടിയായി പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. ഇറാനെതിരായ സൈനിക നീക്കം താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ തീരുമാനിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനും പശ്ചിമേഷ്യൻ രാജ്യങ്ങളും അഭ്യർത്ഥിച്ചതിനെ തുടർന്നാണ് ഇതെന്നും അദ്ദേഹം അറിയിച്ചു. എന്നാൽ ട്രംപിന്റെ അവകാശവാദം തള്ളിക്കളഞ്ഞ ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ സൈനിക നടപടികൾ മാറ്റിവയ്ക്കാൻ ആവശ്യപ്പെട്ട് ബോധപൂർവമായ അഭ്യർത്ഥന നടത്തിയിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ദേശീയ പതാകയുടെ ശില്പിയും സ്വാതന്ത്ര്യസമര സേനാനിയുമായ പിംഗളി വെങ്കയ്യയുടെ ജന്മവാർഷികത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തിന് ആദരമർപ്പിച്ചു. ഉത്തമ ഗാന്ധിയനായ പിംഗളി വെങ്കയ്യ ത്രിവർണ പതാകയിലൂടെ ഓരോ ഭാരതീയനിലും അഭിമാനം ഉണർത്തുന്നതായി ഉപരാഷ്ട്രപതി പറഞ്ഞു. രാജ്യസേവനത്തിനായി അർപ്പണബോധത്തോടെ പ്രവർത്തിക്കാൻ പിംഗളി വെങ്കയ്യയുടെ പരിശ്രമങ്ങൾ എന്നും പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ബ്രിക്സ് രാജ്യങ്ങളിലെ ദേശീയ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് മേധാവിമാരുടെ യോഗം നാളെ ഉത്തർപ്രദേശിലെ ലഖ്നൌവിൽ ആരംഭിക്കും. രണ്ട് ദിവസമാണ് യോഗം ചേരുക. സ്റ്റാറ്റിസ്റ്റിക്കൽ മേഖലയിലെ സഹകരണം ശക്തിപ്പെടുത്തലാണ് യോഗം ലക്ഷ്യമിടുന്നത്. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസ് ഇന്ന് സമാപിക്കാനിരിക്കെ ഇന്ത്യ 4 സ്ഥാനത്തേക്ക് ഉയർന്നു. 13 സ്വർണവും 17 വെള്ളിയും 9 വെങ്കലവും അടക്കം മികച്ച പ്രകടനമാണ് ഇന്ത്യ കാഴ്ചവെച്ചത്. വിശദാംശങ്ങളിലേക്ക്.
2: പാര പവർ ലിഫ്റ്റിംഗിൽ ഛാണ്ടു കുമാറാണ് വെങ്കലത്തിലൂടെ ഇക്കുറി ഇന്ത്യയുടെ ആദ്യ മെഡൽ നേടിയത്. വനിതകളുടെ 48 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ ഒന്നാമതെത്തി മീരാബായ് ചാനു ഇന്ത്യയുടെ സ്വർണ്ണ നേട്ടത്തിന് തുടക്കം കുറിച്ചു. വനിതകളുടെ ഷോട്ട്പുട്ടിൽ ഷാർമിള ധങ്കർ പാരാ അത്ലറ്റിക്സിലെ ഇന്ത്യയുടെ ആദ്യ സ്വർണം നേടി. പുരുഷന്മാരുടെ 100 മീറ്റർ T47 ഓട്ടത്തിൽ ദിലീപ് ഗാവിത്, ജുഡോയിൽ അസ്മിത ഡേ, ഹർഷ സിംഗ്, പാരാ ഷോട്ട്പുട്ടിൽ സോമൻ റാണ എന്നിവർ ഇന്ത്യയ്ക്കായി സ്വർണം നേടി. ബോക്സിംഗിൽ പ്രീതി പവാർ, ജെയ്സ്മിൻ ലംബോറിയ, സാക്ഷി ചൌധരി, പ്രിയ ഖങ്കാസ്, അരുന്ധതി ചൌധരി, സച്ചിൻ സിവാച്ച്, അങ്കുഷ് പങ്കാൽ എന്നിവരും സ്വർണമണിഞ്ഞു. മെഡൽ പട്ടികയിൽ 68 സ്വർണവുമായി ഓസ്ട്രേലിയ ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ്. 26 സ്വർണവുമായി ഇംഗ്ലണ്ട് രണ്ടാം സ്ഥാനത്തും 18 സ്വർണവുമായി കാനഡ മൂന്നാം സ്ഥാനത്തുമാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: മുട്ടിനേറ്റ പരിക്കിനെ തുടർന്ന് ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിൽ ഇന്ത്യൻ താരം ജസ്പ്രീത് ബുംറ കളിക്കില്ല. ഈ മാസം 15 ശ്രീലങ്കൻ പര്യടനം ആരംഭിക്കുന്നത്. ഇംഗ്ലണ്ടിനെതിരെ ലോർഡ്സിൽ നടന്ന ഏകദിന മത്സരത്തിനിടെയാണ് ബുംറയ്ക്ക് പരിക്കേറ്റത്. ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഈ മാസം 7 വരെയാണ് ലോക മുലയൂട്ടൽ വാരം. നിറപുത്തരി പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട ഇന്ന് വൈകിട്ട് തുറന്നു. പമ്പയിലെ അപകട സാധ്യത കണക്കിലെടുത്ത് തീർത്ഥാടകരുടെ സുരക്ഷ മുൻനിർത്തി ദർശനം പരമാവധി ഒഴിവാക്കണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അഭ്യർത്ഥിച്ചു. പമ്പാ നദിയിലെ പ്രളയ സാധ്യത മുൻനിർത്തി നദികളിൽ ഇറങ്ങുന്നതും കുളിക്കടവുകൾ ഉപയോഗിക്കുന്നതും നിരോധിച്ചിട്ടുണ്ട്. അസമിൽ സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ സംവിധാനത്തിന് ഇന്ന് തുടക്കമായി. SC.census.gov.in എന്ന പോർട്ടൽ വഴി പൌരന്മാർക്ക് ഈ മാസം 16 വരെ വിവരങ്ങൾ ഓൺലൈനായി നൽകാം. 17 സെൻസസിന്റെ ആദ്യഘട്ടമായ ഭവന വിവര പട്ടിക തയ്യാറാക്കൽ ആരംഭിക്കും. ഇന്ത്യയുടെ ഭൗമസൂചിക ടാഗുള്ള കൈത്തറി കരകൌശല ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനായി ടെക്സ്റ്റൈൽ മന്ത്രാലയം ബുധനാഴ്ച ന്യൂഡൽഹിയിൽ GI ആൻഡ് ബിയോണ്ട് 2.0 ഉച്ചകോടി സംഘടിപ്പിക്കും. പ്രാദേശിക അന്തർദേശീയ വിപണികളിൽ ഉൽപ്പന്നങ്ങളുടെ വിപണനം പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് ഉച്ചകോടി ലക്ഷ്യമിടുന്നത്. രാജ്യത്തെ 3 ഗവേഷണ സ്ഥാപനങ്ങൾക്കും 33 ജൈവ വൈവിധ്യ ബോർഡുകൾക്കും ജൈവ വൈവിധ്യ കൌൺസിലുകൾക്കുമായി 8.22 കോടി രൂപ അനുവദിച്ചു. ജൈവ വിഭവങ്ങളുടെ ഉപയോഗത്തിലൂടെ ലഭിക്കുന്ന നേട്ടങ്ങൾ തുല്യമായി പങ്കിടാനുള്ള പ്രതിജ്ഞാബദ്ധതയുടെ ഭാഗമായാണ് ദേശീയ ജൈവ വൈവിധ്യ അതോറിറ്റി തുക വിതരണം ചെയ്തതെന്ന് പരിസ്ഥിതി മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ കൽക്കരി ഉൽപ്പാദനത്തിൽ ജൂലൈ മാസം 7.51% വളർച്ച രേഖപ്പെടുത്തിയതായി കൽക്കരി മന്ത്രാലയം. കഴിഞ്ഞ മാസം ആകെ കൽക്കരി ഉൽപ്പാദനം 69.75 ദശലക്ഷം ടണ്ണിലെത്തി. 2026 ജൂലൈയിൽ വിതരണം ചെയ്ത കൽക്കരിയുടെ അളവിലും കഴിഞ്ഞ വർഷത്തേക്കാൾ 17.34% വർധന രേഖപ്പെടുത്തി. കോങ്കോയിലെ എബോള വ്യാപനം നിയന്ത്രണാതീതമായി തുടരുന്നതായി ലോകാരോഗ്യ സംഘടന. രോഗബാധിതരുടെ എണ്ണം, അയൽരാജ്യങ്ങളിലേക്ക് രോഗം പടരാനുള്ള സാധ്യത എന്നിവയിലെ വർധന ആശങ്കാജനകമാണെന്ന് WHO മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ആഴ്ച വരെ 3605 കേസുകളും 1587 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ മഴ ശക്തം. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത് 1000-ലേറെ പേർ. 5 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ

0: നാളെ അവധി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 3 ദിവസത്തെ ഒഡീഷ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. വികസിത ഇന്ത്യ എന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ രാജ്യത്തെ യുവാക്കൾ ശാരീരിക മാനസിക ഉണർവോടെ മുന്നേറണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദത്തിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ഏകദേശം 7% വളർച്ച കൈവരിക്കുമെന്ന് SBI റിസർച്ച് റിപ്പോർട്ട്. ഇറാനെതിരായ സൈനിക നീക്കം താൽക്കാലികമായി നിർത്തിവെക്കാൻ തീരുമാനിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസ് ഇന്ന് സമാപിക്കും. 13 സ്വർണവുമായി ഇന്ത്യ 4ാം സ്ഥാനത്ത്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി തൃശൂർ. സമയം 7:35.
2: ശ്രോതാക്കൾക്കൊപ്പം ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും ശബ്ദ സന്ദേശങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി
3: ശ്രോതാക്കൾക്കൊപ്പം പരിപാടിയിലേക്ക്
4: ഏവർക്കും സ്വാഗതം.
3: കഴിഞ്ഞയാഴ്ച പ്രക്ഷേപണം ചെയ്ത ഒരു ഫോണിൻ പരിപാടിയെക്കുറിച്ചുള്ള കത്ത് വായിച്ചുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. ജീവിതാഹ്ലാദത്തിന്റെ രസതന്ത്രം മനഃശാസ്ത്ര കോണിലൂടെ ഫോണിൻ പരിപാടിയെക്കുറിച്ച് നിരവധി ശ്രോതാക്കൾ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. ജീവിതത്തിന് വേഗം വർദ്ധിച്ചതോടെ മറ്റുള്ളവരുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കാൻ ആർക്കും സമയമില്ലാതായി. അതുപോലെ തന്നെ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ സന്തോഷിക്കാനുള്ള മനോഭാവവും പലർക്കും കൈമോശം വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിന് ഏറെ പ്രസക്തിയേറുന്നു എന്നാണ് ശുഭ കാനാട്ടുകര എഴുതിയിരിക്കുന്നത്. കാലത്തിന് അനുയോജ്യമായ വിഷയം തിരഞ്ഞെടുത്തതിനും വളരെ വിശദമായി തന്നെ മറുപടി നൽകിയതിനും ഡോക്ടർക്കും JSER അഭിനന്ദനങ്ങൾ നിറഞ്ഞിരിക്കുകയാണ് ശുഭ.
4: അന്നത്തെ ആ പരിപാടി ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ വളരെ അധികം സ്വാധീനിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി പേർ അഭിപ്രായങ്ങൾ അറിയിച്ചിരുന്നു, കത്തിലൂടെയും ഫോണിലൂടെയും എല്ലാം. ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ തീർച്ചയായും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് അത്. നമ്മുടെ ജീവിതത്തോടുള്ള ആവേശമായിരിക്കണം ജീവിതത്തിന്റെ ലഹരി, അല്ലെങ്കിൽ മറ്റുള്ള മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ വിനാശകരമായ ലഹരികളിൽ അടിമപ്പെടാതെ പ്രകൃതി, കല, സ്നേഹം, ലക്ഷ്യബോധം എന്നിവയിലൂടെ നേടുന്ന ആരോഗ്യകരമായ മനോഹരമായ ജീവിതത്തോടുള്ള അഭിനിവേശമായിരിക്കണം ജീവിത വിജയത്തിന്റെ താക്കോൽ.
3: തീർച്ചയായും ഡിപ്രഷൻ വളരെയധികം വർദ്ധിച്ചു വരുന്ന ഈ കാലത്ത് അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ജീവിതത്തെ സ്നേഹിക്കുക, എങ്ങനെയാണ് ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുക എന്നതൊക്കെ വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന വിഷയമായി തീർന്നിരിക്കുകയാണ്.
4: ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദം ഇന്ന് ഏറെ പേരെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇതിൽ നിന്നൊക്കെ മോചനം നേടാനായിട്ട് ഇത്തരം കാര്യങ്ങൾ ഏറെയധികം ചർച്ച ചെയ്യപ്പെടുന്ന സമയമാണ്. എങ്ങനെയാണ് ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ വിഷാദത്തിൽ നിന്ന് ഡിപ്രഷൻ വരാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കേണ്ട ചില പോംവഴികൾ? എനിക്ക് തോന്നുന്നു ഇക്കാര്യം കുറച്ചുകൂടി നന്നായി താങ്കൾക്ക് പറയാൻ കഴിയും. ആരോഗ്യക്കുറിപ്പുകൾ ചെയ്തിട്ടുള്ള പരിചയം, ജീവിത പരിചയം, ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ എന്താണ് തോന്നുന്നത്?
3: തീർച്ചയായിട്ടും ഇന്ന് വളരെ ചെറിയ കുട്ടികൾക്ക് വരെ ഡിപ്രഷനാണ്, പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയുന്നില്ല എന്ന വാർത്തകളൊക്കെ നമ്മൾ കാണാറുണ്ട്. ഒരുപക്ഷെ അവനവനെ സ്നേഹിക്കാനും ചുറ്റുപാടിനെ സ്നേഹിക്കാനും ഒക്കെയുള്ള മനോഭാവം വളർത്തിയാൽ ചെറുപ്രായത്തിൽ തന്നെ കുറെ കൂടി നമുക്ക് ജീവിതത്തെ സ്നേഹിക്കാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. അവനവനെ സ്നേഹിക്കുക എന്ന് വെച്ചാൽ അതിൽ വ്യായാമം വരാം, ഭക്ഷണം വരാം, ഉറക്കം വരാം. ഇതൊക്കെ കൃത്യമായി ക്രമീകരിച്ചാൽ അവനവനോടുള്ള സ്നേഹമായി, തുടർന്ന് സമൂഹത്തോടുള്ള സ്നേഹം എന്ന് പറയുന്നത്
4: ക്രിയാത്മകമായുള്ള ഇടപെടലുകളായിരിക്കും.
3: അല്ലാതെ അത് ഒരു അനീതി കണ്ടാൽ അതിനെതിരെ ശബ്ദമുയർത്താനും മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ എൻ്റെ കൂടി പ്രശ്നങ്ങളാണെന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയൊക്കെ ചെയ്യുമ്പോൾ സമൂഹത്തോടുള്ള സ്നേഹമായി മാറും. ക്രിയാത്മകമായി ഒരു പരിധിവരെ നമുക്ക് പറയുകയാണെങ്കിൽ ആകാശവാണി ആ കാര്യത്തിൽ ഒരുപാട് സഹായിക്കുന്നുണ്ട് എന്ന് പറയാം.
4: തീർച്ചയായും തീർച്ചയായും ആകാശവാണി മിക്കവാറും ഞങ്ങളുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഒരു കൂട്ടാണ്.
3: പലപ്പോഴും ഒറ്റയ്ക്കായി പോകുന്ന പലർക്കും അവരുടെ ചാരത്തുള്ള ഒരു പ്രിയ കൂട്ടുകാരനോ കൂട്ടുകാരിയോ ആയി ആകാശവാണി മാറാറുണ്ട് എന്നും അതിനുള്ള ശ്രമങ്ങൾ തന്നെയാണ് നമ്മൾ നടത്താറുള്ളത്.
4: തീർച്ചയായും സ്വയം സ്നേഹിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുക, ചെറിയ ചെറിയ വിജയങ്ങളിൽ ആനന്ദം കണ്ടെത്തുക, ഇതൊക്കെ ചെയ്താൽ തന്നെ ഒരു പരിധിവരെയെങ്കിലും നമുക്ക് സന്തോഷമായിരിക്കാൻ സാധിക്കും അല്ലേ?
3: അതെ. ദേശീയ പ്രക്ഷേപണ ദിനമായിരുന്ന July 23 കേൾവിയുടെ പൂക്കാലം എന്ന പേരിൽ നമ്മൾ ഒരുക്കിയ ചെറിയ ഉപഹാരം ശ്രോതാക്കൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഏറ്റുവാങ്ങി എന്നാണ് ഈ കത്തുകൾ സൂചിപ്പിക്കുന്നത്. ആ കത്തുകളിലേക്ക് നമുക്ക് കടന്നാലോ?
4: അതെ. അന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ആണ് ആ പരിപാടി അവതരിപ്പിച്ചത്. അത് ഇഷ്ടമായി എന്ന് കുറെ പേർ അറിയിച്ചിട്ടുണ്ട്.
3: മുരളി മേലേപ്പാട്ട് എടപ്പാളിൽ നിന്ന് ഇങ്ങനെ കുറിക്കുന്നു. ദേശീയ പ്രക്ഷേപണ ദിനം July 23 തൃശൂർ ആകാശവാണി കേൾവിയുടെ പൂക്കാലം പ്രത്യേക ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി ഒരുക്കിയതിന് തൃശൂർ ആകാശവാണിയെ മുക്തകണ്ഠം പ്രശംസിക്കുന്നു. JSER, അഞ്ജു P. അർജുനൻ, നീതി എലിസബത്ത് ജോസഫ്, വൈ എസ് പൗർണമി, ഡോക്ടർ കെ ജയ

0: കൃഷ്ണൻ, സി എസ് അനുരൂപ്, ശ്രീകുമാർ, സിനി പോൾ, അനന്തു വിനയൻ, നിഷാ പി മേനോൻ തുടങ്ങിയ ഓരോരുത്തരോടും മധുരമല്ല ഒരു ത്രിമധുരം തന്നെ വയലിൻ തന്ത്രികളിൽ ഇന്ദ്രജാലം ഒരുക്കിക്കൊണ്ട് സി എസ് അനുരൂപ് ഞങ്ങൾക്ക് നൽകി. ഒരുപാട് നന്ദി എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ദേശീയ പ്രക്ഷേപണ ദിനത്തോടനുബന്ധിച്ച് പ്രക്ഷേപണം ചെയ്ത എല്ലാ പരിപാടികളും വളരെ നന്നായിരുന്നു. അന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ശ്രോതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രക്ഷേപണം ചെയ്ത ലൈവ് ചലച്ചിത്രഗാന പരിപാടി ഏറെ ഇഷ്ടപ്പെട്ടു. എല്ലാ ആകാശവാണി ജീവനക്കാർക്കും ആശംസകളും അഭിനന്ദനങ്ങളും നേരുന്നു എന്നാണ് വിപിൻ വെള്ളിയാട്ട് എഴുതിയിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ആകാശവാണി ദേശീയ പ്രക്ഷേപണ ദിനത്തോടനുബന്ധിച്ച് ഒരുക്കിയ ശ്രോതാക്കളുമൊത്തുള്ള കേൾവിയുടെ പൂക്കാലം എന്ന പരിപാടിയിൽ നിലയാംഗങ്ങൾ ശ്രോതാക്കളുമായി സംസാരിച്ചത് വേറിട്ട ഒരു അനുഭവം തന്നെയായിരുന്നു എന്ന് പി വി ഉമ്മർ എടപ്പാളിൽ നിന്ന് എഴുതിയിരിക്കുന്നു. എല്ലാവരുടെയും പേരെടുത്ത് അഭിനന്ദനങ്ങൾ നേർന്നിട്ടുണ്ട്. അദ്ദേഹം സി എസ് അനുരൂപിന് പ്രത്യേക അനുമോദനങ്ങൾ നേർന്നിട്ടുണ്ട് പി വി ഉമ്മർ. അടുത്ത കത്ത് രാജി മരത്തങ്കോടാണ് എഴുതിയിരിക്കുന്നത്. ബഹുജനഹിതായ ബഹുജന സുഖായ എന്ന ആപ്തവാക്യം നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷത്തിൽ ആകാശവാണി ഞങ്ങൾക്ക് നൽകിയ കേൾവിയുടെ പൂക്കാലം ഏറെ ആസ്വദിച്ചു. പുതുതലമുറ മറക്കാതെ എന്ന് നിലനിർത്തട്ടെ ഈ നാമധേയം. പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി ഏറെ ഇഷ്ടപ്പെട്ടു. അണിയറ പ്രവർത്തകർക്ക് അഭിനന്ദനങ്ങൾ നേരുന്നു. രാജി മരത്തങ്കോട്.
1: ദേശീയ പ്രക്ഷേപണ ദിനത്തോടനുബന്ധിച്ച് ആകാശവാണി തൃശൂർ നിലയം ഒരുക്കിയ പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെയായിരുന്നു. അത് പ്രക്ഷേപണ ദിനത്തിൽ ശ്രോതാക്കൾക്ക് ഒരു സർപ്രൈസ് നൽകണം എന്നുള്ള ചിന്തയിലായിരുന്നു ആ പരിപാടി പിറവിയെടുത്തത്. ഞങ്ങൾ എല്ലാവരും നിങ്ങളുമായി അന്ന് സംവദിച്ചു. ഞങ്ങൾക്കും ആ പരിപാടി ചെയ്യാനായതിൽ ഏറെ സന്തോഷം.
0: കഴിഞ്ഞ ആഴ്ചയിലെ ശ്രോതാക്കൾക്കൊപ്പം പരിപാടിയെക്കുറിച്ചും കത്തുകൾ വന്നിട്ടുണ്ട് ഇപ്രാവശ്യം. കഴിഞ്ഞ ആഴ്ചയിലെ ശ്രോതാക്കൾക്കൊപ്പം പരിപാടിയുടെ തുടക്കത്തിൽ ജയ മാഡം ഓഫീസിലേക്ക് വരുമ്പോൾ കണ്ട ആക്സിഡന്റിന്റെ വിവരം കേട്ടപ്പോൾ വളരെ വിഷമം തോന്നി. ആ വ്യക്തിയെ ആശുപത്രിയിലേക്ക് അയക്കാൻ ശ്രമിച്ചവരോട് ആദരവും തോന്നി. ഒരുപാട് അഭിനന്ദനങ്ങൾ. ആ നല്ല പ്രവൃത്തി മറ്റുള്ളവർക്ക് മാതൃകയാവട്ടെ. അപകടത്തിൽപ്പെട്ട വ്യക്തി എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് ആശംസിച്ചിരിക്കുകയാണ് മണികണ്ഠൻ സൗത്ത് കൊണ്ടാഴിയിൽ നിന്ന്. ഇതേക്കുറിച്ച് മറ്റു പല ശ്രോതാക്കളും കത്തയച്ചിട്ടുണ്ട്. പ്രേമ ബാലകൃഷ്ണൻ ഇങ്ങനെയാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. റോഡ് അപകടങ്ങൾ ഒരു പതിവ് കാഴ്ചയായി മാറിയിട്ടുണ്ട്. വാഹനങ്ങളുടെ അമിത വേഗതയും അശ്രദ്ധയും കാരണം എത്ര ജീവനുകളാണ് പൊലിഞ്ഞു പോകുന്നത്. വേർപാടിന്റെ വേദന അത് അനുഭവിച്ചവർക്കേ അറിയൂ. കാഴ്ചക്കാരാവാതെ കുറച്ച് മനുഷ്യത്വമെങ്കിലും കാണിക്കാനുള്ള മനസ്സ് ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ. ഒരുവിധം എല്ലാ പരിപാടികളും കേൾക്കാറുണ്ട് എന്നാണ് പ്രേമ ബാലകൃഷ്ണൻ എഴുതിയിരിക്കുന്നത്. സി എസ് സുബ്രഹ്മണ്യൻ പൂങ്കുന്നത്തു നിന്ന് ഇങ്ങനെയാണ് എഴുതുന്നത്. ശ്രോതാക്കൾക്കൊപ്പം പരിപാടിയിൽ ഒരു അപകടത്തിന്റെ കാര്യം വിശദീകരിച്ചുവല്ലോ. ആക്ട്സ്, ട്രാഫിക് പോലീസ് എന്നിവരുടെ നമ്പറും പറഞ്ഞു തന്നു. കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു. അപകടങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ ഈ നമ്പറിൽ ബന്ധപ്പെടാൻ നമുക്കാകുമല്ലോ എന്നാണ് സി എസ് സുബ്രഹ്മണ്യൻ എഴുതിയിരിക്കുന്നത്. അദ്ദേഹം വിദ്യാഭ്യാസ രംഗത്തിൽ നെൽസൺ മണ്ടേലയെ പറ്റിയുള്ള 67 മിനിറ്റ് എന്ന ചിത്രീകരണം ഏറെ ഇഷ്ടപ്പെട്ടു എന്നും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ആരോഗ്യക്കുറിപ്പുകളിൽ ആയുർവേദത്തിലെ 14 വേഗങ്ങളെപ്പറ്റി ഡോക്ടർ പാർവതി നടത്തിയ പ്രഭാഷണം ഏറെ ഗുണം ചെയ്തു എന്നും അദ്ദേഹം എഴുതിയിരിക്കുന്നു.
1: അന്ന് ശ്രോതാക്കൾക്കൊപ്പം പരിപാടിയിൽ അപകടത്തെപ്പറ്റി പരാമർശിച്ചത് ഒരു നിമിഷമെങ്കിലും ഇത് കേൾക്കുന്ന നമ്മുടെ ശ്രോതാക്കൾ അതേക്കുറിച്ച് ചിന്തിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ്. അതേക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്, അതിനുവേണ്ടി നമ്പറുകൾ കുറിച്ചെടുത്ത് ഇത്തരം കാര്യങ്ങളിൽ സജീവമായി ഇടപെടും എന്ന വിശ്വാസമാണ് ഓരോ കത്തിലും പ്രതിഫലിക്കുന്നത്. വളരെ നന്ദി. അന്ന് പറഞ്ഞതുപോലെ ചില നിമിഷങ്ങൾക്ക് ജീവന്റെ വിലയാണ് ഉള്ളത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലെല്ലാം സജീവമായി നമുക്ക് ഇടപെടാം. നന്ദി.
0: ലോകകപ്പ് ഫുട്ബോൾ കഴിഞ്ഞെങ്കിലും അതേക്കുറിച്ചുള്ള കുറെ കത്തുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. 4:45 പ്രക്ഷേപണം ചെയ്തിരുന്ന കാൽപന്തോളം എന്ന പരിപാടി ഏറെ നന്നായിരുന്നു. ലോകകപ്പിനെക്കുറിച്ച് ഞാൻ കൂടുതൽ അറിഞ്ഞത് ഈ പരിപാടി കേട്ടതുകൊണ്ടാണ് എന്നാണ് ഷൺമുഖൻ PV കരിക്കാട് കുന്നംകുളത്ത് നിന്ന് എഴുതിയിരിക്കുന്നത്. മോഹൻദാസ് ഒറ്റപ്പാലവും അതേക്കുറിച്ച് ഒരു കത്തയച്ചിട്ടുണ്ട്. 1 മാസത്തിലേറെയായി ഫുട്ബോൾ പ്രേമികളെ മുൾമുനയിൽ നിർത്തിയിരുന്ന ഫിഫ വേൾഡ് കപ്പ് ഒരമ്പരപ്പോടെയാണ് ഫുട്ബോൾ പ്രേമികൾക്ക് കാണാൻ കഴിഞ്ഞത്. ഒരു കാര്യം പറയാതെ വയ്യ, ഏകദേശം എല്ലാ കളികളും കാണാറുണ്ടായിരുന്നെങ്കിലും ആകാശവാണിയിൽ നിന്ന് ദിവസേനയുള്ള കാൽപന്ത് കളിയുടെ അവലോകനവും കേൾക്കാറുണ്ടായിരുന്നു. അതിനുവേണ്ടി കാത്തിരിക്കാറുമുണ്ടായിരുന്നു. അതുകൂടി കേട്ടുകഴിഞ്ഞപ്പോഴേ കളിയുടെ പൂർണ്ണരൂപം മനസ്സിൽ തെളിഞ്ഞിരുന്നുള്ളൂ.
1: ഇത്തവണത്തെ ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചായിരുന്നു എല്ലാ ദിവസവും വൈകുന്നേരം 4:45 കാൽപ്പന്തോളം എന്ന പരിപാടി പ്രക്ഷേപണം ചെയ്തത്. യഥാർത്ഥത്തിൽ ഓരോ ദിവസത്തെയും കളികളുടെ അവലോകനം കൂടിയാണ് ആ പരിപാടിയിലൂടെ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചത്. ഇത് നിങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായി എന്ന് മനസ്സിലാക്കുന്നു. കത്തുകൾ അയച്ചതിന് നന്ദി.
0: മോഹൻദാസ് ഒറ്റപ്പാലം ഒരു കാര്യം കൂടി പരാമർശിച്ചിട്ടുണ്ട്. ഒരു പ്രത്യേക കാര്യം ഓർമ്മയിൽപ്പെടുത്തട്ടെ, ഓണം അടുത്തുകൊണ്ടിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലെ പോലെ വിപുലമായ പരിപാടികളുടെ നിര തന്നെ ആകാശവാണി തയ്യാറാക്കിയിട്ടുണ്ടെന്ന് കരുതുന്നു. അതെന്തൊക്കെയാണെന്ന് അറിയാനുള്ള തിരക്കിലാണ്.

0: ഞങ്ങൾ ശ്രോതാക്കൾ പരിപാടികൾ ആസ്വദിക്കുന്നതിനേക്കാൾ അത് എന്തൊക്കെയാണെന്ന് അറിയാനുള്ള ആഗ്രഹമുണ്ട്, അതാണ് ഇങ്ങനെ എഴുതാൻ പ്രേരിപ്പിച്ചത് എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു.
1: എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും ആകാശവാണി വളരെ വിപുലമായ ഓണപ്പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത്. ഓഗസ്റ്റ് 16 മുതൽ 28 വരെ ആവണി പൊന്നുഞ്ഞാൽ കേരളത്തിലെ വിവിധ നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും.
0: ഓണത്തോടനുബന്ധിച്ച് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കവിതാനേരവും കഥാവേളയും ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യാറുണ്ട്. ഓഗസ്റ്റ് 22 തീയതി ശനിയാഴ്ച മുതൽ ഓഗസ്റ്റ് 28 വെള്ളിയാഴ്ച വരെ എല്ലാ ദിവസവും രാവിലെ 7 മണിക്കാണ് കവിതാനേരം.
1: ഒപ്പം കഥാവേളയുമുണ്ട് അല്ലേ?
0: കഥാവേള വൈകിട്ട് 9:15 പ്രക്ഷേപണം ചെയ്യുക. 15 മിനിറ്റാണ് ദൈർഘ്യം. അതും ഓഗസ്റ്റ് 22 തീയതി മുതൽ 28 തീയതി വരെ തന്നെയാണ് പ്രക്ഷേപണം ഉണ്ടാവുക.
1: കൂടാതെ ഓഗസ്റ്റ് 25 മുതൽ ഓഗസ്റ്റ് 28 വരെ ലളിതഗാനമേളയും നാടകവും ചിത്രീകരണങ്ങളും ഒരുക്കുന്നുണ്ട്. പരിപാടികളുടെ വിശദാംശങ്ങൾ വരും ദിനങ്ങളിൽ അറിയിക്കാം.
0: പാലക്കാട് നിന്ന് മേജർ ഡോക്ടർ നാരായണൻകുട്ടി എഴുതുന്ന കത്തിലേക്ക് കടക്കാം നമുക്ക്. ബഹുജനഹിതായ ബഹുജനസുഖായ എന്ന ആപ്തവാക്യത്തിലൂടെ 90 നിറവിൽ എത്തി നിൽക്കുന്ന ആകാശവാണി നവതി ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തുന്ന വിവിധ പരിപാടികൾ എല്ലാം ശ്രദ്ധേയമായിരുന്നു. ഈയിടെ നടന്ന ശ്രവ്യോത്സവത്തിൽ പങ്കെടുക്കാൻ സാധിക്കാത്തതിന്റെ ദുഃഖം മനസ്സിൽ ഊറുമ്പോഴും അതിനടുത്ത ഞായറാഴ്ചകളിലെ അക്ഷരകേരളത്തിലൂടെ പരിപാടിയുടെ വിവരണം കേൾക്കാനായത് ഒരു പരിധിവരെ ദുഃഖശമനിയായി മാറി. പ്രക്ഷേപണത്തിന്റെ ചരിത്രവഴികളിലൂടെ എന്ന വിഷയത്തിൽ റിട്ടയേർഡ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡി പ്രദീപ് കുമാർ അക്ഷരകേരളത്തിലൂടെ നടത്തിയ യാത്ര അത്യന്തം ഹൃദ്യമായി. ഗ്രോ മോർ എന്ന പദത്തിന്റെ ചുവട് പിടിച്ച് ആകാശവാണി കൂടുതൽ ഉയരങ്ങളിൽ എത്തുന്നതിൽ വലിയ സന്തോഷം എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. 19 തീയതിയിലെ അക്ഷരകേരളത്തിൽ റിട്ടയേർഡ് അസിസ്റ്റന്റ് ഡയറക്ടർ എസ് നാരായണ നമ്പൂതിരി നടത്തിയ പ്രഭാഷണവും അത്യന്തം ഹൃദയഹാരിയായി എന്ന് അദ്ദേഹം എഴുതിയിരിക്കുന്നു. ഇനിയും ഇത്തരത്തിലുള്ള പ്രഭാഷണങ്ങൾക്ക് കാതോർത്തുകൊണ്ടും ചെറിയ വാചകങ്ങൾ പറയണം എന്ന ആകാശവാണിയുടെ നിലപാടിന് വിരുദ്ധമായി വാചകങ്ങൾ കുറച്ച് അധികമായെങ്കിൽ ക്ഷമിക്കണം എന്ന അഭ്യർത്ഥനയോടും കൂടിയാണ് ഡോക്ടർ നാരായണൻകുട്ടി കത്ത് ചുരുക്കിയിരിക്കുന്നത്. ഈ പരിപാടിയെക്കുറിച്ച് നിരവധി ശ്രോതാക്കൾ അഭിപ്രായങ്ങൾ അറിയിച്ചിട്ടുണ്ട്. രാജി മരത്തുംകോട് വളരെ വിശദമായ കത്ത് തന്നെ അയച്ചിട്ടുണ്ട്. ദേശീയ പ്രക്ഷേപണ ദിനത്തെക്കുറിച്ചും 90 നിറവിൽ ആകാശവാണി സംഘടിപ്പിച്ച ശ്രവ്യോത്സവത്തെക്കുറിച്ചും ഒക്കെ അഭിപ്രായം അറിയിച്ചുകൊണ്ട് എം ജി ഗോപി ഇളന്തുരുത്തിയിൽ നിന്ന് വിശദമായ കത്ത് അയച്ചിട്ടുണ്ട്. കെ ശശികുമാർ വാണിയംകുളവും വളരെ ദീർഘമായ ഒരു കത്ത് തന്നെയാണ് ഇത്തരം പരിപാടികളെക്കുറിച്ച് അറിയിച്ചിരിക്കുന്നത്.
1: കത്തിൽ സൂചിപ്പിച്ചതുപോലെ ശ്രവ്യോത്സവം പരിപാടി നേരിട്ട് കാണാൻ സാധിക്കാത്തവർക്ക് അക്ഷരകേരളത്തിലൂടെ പ്രക്ഷേപണം ചെയ്ത പ്രഭാഷണങ്ങൾ ഏറെ ഉപകാരപ്രദമായി എന്ന് മനസ്സിലാക്കുന്നു. 23/7/2026 എന്ന തീയതിയിൽ എഴുതിയ കത്താണ് ഇപ്പോൾ ലഭിച്ചത്. ശ്രവ്യോത്സവം പോലുള്ള പരിപാടികളുടെ സ്വീകാര്യതയാണ് ഇത്തരം കത്തുകൾ വ്യക്തമാക്കുന്നത്.
0: അതുപോലെ തന്നെ ആകാശവാണിയിലൂടെ ഒരുപാട് ശ്രോതാക്കൾ ശ്രദ്ധാപൂർവം കേൾക്കുന്ന മൻ കി ബാത്തിനെ കുറിച്ചും ഇപ്രാവശ്യം കത്ത് വന്നിട്ടുണ്ട്.
1: രണ്ട് മലയാളികളെ കുറിച്ച് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ മൻ കി ബാത് പ്രഭാഷണത്തിൽ പരാമർശിച്ചിരുന്നു.
0: ഒന്ന്, ബാഡ്മിന്റണിൽ ജപ്പാൻ ഓപ്പൺ കിരീടം നേടിയ PV സിന്ധു. മറ്റൊരാൾ എറണാകുളത്തുള്ള അധ്യാപകനായ അഭിലാഷ്. ഡോക്ടർ കൃഷ്ണദാസ് എളയിടത്ത് ഇവരെ രണ്ടുപേരെക്കുറിച്ചും പരാമർശിച്ചുകൊണ്ട് തന്നെയാണ് കത്ത് അയച്ചിരിക്കുന്നത്. ഈ മാസത്തെ മൻ കി ബാത് ശ്രദ്ധിച്ചു. ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞു. മൻ കി ബാത്തിലൂടെ രണ്ട് മലയാളികളെ പ്രത്യേകം പരാമർശിച്ചതിൽ അഭിമാനം തോന്നി. കോടിക്കണക്കിന് ഇന്ത്യക്കാരിൽ ഈ കൊച്ചു കേരളവും ശ്രദ്ധിക്കപ്പെട്ടല്ലോ എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. രണ്ടുപേർക്കും അഭിനന്ദനങ്ങളും അറിയിച്ചിട്ടുണ്ട് ഡോക്ടർ കൃഷ്ണദാസ് എളയിടത്ത്.
1: തീർച്ചയായും ഇത്തരം നേട്ടങ്ങൾ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനത്തിന് വക നൽകുന്നു.
0: സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ വിജയമുദ്ര പതിപ്പിച്ചവരെ പരിചയപ്പെടുത്തുന്ന ആകാശവാണി തൃശൂർ നിലയത്തിന്റെ പരിപാടിയായ അതിഥിയോടൊപ്പത്തെക്കുറിച്ചും ഇപ്രാവശ്യം കത്തുകൾ വന്നിട്ടുണ്ട്. July 26 അതിഥിയോടൊപ്പം പരിപാടിയിൽ സമുദ്ര ശാസ്ത്രജ്ഞ സാവിത്രി നാരായണനെ പരിചയപ്പെടാൻ സാധിച്ചതിൽ വളരെ സന്തോഷം എന്ന് അറിയിച്ചിരിക്കുന്നത് ബേബി നാരായണൻ മൂക്കുതല. ആ പരിപാടിയെക്കുറിച്ച് ഗിരിജ പെരുവമ്പ് പാലക്കാട് നിന്ന് ഇങ്ങനെ എഴുതുന്നു. ലോകത്തിലെ പ്രഥമ വനിതാ നാഷണൽ ഹൈഡ്രോഗ്രാഫറായ സാവിത്രി നാരായണനുമായി അഞ്ജു പി അർജുനൻ നടത്തിയ അഭിമുഖം ഒന്നാന്തരമായിരുന്നു.
1: പ്രായത്തെ അതിജീവിച്ചുകൊണ്ട് നിശ്ചയദാർഢ്യത്തോടെ ചുറുചുറുക്കോടെ ജീവിത വിജയം നേടിയ മഹത് വ്യക്തികൾ നമ്മുടെയൊക്കെ ജീവിതത്തെ സ്വാധീനിച്ചു തന്നെയാണ് കടന്നുപോകുന്നത്. അത്തരത്തിൽ വലിയ വിജയത്തിന്റെ കഥയാണ് അന്നത്തെ അതിഥിയോടൊപ്പം പരിപാടിയിൽ ശ്രീമതി സാവിത്രി നാരായണൻ ആകാശവാണി തൃശൂർ നിലയത്തിന്റെ ശ്രോതാക്കളുമായി പങ്കുവച്ചത്. അന്ന് അവർ പകർന്നു നൽകിയ ഊർജം ഞങ്ങളെപ്പോലെ തന്നെ നിങ്ങൾക്ക് ഏവർക്കും പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്.
0: കാരളം രാമചന്ദ്രൻ നമ്പ്യാർ ശ്രോതാക്കൾക്കൊപ്പം പരിപാടിയിലേക്ക് ഇങ്ങനെയാണ് വാട്സപ്പ് സന്ദേശം അയച്ചിരിക്കുന്നത്. ജൂലൈ 28-ാം തീയതി ലോക പ്രകൃതി സംരക്ഷണ ദിനത്തിന്റെ പ്രാധാന്യവും പ്രസക്തിയും അറിയിച്ചുകൊണ്ട് ആകാശവാണി വാർത്താ ശേഖരങ്ങളിൽ നിറഞ്ഞു നിന്നപ്പോൾ പ്രകൃതിവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ജനതയുടെ കണ്ണു തുറപ്പിക്കാനും അതേസമയം പ്രകൃതിയോട് ഇണങ്ങിയ സംഭവ വികാസങ്ങളെ ചേർത്ത്

0: പിടിക്കാൻ ഉതകുന്ന ഗുണപാഠമായി മാറി. ജോലി സാധ്യത കോഴ്സുകളിലൂടെ ഉയർന്നു പഠിക്കാനുള്ള വഴികാട്ടിയായി ഡോക്ടർ ടി പി സേതുമാധവൻ അവതരിപ്പിക്കുന്ന റൈറ്റ് ട്രാക്കിലൂടെ സമകാലിക ജീവിത പ്രയാണത്തിൽ വിദ്യാർത്ഥികൾക്ക് ദിശാസൂചകമായി മാറുന്നുണ്ട് അദ്ദേഹം. എഴുത്തുകാരി മാധവിക്കുട്ടിയുടെ സുന്ദരിയായ മകൾ എന്ന കഥയെ ആസ്പദമാക്കിയുള്ള കഥകളതിസാദരം അവതരണ ശൈലിയിൽ ആദ്യ ഭാഗം ശ്രദ്ധയാകർഷിച്ചു എന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. റൈറ്റ് ട്രാക്ക് എന്ന പരിപാടിയെക്കുറിച്ച് നിരവധി ശ്രോതാക്കൾ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര ഇങ്ങനെ സൂചിപ്പിക്കുന്നു: കീം റിസൾട്ട് വന്നതിനു ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെയും വൈവിധ്യമാർന്ന തൊഴിൽ മേഖലയ്ക്ക് അനുയോജ്യമായ ബിരുദ പഠന കോഴ്സുകളെക്കുറിച്ചും വിശദീകരിച്ചുകൊണ്ട് 28-ാം തീയതി റൈറ്റ് ട്രാക്കിൽ ഡോക്ടർ ടി പി സേതുമാധവൻ നടത്തിയ പ്രഭാഷണം ഈ മേഖലകൾ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറെ ഉപകാരപ്രദമായിരുന്നു എന്നാണ് മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര എഴുതിയിരിക്കുന്നത്. ഹരിതം പരിപാടിയെക്കുറിച്ചും ആരോഗ്യക്കുറിപ്പുകളെക്കുറിച്ചും സുഭാഷിതത്തെക്കുറിച്ചും സ്വാസ്ഥ്യം പരിപാടിയെക്കുറിച്ചും ഒക്കെ വളരെ വിശദമായി തന്നെ അദ്ദേഹം അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്.
1: എന്നതേയും പോലെ ശ്രീ മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര ആകാശവാണിയുടെ പരിപാടികൾ ശ്രദ്ധയോടെ കേട്ട് അഭിപ്രായങ്ങൾ അറിയിച്ചിരിക്കുകയാണ് ഇത്തവണയും.
0: കർക്കിടക മാസവുമായി ബന്ധപ്പെട്ട ആരോഗ്യക്കുറിപ്പുകളെക്കുറിച്ച് നിരവധി ശ്രോതാക്കൾ കത്തുകൾ അയച്ചിട്ടുണ്ട്. 14 വേഗങ്ങൾ ആയുർവേദത്തിൽ എന്ന വിഷയത്തിൽ ആയുർവേദ ചികിത്സകയായ ശ്രീപാർവതിയുടെ പ്രഭാഷണം ശ്രദ്ധേയമായി എന്ന് ലതിക കുറ്റുമുക്ക്, മുരളി മേലേപ്പാട്ട്, പി വി ഉമ്മർ എടപ്പാൾ, നഫീസ കുഞ്ഞിപ്പ പന്താവൂർ തുടങ്ങി നിരവധി ശ്രോതാക്കൾ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. കർക്കിടകവും ആയുർവേദവും തമ്മിൽ നാഭീനാള ബന്ധമുണ്ട്. ആരോഗ്യ പരിപാലനത്തിന് സനിഷ്കർഷമായ പദ്ധതികൾ പിന്തുടരുന്ന രീതി ഈ മാസത്തിൽ പ്രത്യേകം കാണാം. വാതപിത്ത കഫങ്ങളുടെ സന്തുലിതമായ സമ്മേളനം നിലനിർത്താൻ കർക്കിടക മാസത്തിൽ അനുവർത്തിക്കുന്ന വൈവിധ്യ ചികിത്സാവിധികളെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ലഘുപ്രഭാഷണങ്ങൾ ആരോഗ്യക്കുറിപ്പുകളിൽ നൽകുന്നത് വളരെയധികം അഭിനന്ദനാർഹമാണ് എന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. പല പരിപാടികളെക്കുറിച്ചും അദ്ദേഹം പ്രത്യേകം പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട്.
1: ഇദ്ദേഹം കത്തിൽ സൂചിപ്പിച്ചതുപോലെ കർക്കിടകവും ആയുർവേദവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ കർക്കിടക മാസത്തിലെ ആരോഗ്യക്കുറിപ്പുകളിൽ എല്ലാ ദിവസവും ആയുർവേദ വിശഗുരന്മാരാണ് സംസാരിക്കുന്നത്.
0: അടുത്ത കത്ത് കടവല്ലൂരിൽ നിന്നാണ്. തൃശൂർ ജില്ലയിലെ കടവല്ലൂരിൽ നിന്ന്
1: എന്തൊരു പ്രത്യേകതയുണ്ടല്ലോ.
0: കത്ത് കേൾക്കാം. ഞാനൊരു കത്തയച്ചിരുന്നു, അത് വായിച്ചു. പക്ഷെ ഞാൻ കേട്ടില്ല, എനിക്ക് കേൾക്കാൻ സാധിച്ചില്ല. എന്റെ റേഡിയോ തകരാറിലായിപ്പോയി. എന്റെ വീടിനടുത്തുള്ളവർ പറഞ്ഞു കത്ത് വായിച്ചിരുന്നു എന്ന്. ആ റേഡിയോ ഒരുവട്ടം നന്നാക്കിയതാണ്, വീണ്ടും കേടായി. ഒരുപാട് വിഷമിച്ചു പരിപാടിയൊന്നും കേൾക്കാൻ സാധിക്കാത്തതിൽ. ഉടൻ തന്നെ ഞാൻ പുതിയ ത്വരണം വാങ്ങിച്ചു കേട്ടോ. എനിക്ക് റേഡിയോ ഇല്ലാതെ പറ്റില്ല. എനിക്ക് കൂടുതൽ ഇഷ്ടം ചലച്ചിത്ര ഗാനങ്ങളോടാണ്. പിന്നെ പ്രശസ്ത ഗായിക ജാനകിയമ്മ നമ്മെ വിട്ടുപിരിഞ്ഞ ദിവസം അമ്മയുടെ ഓർമ്മയ്ക്കായി ഒരുക്കിയ ചലച്ചിത്ര ഗാനങ്ങൾ ഏറെ നന്നായിരുന്നു. പിന്നെ ഒരു ടൈലർ കൂടിയാണ് ഞാൻ കേട്ടോ. ഇങ്ങനെ കത്ത് പോയി പോയി അവസാനം കത്തിന്റെ ഇംഗ്ലണ്ട് കഴിഞ്ഞു. ഇംഗ്ലണ്ടിലെ സ്ഥലം മുഴുവൻ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഇനി സ്ഥലമില്ല എഴുതാൻ, ബാക്കി അടുത്ത കത്തിൽ. ഈ കത്ത് അയച്ചിരിക്കുന്നത് സിന്ധുദേവിയാണ്.
1: എഴുതിയിട്ടും എഴുതിയിട്ടും മതിവരാത്തൊരു കത്താണ് സിന്ധു അയച്ചത്.
0: അതെ, റേഡിയോ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരിയാണ് എന്നാണ് സിന്ധു ഈ കത്തിൽ കുറിച്ചിരിക്കുന്നത്.
1: യഥാർത്ഥത്തിൽ ഇത്തരം കത്തുകളാണ് ഞങ്ങളെ കൂടുതൽ മികവുറ്റ പരിപാടികൾ ചെയ്യാൻ പ്രചോദിപ്പിക്കുന്നത് അല്ലേ.
0: അതെ, തീർച്ചയായും ശ്രോതാക്കൾ നൽകുന്ന ഈ ഊർജമാണ് ഞങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് പ്രേരകമായി തീരുന്നത്.
1: കുറെ നാളുകളായി പരാതികളൊന്നും വരാറില്ല, പക്ഷേ ഇത്തവണ ഒരു പരാതി കത്തുണ്ട്. അത് കണ്ടിരുന്നോ?
0: കണ്ടു. അതുകൂടെ വായിച്ച് നമുക്ക് ശബ്ദ സന്ദേശങ്ങളിലേക്ക് കടക്കാം. ശ്രോതാക്കൾക്കൊപ്പം പരിപാടിയിൽ അതിലെ സ്ഥിരം ചില എഴുത്തുകാരുടെ കത്തുകൾ മാത്രമേ പരിഗണിക്കുന്നുള്ളൂ. അവർ 10 കത്ത് അയച്ചാലും അത് മുഴുവൻ വായിക്കും. പല കത്തുകൾ ഞാൻ അയച്ചിട്ടും അതിനൊരു മറുപടി പോലും പറഞ്ഞില്ല. ദയവായി ഈ പക്ഷഭേദം അവസാനിപ്പിച്ചാൽ നന്നായിരുന്നു. ഞാൻ പഴയ ശ്രോതാവാണ്, ഇതിനൊരു പരിഹാരം കാണുമെന്ന വിശ്വാസത്തോടെ കെ പത്മാക്ഷൻ, ചിറ്റഞ്ഞൂർ, കുന്നംകുളം.
1: ഇതിന്റെ പരിഹാരമായി തന്നെയാണ് ഇദ്ദേഹത്തിന്റെ കത്ത് ഈ വൈകിയ വേളയിലും വായിച്ചു തീർക്കുന്നത്.
0: അതോടൊപ്പം തന്നെ കാര്യമാത്ര പ്രസക്തമായ കത്തുകൾ, അതായത് പരിപാടിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രോതാക്കളും ശ്രദ്ധിക്കുമല്ലോ.
1: വളരെ ശ്രദ്ധയോടെ പരിപാടികൾ കേട്ട് വിശകലനം ചെയ്തെഴുതുന്ന കത്തുകൾ നമുക്ക് ഒഴിവാക്കാനാകില്ലല്ലോ. തീർച്ചയായും ആകാശവാണിയുടെ എല്ലാ പരിപാടികളും തുടർന്നും കേൾക്കുക, കത്തുകൾ അയക്കുക. ഇനി ശബ്ദ സന്ദേശങ്ങളിലേക്ക് കടക്കാം.
2: ഞാൻ വിനിയ വിപിൻ. ചേലക്കരയിൽ നിന്നും ഹരിതത്തിൽ ഗ്രീൻ ഹൈഡ്രജനെ കുറിച്ച് ബാഷ്പ മേഡം അവതരിപ്പിച്ച ലഘു പ്രഭാഷണം കൂടുതൽ അറിവ് നൽകുന്നതായിരുന്നു. ആശംസകൾ. ബേപ്പൂർ സുൽത്താൻ എന്ന് അറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് പറഞ്ഞ ജീവിത പാഠം ഏറെ ഇഷ്ടപ്പെട്ടു.
3: ഞാൻ വേലൂരിൽ നിന്ന് അനിത. ജൂലൈ 23 രാവിലെ ഡോക്ടറോട് ചോദിക്കാമെന്ന പരിപാടിയിൽ കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ സിബിന്ദു കുമാറുമായുള്ള അഭിമുഖം വളരെ ഉപകാരപ്രദമായിരുന്നു. ഇപ്പോഴത്തെ തലമുറകൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളെക്കുറിച്ചും വളരെ ലളിതമായ രീതിയിൽ പറഞ്ഞു തന്നത്.

0: വളരെ ഉപകാരപ്രദമായി. അഭിനന്ദനങ്ങൾ.
1: ആചാരി തിരുവത്ര ചാവക്കാട്. 25-ാം തീയതി ശനിയാഴ്ച രാവിലെ 7:40 പ്രക്ഷേപണം ചെയ്ത സമകാലികം വാർത്താ ഡയറി കേട്ടു. അതിൽ പ്രതിപാദിച്ച വിഷയം ലഹരി വിപത്ത് പലരുടെയും ജീവിതം താറുമാറായിരിക്കുകയാണ്. ആനുകാലിക പ്രസക്തിയുള്ള ഇത്തരം പ്രശ്നങ്ങൾ സമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കാൻ സമകാലികത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.
2: തുടർന്നും കത്തുകൾ അയയ്ക്കുക. കത്തുകൾ അയക്കേണ്ട വിലാസം:
3: ശ്രോതാക്കൾക്കൊപ്പം കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി തൃശൂർ, രാമവർമ്മപുരം പോസ്റ്റ്, പിൻകോഡ് 6806-6311.
2: നിങ്ങൾ കേട്ടത് ശ്രോതാക്കൾക്കൊപ്പം. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും ശബ്ദ സന്ദേശങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി. ശ്രോതാക്കൾക്കൊപ്പം പരിപാടിയിൽ സംസാരിച്ചത് ജയ സിയാർ, YS പൗർണമി. നിർവഹണ സഹായം ബിനിത ഗോപിനാഥ്.

നാളെ രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് പെരിങ്ങര രാമൻ നമ്പൂതിരി. നാളെ രാവിലെ 6:15 പ്രഭാതവന്ദനം, അധ്യാത്മരാമായണ പാരായണം, കിഷ്കിന്ധകാന്ഡം പാരായണം ചെയ്യുന്നത് താവാലം ശ്രീകുമാർ. തുടർന്ന് നിത്യശ്രീ മഹാദേവൻ പാടിയ ശ്രീരാമകീർത്തനം.

നാളെ രാവിലെ 7:05 പുലരിപ്പൂക്കൾ. ഇതിൽ ഹരിതം, ക്യാച്ച് ദി റെയിൻ ക്യാമ്പയിൻ, ജലസംരക്ഷണത്തിനായി പ്രതിജ്ഞയെടുക്കാം. അവതരണം അഞ്ജു പി അർജുനൻ.

നാളെ രാവിലെ 7:50 ആരോഗ്യക്കുറിപ്പുകൾ. വയോജന പരിപാലനം ആയുർവേദ ചികിത്സകയായ ഡോക്ടർ ദൃശ്യ സംസാരിക്കുന്നു.

നാളെ രാവിലെ 8:30 കാഴ്ച. കണ്ണുകൾക്കുണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ച് ഗ്ലോക്കോമ സ്പെഷ്യലിസ്റ്റായ ഡോക്ടർ മഞ്ജു എമ്മുമായി വൈ എസ് പൗർണമി സംസാരിക്കുന്നു. 1-ാം ഭാഗം.

നാളെ രാവിലെ 9:30 എ അനന്തപത്മനാഭന്റെ വീണക്കച്ചേരി. കുഴൽമന്ദം ജി രാമകൃഷ്ണൻ മൃദംഗം. കുമരകം ഗണേഷ് ഗോപാൽ ഖഡം.

സമയം 7 മണി കഴിഞ്ഞ് 59 മിനിറ്റും 42 സെക്കൻഡും. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി സമയം 8 മണി.
1: നാട്ടുചിന്ത്. നാട്ടുചിന്തയിൽ ഇന്ന് കമ്പടി കളിപ്പാട്ട് അവതരിപ്പിക്കുന്നത് എം സുരേന്ദ്രനും സംഘവും.
2: ഓം താളത്തോടൊത്ത കമ്പം സദൃശമതിരട്ടിച്ച കാൽ കുത്തുകാൽ ചായക്കൊത്ത കാലും ചതുവിനതുപോൽ ചെയ്വ നിന്നായി എള്ളിലെണ്ണ കലരുന്നതുപോലുലകത്തിലും ചുറ്റിലും തള്ളും വന്തിര തന്നിലും പ്രത്യൂരു കത്തിങ്കലും എന്ന പോലെന്നുള്ളിലും മാതാവും പിതാവും ശിവനും വിഷ്ണുവും അശലേത് കുശലേത് ലോകമത് മൻപിനോട് നാരദാദിമുനുമുഖ്യന്മാർ അഷ്ടവാലകരട്ടുപേരും ആദിയെങ്കൽ എൻ്റെ ഹൃദയത്തിലിരിട്ടുപോകാൻ ജ്യോതിസ്സുപോലോതിത്തന്ന ഗുരുഭൂതവരന്മാരെയും ഈ സമയതിങ്കൽ കേട്ടിരിക്കും മാന്യവകാജനങ്ങളെയും ഉമയോട് ഗണപതിയും കഠിനമന്യേ ഉപദേശം ശിവപാദം വിളക്കി.

എം സുരേന്ദ്രനും സംഘവും അവതരിപ്പിച്ച കമ്പടിക്കളിപ്പാട്ടാണ് ഇതുവരെ കേട്ടത്. പങ്കെടുത്തവർ മധുകുമാരൻ നായർ, അനൂപ് എം എസ്, കിഷോർ എ ജെ, അഭിഷേക് എസ് നായർ, വിഷ്ണു, അനിൽ കുമാരൻ നായർ.

സമയം 8 മണി കഴിഞ്ഞ് 21 മിനിറ്റും 45 സെക്കൻഡും. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി സമയം 8:30.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 41, 42 എന്നിവയുടെ പൂർത്തീകരണത്തിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി അഥവാ നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 41 സംസ്ഥാന സർക്കാരുകളോട് അവരുടെ സാമ്പത്തിക ശേഷിയുടെയും വികസനത്തിന്റെയും പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തൊഴിലില്ലായ്മ, വാർദ്ധക്യം, രോഗം, അംഗവൈകല്യം എന്നിവയിലൂടെ കടന്നുപോകുന്ന പൗരന്മാർക്ക് പൊതുസഹായം നൽകാൻ നിർദ്ദേശിക്കുന്നു. 2017 പുറത്തുവന്ന പഠനമനുസരിച്ച് 2050 32.4 ദശലക്ഷം ഇന്ത്യക്കാർ, അതായത് ജനസംഖ്യയുടെ 20%, 60 വയസ്സിന് മുകളിലുള്ളവരായിരിക്കും. ഇപ്പോഴുള്ളതുപോലെ 35% മുതിർന്ന പൗരന്മാർക്ക് മാത്രമാണ് പെൻഷൻ ലഭിക്കുന്നതെങ്കിൽ 2050 20 ദശലക്ഷം അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രായമായ ജനസംഖ്യയുടെ 61.7% പേർക്ക് വരുമാന സുരക്ഷ ഇല്ലാതെയാകും. ഈ ഒരവസ്ഥയെ തരണം ചെയ്യാൻ ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി വഴി സാധിക്കും. എന്നിരിക്കലും ഈ പദ്ധതിയെക്കുറിച്ച് അവബോധം പൊതുസമൂഹത്തിൽ വളരെ കുറവാണ്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബത്തിൽ നിന്നുള്ള പ്രായമായവർ, വിധവകൾ, വികലാംഗർ, കുടുംബനാഥന്റെ അല്ലെങ്കിൽ നാഥയുടെ മരണം മൂലം ദാരിദ്ര്യത്തിലായ കുടുംബങ്ങൾ എന്നിവർക്ക് പിന്തുണ നൽകുന്നതിനുള്ള ഒരു സാമൂഹിക സുരക്ഷാ ക്ഷേമ പദ്ധതിയാണ് ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി. ഗ്രാമവികസന മന്ത്രാലയത്തിന് കീഴിലാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. 1995 ഈ പദ്ധതി നിലവിൽ വന്നത്. കേന്ദ്ര സഹായത്തിനു പുറമെ സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നിവ അവരുടെ വിഹിതമായി തുല്യമായ തുക ഈ പദ്ധതിക്ക് വേണ്ടി സംഭാവന ചെയ്യുന്നു. ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യ പെൻഷൻ പദ്ധതി, ഇന്ദിരാഗാന്ധി ദേശീയ വിധവ പെൻഷൻ പദ്ധതി, ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷൻ പദ്ധതി, നാഷണൽ ഫാമിലി ബെനിഫിറ്റ് സ്കീം, അന്നപൂർണ എന്നിവ ഈ പദ്ധതിയുടെ കീഴിൽ വരുന്നതാണ്. ഈ പദ്ധതിയുടെ കീഴിൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് അപേക്ഷകൻ സർക്കാർ നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബത്തിൽപ്പെട്ടവരായിരിക്കണം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീം. 60 വയസ്സുള്ളവരാണ് ഈ പദ്ധതിക്ക് അർഹതയുള്ളവർ. ഈ പദ്ധതി പ്രകാരം 60 വയസ്സിനും 79 വയസ്സിനും ഇടയിലുള്ളവർക്ക് പെൻഷൻ 200 രൂപയാണ്. 80 വയസ്സിന് മുകളിലുള്ള വ്യക്തികൾക്ക് പ്രതിമാസം പെൻഷൻ 500 രൂപയാണ്. ഇന്ദിരാഗാന്ധി ദേശീയ വിധവ പെൻഷൻ പദ്ധതി. ഈ പദ്ധതിയിൽ ഭാഗമാവാനുള്ള പ്രായം 40 വയസ്സാണ്. പെൻഷൻ പ്രതിമാസം 300 രൂപ. 80 വയസ്സ് കഴിഞ്ഞാൽ ഗുണഭോക്താവിന് പ്രതിമാസം 500 രൂപ ലഭിക്കും. ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷൻ സ്കീം. 18 വയസ്സും അതിൽ കൂടുതലും പ്രായമുള്ള, അംഗപരിമിതി 80% മുകളിലുള്ള ഭിന്നശേഷിക്കാർക്കാണ് ഈ പദ്ധതിയിൽ ഗുണഭോക്താവാകാനുള്ള യോഗ്യത. പ്രതിമാസം 300 രൂപയാണ് ഈ പദ്ധതിയുടെ കീഴിലുള്ള പെൻഷൻ. 80 വയസ്സ് കഴിഞ്ഞാൽ ഗുണഭോക്താവിന് പ്രതിമാസം 500 രൂപ ലഭിക്കും. നാഷണൽ ഫാമിലി ബെനിഫിറ്റ് സ്കീം. കുടുംബനാഥൻ അഥവാ നാഥ മരണപ്പെട്ടാൽ വീട്ടുകാർക്ക് 20,000 രൂപ സഹായമായി നൽകും. ഒരു കുടുംബത്തിലെ അന്നദാതാവിന്റെ മരണത്തിന്റെ എല്ലാ കേസുകൾക്കും സഹായം നൽകും. അന്നപൂർണ പദ്ധതി. ഈ പദ്ധതി വഴി ഒരു ഗുണഭോക്താവിന് പ്രതിമാസം 10 കിലോ ഭക്ഷ്യധാന്യങ്ങൾ, ഗോതമ്പ് അല്ലെങ്കിൽ അരി ഉറപ്പുവരുത്തുന്നു. ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീമിന്റെ കീഴിൽ ആനുകൂല്യങ്ങൾ ലഭിക്കാതിരുന്ന എന്നാൽ അർഹരായ പ്രായമായവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി അവർക്ക് ഭക്ഷ്യസുരക്ഷ നൽകാനാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ നിന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കാലവർഷക്കെടുതിയിൽ സംസ്ഥാനത്ത് 8 മരണം സ്ഥിരീകരിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്കും വീടും ജീവനോപാധികളും നഷ്ടപ്പെട്ടവർക്കും സഹായം ഉറപ്പാക്കുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ, കുട്ടനാട് താലൂക്കുകളിലും നാളെ അവധി നൽകിയിട്ടുണ്ട്. കേരളത്തിൽ വിവിധ ജില്ലകളിലെ 64 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നത് 1349 പേർ. എല്ലാ താലൂക്ക് കൺട്രോൾ റൂമുകളും 24 മണിക്കൂറും പ്രവർത്തന സജ്ജമാണ്. താലൂക്ക്, ജില്ലാ കൺട്രോൾ റൂമുകളിലേക്കോ ടോൾ ഫ്രീ നമ്പറുകളായ 1077, 1070 എന്നിവയിലേക്കോ സഹായത്തിനായി ബന്ധപ്പെടാം. കോഴിക്കോട് കക്കയം അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറക്കുന്നതിനാൽ കുറ്റിയാടി പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം. അണക്കെട്ടിന്റെ പരമാവധി ജലസംഭരണ ശേഷി പിന്നിട്ടതായി അധികൃതർ അറിയിച്ചു. കോഴിക്കോട് തോട്ടുമുക്കത്ത് കനത്ത മഴയിൽ കിണറിടിഞ്ഞു താഴ്ന്നു. തോട്ടുമുക്കം തരിയോട് സ്വദേശി സാജുവിന്റെ കിണറാണ് ശക്തമായ മഴയിൽ പൂർണ്ണമായും ഇടിഞ്ഞു താഴ്ന്നത്. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ രാജ്യത്തെ യുവാക്കൾ കായികമായും മാനസികമായും കരുത്തുള്ളവരും ആത്മവിശ്വാസം നിറഞ്ഞവരുമായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ 79th സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി നാഷണൽ കേഡറ്റ് കോർപ്സ് ന്യൂഡൽഹിയിൽ സൈക്ലത്തോൺ സംഘടിപ്പിച്ചു. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഫ്ളാഗ് ഓഫ് ചെയ്തു. ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഈ മാസം 7 വരെയാണ് ലോക മുലയൂട്ടൽ വാരം. അടുത്ത മാസം മുതൽ എണ്ണ ഉൽപ്പാദനം പ്രതിദിനം 188,000 ബാരലായി വർദ്ധിപ്പിക്കാൻ ഒപെക് പ്ലസ് രാജ്യങ്ങൾ തീരുമാനിച്ചു. ആഗോള എണ്ണ വിപണിയിലെ നിലവിലെ സാഹചര്യങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ഗ്ലാസ്ഗോയിലെ പ്രശസ്തമായ ഹൈഡ്രോ അരീനയിൽ നടക്കുന്ന വർണ്ണാഭമായ സമാപന ചടങ്ങോടെ 2026 കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് തിരശീല വീഴും. ഇന്ത്യൻ സമയം പുലർച്ചെ 1:30 ചടങ്ങ്. 2030 നടക്കാനിരിക്കുന്ന ഗെയിംസിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. സമാപന ചടങ്ങിൽ കോമൺവെൽത്ത് ഗെയിംസ് പതാകയും ഹോസ്റ്റ് ബാറ്റണും ഔദ്യോഗികമായി അഹമ്മദാബാദിന് കൈമാറും. 42nd അന്താരാഷ്ട്ര സുബ്രതോ കപ്പ് ഫുട്ബോൾ ലക്ഷദ്വീപ് സെലക്ഷൻ ടൂർണമെന്റിന് കവരത്തി ദ്വീപിൽ തുടക്കമായി. 9 ദ്വീപുകളിൽ നിന്ന് 17 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും 18 ടീമുകളാണ് 11 ദിവസം നീണ്ടുനിൽക്കുന്ന മത്സരങ്ങളിൽ മാറ്റുരയ്ക്കുന്നത്. പ്രൊഫസർ എം കെ സാനു സാംസ്കാരിക കേന്ദ്രത്തിന്റെ സാനു സമ്മാനം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഡോക്ടർ എം ലീലാവതിക്ക് സമ്മാനിച്ചു. 1,00,000 രൂപയും ഉണ്ണിക്കാനായി രൂപകൽപ്പന ചെയ്ത ശില്പവും കീർത്തിപത്രവും അടങ്ങുന്ന പുരസ്കാരമാണ് സമ്മാനിച്ചത്. നിറപുത്തരി പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട തുറന്നു. പമ്പയിലെ അപകട സാധ്യത കണക്കിലെടുത്ത് തീർത്ഥാടകരുടെ സുരക്ഷ മുൻനിർത്തി ദർശനം പരമാവധി ഒഴിവാക്കണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അഭ്യർത്ഥിച്ചു. കണ്ണൂർ ജില്ലയിലെ കേളകം ബോയ്സ് ടൗൺ മാനന്തവാടി റോഡിൽ ഗതാഗതം നിരോധിച്ചു. പാതയുടെ വിവിധ ഭാഗങ്ങളിൽ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ റോഡ് താൽക്കാലികമായി അടച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചു. കണ്ണൂർ ഇരിട്ടിയിൽ നാളെ നടത്താനിരുന്ന വനം വന്യജീവി വകുപ്പിന്റെ സഹജീവനം ജനസേവന അദാലത്തുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മാറ്റിവെച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. കോട്ടയം പൂഞ്ഞാറിൽ മണ്ണിടിഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ച റെജീന ജോണിക്കും മകൻ ജോസഫിൻ ജോണിക്കും നാടിന്റെ അന്ത്യാഞ്ജലി. ഇരുവരുടെയും ഭൗതിക ശരീരം പയ്യാനിത്തോട്ടം സെന്റ് അൽഫോൺസ പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു. പാലക്കാട് കിഴക്കഞ്ചേരി പാലക്കുഴി വെള്ളച്ചാട്ടത്തിൽ കാണാതായ യുവതിയുടെ മൃതദേഹം കണ്ടെത്തി. കോയമ്പത്തൂർ സ്വദേശി ഭാനുപ്രിയയാണ് മരിച്ചത്. ഇന്തോനേഷ്യയിലെ മധുര ദ്വീപിന് സമീപം കടലിൽ യാത്രാ ബോട്ടിന് തീപിടിച്ച് 5 പേർ മരിച്ചു. 41 പേരെ കാണാം.

0: കാണാതായി. കാട്ടുതീ വ്യാപനത്തെ തുടർന്ന് അമേരിക്കയിലെ വാഷിംഗ്ടണിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിൽ കാട്ടുതീ പടർന്നതോടെ ഏകദേശം 3000 ഏക്കർ കത്തിനശിക്കുകയും 1000 കണക്കിന് പേരെ ഒഴിപ്പിക്കുകയും ചെയ്തു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി തൃശൂർ. സമയം 8 മണി കഴിഞ്ഞ് 40:22. സേവന വാർത്തകൾ. തൃശൂർ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിലെ 2026-27 വർഷത്തെ എംടെക് കോഴ്സിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് സർക്കാർ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിൽ വെച്ച് ഈ മാസം 4-ാം തീയതി ചൊവ്വാഴ്ച സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. രജിസ്ട്രേഷൻ നടപടികൾ അന്നേ ദിവസം രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ നടത്തുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് GECTCR.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി GECTCR.ac.in. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് KKTM ഗവൺമെന്റ് കോളേജിലെ മാത്തമാറ്റിക്സ്, ഹിസ്റ്ററി, മലയാളം എന്നീ ബിരുദ ബിരുദാനന്തര വിഭാഗങ്ങളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാപ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ടുള്ള അർഹരായ വിദ്യാർത്ഥികൾ ആവശ്യമായ സർട്ടിഫിക്കറ്റുകളും മറ്റു രേഖകളും സഹിതം ഈ മാസം 4-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്കകം കോളേജിൽ നേരിട്ട് ഹാജരാകണം. ഫോൺ നമ്പർ 9446145634. മറ്റൊരു നമ്പർ 0480280223. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം: 9446145634. മറ്റൊരു നമ്പർ 0480280223. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികൾക്ക് കുടിശ്ശിക അടച്ചു തീർക്കുന്നതിനായി 2026 സെപ്റ്റംബർ 30 വരെ സമയം അനുവദിച്ചതായി തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് മോട്ടോർ തൊഴിലാളി ക്ഷേമ ബോർഡിൻ്റെ ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0487244455. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0487244455. കുട്ടനല്ലൂർ ശ്രീ സി അച്യുതമേനോൻ ഗവൺമെന്റ് കോളേജിൽ 2026-27 അധ്യയന വർഷത്തേക്കുള്ള വിവിധ ബിരുദാനന്തര ബിരുദ കോഴ്സുകളിൽ സംവരണ സീറ്റുകൾ ഒഴിവുണ്ട്. എം എ ഇക്കണോമിക്സ്, എം എ ഇംഗ്ലീഷ്, എം എ ഹിസ്റ്ററി, എം കോം എന്നിങ്ങനെയാണ് ഒഴിവുള്ള സീറ്റുകൾ. കാലിക്കറ്റ് സർവകലാശാല ക്യാപ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾ ഈ മാസം 4-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്കകം അപേക്ഷ സമർപ്പിക്കണം. ക്യാപ് രജിസ്ട്രേഷൻ പ്രിന്റ് ഔട്ട്, SSLC ഡിഗ്രി മാർക്ക് ലിസ്റ്റും സർട്ടിഫിക്കറ്റും ആധാർ കാർഡ്, സംവരണ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് എന്നിവയുടെ പകർപ്പുകൾ സഹിതം കോളേജ് ഓഫീസിൽ നേരിട്ടെത്തിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഫോൺ നമ്പർ 0487235302. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0487235302. കേരള കർഷക തൊഴിൽ ക്ഷേമനിധിയിൽ അംശാദായം സ്വീകരിക്കുന്നതിന് തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ ഇനി പറയുന്ന പഞ്ചായത്തുകളിൽ നിശ്ചിത തീയതിയിൽ സിറ്റി നടത്തുന്നു. ഈ മാസം 4-ാം തീയതി കൊടകര, ഈ മാസം 6-ാം തീയതി വലപ്പാട്, ഈ മാസം 7-ാം തീയതി പൂക്കോട്. സേവന വാർത്തകൾ സമാപിച്ചു.

സമയം 8 മണി കഴിഞ്ഞ് 44 മിനിറ്റും 42 സെക്കൻഡും. ആകാശവാണി തൃശൂർ. ഇനിയിട്ട് 45-ന് ഹിന്ദിയിലും തുടർന്ന് 9 മണിക്ക് ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ

0: സാഹസിക യാത്രകളെക്കുറിച്ചുള്ള കഥകളാണ് ഗ്രീക്ക് പുരാണത്തിൽ കൂട്ടുകാർ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒഡീസിയുസിന്റെ യാത്രയിൽ തുടർന്ന് എന്താണുണ്ടായതെന്ന് കേൾക്കണ്ടേ? നമുക്ക് കഥ പറഞ്ഞു തരുന്നത് സുഷമ അനിൽ.
1: കൂട്ടുകാരെ, ഒഡീസിയുസും കൂട്ടുകാരും സ്വന്തം ദേശമായ ഇഥാക്കയിലേക്ക് പോകുന്ന വഴി അവർ നേരിടുന്ന പ്രതിസന്ധികളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവർ പ്രേതലോകത്തെത്തി, ഓരോ ആത്മാക്കളെയായി കണ്ടുമുട്ടുകയാണ്. ഇനി തുടർന്ന് കേൾക്കാം.
2: അക്കിലസും പെട്രോക്ലോസും അവിടെ പ്രത്യക്ഷരായി. അവർ ഒഡീസിയുസിനോട് വളരെ നേരം സംസാരിച്ചു. അവസാനം ഒഡീസിയുസ് പറഞ്ഞു, അക്കിലസ് പ്രഭോ, അങ്ങ് മറ്റാരെയുംകാൾ അനുഗ്രഹീതനത്രേ. ജീവിച്ചിരുന്നപ്പോൾ ഞങ്ങൾ അങ്ങേ ഒരു ദേവനെ പോലെ ബഹുമാനിക്കുകയും പൂജിക്കുകയും ചെയ്തു. ഇപ്പോൾ പ്രേതലോകത്തിലും ഒരു രാജാവായി അങ്ങ് മാനിക്കപ്പെടുന്നുണ്ടല്ലോ. അക്കിലസ് പറഞ്ഞു, ഒഡീസിയുസ്, അങ്ങനെ എന്നെ സ്തുതിക്കുകയെന്നും വേണ്ട. പരേതാത്മാക്കളുടെ ഈ അധോലോകത്തിൽ രാജാധിരാജനായി വാഴുന്നതിനേക്കാൾ ഒരു ചെറിയ കൃഷിഭൂമിയിലെ സാധു കർഷകന്റെ കാളപൂട്ടുകാരനായിരിക്കുകയാണ് എനിക്കിഷ്ടം. മറ്റ് പ്രേതാത്മാക്കളും ക്രമമനുസരിച്ച് വന്നു. അയോസ് രാജാവും പർവ്വത ശരീരനായ ഓരിയനും ഗയായുടെ പുത്രൻ ടിറ്റിയോസും പ്രത്യക്ഷരായി. കൊടും ദുഃഖം അനുഭവിക്കുന്ന ടാൻഡലസ് രാജാവിനെ കണ്ടു. ഒരു തടാകത്തിൽ അദ്ദേഹം കഴിയുന്നു. ദാഹിച്ചു വലഞ്ഞ അദ്ദേഹം വെള്ളം കുടിക്കുവാൻ കുനിയുമ്പോൾ വെള്ളം താഴേക്ക് താഴ്ന്ന് അപ്രത്യക്ഷമാകും. കൈകൾക്ക് എത്താൻ കഴിയാത്ത അകലത്തിൽ മുന്തിരിപ്പഴങ്ങളും ആപ്പിൾ പഴങ്ങളും നിൽക്കുന്നു. അവയൊന്നും പറിച്ചെടുക്കുവാൻ ആ നിർഭാഗ്യവാന് കഴിയുന്നില്ല. കൈയുയർത്തുമ്പോൾ പഴങ്ങൾ അകലേക്ക് തെന്നിപ്പോകും. സിസിഫസ് ഒരു ഭ്രാന്തന്റെ മട്ടിൽ കഴിയുന്നു. ബ്രഹ്മാണ്ട വലിപ്പമുള്ള ഒരു കല്ല് അദ്ദേഹം സർവ്വശക്തിയും ഉപയോഗിച്ച് കുന്നിന്റെ മുകളിലേക്ക് ഉയർത്തുന്നു. കുന്നിന്റെ ഉച്ചിയിലെത്തുമ്പോൾ കല്ല് വഴുതി താഴെ വീഴുന്നു. വീണ്ടും പഴയപടി കല്ലുരുട്ടി കുന്നിന്റെ മുകളിലേക്ക് കയറ്റുന്നു. അപ്പോഴും ഫലം പഴയത് തന്നെ. അതുല്യ ബലവാനായ ഹെർക്കുലീസ് യൗവനം എന്ന ഭാര്യയോടുകൂടി കഴിയുന്നു. ഈ പ്രേതാത്മാവിന് ചുറ്റും ഒരു പറ്റം പക്ഷികളെപ്പോലെ മറ്റു പ്രേതാത്മാക്കൾ ചുറ്റിത്തിരിയുന്നു. കരിങ്കല്ലുപോലെ കറുത്ത മേനിയാണ് അദ്ദേഹത്തിന്. ഹെർക്കുലീസ് വില്ല് കുലച്ചുകൊണ്ട് ആരെയോ കൊല്ലുവാനെന്ന പോലെ നാലുപാടും തന്റെ രൗദ്രദൃഷ്ടികൾ പായിക്കുന്നു. എണ്ണമറ്റ പരേതാത്മാക്കൾ പാതാള ലോകത്തുനിന്ന് അലറുകയും മുറയിടുകയും ചെയ്യുന്നത് കണ്ട് ഭയം കൊണ്ട് ഒഡീസിയുസ് വിളറി വെളുത്തു. ഇനിയും താമസിക്കാൻ പാടില്ല. ഒഡീസിയുസ് മന്ദം മന്ദം ചുവടുകൾ വെച്ച് കപ്പലിലേക്ക് മടങ്ങി. കൂട്ടുകാരൻ കപ്പലിൽ പ്രവേശിച്ചു. കപ്പൽ പായകൾ ശരിയാക്കി യാത്ര തുടങ്ങി. അപ്പോൾ ഉഗ്രമായ ഒരു കാറ്റ് ആഞ്ഞടിച്ചു. വായുവേഗത്തിൽ കപ്പൽ പിന്നോക്കം പാഞ്ഞു. ഒഡീസിയുസും കൂട്ടുകാരും ഓഷ്യാനസ് സമുദ്രം കടന്ന് പ്രഭാത ദേവതയുടെ താമസ സ്ഥലമായ ഏയ ദ്വീപിലെത്തി. സഴ്സി അവരെ കാത്തിരിക്കുകയായിരുന്നു. തടികൾ വെട്ടി തീകൂട്ടി എൽപിനോറിന്റെ മൃതദേഹം സംസ്കരിക്കുകയാണ് അവരാദ്യം ചെയ്ത പ്രവൃത്തി. വീഞ്ഞുകുടിച്ച് മതോന്മത്തനായി മാളികപ്പുറത്തുനിന്ന് വീണ കൂട്ടുകാരനായിരുന്നല്ലോ എൽപിനോർ. തന്റെ മൃതശരീരം സംസ്കരിക്കണമെന്ന് ആ സ്നേഹിതന്റെ പ്രേതാത്മാവ് നടത്തിയ അപേക്ഷ ഒഡീസിയുസ് നിറവേറ്റി. സഴ്സിയുടെ തോഴിമാർ അവർക്ക് കുടകൾ നിറയെ ചൂടപ്പവും ചുവന്ന വീഞ്ഞും മാംസക്കറികളും നൽകി. സഴ്സി അവരോട് പറഞ്ഞു, ധീരസാഹസികരെ, നിങ്ങൾ പ്രേതഭൂമിയെ ജീവനോടെ സന്ദർശിച്ച് മടങ്ങി വന്നിരിക്കുന്നുവല്ലോ. മറ്റുള്ളവർ ഒരു തവണ മരിക്കുമ്പോൾ ധീരന്മാരായ നിങ്ങൾ രണ്ട് തവണ മരിക്കുന്നു. വരിക, യഥേഷ്ടം തിന്നുകയും കുടിക്കുകയും ചെയ്യുക. സമയമുണ്ട്. നാളെ പ്രഭാതം പൊട്ടിവിടരുമ്പോൾ നിങ്ങൾക്ക് യാത്ര തുടരാം. സഴ്സിയുടെ നിർദ്ദേശമനുസരിച്ച് പകൽ മുഴുവൻ അവർ തിന്നും കുടിച്ചും മതിച്ചും കഴിഞ്ഞു. സൂര്യൻ സമുദ്രത്തിൽ മറഞ്ഞപ്പോൾ അവർ ഉറങ്ങാനായി കപ്പലിലേക്ക് പോയി. സഴ്സി ഒഡീസിയുസിനെ മാത്രം വിളിച്ചുകൊണ്ട് ഒരൊഴിഞ്ഞ കോണിലേക്ക് പോയി. പ്രേതലോകത്ത് നടന്ന കാര്യങ്ങൾ വിസ്തരിച്ചു പറയാൻ അയാളോട് ആവശ്യപ്പെട്ടു. കാര്യങ്ങൾ ഒന്നൊന്നായി അദ്ദേഹം സഴ്സിയെ പറഞ്ഞു കേൾപ്പിച്ചു. ഇനിയും പോകേണ്ട മാർഗങ്ങളെക്കുറിച്ച് ആ മായാമോഹിനി ഒഡീസിയുസിന് നിർദ്ദേശങ്ങൾ നൽകി. സഴ്സി പറഞ്ഞു, നിങ്ങൾ ആദ്യം കടന്നു പോകാനുള്ളത് സൈറനികൾ വസിക്കുന്ന ദ്വീപാണ്. ആരെയും ആകർഷിക്കുന്ന മനോഹരമായ ഗാനം ആലപിക്കുവാൻ ആ ഗന്ധർവ കന്യകമാർക്ക് കഴിയും. അവർ മാടി വിളിക്കുന്നത് കേട്ട് അവിടെ പ്രവേശിച്ചാൽ യാതൊരാൾക്കും സ്വദേശം കാണുവാനുള്ള ഭാഗ്യമുണ്ടാവുകയില്ല. വിശ്വമോഹനമായ ഗാനങ്ങൾ കേട്ട് അവിടെ പ്രവേശിച്ച നിരവധി ആളുകളുടെ അസ്ഥികളും പുഴുത്തുനാറിയ ശവങ്ങളും അവിടെ കാണാം. അല്പം പോലും താൽപ്പര്യം അവരുടെ ഗാനം കേൾക്കാൻ നിങ്ങൾക്കുണ്ടാകരുത്. സൈറനുകളിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള മാർഗവും സഴ്സി അദ്ദേഹത്തോട് പറഞ്ഞു കേൾപ്പിച്ചു. പ്രഭാതമായി. സഴ്സി യാത്ര പറഞ്ഞു പിരിഞ്ഞു. ഒഡീസിയുസ് അനുചരന്മാരെയെല്ലാം വിളിച്ച് കപ്പലിലേക്ക് മടങ്ങി. നങ്കൂരമഴിക്കുകയും പായകൾ കെട്ടി ശരിപ്പെടുത്തുകയും ചെയ്ത് ആ നാവികർ യാത്രയ്ക്ക് ആരംഭം കുറിച്ചു. ഒഡീസിയുസ് അനുചരന്മാരോട് പറഞ്ഞു, സഴ്സി എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഇവയാണ്. നാം ഒരു മാതൃക

ദ്വീപ് കടന്നു പോകേണ്ടതുണ്ട്. അത്ഭുതകരമായ ഗാനാലാപം നടത്തുന്ന സൈറനുകളാണ് അവിടെയുള്ളത്. ആ ഗാനഗന്ധർവകളുടെ മധുര സംഗീതത്തിൽ ഏതൊരു ജീവിയും ആകൃഷ്ടനാകും. പക്ഷേ ഗാനം ശ്രവിച്ച് അവിടെ പോയവരാരും മടങ്ങി വന്നിട്ടില്ല. നിങ്ങൾ ഗാനം ശ്രവിക്കാതിരിക്കാൻ ഞാനൊരു ഉപായം ചെയ്യാം. നിങ്ങൾ എന്നെ കപ്പലിൽ പായ്മരത്തോട് ചേർത്ത് ബലമായി ബന്ധിക്കണം. ഞാൻ എന്തു പറഞ്ഞാലും എന്നെ അഴിച്ചുവിടരുത്. നാവികർ ശ്രദ്ധിച്ചു കേട്ടു. പെട്ടെന്ന് കാറ്റ് നിലച്ചു. തിരമാലകൾ നിശ്ചലമായി. ഭയാനകമായ അന്തരീക്ഷം. ഒഡീസിയസ് കുറേ മെഴുകെടുത്ത് ഉരുളകളാക്കി ഉരുട്ടി അവ നാവികരുടെ ചെവികളിന്മേൽ ചേർത്ത് ഭദ്രമായി അടച്ചു. അവർ തൽക്ഷണം ബധിരന്മാരെ പോലെയായി. ഒരു ശബ്ദവും കാതിലേക്കിനി എത്തില്ല. ഒഡീസിയസിന്റെ നിർദ്ദേശമനുസരിച്ച് കൂട്ടുകാർ അദ്ദേഹത്തെ കപ്പൽ പായ്മരത്തോട് ചേർത്ത് ബലമേറിയ ചണച്ചരടുകളാൽ ബന്ധിച്ചു. കപ്പൽ മന്ദം മന്ദം നീങ്ങി. മനോഹരമായ ഒരു ദ്വീപ് പ്രത്യക്ഷമായി. സൗന്ദര്യധാമങ്ങളായ അനേകം കന്യകമാർ നിരന്നു നിൽക്കുന്നു. ശ്രുതിമധുരമായ ഗാനാലാപം അവരിൽ നിന്ന് ഉയരുന്നു. ഗന്ധർവകന്യകമാരുടെ മാന്ത്രിക ഗാനം ഒഡീസിയസിന്റെ ഹൃദയത്തെ ആകർഷിച്ചു. ഒഡീസിയസിനെ കണ്ടപ്പോൾ സൈറനുകൾ ദ്വീപിന്റെ തീരത്തേക്ക് വന്നു. അവർ കൈമാടി വിളിച്ചു. വരൂ വരൂ ഒഡീസിയസ്, ലോകപ്രസിദ്ധനായ രാജാവേ, ഒരു നിമിഷം നിൽക്കൂ. വിശ്വം മയക്കുന്ന ഞങ്ങളുടെ ഗാനധാര ശ്രദ്ധിച്ചാലും തേൻ പോലെ മധുരമായ ഈ ഗാനം ശ്രവിച്ചാനന്ദിച്ചിട്ടല്ലാതെ ആരും ഈ പ്രദേശം വിട്ടുപോയിട്ടില്ല. ഞങ്ങളുടെ ഗാനം കേട്ടാൽ അവൻ വിജ്ഞാനിയാകും, ബുദ്ധിമാനാകും. വീരന്മാരെ, ട്രോയിൽ വച്ച് നിങ്ങൾക്കുണ്ടായ വിജയം ഞങ്ങളറിയുന്നു. ലോകചരിത്രവും പ്രപഞ്ചരഹസ്യവും ഞങ്ങളറിയുന്നു. വരൂ വരൂ ഒഡീസിയസ്, ഇതുവഴി വരൂ. മനമലിയുന്ന ഗാനവും അഭ്യർത്ഥനയും അനുമോദനങ്ങളും പ്രശംസകളും ഒക്കെ കേട്ട് ഒഡീസിയസ് തരളചിത്തനായി. ചിറകുണ്ടായിരുന്നെങ്കിൽ സൈറനുകളുടെ സമീപത്തേക്ക് പറന്നെത്താമായിരുന്നുവെന്ന് അയാൾക്ക് തോന്നി. പക്ഷേ താൻ ബന്ധിതനാണ്, കൈകാലുകൾ അനക്കുവാൻ പോലും സാധ്യമല്ല. ഒഡീസിയസ് കൂട്ടുകാരെ നോക്കി വിളിച്ചു പറഞ്ഞു, പ്രിയപ്പെട്ട മിത്രങ്ങളെ, എന്റെ ബന്ധനങ്ങൾ അഴിക്കുവിൻ. ഞാൻ ആ മാന്ത്രിക ദ്വീപിലേക്ക് പറന്നെത്തട്ടെ. എത്ര മനോഹരമായ ഗാനം, വശ്യമായ സംഗീതധാര! ഒഡീസിയസിന്റെ അഭ്യർത്ഥന വാനരോദനമായി ഭവിച്ചു. കൂട്ടുകാരുടെ എല്ലാം ചെവികളിൽ മെഴുകു നിറച്ചു വച്ചിരിക്കുകയാണല്ലോ. യാതൊന്നും കേൾക്കുവാൻ അവർക്ക് വയ്യ. അവർ പൂർവാധികം ശക്തിയോടെ വഞ്ചി തുഴയുക മാത്രം ചെയ്തു. ഒഡീസിയസ് ബദ്ധപ്പെട്ട് കെട്ടുകൾ പൊട്ടിച്ച് മുന്നോട്ടു വരാൻ തുനിഞ്ഞു. പെരിമിഡസും യൂറിലോക്കസും പെട്ടെന്ന് എഴുന്നേറ്റ് പൂർവാധികം ബലമായി അയാളെ വരിഞ്ഞു കെട്ടി. അവരോട് ഒഡീസിയസിന് വെറുപ്പും കോപവും ഉണ്ടായി. പക്ഷേ ഒന്നും ശ്രദ്ധിക്കാത്ത മട്ടിലാണ് അവരുടെ പെരുമാറ്റം. കപ്പൽ ദ്വീപിൽ നിന്നും അകന്നകന്നകന്നു പോയിക്കൊണ്ടിരുന്നു. ഒഡീസിയസും കൂട്ടുകാരും സഞ്ചരിച്ചിരുന്ന കപ്പൽ സൈറനുകളുടെ ദ്വീപിൽ നിന്നും അങ്ങ് അകന്നു. മാന്ത്രിക ഗാനം അവരുടെ ശ്രവണമണ്ഡലങ്ങളിൽ നിന്നും അകലെയായെന്ന് ബോധ്യമായി. ഉടനെ നാവികർ ഒഡീസിയസിന്റെ കെട്ടുകൾ അഴിച്ചു മാറ്റി. തങ്ങളുടെ ചെവികളിൽ അടച്ചു വെച്ചിരുന്ന എല്ലാം അവർ എടുത്തു കളഞ്ഞു. സൈറനുകളുടെ ദ്വീപ് വിട്ടകന്നതിൽ ആ നാവികർക്ക് സന്തോഷം തോന്നി. കപ്പൽ സാവധാനം നീങ്ങി. പെട്ടെന്ന് ആകാശമൊട്ടുമാറുള്ള ഒരു പുകപടലവും അതോടൊന്നിച്ച് പർവ്വതത്തിന്റെ വലിപ്പമുള്ള ഒരു തിരയും രൂപം കൊണ്ടു. എട്ടു ദിക്കും നടുങ്ങുമാറുള്ള ഒരു ഭയങ്കര ശബ്ദം കേട്ട് നാവികർ ഭയം കൊണ്ട് വിറച്ചു. എന്ത് ചെയ്യണമെന്നറിയാതെ ഒഡീസിയസ് ഭയപ്പെട്ടു നിന്നു. നാവികരുടെ കൈകളിൽ നിന്നും തുഴകൾ വേർപെട്ട് അവയെ ബന്ധിച്ചിരുന്ന ചണനൂലുകളിൽ തൂങ്ങിക്കിടന്നു. കപ്പൽ നിശ്ചലമായി. ഒഡീസിയസ് ധൈര്യം സംഭരിച്ച് കപ്പലിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നടന്ന് കൂട്ടുകാർക്ക് ധൈര്യം പകർന്നുകൊണ്ടിരുന്നു. വരാൻ പോകുന്ന ദുരിതങ്ങളെക്കുറിച്ച് സഴ്സി പറഞ്ഞിരുന്നതിനാൽ ഒഡീസിയസ് അതെല്ലാം മനസ്സിലാക്കിയിരുന്നു. ഇനി പോകുവാനുള്ള രണ്ട് വഴികൾ ഏറ്റവും ദുർഘടമാണ്. ചലിക്കുന്ന പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെയാണ് ഒരു വഴി. പർവ്വതാകാരമായ രണ്ട് പാറക്കൂട്ടങ്ങൾ നിൽക്കുന്ന ഇടുങ്ങിയ മാർഗത്തിലൂടെ ഒരു ജീവിക്കും സ്യൂസ് ദേവന് ദേവാമൃതം കൊണ്ടുപോകുന്ന പ്രാവുകൾക്ക് പോലും കടക്കുക സാധ്യമല്ല. അത്യുന്നതമായ തിരമാലകളിലൂടെ നീങ്ങുന്ന കപ്പലുകൾ ചലിക്കുന്ന പാറകൾക്കടുത്തെത്തുമ്പോൾ അപകടം തീർച്ച. ആ പാറകൾ ഇരുഭാഗത്തു നിന്നും അടുത്തു വന്ന് പരസ്പരം കൂട്ടിമുട്ടും. കപ്പൽ ഞെരിഞ്ഞമരും. വീണ്ടും പാറകൾ പുറകോട്ടു മാറി അടുത്ത ശത്രുസംഹാരത്തിനായി ഒരുങ്ങി നിൽക്കും. ഉരുളൻ തടികളും മൃതശരീരങ്ങളും ആർത്തിരമ്പുന്ന തിരമാലകളും കൊടുങ്കാറ്റും അതിനോടടുത്ത് ആളിപ്പടരുന്ന അഗ്നിയും ആ മാർഗത്തിലൂടെ പോകുന്നവന്റെ അന്ത്യം കുറിക്കും. രണ്ടാമത്തെ മാർഗവും അപകടപൂർണമാണ്. അത് രണ്ട് പർവ്വതങ്ങൾക്കിടയിലുള്ള വഴിയാണ്. 12 മാസവും കാർമേഘ പടലങ്ങളാൽ ആ പ്രദേശം മൂടി നിൽക്കുന്നു. ഇടതുവശത്തെ പർവ്വത ശിഖരത്തിന്റെ ഒരു ഭാഗത്ത് സദാ ഇരുൾ മൂടിയ ഒരു ഗുഹയുണ്ട്. അവിടെ

0: ഭീകരരൂപിണിയായ സില്ല താമസിക്കുന്നു. അവൾ സദാ ഗർജിച്ചുകൊണ്ടേയിരിക്കും. ബീഭത്സ രൂപിണിയായ അവൾക്ക് 6 നെടുങ്കൻ കഴുത്തുകളും 12 ദീർഘങ്ങളായ പാദങ്ങളും ഉണ്ട്. ഓരോ കഴുത്തിന്റെയും അഗ്രത്തിൽ സർപ്പത്തിൻ്റേതുപോലെ വായകളും ഉണ്ട്. ഓരോ വായിലും ശക്തങ്ങളായ 3 വരി പല്ലുകൾ കാണുന്നു. ശരീരഭാഗങ്ങൾ ഗുഹയ്ക്കുള്ളിൽ ഒളിപ്പിച്ച് നീണ്ട കഴുത്തുകൊണ്ട് കടലിലൂടെ പോകുന്ന യാത്രക്കാരെയും ഡോൾഫിൻ തുടങ്ങിയ മത്സ്യങ്ങളെയും പിടിച്ചു ഭക്ഷിക്കുകയാണ് സില്ലയുടെ ജോലി. ചൂണ്ടയിട്ട് ഇരകളെ പിടിക്കുന്നത് പോലെ നിരന്തരം പ്രവർത്തിക്കുന്ന ഈ രക്തരക്ഷസിൽ നിന്ന് രക്ഷപ്പെട്ട് ഒരു ജീവിയും ആ വഴി പോയിട്ടില്ല. ഒരു വശത്തെ പർവ്വതത്തിലുള്ള ഗുഹയിലാണല്ലോ സില്ല, മറുവശത്തുള്ള പർവ്വതത്തിലും ഒരു രക്തരക്ഷസുണ്ട്. കരിബ്ഡിസ് എന്നാണ് അതിന്റെ പേര്. നിറയെ ഇലകളുള്ള ഒരു അത്തിമരം ആ പർവ്വതത്തിൽ നിൽക്കുന്നു. അതിന്റെ കീഴിലാണ് കരിബ്ഡിസ് എന്ന ഭീഭത്സ രൂപിണി താമസിക്കുന്നത്. കരിബ്ഡിസ് സമുദ്രജലം ദിവസത്തിൽ 3 പ്രാവശ്യം കുടിച്ചു വറ്റിക്കും. സമുദ്രത്തിന്റെ അടിയിലെ കരിമണ്ണ് കാണുന്നത് വരെ സമുദ്രപാനം തുടരും. ജലത്തിലുള്ള ജീവികളെയെല്ലാം കരിബ്ഡിസിന്റെ വയറ്റിനുള്ളിലാക്കും. പിന്നീട് മൂർച്ചയേറിയ പല്ലുകൾക്കിടയിലൂടെ വെള്ളം ഒരു പീച്ചാങ്കുഴലിലൂടെ എന്ന വണ്ണം ശക്തിയായി പുറത്തേക്ക് തുപ്പും. ശക്തിയേറിയ ഒരു ജലധാരാ യന്ത്രം പോലെയായിരിക്കും അപ്പോൾ ആ രക്തരക്ഷസിന്റെ വാ. ഇരുവശത്തുമുള്ള പർവ്വതങ്ങളെ മുഴുവൻ കഴുകി നനച്ചുകൊണ്ട് വെള്ളം ശക്തിയായി ഒഴുകും. പക്ഷേ കരിബ്ഡിസിന്റെ വായിലകപ്പെട്ട ജീവികൾക്കൊന്നും മോചനമില്ല. അവയെല്ലാം അതിന് ഭക്ഷണമായി തീരും. കരിബ്ഡിസിന്റെ വശത്തുകൂടി പോയാൽ മരണം നിശ്ചയം. മറുവശത്ത് സില്ലയാണല്ലോ, അത് അതിനേക്കാൾ അപകടം. നാവികരെല്ലാം കിടുകിടേ വിറച്ചുകൊണ്ട് തുഴഞ്ഞു. അതിവേഗം പോകുവാൻ ഒഡീസിയസ് ആജ്ഞ കൊടുത്തു. അതാ വെള്ളം ഒരു ഭാഗത്തേക്ക് അതിശക്തിയായി ഒഴുകുന്നു. കരിബ്ഡിസ് വാ പിളർത്തി സമുദ്രജലം ഉള്ളിലാക്കുകയാണ്. അവളുടെ ഭീകരരൂപം കണ്ട് പേടിച്ച് നാവികർ തരിച്ചു നിന്നപ്പോൾ അവർക്ക് ധൈര്യം പകർന്ന് കപ്പൽ മുന്നോട്ട് പായിക്കുവാൻ ഒഡീസിയസ് നിർബന്ധിച്ചുകൊണ്ടിരുന്നു. സില്ലയെ കാണാൻ ഒഡീസിയസ് ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. പക്ഷേ ചുറ്റുപാടും മൂടൽ മഞ്ഞായിരുന്നതിനാൽ അതിനെ അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞില്ല. നാവികർ ഭയന്ന് കരിബ്ഡിസിനെ നോക്കിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് ഭയങ്കരമായ ചൂണ്ടകൾ പോലെ സില്ലയുടെ നീളൻ കഴുത്തുകൾ 6 കപ്പലിൽ വന്ന് വീണു. 6 കഴുത്തിൽ പിടിച്ച് ചുഴറ്റി മേൽപോട്ടെറിഞ്ഞു. ഒഡീസിയസും ശേഷിച്ചവരും ശബ്ദം കേട്ട് നോക്കിയപ്പോൾ ആത്മസ്നേഹിതർ അന്തരീക്ഷത്തിൽ കിടന്ന് പിടയുന്നതും പ്രാണവേദനയോടെ ഒഡീസിയസിനെ വിളിച്ച് കരയുന്നതുമാണ് കണ്ടത്. ചൂണ്ടയിൽ വീണ മത്സ്യങ്ങളെപ്പോലെ പിടച്ച അവരെ സില്ല ഗുഹയ്ക്കരികിലുള്ള പാറയിൽ അടിച്ചു. അതിനുശേഷം അവരെ ഇരുൾ തിങ്ങി നിൽക്കുന്ന ഗുഹയിലേക്ക് അവൾ കൊണ്ടുപോയി. ഏറ്റവും ഭീകരമായ ദൃശ്യമായിരുന്നു അത്. അതേസമയം തന്നെ കരിബ്ഡിസ് സമുദ്രജലം അതിവേഗം കുടിച്ചു വറ്റിക്കുകയുമായിരുന്നു. ശക്തമായ പ്രവാഹത്തിൽപ്പെട്ട് കപ്പൽ ആ ഭീകരരൂപിണിയുടെ വായ്ക്കകത്തേക്ക് അടുക്കുന്നത് കണ്ട് നാവികരെല്ലാവരും സർവശക്തിയും ഉപയോഗിച്ച് അകലേക്ക് തുഴഞ്ഞു. അത്യാധ്വാനപൂർവം തുഴഞ്ഞതുകൊണ്ട് അതിന് ഫലം കിട്ടി. കരിബ്ഡിസിന്റെ ആക്രമണത്തിൽ നിന്ന് കപ്പൽ മുക്തമായി. തുഴഞ്ഞു തുഴഞ്ഞ് അവരുടെ കരങ്ങൾ കുഴഞ്ഞു. മരണത്തിന്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്ന ആശ്വാസം മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. കപ്പൽ സാവധാനം ലവണസമുദ്രത്തിലൂടെ നീങ്ങി.
1: ഒഡീസിയസിന്റെ സാഹസിക യാത്ര. ഈ കഥ നമുക്ക് പറഞ്ഞു തന്നത് സുഷമ അനിൽ.
2: പണ്ട്
3: അറിയിപ്പ്. തൃശൂർ ജില്ലയിൽ ചില താലൂക്കുകളിൽ ശക്തമായ മഴ തുടരുന്നതിന് മുൻകരുതൽ നടപടികളുടെ ഭാഗമായി തൃശൂർ ജില്ലയിലെ അങ്കണവാടികൾ, ട്യൂഷൻ സെന്ററുകൾ, മദ്രസകൾ, നഴ്സറികൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, CBSE, ICSE സ്കൂളുകൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും തൃശൂർ ജില്ലാ കളക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റം ഉണ്ടായിരിക്കുന്നതല്ല. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.
4: ആകാശവാണി. സമയം 9 കഴിഞ്ഞ് 30 മിനിറ്റ്.
5: അക്ഷര സൗരഭം.

പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ അതൊരു പ്രവാഹമാണ്, വാക്കുകളുടെ പ്രവാഹം. ആരും അന്നോളം പ്രയോഗിച്ചിട്ടില്ലാത്ത ശൈലിയിൽ, വാക്കുകളിൽ, ഭാവനകളിൽ, അങ്ങനെ

പോലെ എഴുത്ത്. തനതായ വാക്യങ്ങളുടെ ചരടുപൊട്ടിയ പട്ടം കണക്കെ, നിയതമായ ചട്ടക്കൂടില്ലാതെ ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ച് പറഞ്ഞു. എന്നിട്ടും കഥകളുടെ പാണ്ടക്കെട്ട് ഒഴിയുന്നില്ല. ജീവിതത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളെക്കുറിച്ചും പ്രാന്തമായ ആവേശത്തോടെ വാക്കുകൾ തള്ളിക്കയറി വന്നതിനെക്കുറിച്ച്, നിയന്ത്രണ വിധേയമായ നാക്കിൻ്റെ കെട്ടിനെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അസ്വാതന്ത്ര്യത്തെക്കുറിച്ചും പറഞ്ഞുകൊണ്ടേയിരുന്നു. അവ എഴുത്തിൻ്റെ ചുവന്ന വർണ്ണമായി, അല്ല രക്തമായി തന്നെ അനുവാചകരിലേക്ക് പടർന്നുകയറി. ഇമ്മണി ബല്യസത്യമായി.

0: ആ ഇതുവരെ എഴുതി കഴിഞ്ഞില്ലേ?
1: ഇല്ല, പകുതി പോലും ആയില്ല.
0: ഇങ്ങോട്ട് നോക്കട്ടെ നോക്കട്ടെ.
1: വേണ്ട വേണ്ട, അരപ്പണി ആശാനെയും കാണിക്കരുതെന്നാണ്.
0: പേരിട്ടോ?
1: ഇല്ല, എന്ത് പേര് കൊടുക്കും?
0: സുൽത്താൻ എന്നായാലോ? വേണ്ട, അത് എല്ലാവരും എടുത്ത് പ്രയോഗിച്ച് പഴകിയതാണ്. ബേപ്പൂരിൻ്റെ അതും വേണ്ട. പിന്നെ ഒരു ഈ പേര് കണ്ടെത്താനാണ് ഏറ്റവും വലിയ പ്രയാസം, അറിയാമോ?
1: ഈ പുസ്തകങ്ങളൊന്ന് തരയട്ടെ.
0: എവിടെ നോക്കട്ടെ?
1: ആ, മാന്ത്രിക പൂച്ച,
0: എൻ്റെ ഉപ്പുപ്പായ്ക്ക് ആനയുണ്ടാർന്ന്,
1: വിശ്വവിഖ്യാതമായ മൂക്ക്, ശബ്ദങ്ങൾ, ബാല്യകാല സഖി, ഒരിടത്തും ഈ പരിപാടിക്ക് ചേർന്ന പേരില്ല.
0: ആ, ഒരു കാര്യം ചെയ്യാം, ദേ നമുക്ക് ഈ ശബ്ദശകലം ഒന്ന് കേട്ടു നോക്കിയാലോ?
2: ഈ ഭൂമിയെയും ഇവിടുത്തെ ജീവജാലങ്ങളെയും ഏറ്റവുമധികം സ്നേഹിച്ച വ്യക്തിയായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. ഭൂമിയുടെ അവകാശികൾ മനുഷ്യൻ മാത്രമല്ലെന്നും മണ്ണും മരവും ആടും കോഴിയും പാമ്പും പഴുതാരയും കീരിയും അണ്ണാനും ഒക്കെ ചേർന്ന് ഈശ്വരന്റെ സൃഷ്ടികൾക്കെല്ലാം ഒരുപോലെ അവകാശപ്പെട്ടതാണെന്നും ബഷീർ വിശ്വസിച്ചു. ആ വിശ്വാസത്തെ സാക്ഷാത്കരിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതവും കൃതികളും. വൈക്കം തലയോലപ്പറമ്പിൽ മൂവാറ്റുപുഴയാറിന്റെ തീരത്തുള്ള ഒരു പുരാതന മുസ്ലിം കുടുംബത്തിലാണ് ബഷീർ ജനിച്ചത്. ധാരാളം വൃക്ഷങ്ങളാലും കൃഷിയിടങ്ങളാലും സമ്പന്നമായിരുന്ന ആ ഗ്രഹാന്തരീക്ഷം ബഷീറിന്റെ പരിസ്ഥിതി ബോധത്തെ രൂപപ്പെടുത്തിയ പ്രധാന ഘടകമാണ്. മൂവാറ്റുപുഴയാറും പാലാങ്കടവ് പാലവും ആ നാട്ടിൻപുറത്തെ സാധാരണക്കാരായ ജനങ്ങളും അദ്ദേഹത്തിന്റെ ജീവിത സങ്കല്പങ്ങളെ രൂപപ്പെടുത്തിയ ഘടകങ്ങളാണ്. രണ്ടായി പിരിഞ്ഞൊഴുകിയിരുന്ന മൂവാറ്റുപുഴയാറിന്റെ സംയോഗമാണ് ഒന്നും ഒന്നും കൂട്ടിയാൽ ഇമ്മിണി വലിയ ഒന്നാകും എന്ന ബഷീറിന്റെ കണ്ടെത്തലിന് നിദാനം.
0: ഇത് ഡോക്ടർ വത്സലാദേവിയുടെ പ്രഭാഷണം, ബഷീർ കഥകളിലെ പ്രകൃതി ദർശനം ഈ പേരിൽ നടത്തിയ പ്രഭാഷണമാണ്.
1: ഇമ്മിണി വലിയ ഒന്ന് കുറച്ചുകൂടി നീട്ടിപ്പറഞ്ഞാൽ
0: ഇമ്മിണി വലിയ ഒന്നിന്റെ ഇമ്മിണി വല്യ ലോകം.
1: അത് തന്നെ, ഈ പരിപാടിക്ക് ഇങ്ങനെ ഒരു പേര് കൊടുക്കാം,
0: ഇമ്മിണി വലിയ ഒന്നിന്റെ ഇമ്മിണി വല്യ ലോകം.
1: എഴുതിയാളിന്റെ പേര് പറയണേ.
0: വേണോ? ഈ പരിപാടിയുടെ അവസാനം പറഞ്ഞാൽ പോരെ? പരിപാടിയുടെ പേര് ഒന്നുകൂടി പറയട്ടെ, ഇമ്മിണി വല്യ ഒന്നിന്റെ ഇമ്മിണി വല്യ ലോകം.

0: നീയും ഞാനും എന്നുള്ള യാഥാർത്ഥ്യം നിന്ന് നീ മാത്രം അവശേഷിക്കാൻ പോവുകയാണ്.
1: പ്രകൃതിയുടെ പച്ചപ്പിലേക്ക് മെല്ലെ പെയ്തിറങ്ങുന്ന മഴയാണ് ബഷീർ. അലഞ്ഞു നടന്ന ചിന്തകളെ ഒരു ചിമിഴിലേക്ക് ഒരുക്കിയെടുത്താൽ എങ്ങനെയുണ്ടാകും? ഒറ്റ വാക്കിൽ അതാണ് ബഷീർ. താൻ കണ്ട ലോകത്തെ, തന്നിലേക്ക് വന്ന ലോകത്തെ, താൻ ജീവിച്ച ലോകത്തെ, അതിൻ്റെ യാഥാർത്ഥ്യം

0: കൃത്യങ്ങളെ, പച്ചയായ അനുഭവങ്ങളെ ഒക്കെ തന്നെ വാക്കുകൾ കൊണ്ട് ബഷീർ വരച്ചിട്ടു. വൈക്കം മുഹമ്മദ് ബഷീറുമായി എം എൻ കാരശ്ശേരി നടത്തിയ അഭിമുഖത്തിന്റെ ഒരു ഭാഗം കേട്ടാലോ.
1: പ്രൂഫ് വായിച്ച ആള് മുസ്ലിം ഭാഷയൊക്കെ തിരുത്തി, എന്നിട്ട് അത് അച്ചടി ഭാഷയാക്കി, എന്നിട്ട് ബഷീർ കത്തിച്ചോളും. ശരിയാണോ? അത് ഏതാ പ്രസ്
2: ഓർമ്മയുണ്ടോ?
1: അത് ചെയ്ത ആളുടെ തമാശ കാണിച്ച ആളുടെ പേര് ഓർമ്മയുണ്ടോ?
2: ആ
1: രംഗം
2: നോക്കുമ്പോ എട്ട് പേജിലേ അച്ചടി വെച്ചിരിക്കാണ്. അപ്പൊ ഭാരം മാറിയിരിക്കുന്ന ഒരു മുസ്ലിം ആണല്ലോ, ഭാരം മോശമായിരിക്കുമ്പോ ഹിന്ദുക്കള് പിള്ളേരാണെങ്കിൽ കത്തിക്കാൻ പറയും.
0: പ്രകൃതി ബഷീറിന് സരളമായ അനുഭവം പകർന്നു നൽകിയ പച്ചപ്പിന്റെ ആവരണമാണ്. ഈ ഭൂമി എല്ലാവർക്കും അവകാശപ്പെട്ടതാണെന്ന പരമമായ സത്യം പറഞ്ഞത് ആ ദർശനത്തിൽ നിന്നുകൊണ്ടാണ്. പ്രകൃതിയുടെ അനാദിയ ദർശനം.

0: ഓർമ്മകളുടെ അറകൾ എന്ന ഓർമ്മക്കുറിപ്പിൽ ബഷീർ ഇങ്ങനെ എഴുതുന്നു:
1: ഞാൻ ജനിച്ചത് മൂവാറ്റുപുഴയാറിൻ്റെ തീരത്തുള്ള മണക്കുന്നത്താണ്. വളർന്നത് ആറ്റിനക്കരെ തലയോലപ്പറമ്പിൽ, വൈക്കത്തിനടുത്ത്. മൂവാറ്റുപുഴയാറിൽ കൊല്ലത്തിൽ രണ്ട് പ്രാവശ്യം വെള്ളം പൊങ്ങും, കരകൾ കവിഞ്ഞൊഴുകുകയും ചെയ്യും. ആ കാലത്ത് ഞങ്ങൾ വലിയ വഞ്ചികളിലായിരുന്നു താമസം. എന്ന് പറഞ്ഞാൽ വലിയ വെള്ളപ്പൊക്ക കാലത്ത് ഈ മലവെള്ളത്തിലൂടെ പലതും ഒഴുകി വരും. ആന ചത്ത് ഒഴുകി വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ വൃക്ഷങ്ങൾ, പാമ്പുകൾ. പാമ്പുകൾ ചത്തതല്ല, അതെല്ലാം വൃക്ഷങ്ങളുടെ കൊമ്പുകളിലും വീടുകളുടെ പുറത്തും അഭയം പ്രാപിക്കും.

0: അനുഭവങ്ങളുടെ വൻകര എന്ന് എം എൻ വിജയൻ ബഷീർ സാഹിത്യത്തെ വിശേഷിപ്പിച്ചു. രാജേഷ് ചിറപ്പാട് നടത്തിയ പ്രഭാഷണത്തിൽ നിന്ന് ഒരു ഭാഗം.
1: അനുഭവങ്ങളെ ചരിത്രവൽക്കരിക്കുകയായിരുന്നു ബഷീർ. അതാകട്ടെ ചരിത്രത്തിന്റെ സാമ്പ്രദായിക ആഖ്യാനങ്ങളായിരുന്നില്ല. ഇവിടെ അനുഭവവും ചരിത്രവും ഒന്നായിത്തീരുകയും സർഗാത്മകതയുടെ പുതിയ സഞ്ചാര വഴികൾ തുറക്കുകയും ചെയ്യുന്നു. അതിലൂടെ ദേശവും ജനതയും അവരുടെ ജീവിതവും ആർത്തിരമ്പി വരികയാണ്. ബഷീർ തുറന്നുവിട്ട ഈ അനുഭവ സഞ്ചയം കാലാതിവർത്തിയായി അതിൻ്റെ പ്രയാണം തുടരുകയാണ്. എഴുത്തുകാരൻ ഇവിടെ വിനീത ചരിത്രകാരനാണ്. ഒരു കൃതിയിൽ നിന്ന് മറ്റൊരു കൃതിയിലേക്കും തിരിച്ചും സ്വതന്ത്ര സഞ്ചാരം നടത്തുന്ന നിരവധി കഥാപാത്രങ്ങൾ ബഷീറിൻ്റെ രചനകളിൽ ഇന്നും ജീവിച്ചിരിക്കുന്നു. ആനവാരി രാമൻ നായർ, പൊൻകുരിശു തോമ, എട്ടുകാലി മമ്മൂഞ്ഞ്, മണ്ടൻ മുത്താപ്പ, സൈനബ, കൊച്ചു ത്രേസ്യ തുടങ്ങി എത്രയെത്ര കഥാപാത്രങ്ങളാണ് ചരിത്രമനുഷ്യരായി ഇങ്ങനെ ഒരു കൃതിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് സ്വൈര്യവിഹാരം നടത്തുന്നത്. ആനവാരിയും പൊൻകുരിശും, സ്ഥലത്തെ പ്രധാന ദിവ്യൻ, മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ തുടങ്ങിയ കൃതികളിലൂടെയാണ് അവർ ചരിത്ര നായകരായി തീർന്നത്. ബഷീറിന് ഓരോ കൃതിയും ചരിത്രമാണ്. ഒരു കൃതിയിലെ കഥാപാത്രത്തെ കൂടുതലായി പരിചയപ്പെടുത്താൻ ആ കഥാപാത്രം ജീവിക്കുന്ന തൻ്റെ തന്നെ മറ്റൊരു കൃതിയെ ചൂണ്ടിക്കാണിക്കുകയാണ് ബഷീർ. മിത്തും ചരിത്രവും ഇടകലർന്നൊഴുകി ഇമ്മിണി വലിയ ഒന്നായിത്തീരുന്ന ആഖ്യാനങ്ങളാണ് ബഷീറിൻ്റേത്. നമ്മുടെ സാമ്പ്രദായിക സാഹിത്യരൂപങ്ങളുടെ തടയണകളിൽ അത് ഒരിക്കലും കെട്ടിക്കിടക്കുന്നില്ല. അതിൻ്റെ ഒഴുക്ക് കാലത്തിനപ്പുറത്തേക്കാണ്. എഴുതി എഴുതി പ്രപഞ്ചത്തോളം വലുതായ ഒരു എഴുത്തുകാരനെ നമുക്കുള്ളൂ. അത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. അനുഭവം സമം സാഹിത്യം എന്ന സമവാക്യത്തെ ഇത്രമേൽ യാഥാർത്ഥ്യമാക്കിയ ഒരു എഴുത്തുകാരനും നമുക്കില്ല. കൊളോണിയൽ ചരിത്ര നിർമ്മിതികളെ സവിശേഷവും പ്രാദേശികവുമായ മനുഷ്യരുടെ ജീവിതവും അനുഭവവും കൊണ്ട് ചെറുത്തുനിന്ന ഈ വിനീത ചരിത്രകാരൻ്റെ രചനകൾ കാലത്തിനപ്പുറത്തേക്ക് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും.
0: ജീവിതത്തിൻ്റെ ഊഷരഭൂമിയിലൂടെ ഏറെ ദൂരം നടന്ന അവധൂതനാണ് ബഷീർ എന്ന് പറയാം. അവധൂതൻ എന്നാൽ സന്യാസി. ജീവിതം പച്ചപിടിക്കും മുമ്പ് സൂഫി സന്യാസിയായി നടന്ന കാലം

0: ബഷീർ തന്നെ ഓർക്കുന്നു. എം എൻ കാരശ്ശേരിയുമായുള്ള സംഭാഷണത്തിൽ നിന്ന്
1: അഹം ബ്രഹ്മസ്മിയെ പറ്റി പറഞ്ഞു, അനൽ ഹക്കിനെ പറ്റി പറഞ്ഞു. അപ്പോ ഇന്നിപ്പോ ഞാൻ എന്റെ ഒരു സംശയം ചോദിക്കാം. കൃത്യമായ അർത്ഥത്തില് ബഷീർ ഒരു സൂഫിയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ യോജിക്കൂ?
2: പറയണ്ടായിരുന്നു. ഇപ്പൊ
1: ആ ജീവിതം അവസാനിപ്പിക്കാൻ എന്താ കാരണം? അതും ഒരു ജീവിതമല്ലേ?
2: ഇപ്പൊ
1: ബഷീറിന്റെ സാഹിത്യം വെച്ചിട്ട് ബഷീർ ഒരു സൂഫിയാണെന്ന് പറയാൻ സാധിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞ അങ്ങനെ യോജിക്കില്ല അല്ലേ?
0: തിരുശീലയിലേക്ക് കൂടി ബഷീർ തന്റെ തൂലിക ചലിപ്പിച്ചു. ഭാർഗവി നിലയം അങ്ങനെ പിറവികൊണ്ടു. ഭാർഗവി നിലയത്തിന്റെ ഓർമ്മകൾ ഇങ്ങനെ ബഷീർ കുറിച്ചിരുന്നു.
3: ഭാർഗവി നിലയത്തിന്റെ സ്ക്രീൻ പ്ലേ ഞാൻ വായിച്ചു നോക്കി ശരിക്ക് ഏകാഗ്രതയോടെ. ഏതാണ്ട് കാൽനൂറ്റാണ്ടിന് മുമ്പായിരിക്കണം എഴുതിയതാണല്ലോ. ആകെ കൂടി തരക്കേടില്ലെന്ന് തന്നെ തോന്നുന്നു. ഇത് ഖണ്ഡശ കലാകൗമുദി ആഴ്ചപ്പതിപ്പിൽ നിന്ന് വായിച്ച പലരും എനിക്ക് എഴുതിയിട്ടുണ്ട്. ഭാർഗവി നിലയം സിനിമയാക്കിയപ്പോൾ ഓർക്കുന്നു ഞാൻ മൂവി ക്യാമറയുടെ തൊട്ടടുത്തുണ്ടായിരുന്നു. ഞാൻ എഴുതിയ രംഗങ്ങളൊക്കെ തന്നെയാണ് ചിത്രീകരിച്ചത്. നീലവെളിച്ചം എന്ന പേരാണ് പടത്തിന് ടി കെ പരീക്കുട്ടി ഉദ്ദേശിച്ചത്, പറയുകയും ചെയ്തു. ഭാർഗവി നിലയം എന്ന വീട്ടുപേര് തന്നെ വേണമെന്ന് ഞാൻ പറഞ്ഞു. വിൻസെന്റും പ്രഭുവും യോജിച്ചു. മദ്രാസിൽ ചന്ദ്രധാര ഓഫീസിൽ താമസിച്ചുകൊണ്ടാണ് ഞാൻ ഭാർഗവി നിലയം സ്ക്രീൻ പ്ലേ എഴുതി തീർത്തത്.

ഒരെഴുത്തുകാരൻ എന്ന നിലയിലും സഞ്ചാരി എന്ന നിലയിലും ബഷീർ തൻ്റേതായ ലോകം തീർത്തിരുന്നു. മാംഗോയിസ്റ്റിൻ മരം, സോജ രാജകുമാരി എന്ന ഗാനം, ഇരുവിരലുകൾക്കിടയിൽ എരിയുന്ന ബീഡി, ചാരുകസേര, ബഷീർ ബിംബങ്ങൾ, ഇതൊക്കെയാണ്.

0: ബാല്യകാല സഖി ഏറെ ശ്രദ്ധിക്കപ്പെട്ട കാലം. ഫാബി, ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാകുമോ? വ്യക്തമാക്കാം. ഫാബി ബഷീർ ഈ സുൽത്താന്റെ പ്രിയ പത്നി. അവരെ കൂടി കേട്ടു നോക്കാം. എം എൻ കാരശ്ശേരി ഫാബിയുമായി സംസാരിച്ചതിൻ്റെ കുറച്ചു ഭാഗം. ടാറ്റ എന്നാണ് ഫാബി ബഷീറിനെ വിളിക്കുന്നത്.
1: ടാറ്റയുടെ കൂടെ കുറെ കൊല്ലായിട്ടുള്ള ഒരാളോട് ചോദിക്കാം, ഇപ്പൊ എത്ര കൊല്ലായി? ഏത് കൊല്ലാണ്?
2: 58.
1: 58 ലാണ്.
2: ഡിസംബർ 15 ആയിട്ട്.
1: അപ്പൊ അതിനു മുമ്പേ

0: ബഷീറിനെ പറ്റി സ്വാഭാവികമായിട്ട്
1: ധാരാളം കേട്ടിട്ടുണ്ടാവുമല്ലോ.
0: അല്ല
1: ഞാൻ വായിച്ചിട്ടുണ്ട്.
0: അത് നിങ്ങൾ പഠിച്ചോ?
1: ഞാനല്ല, എന്റെ ആങ്ങളെ അഞ്ച്
0: ആദ്യമായിട്ട് വായിച്ച ബഷീറിന്റെ പുസ്തകം ഏതാ? ഏറ്റവും ഇഷ്ടമുള്ള പുസ്തകം ഏതാ ബഷീറിന്റെ? ഞാൻ അതിലൊരു കുസൃതി ചോദിക്കാം. അതിലിപ്പോ ബഷീറിന്റെ തന്നെ ഒരു പ്രേമകഥയാണ് എന്നാണ് ബഷീർ പറയുന്നത്. അപ്പൊ ആ തരത്തിൽ അതിനോടൊരു ഒരു കയ്പം തോന്നിയിട്ടില്ല?
1: സന്തോഷം തോന്നിയിട്ടുണ്ടോ?
0: അങ്ങനെ തോന്നിയിട്ടില്ല. ഇപ്പൊ നിങ്ങൾ ഒന്നിച്ച് ബഷീർ ആയതിനു ശേഷം, കല്യാണത്തിന് ശേഷം ബഷീർ ധാരാളം എഴുതിയിട്ടുണ്ടല്ലോ. കല്യാണം
1: കഴിഞ്ഞ
0: ചെറിയ കഥകൾ ഇപ്പൊ മധുരകൾ തന്നെ എഴുതി. കല്യാണത്തിന് ശേഷം ബഷീർ എഴുതിയ ആദ്യത്തെ കൃതി ഏതാന്ന് ഓർമ്മയിട്ടു? കഥയോ?
1: അത് പാത്തുമ്മയുടെ അടാണ്. ഞാൻ വന്നപ്പോ എഴുതിക്കൊണ്ട് പൂർത്തിയാക്കിട്ടില്ലായിരുന്നു. പാത്തുമ്മയുടെ അടാണ് ടാറ്റ എനിക്ക് വായിച്ചതാണ്. ഞാൻ കല്യാണം കഴിഞ്ഞോടും
2: ബാല്യകാല സഖി ജീവിതത്തിൽ നിന്ന് വലിച്ചു ചെയ്യേണ്ട ഒരു ഏടാണ്. വക്കിൽ രക്തം പൊടിഞ്ഞിരിക്കുന്നു.
3: എം പി പോളിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്, അത് തുടരുന്നു.
2: ചിലർക്ക് ചുടുചോര കാണുമ്പോൾ എന്തെന്നില്ലാത്തൊരു പേടിയും അറപ്പും തോന്നുന്നു. ബോധക്ഷയം തന്നെ സംഭവിച്ചേക്കാം. അങ്ങനെയുള്ളവർ സൂക്ഷിച്ചിട്ട് വേണം ഒരു പുസ്തകം വായിക്കുവാൻ. കാമിനീ കാമുകന്മാർ സ്വസാമർഥ്യവിശേഷം കൊണ്ടോ ഭാഗ്യവിശേഷം കൊണ്ടോ എല്ലാ പ്രതിബന്ധങ്ങളും വിജയപൂർവം തരണം ചെയ്ത് വിവാഹമണ്ഡപത്തിൽ സുസ്മേരവദനരായി പ്രവേശിക്കുന്ന കഥകൾ മാത്രം വായിച്ചു പരിചയിച്ചിട്ടുള്ളവർ ഇക്കഥ വായിക്കുമ്പോൾ ഭഗ്നാശരായേക്കാം. എന്തു ചെയ്യട്ടെ, അവരുടെ അഭിലാഷം പോലെയാണോ ജീവിതത്തിൻ്റെ പോക്ക്?
3: ബഷീർ, സ്വാതന്ത്ര്യസമര സേനാനി, എം എൻ കാരശ്ശേരി നടത്തിയ പ്രഭാഷണത്തിന്റെ ഒരു ഭാഗം കേൾക്കാം.
4: നമ്മളിൽ പലരും ധരിച്ചിരിക്കുന്നത് പോലെ വൈക്കം മുഹമ്മദ് ബഷീർ എന്നത് ഒരു എഴുത്തുകാരന്റെ ശരിയായ പേരല്ല, അതൊരു തൂലികാനാമമാണ്. അദ്ദേഹത്തിന്റെ ശരിയായ പേര് കൊച്ചു മുഹമ്മദ് എന്നാണ്. ഇത് യൗവനകാലത്ത് ബ്രിട്ടീഷുകാർക്കെതിരായും രാജഭരണങ്ങൾക്കെതിരായും രാഷ്ട്രീയ ലേഖനങ്ങൾ എഴുതുന്നതിന് വേണ്ടി സ്വീകരിച്ച കള്ളപ്പേരാണ്. അക്കാലത്ത് പ്രഭ മുതലായ പേരുകളിലും എഴുതിയിട്ടുണ്ട്. മുഹമ്മദ് ബഷീർ എന്ന് പേരുള്ള മറ്റൊരു യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോഴാണ് എഴുതിയത് താനാണ് എന്നും പറഞ്ഞ് ബഷീർ രംഗത്ത് വരുന്നത്. അങ്ങനെയാണ് ആ പേരൊറച്ചത്. ബ്രിട്ടീഷ് കോയ്മയ്ക്കെതിരായി, രാജാധിപത്യത്തിനെതിരായി, പൗരോഹിത്യത്തിനെതിരായി, പുരുഷാധിപത്യത്തിനെതിരായി അദ്ദേഹം എഴുന്നേറ്റ് നിന്നു. നിശിതമായി സമൂഹത്തെ വിമർശിക്കുവാൻ ബഷീർ ആളായി. ആ വിമർശനത്തിന്റെ പ്രധാനപ്പെട്ട ഉപായം ഹാസ്യം ആയിരുന്നതുകൊണ്ട് അത്രയേറെ ശത്രുക്കളുണ്ടായില്ല. നവോത്ഥാന മൂല്യങ്ങളാണ് അദ്ദേഹം ഉയർത്തിപ്പിടിച്ചത്. കുടുംബങ്ങൾക്കകത്തും പുറത്തും സ്ത്രീകൾ അനുഭവിക്കുന്ന നാനാവിധമായ ചൂഷണങ്ങളെ ആ കഥാസാഹിത്യം തുറന്നെതിർത്തു. ബഷീറിന്റെ സിദ്ധികളിൽ പ്രധാനം ഭാഷാലാളിത്യവും നർമ്മബോധവുമാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരർത്ഥം ബഷീർ അടിസ്ഥാനപരമായി രാഷ്ട്രീയ പ്രവർത്തകനാണ് എന്നാണ്. ആ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് എഴുതുന്നത്. പിൽക്കാലത്താണ് കഥകളും നോവലുകളുമൊക്കെ വരുന്നത്. ആദ്യത്തെ കൃതി 1944 ഇറങ്ങിയ ബാല്യകാല സഖി എന്ന നോവലാണെന്നാണ് പലരുടെയും വിചാരം. അതിനും 6 കൊല്ലം മുമ്പ് ധർമ്മരാജ്യം എന്ന പേരിൽ 1938 പുറപ്പെട്ടതാണ് ആദ്യത്തെ പുസ്തകം. രാജാധിപത്യത്തെ വിമർശിക്കുന്നതായതിനാൽ ഇറങ്ങിയ ഉടനെ അത് നിരോധിക്കപ്പെട്ടു. തിരുവിതാംകൂർ രാജ്യത്തെ ഒരു പ്രജയായിട്ടാണ് 1908 ബഷീർ ജനിക്കുന്നത്. 9ാം ക്ലാസ്സിൽ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തൻ്റെ നാട്ടിൽ 1924 ആരംഭിച്ച വൈക്കം സത്യാഗ്രഹമാണ് ആ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന ആദ്യത്തെ പ്രധാന സംഭവം. വൈക്കത്തെ ക്ഷേത്രത്തിന് മുന്നിലെ നിരത്തിലൂടെ അയിത്തജാതിക്കാർക്ക് വഴി നടക്കാൻ അനുവാദം കിട്ടണം എന്ന ആവശ്യത്തിന് വേണ്ടി നടന്ന ആ സമരം അഖിലേന്ത്യാ ശ്രദ്ധ ആകർഷിച്ചു. 1925 മാർച്ച് 8 സത്യാഗ്രഹ പന്തൽ സന്ദർശിച്ച ഗാന്ധിജിയെ കാണാൻ വേണ്ടി ജനത്തിരക്കിൽ നിന്ന ബഷീർ മഹാത്മാവിൻ്റെ വലത്തെ തോളിൽ തൊട്ടു. ആ മഹാസ്പർശമാണ് ആ യുവാവിനെ അടിമുടി മാറ്റിമറിക്കുന്നത്.
3: ലോകം ബഷീറിന്

0: വീടാണ്. പ്രകൃതിയുടെ എല്ലാ സ്പന്ദനങ്ങളും മനുഷ്യന്റെ ജീവൽ സന്ധാരണത്തിനു മാത്രമല്ല എന്ന് ബഷീർ വിശ്വസിക്കുന്നു. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും ഈ ഭൂമിയുടെ അവകാശികൾ തന്നെയെന്ന് ബഷീർ ഉറപ്പിച്ചു പറയുന്നു. അധ്യാപിക ജി വത്സലാദേവി നടത്തിയ പ്രഭാഷണത്തിൽ നിന്ന്.
1: പാത്തുമ്മ വളർത്തിയ ആടും മുറ്റത്ത് കായ്ച്ചു നിന്ന ചാമ്പമരവും താൻ രൂപപ്പെടുത്തിയെടുത്ത പൂന്തോട്ടവും തോട്ടത്തിന്റെ നാലതിരിലും പൂത്തു നിൽക്കുന്ന ചെമ്പരത്തിയും ഒക്കെ ആ മനുഷ്യനെ പ്രകൃതിയിലേക്ക് വീണ്ടും വീണ്ടും അടുപ്പിച്ചുകൊണ്ടിരുന്നു. ചെടികളെയും പൂക്കളെയും സ്നേഹിച്ച ബഷീർ ജയിലറകളിലും ലോക്കപ്പുകളിലും വരെ പനിനീർ ചെടികൾ വച്ചുപിടിപ്പിച്ചു. അതിൻ്റെ പൂക്കൾ അവിടെയൊക്കെ ജീവിതത്തിൻ്റെ സൗരഭ്യം പരത്തി. ബഷീറിൻ്റെ ജീവിത ദർശനത്തെയും ഈ പ്രകൃതിയോടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനത്തെയും വിളിച്ചോതുന്ന കൃതിയാണ് ഭൂമിയുടെ അവകാശികൾ. ആത്മകഥാഖ്യാനത്തിൻ്റെ പരിവേഷം ഉൾക്കൊള്ളുന്ന ഈ രചനയിൽ പ്രധാനമായും സൃഷ്ടിക്കപ്പെടുന്നത് ജീവത്തായ ഈ പ്രകൃതി തന്നെയാണ്. ബേപ്പൂരിൽ താൻ വിലയ്ക്ക് വാങ്ങിയ 2 ഏക്കർ തെങ്ങിൻ പുരയിടവും അതിലെ ചെറിയ വീടും ഭൂമിയുടെ മറ്റു സന്തതികളായ കുറുക്കൻ, കീരി, മരപ്പെട്ടി, എലി, വവ്വാല്, മൂർഖൻ പാമ്പ് തുടങ്ങിയവയും സ്വന്തമെന്ന പോലെ ഉപയോഗിക്കുന്നു. അവയോടൊപ്പം ആ സൗകര്യങ്ങൾ പങ്കുവയ്ക്കാൻ ബഷീറിന് സന്തോഷമേയുള്ളൂ. കൊടും വിഷമുള്ള പാമ്പിനെയും കരിക്ക് കഴിച്ചു കുടിക്കുന്ന വവ്വാലിനെയും കോഴിയെ പിടിക്കുന്ന കുറുക്കനെയും കൊന്നൊടുക്കാൻ ബഷീറിന് കഴിയില്ല. കാരണം അവയുടെ ജന്മസിദ്ധമായ അത്തരം സ്വഭാവങ്ങളാണ് അവരെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ പ്രാപ്തരാക്കുന്നത്. അവയുടെ ജീവനോപാധിയും ആ ജന്മസ്വഭാവങ്ങൾ തന്നെ. കൊല്ലണമെന്ന് എളുപ്പം പറയാം, കൊല്ലുകയും ചെയ്യാം, പക്ഷെ ജീവൻ നൽകി സൃഷ്ടിക്കാൻ ആർക്ക് കഴിയും എന്ന് പാമ്പിനെ തല്ലിക്കൊല്ലണമെന്ന് ആവശ്യപ്പെടുന്ന ഭാര്യയോട് ബഷീർ ചോദിക്കുന്നു. ഒരു താങ്ങുമില്ലാതെ കോടാനുകോടി ഗോളങ്ങളെ താങ്ങി നിർത്തിയിരിക്കുന്ന ഈശ്വരൻ ഈ ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് വേണ്ടിയാണ് പഴങ്ങൾ, കിഴങ്ങുകൾ, ധാന്യങ്ങൾ, പുല്ല്, വെള്ളം, പുഷ്പങ്ങളും വായുവും ചൂടും വെളിച്ചവും ഒക്കെ സൃഷ്ടിച്ചിരിക്കുന്നത്. ജന്തുക്കളും പക്ഷികളും കൃമികീടങ്ങളും വൃക്ഷങ്ങളും ചെടികളും എല്ലാം അതിൻ്റെ അവകാശികളാണത്രേ. അതുപോലെയുള്ള അവകാശം മാത്രമേ അവയിൽ മനുഷ്യനുമുള്ളൂ എന്ന് ബഷീർ വിശ്വസിച്ചു. തൻ്റെ ഉടുപുടവയ്ക്കകത്ത് കയറിപ്പറ്റിയ കരിന്തേളിനെ കൊല്ലാതെ സംരക്ഷിക്കുവാൻ വെമ്പൽ കാട്ടിയ ഉമ്മായുടെ ജീവിസ്നേഹവും ജീവികളെ ഉപദ്രവിക്കരുതെന്ന് ഉപദേശിച്ച ബാപ്പായുടെ ആർദ്രതയും ബഷീറിൻ്റെ ജീവിതത്തിലും രചനകളിലും സ്വാധീനം ചെലുത്തി. ബഷീറിൻ്റെ മിക്ക കഥാപാത്രങ്ങളിലും കാണാം ഈ സഹജീവി സ്നേഹം. പാത്തുമ്മായുടെ ആട് ഒരു വലിയ കുടുംബത്തിൻ്റെ ജീവിത മാർഗവും പ്രതീക്ഷയുമാണ്. ആ ആടിന് വീട്ടിലെ ഒരംഗത്തിനുള്ളതിനേക്കാൾ സ്വാതന്ത്ര്യവും പരിഗണനയും അവർ നൽകിപ്പോന്നു. തൻ്റെ ചോര കുടിച്ചു വീർത്ത കന്നട്ടയെ കൊന്നുകളയാതെ അതിൻ്റെ മാതാപിതാക്കളുടെ സമീപത്തേക്ക് വാത്സല്യത്തോടും ശാസനയോടും കൂടി പറഞ്ഞുവിടുന്നു ഇൻ്റെ പുപ്പായ്ക്കൊരു ആനയുണ്ടായിരുന്നുവില്ലേ കുഞ്ഞുപാത്തുമ്മ. തന്നെ നോവിച്ചവരോട് പോലും കാരുണ്യം കാണിക്കാൻ അവൾക്ക് കഴിയും. വിദ്യാസമ്പന്നനായ നിസാർ അഹമ്മദ് കൃഷിയെയും ചെടികളെയും സ്നേഹിക്കുന്നവനാണ്. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത നിരക്ഷരരായ അയൽവാസികളെ അയാൾ ബോധ്യപ്പെടുത്തി. അവർക്ക് കുഴിക്കക്കൂസുകൾ ഉണ്ടാക്കിക്കൊടുത്തു. ഉണ്ണാനും ഉറങ്ങാനും വേണ്ടി മാത്രം ജീവിച്ചിരുന്ന അവരെ ജീവിതമെന്തെന്ന് പഠിപ്പിച്ചു കൊടുത്തു. നാം ജീവിക്കുന്ന മഹാപ്രപഞ്ചത്തെക്കുറിച്ചും മനുഷ്യൻ നിരന്തരം ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഭൂമിയുടെ മരണത്തെക്കുറിച്ചും ബഷീർ ബോധവാനായിരുന്നു. മനുഷ്യന് മാത്രമല്ല, ചെടികൾക്കും മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഒക്കെ സ്വൈര്യമായി ജീവിക്കുവാൻ പര്യാപ്തമായ ഭൂമിയാണ് ബഷീർ വിഭാവന ചെയ്തത്. അവിടെ കള്ളന്മാരും പോക്കറ്റടിക്കാരും മുച്ചീട്ടുകളിക്കാരും വേശ്യകളും ഒക്കെയുണ്ട്. ഇവരെല്ലാം ചേർന്ന ഒരു ലോകമാണ് ബഷീറിൻ്റേത്.
0: പ്രകൃതിയുടെ പച്ചപ്പ് വരണ്ടു പോകുന്നത് കണ്ട് ഏറെ ആശങ്കപ്പെട്ടിട്ടുണ്ട് ബഷീർ. ഓർമ്മയുടെ അറകളിലെ വാക്കുകൾ.
2: ശാസ്ത്രം പറയുന്നു, സൂര്യഗോളത്തിന്റെ ചൂട് കുറഞ്ഞു വരികയാണ്. മാനവരാശി സ്വയം നാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ജീവികളും വൃക്ഷങ്ങളും നശിച്ചുകൊണ്ടിരിക്കുന്നു. വെള്ളവും വായുവും വിഷമയമായി വരുന്നു. ജീവജാലങ്ങളെല്ലാം നശിച്ചുപോകും. ഒടുവിൽ സൂര്യന്റെ വെളിച്ചവും ചൂടും ഇല്ലാതാവും. എണ്ണ തീർന്ന വിളക്ക് പോലെ സൂര്യൻ എന്നേക്കുമായി അണയും. ജലവും വായുവും ഇല്ലാതാവും. ഒന്നും അവശേഷിക്കില്ല. ഖുറാൻ പറയുന്നു, പർവ്വതങ്ങൾ പൊട്ടിത്തെറിക്കും, ഗോളസമൂഹങ്ങൾ കൂട്ടിയിടിച്ച് തകരും, എല്ലാം ധൂളിയായി ആദിമമായ അനന്തമായ അന്ധകാരത്തിൽ ലയിക്കും, ഭയാനകമായ ആദിശൂന്യതയിൽ.
0: എഴുതുകയല്ല, പറഞ്ഞ വാക്കുകൾ അക്ഷരങ്ങളിലേക്ക് പകരുകയാണ് പറയുന്ന ഭാഷയുടെ

ചാരുതയാണ്. മലയാളത്തിന് ബഷീർ ചുണ്ടിന്റെ കോണിൽ വിരിയുന്ന ഒരു പുഞ്ചിരിയാണ്, കൺകോണിൽ നിന്നും അടർന്നു വീഴുന്ന നീർത്തുള്ളിയാണ്, ആരും നടന്നു പോകാത്ത ഒറ്റയടി പാതയാണ്.

ഞാനേതാണ്ട് മരിക്കാറായിരിക്കുകയാണ്. വയസ്സുകൂടി അധികമായല്ലോ, ഒരുപാട് രോഗങ്ങളുമുണ്ട്. പിന്നെ സ്വസ്ഥത എന്താണ്? സാമാന്യം ഇല്ല, മനസ്സിന് ശാന്തിയില്ല, ശരീരത്തിന് സൗഖ്യമില്ല. ഇതാണുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല ആരോഗ്യപരമായ ജീവൻ നയിക്കുക, മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആരോഗ്യം സംരക്ഷിക്കുക. ഇതാണ് വേണ്ടത്. കഴിയുമെങ്കിൽ നന്മ പ്രവർത്തിക്കാൻ ശ്രമിക്കുക, കഴിയുമെങ്കിൽ മാത്രം. എന്നാൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക, സഹായിച്ചില്ലെങ്കിലും. കരുണാമയനായ അള്ളാഹു എല്ലാ സൗഭാഗ്യങ്ങളും തന്നെ നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ.

0: ഇമിണി ബല്യ ഒന്നിൻ്റെ ഇമിണി ബല്യ ലോകം പ്രത്യേക പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. രചന എൻ ജെ ജോഷിലാൽ. ശബ്ദസാന്നിധ്യം മനീഷ് എം പി, എൽ ജയലക്ഷ്മി. നിർവഹണം സന്ദീപ് സുരേഷ്. നിർവഹണ സഹായം ശ്രീകല പി.
1: സമയം 9 കഴിഞ്ഞ 58 മിനിറ്റും 55 സെക്കൻഡും. ആകാശവാണി തൃശൂർ. അറിയിപ്പ്. തൃശൂർ ജില്ലയിൽ ചില താലൂക്കുകളിൽ ശക്തമായ മഴ തുടരുന്നതിനാലും വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തി ദുരന്ത സാഹചര്യം ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായി നാളെ തൃശൂർ ജില്ലയിലെ അങ്കണവാടികൾ, ട്യൂഷൻ സെൻ്ററുകൾ, മദ്രസകൾ, നഴ്സറികൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, CBSE, ICSE സ്കൂളുകൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും തൃശൂർ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റം ഉണ്ടായിരിക്കുന്നതല്ല. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം.

0: സമയം 11 മണി.
1: ആകാശവാണി തൃശൂർ. സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പെരിങ്ങര രാമൻ നമ്പൂതിരി.
2: കാകദൃഷ്ടിർഭഗധ്യാനം ശ്വാനനിദ്രാ തഥൈവ ച അൽപാഹാരോ ജീർണവസ്ത്രമേതദ്വിദ്യാർത്ഥിലക്ഷണം. ഉത്സാഹികളായി ഏറെ ജിജ്ഞാസുക്കളായ വിദ്യാർത്ഥികൾക്ക് അവശ്യം വേണ്ടുന്നതായ ഗുണങ്ങളെയാണ് കവി ഇവിടെ ഉപദേശരൂപേണ വ്യക്തമാക്കുന്നത്. ഏതദ്വിദ്യാർത്ഥിലക്ഷണം എന്ന് കവി തന്നെ എടുത്തു പറയുന്നുണ്ടെങ്കിലും ഈ ഉപദേശം അവർക്ക് മാത്രമല്ല ജിജ്ഞാസുക്കളായ ഏവർക്കും ജീവിതവിജയം സാധ്യമാക്കാൻ ഉറപ്പായ യോഗ്യതകൾ തന്നെ എന്ന് വിവക്ഷിക്കാം. അതായത് മേൽപ്പറഞ്ഞ സ്വഭാവഗുണമുള്ളവർക്ക് അവർ വിദ്യാർത്ഥികൾ ആയിക്കൊള്ളട്ടെ വേറെ ആരും ആയിക്കൊള്ളട്ടെ അവർക്ക് ഉദ്ദിഷ്ടങ്ങളായ നേട്ടങ്ങൾ കൈവരിക്കാൻ യാതൊരു പ്രയാസവും ഉണ്ടാകില്ലെന്ന് സാരം. ഇനി ശ്ലോകത്തിൽ പറയുന്ന ഓരോരോ ലക്ഷണങ്ങളെ വിശദമാക്കാം. കാകദൃഷ്ടി എന്ന് വെച്ചാൽ കാക്കകളുടെ നോട്ടം എന്നറിയുക. കാക്കകളുടെ നോട്ടം ശ്രദ്ധിച്ചാൽ അറിയാം അതിൻ്റെ പ്രത്യേകത. താൻ ഉദ്ദേശിക്കുന്ന ഒരേ ഒരു വസ്തുവിൽ മാത്രം സാകൂതം നോക്കി ഏകാഗ്രതയോടെ സൂക്ഷിച്ചു നോക്കിയിരുന്ന് അവസാനം തഞ്ചം കിട്ടുമ്പോൾ ആ അവസരം വേണ്ടതുപോലെ ഉപയോഗിച്ച് കാര്യം സാധിക്കുന്നത് കാണാം. ഭക്ഷണം കൈക്കലാക്കാൻ തന്നെ പ്രധാനം. താൻ ഉദ്ദേശിച്ച ലക്ഷ്യത്തിൽ സൂക്ഷ്മമായി നോക്കി അനവധി സമയം കഴിഞ്ഞാൽ

0: ാലും അത് കാര്യം കാണാതെ പിന്മാറില്ല എന്ന് സാരം. കാര്യങ്ങൾ സൂക്ഷ്മമായി നോക്കിക്കൊണ്ട് മനസ്സിലാക്കിയേ പ്രവർത്തിക്കാവൂ എന്ന് വ്യക്തമാകുന്നു ഇവിടെ. അതുപോലെ തന്നെയാണ് ഭഗധ്യാനവും. ഭഗം എന്നാൽ കൊക്ക്, ധ്യാനം തപസ് എന്നും മനസ്സിലാക്കാം. ജലാശയങ്ങളിലെ കൊക്കുകൾ ഒറ്റക്കാലിൽ ഉറച്ച് അനവധി സമയം നിൽക്കുന്നത് എല്ലാവരും ശ്രദ്ധിച്ചു കാണുമല്ലോ. കണ്ടാൽ തപസ്സു ചെയ്യുകയാണ് എന്നു തന്നെ തോന്നും. എത്ര നേരം വേണമെങ്കിലും അത് അങ്ങനെ തന്നെ നിൽക്കും, അഥവാ അതിന് അങ്ങനെ നിൽക്കാനുള്ള കഴിവുണ്ട്. ഇരകളുടെ ചലനങ്ങൾ തന്നെയാണ് അതിൻ്റെ ലക്ഷ്യം. ഇപ്രകാരം അനങ്ങാതെ ഏറെ നേരം നിന്ന് ഇരകളുടെ നീക്കങ്ങളെ വ്യക്തമായി മനസ്സിലാക്കി ചാടിപ്പിടിച്ച് ഭക്ഷിക്കാൻ അതിനുള്ള കഴിവ് ഒന്ന് വേറെ തന്നെ. ആ കാര്യസാധ്യത്തിനാണ് ഈ നിൽപ്പ്. അത്രയ്ക്കും ഏകാഗ്രത ജിജ്ഞാസുക്കൾക്ക് എപ്പോഴും ആവശ്യമാണെന്നാണ് കവി ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെയാണ് ശ്വാക്കളുടെ നിദ്രയും. ഒരു ശ്വാവ് എത്ര ഗാഢമായി ഉറങ്ങുമ്പോഴും നേരിയ ഒരു ശബ്ദം മതി അതിനുണരാൻ. ഉണർന്ന് മണം പിടിച്ച് അത് ജാഗരൂകനായി ശത്രുക്കളെ ആക്രമിക്കാൻ തയ്യാറാവും. രാവും പകലും മൂടിപ്പുതച്ച് ഗാഢമായി ഉറങ്ങുന്നവനെ എങ്ങനെ വിജയലക്ഷ്മി ആശ്ലേഷിക്കും? എപ്പോഴും എന്ത് കണ്ടാലും അതിൻ്റെ സത്യം മനസ്സിലാക്കാൻ ഉത്സാഹിക്കണമെന്ന് സാരം. അതുപോലെ തന്നെ ജിജ്ഞാസുക്കളായ വിദ്യാർത്ഥികൾക്ക് ഒഴിവാക്കാൻ പറ്റാത്തതാണ് അല്പാഹാരവും ജീർണവസ്ത്രവും. പ്രാണൻ നിലനിർത്താനുള്ള ഭക്ഷണം അത്രയേ ആർക്കും ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ മൂക്കുമുട്ട തിന്ന് രാവും പകലും നിദ്രാസുഖം അനുഭവിച്ച് ജീവിതം കഴിക്കാം. നിദ്രാസുഖവും വിജയവും എപ്പോഴും എന്നും പരസ്പര വിരോധികളാണെന്ന് പഴമക്കാർ പറയാറുണ്ടല്ലോ. അടുത്തതായി ജീർണവസ്ത്രധാരണം തന്നെ. ഇവിടെ കേയൂരാണിന ഭൂഷയന്തി പുരുഷം എന്ന ഭർതൃഹരി ശ്ലോകമാണ് ഓർമ്മയിൽ വരുന്നത്. ആടയാഭരണങ്ങളിലോ ഭൂഷാവിശേഷങ്ങളിലോ അല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് സാരം. ഇതെല്ലാം വൃഥാസമയം കളയാൻ വേണ്ടി തന്നെയാണ്. ഏറെ വൃത്തിയുള്ള ലളിതമായ വസ്ത്രം എന്നാണ് ഇവിടെ കവി ഉദ്ദേശിക്കുന്നത്. ഇത്തരം ജീവിതവൃത്തികൾ വിദ്യാർത്ഥികൾക്കു മാത്രമല്ല ജിജ്ഞാസുക്കളായ ഏവർക്കും ബാധകമാണ് എന്ന് കവി നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അവർക്കുള്ളത് മാത്രമാണ് വിജയലക്ഷ്മിയുടെ ആശ്ലേഷാദികളും.
1: പെരിങ്ങര രാമൻ നമ്പൂതിരി തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ഡോക്ടർ കെ ജയകൃഷ്ണൻ.